നമസ്കാരം, സുപ്രഭാതം. ഇത് ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.5. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനമാസം 27-ാം തീയതി, 2026 ജൂലൈ മാസം 11-ാം തീയതി ശനിയാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58:32. ആകാശവാണി FM റെയിൻബോ കൊച്ചിയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഏവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇത് ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.5.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, സുപ്രഭാതം. റെയിൻബോ വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓക്ലൻഡിൽ ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സണുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. രണ്ടു വർഷത്തിനിടയിൽ വ്യാപാരം, വാണിജ്യം, പ്രതിരോധം തുടങ്ങിയ മേഖലയിൽ ഗണ്യമായ പുരോഗതി കൈവരിച്ച ബന്ധത്തിന്റെ മുഴുവൻ തലങ്ങളും ഇരുവരും അവലോകനം ചെയ്യും. സാങ്കേതികവിദ്യ മനുഷ്യജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിയെന്ന് കേന്ദ്ര സഹമന്ത്രി അർജുൻ റാം മെഗ്വാൾ. ശാസ്ത്രവും സമൂഹവും ഒരുമിച്ച് വികസിക്കുന്നുവെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. യുഡിഎഫ് ഗവൺമെന്റ് അധികാരത്തിലെത്തി 50 ദിനങ്ങൾ പിന്നിടുമ്പോൾ ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളും സ്വീകരിച്ച നടപടികളും ഉൾപ്പെടുത്തിയ പ്രോഗ്രസ് റിപ്പോർട്ട് രാവിലെ പുറത്തിറക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഓഡിറ്റോറിയത്തിലെ ചടങ്ങിൽ മന്ത്രി കെ മുരളീധരൻ റിപ്പോർട്ട് പ്രകാശനം ചെയ്യും. ലഹരിമരുന്ന് ഫലപ്രദമായി തടയുകയെന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ അന്തർ സംസ്ഥാന ഏകോപന യോഗം തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് ചേർന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരും കേന്ദ്ര ഏജൻസികളിലെ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ഈ വർഷം മുതൽ ശബരിമലയിലെ മുഴുവൻ സംവിധാനങ്ങളും പൂർണ്ണമായും ഡിജിറ്റൽ വൽക്കരിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. അയ്യപ്പന് പ്രത്യേക പബ്ലിസിറ്റിയുടെ ആവശ്യമില്ലെന്നും ഇനി മുതൽ അയ്യപ്പ സംഗമം ഉണ്ടാകില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ഈ മാസം 14 രാവിലെ 10:30 മുതൽ കോഴിക്കോട് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ സിറ്റിംഗ് നടത്തും. കമ്മീഷൻ ചെയർമാൻ എ റഷീദ് പരാതികൾ പരിഗണിക്കും. സംസ്ഥാനത്ത് ഇന്നു മുതൽ ചൊവ്വാഴ്ച വരെ മഴയുടെ ശക്തി കുറഞ്ഞേക്കും. ഇന്ന് ഒരു ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശമില്ല. ഫിഫ ഫുട്ബോൾ ലോകകപ്പ് ക്വാർട്ടറിൽ ബെൽജിയത്തെ തകർത്ത് സ്പെയിൻ സെമിയിൽ കടന്നു. ലോസ് ഏഞ്ചൽസ് സ്റ്റേഡിയത്തിൽ 1-2 ഗോളിനാണ് സ്പെയിനിന്റെ ജയം. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
2: ന്യൂസ് റെയിൻബോ.

നമസ്കാരം, സുപ്രഭാതം. എല്ലാവർക്കും സമാധാനം നിറഞ്ഞ ഒരു ദിവസം വിഷയതുകൊണ്ട് ഇത് സുരേഷ് കാഞ്ഞിരക്കാട്ടാണ് വിത്ത് അവർ ഡെയിലി മോർണിംഗ് ഷോ ബെറ്റ് കോഫി. വലിയ തിരക്കൊന്നുമില്ലാത്ത ഒരു ട്രെയിനിലെ ആളൊഴിഞ്ഞു തുടങ്ങിയ കമ്പാർട്ട്മെന്റിലേക്കാണ് ബെറ്റ് കോഫിയുടെ ആദ്യത്തെ സെഗ്മെന്റ് എത്തിയിരിക്കുന്നത്. അവിടെ ഒരു സീറ്റിൽ ജലദോഷവും ചുമയും ഒക്കെയായി ഇടയ്ക്കിടെ തുമ്മിക്കൊണ്ട് ഒരാളിരിക്കുന്നു. അയാളുടെ അടുത്ത് ഈ സ്റ്റേഷനിൽ നിന്നും കയറിയ മറ്റൊരു ചങ്ങാതി വന്നിരുന്നു. അത്യാവശ്യം മസലൊക്കെ പെരുപ്പിച്ച ആളാണ് കേട്ടോ പുതിയ യാത്രക്കാരൻ. മറ്റേ പുള്ളിക്കാരൻ്റെ അവശത കണ്ടപ്പോൾ ഇയാൾ അല്പം പൊങ്ങച്ചത്തോടെ പറഞ്ഞു, ഹലോ, അതേ, കഴിഞ്ഞ 20 വർഷമായിട്ട് എനിക്ക് ഒരസുഖവും വന്നിട്ടില്ല. എൻ്റെ ലളിതമായ ഭക്ഷണം, ആരോഗ്യ പരിപാലനം, ജീവിതശൈലി, ഇതൊക്കെയാണ് കാരണം. 20 വയസ്സ് മുതൽ ഈ 40-ാം വയസ്സ് വരെ കട്ടുകിട വ്യത്യാസമില്ലാതെ ഒരേ രീതിയിലാണ് ഞാൻ ജീവിക്കുന്നത്. എല്ലാം വളരെ സ്ട്രിക്റ്റായി നോക്കുന്നു.

കഴിക്കുന്നതായാലും വ്യായാമമായാലും എന്തു തന്നെയായാലും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഞാൻ തയ്യാറായിട്ടില്ല. കൃത്യം 9 മണിക്ക് കിടന്നുറങ്ങും. എന്ത് സംഭവിച്ചാലും രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുകയും ചെയ്യും. കൃത്യമായ വർക്കൗട്ടിന് ശേഷം പാലും ഫ്രൂട്ട്സും, പിന്നെ ഉച്ചയ്ക്ക് വളരെ കുറച്ച് മാത്രം ഭക്ഷണം, പിന്നെ വൈകിട്ട് എക്സ്ക്യൂസ് മീ തുമ്മിക്കൊണ്ടിരിക്കുന്ന ചങ്ങാതി ഇടയ്ക്ക് കയറി. അപ്പോൾ താങ്കളെ എന്തു കുറ്റത്തിനാണ് ജയിലിലിട്ടിരുന്നത്? അയാളുടെ ജീവിത രീതിയെ ഒരു തടങ്കൽ ജീവിതത്തോട് ഉപമിച്ച് ഒന്ന് കളിയാക്കിയതാണ് ഇദ്ദേഹം. ഈ കഥയിലെ പോലെ ചിലരുണ്ട് ശരിക്കും, അല്ലേ? സ്ട്രിക്റ്റ് ആയ റുട്ടീൻസിനെ കുറച്ചധികം അങ്ങ് സ്ട്രിക്റ്റ് ആക്കി കളയുന്നവർ. ഒഫ്കോഴ്സ് സെൽഫ് ഡിസിപ്ലിൻ, ആത്മശിക്ഷണം അത്യാവശ്യം തന്നെയാണ് നല്ല ജീവിതത്തിന്. എന്നാൽ അതികഠിനമായ, ഒട്ടും ഫ്ലെക്സിബിൾ അല്ലാത്ത റുട്ടീൻ അല്ല അതിന് ഉത്തരം എന്ന് തോന്നുന്നു. ഓൾറൈറ്റ്, മാർക്ക് ട്വെയിൻ അച്ചടക്കത്തെ പറ്റി ഒരു ചെറിയ ഉപദേശം തന്നിട്ടുണ്ട്. എന്താണ്? എല്ലാ ദിവസവും നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം തോന്നാത്ത ഒരു കാര്യം ചെയ്യുക. യെസ്, ഇത് നമുക്ക് ആർക്ക് ശീലിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ നീട്ടിക്കൊണ്ടുപോകുന്ന ഏതെങ്കിലും കാര്യം, അല്ലെങ്കിൽ ചെയ്യേണ്ടതായിരുന്നു എന്നാൽ ചെയ്യാൻ നോക്കിയിട്ടില്ല എന്ന രീതിയിലുള്ള ഒരു കാര്യം, അത് തീർച്ചയായും നമുക്ക് ഒരു ദിവസത്തിൽ ഉൾപ്പെടുത്താവുന്നതേ ഉള്ളൂ. ഒരു ദിവസം ഒറ്റ കാര്യം മതിയെന്ന്, കൂടുതലൊന്നും വേണ്ട. ഇത് നമ്മൾ വിജയത്തിന് കൊടുക്കുന്ന വിലയായി കണ്ടാൽ മതി. അതിന് ഡ്യൂട്ടിയെന്നോ അച്ചടക്കമെന്നോ കടം തീർക്കലെന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ. നോ ഇഷ്യൂസ്, ചെയ്താൽ മാത്രം മതി. ഒപ്പം നമ്മൾ ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് അതിന് കഴിയാതെ പോയ സംഗതികൾക്കും അല്പം സമയം കരുതിക്കോളൂ. കടങ്ങൾ തീർത്തു പോകുന്നത് നമ്മളെ എത്തേണ്ടിടത്ത് എത്തിക്കുമ്പോഴേ യാത്രയിൽ എൻജോയ്മെൻ്റ് ഉണ്ടാകുന്നതിന് ഈ പരിപാടി നമ്മളെ സഹായിക്കും. ഏത്? ചെയ്യാൻ കഴിയാതെ പോയ ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്യുന്നത്. സോ ചുരുക്കത്തിൽ പറഞ്ഞാൽ വിജയത്തിലേക്കുള്ള പാത ഒരു ടോൾ ബൂത്തുള്ള വഴിയാണെന്ന് പറയാം. ദിവസവും ഒരു ചെറിയ തുക ഫീ ആയി കൊടുത്താൽ നമുക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോവാം. അതിനിടയിൽ വിനോദങ്ങൾക്കായി സമയം കണ്ടെത്തിയാൽ ആസ്വദിച്ച് തന്നെ മുന്നോട്ട് പോകാം ഈ യാത്രയിൽ. ആസ്വാദനം ഇപ്പോൾ പാട്ടിന്റെ രൂപത്തിൽ എത്തിയിട്ടുണ്ട്. സോങ് ബ്രേക്ക് ടൈം.

You are listening to 107.5 Rainbow FM Kochi. Musically yours.

0: Authenticity means erasing the gap between what you firmly believe inside and what you reveal to the outside world. നിങ്ങൾ ഉള്ളിൽ മനസ്സിൽ വിചാരിക്കുന്ന കാര്യവും പുറം ലോകത്തോട് നിങ്ങൾ വെളിപ്പെടുത്തുന്ന സംഗതിയും തമ്മിലുള്ള വിടവ് മായ്ച്ചു കളയുന്നതാണ്, ഇല്ലാതാക്കുന്നതാണ് ആധികാരികത എന്നതിൻ്റെ അഥവാ പ്രാമാണ്യം എന്നതിൻ്റെ അർത്ഥം. ഇത് പറഞ്ഞത് ആഡം ഗ്രാൻറ്റ്. താരതമ്യേന ചെറുപ്പക്കാരനാണ് അദ്ദേഹം. പ്രശസ്തനായ ഒരു സയൻസ് ഓത്തറാണ്, ഒരു പ്രൊഫസറും കൂടിയാണ്. ഓർഗനൈസേഷണൽ സൈക്കോളജിയാണ് ഇദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്യുന്ന വിഷയം. ആഡം ഗ്രാൻറ്റ് എഴുതിയ പോപ്പുലറായ പുസ്തകങ്ങൾ പറയാം. ഗിഫ്റ്റ് ആൻഡ് ടേക്ക്, എ റെവല്യൂഷണറി അപ്രോച്ച് ടു സക്സസ്. ഓപ്ഷൻ ബി, ഫേസിംഗ് അഡ്വേഴ്സിറ്റി, ബിൽഡിംഗ് റെസിലിയൻസ് ആൻഡ് ഫൈൻഡിംഗ് ജോയ്. Think again, the power of knowing what you don't know. Hidden potential, the science of achieving greater things. Bed coffee ketundirikkan 7 mani vare. Ippol ketathu bed coffee de second segment.
1: 107.5 FM Rainbow.

റെയിൻബോ എഫ് എം 107.5 പ്രിയപ്പെട്ടവരുടെ കാതോരം ഇത് ബെഡ് കോഫി. അതെ, ഇങ്ങനെ നമ്മൾ സംസാരിക്കുന്നത് പോലെ മൃഗങ്ങളും സംസാരിക്കാറുണ്ടാവോ? ഉണ്ടാവണമല്ലോ, അവർക്ക് ഭാഷയില്ല എന്നേ ഉള്ളൂ. ജീവനുള്ള ഏതും സ്വന്തം പരിസരവുമായും അതിൻ്റെ വർഗത്തിൽ പെട്ടതും അല്ലാതെയുമുള്ള മറ്റു ജീവികളുമായും കഴിവും ആവശ്യവും അനുസരിച്ച് ആശയവിനിമയം നടത്താറുണ്ട്. അത് ശബ്ദം കൊണ്ടാവാം, ഗന്ധം കൊണ്ടാവാം, രാസപ്രവർത്തനം കൊണ്ടാവാം, അല്ലെങ്കിൽ ഇവയുടെയൊക്കെ ഓരോ കോമ്പിനേഷൻസ് കൊണ്ടും ആവാം. എന്തായാലും കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. കൂടാതെ ശരീരഭാഷ, ബോഡി ലാംഗ്വേജും ഇതിന് സഹായിക്കാറുണ്ട് അവരുടെ കമ്മ്യൂണിക്കേഷനിൽ. ഇത്തരത്തിൽ ചീവീട് മുതൽ ചിമ്പാൻസി വരെ സംസാരിക്കാറുണ്ട്. നമുക്കറിയാം, തത്തയ്ക്ക് നമ്മുടെ ഭാഷ അനുകരിക്കാൻ പറ്റാറുണ്ട്. പക്ഷേ അതിനെപ്പോലെ സംസാരിക്കാൻ മനുഷ്യന് ബുദ്ധിമുട്ടായിരിക്കും. ഇത് കരയിലെ ജീവികളുടെ കാര്യത്തിൽ മാത്രമല്ല, കടലിലുള്ള കക്ക തുടങ്ങി തിമിംഗലം വരെയുള്ള ജീവികൾ ഇങ്ങനെ ഒച്ചയും ബഹളവും ഉണ്ടാക്കിയാണ് അവിടെ കഴിയുന്നത്. തിമിംഗലങ്ങളെ കടലിനടിയിൽ വച്ച് 100 കിലോമീറ്ററുകൾ അകലേക്ക് തങ്ങളുടെ സ്വരം കേൾപ്പിക്കുന്ന ആൾക്കാരാണ്. ഇനിയൊന്ന് കരയിലേക്ക് കയറിയിട്ട് നമുക്ക് തേൻ സമ്മാനിക്കുന്ന തേനീച്ചകളെ ശ്രദ്ധിച്ചാൽ അവര് ശബ്ദം കൊണ്ട് മാത്രമല്ല നൃത്തമാടിയും കൂടിയാണ് വർത്തമാനം പറയുന്നത്. നമ്മുടെ കമ്മ്യൂണിക്കേഷനും ഏകദേശം ഇത്തരത്തിലൊക്കെ ആണ് അല്ലേ? പക്ഷെ കുറച്ചുകൂടി വികസിതമാണ് ഈ മാർഗങ്ങളുടെയൊക്കെ ഉപയോഗം എന്നേ ഉള്ളൂ. ആശയവിനിമയ ശേഷിയുടെ ഘടനയും വളർച്ചയുമൊക്കെ അതത് ജീവികളുടെ സാമൂഹ്യ ബോധത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. സൊസൈറ്റി, സമൂഹം പുരോഗമിക്കും തോറും ഭാഷയും വികസിക്കും, ബ്രെയിനിലെ ഭാഷാ കേന്ദ്രവും വികസിക്കും. മനുഷ്യരുടെ കാര്യത്തിൽ അതാണ് സംഭവിച്ചത്. ശബ്ദങ്ങൾ വാക്കുകളായി, വാക്കുകൾ വാചകങ്ങളായി, അതിൻ്റെ നിയമങ്ങളും കെട്ടിറപ്പും ക്ലിയറായി, മെച്ചമായി. കാലത്തെയും ദൂരത്തെയും അതിജീവിക്കുന്ന കമ്മ്യൂണിക്കേഷനും സാധ്യമായി. ഇവിടെ മനുഷ്യരും മൃഗങ്ങളും തമ്മിൽ വേറൊരു വ്യത്യാസം കൂടിയുണ്ട്. നമ്മുടെ ഭാഷ അവർക്ക് മനസ്സിലാകുന്ന അത്രയും അളവിൽ അവരുടെ ഭാഷ നമുക്ക് പിടികിട്ടുന്നില്ല. പിന്നെ മറ്റൊന്നുകൂടിയുണ്ട്, നമ്മുടേതുപോലുള്ള സംസാരശേഷി ഇല്ലാത്തതുകൊണ്ട് അവർക്കിടയിൽ സംസാരത്തിലൂടെയുള്ള തെറ്റിദ്ധാരണകളും പിഴവുകളും ഒന്നും ഉണ്ടാകുന്നില്ല. എന്നാലും നമുക്ക് സംസാരിച്ചുകൊണ്ടേയിരിക്കാം. ബാക്കി ഈ സോങ് ബ്രേക്കിന് ശേഷം. സ്റ്റേ ട്യൂൺഡ്. പ്രഭാതത്തിന്റെ നൈർമല്യവും കുളിർമയുമായി FM Rainbow 107.5 ബെഡ് കോഫി.

കുട്ടി മനസ്സിന്റെ ഗുണങ്ങൾ പ്രായമാകുമ്പോഴും നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം എന്ന് പറയാറില്ലേ നമ്മൾ? യെസ്, ഉവല്ലോ. നിഷ്കളങ്കതയും സത്യസന്ധതയും ഉപാധികളില്ലാത്ത സ്നേഹവും വിശ്വാസവുമൊക്കെ നമ്മൾ എന്നും കാത്തു സൂക്ഷിക്കേണ്ട സുന്ദര ഭാവങ്ങൾ തന്നെയാണ്. പക്ഷേ കുട്ടികൾക്ക് ബാലിശമായ, കുട്ടികൾക്ക് മാത്രം ചേരുന്ന ചില സ്വഭാവങ്ങളും ഉണ്ട്. അതൊന്നും വളർച്ചയുടെ പടവുകളിൽ നമ്മൾ കൂടെ കൂട്ടരുത്, കൂട്ടാൻ പാടില്ല. അവയെ ഒഴിവാക്കേണ്ടത് പക്വതയുടെ ആവശ്യമാണ്. അതിന് സാധിക്കാതെ വരുന്നവർ വീട്ടിലും സമൂഹത്തിലുമൊക്കെ അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയേറെയാണ്. റൈറ്റ്, അപ്പോൾ നമ്മൾ ഒഴിവാക്കേണ്ട കുട്ടി സ്വഭാവങ്ങൾ ഏതൊക്കെയാണെന്ന് കേൾക്കണ്ടേ? ഓക്കെ, ബെഡ് കോഫിക്ക് എന്താ പറയാനുള്ളതെന്ന് നോക്കാം. റൈറ്റ്, കൂടെ കൂട്ടരുതാത്ത ആദ്യത്തെ സ്വഭാവം ശാഠ്യം, പിടിവാശി, ദുർവാശി എന്നൊക്കെ പര്യായമായിട്ട് പറയാം. കുട്ടികൾ അങ്ങനെയല്ലേ? എന്തെങ്കിലും ഒന്ന് വേണമെന്ന് തോന്നിയാൽ അത് അപ്പം തന്നെ കിട്ടണം. അത് കിട്ടാൻ ബുദ്ധിമുട്ടാണോ, അതുകൊണ്ട് എന്താണ് പ്രയോജനം എന്നതൊന്നും അവന് അല്ലെങ്കിൽ അവൾക്ക് വിഷയമേ അല്ല. സംഗതി കയ്യിലെത്തുന്നത് വരെയോ അല്ലെങ്കിൽ പറഞ്ഞ കാര്യം നടക്കുന്നത് വരെയോ വാശി പിടിക്കും, കരയും, ചിലപ്പോൾ കയ്യിൽ കിട്ടുന്നതെല്ലാം വലിച്ചെറിയുകയും ചെയ്യും. ഈ ദുർവാശി ഉണ്ടല്ലോ പ്രായമാകുമ്പോഴും പക്വത വന്നിട്ടും കാണിക്കുന്നവരുണ്ട് ഇല്ലേ? അവരുടെ വീട്ടിലുള്ളവരോട് ചോദിച്ചാൽ കൃത്യമായി പറഞ്ഞു തരും എന്തൊക്കെ വിക്രിയകളാണ് പിടിവാശി പിടിച്ച് കാണിച്ചു കൂട്ടുന്നതെന്ന്. വീട്ടിലുള്ളവർ കുറേയൊക്കെ സഹിച്ചേക്കുമെങ്കിലും നല്ല സൗഹൃദങ്ങളും സാമൂഹിക ബന്ധങ്ങളും മോശമാക്കാൻ വളരെ മിടുക്കനാണ് ശാഠ്യം എന്ന ഈ സ്വഭാവം. ഓക്കെ, ഇനി വേറൊരു കുട്ടി ക്യാരക്ടർ, നമ്മൾ ഒഴിവാക്കേണ്ട ബേബി സ്വഭാവം. അസുഖകരമായ കാര്യങ്ങളെ, പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടുള്ള സംഗതികളെ വെറുക്കുന്നു. അല്പം പോലും അങ്ങനെയുള്ള ഇഷ്ടമില്ലാത്ത സാഹചര്യങ്ങളുമായി അഡ്ജസ്റ്റ് ചെയ്യില്ല കുഞ്ഞുങ്ങൾ. ഒന്നുകിൽ അവിടെ നിന്ന് അതിൽ നിന്ന് ഓടിമാറും, അല്ലെങ്കിൽ അത് മാറ്റിക്കിട്ടാൻ വാശി പിടിക്കും. ഈ സ്വഭാവം കാണിക്കുന്ന മുതിർന്നവരും ഇല്ലേ? ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെ നേരിടാൻ ഒരിക്കലും തയ്യാറാവില്ല. തങ്ങൾക്ക് മുന്നിൽ വരുന്ന പ്രതിബന്ധങ്ങളെയോ പ്രതികൂല സാഹചര്യങ്ങളെയോ സമചിത്തതയോടെ നോക്കിക്കാണാനും നേരിടാനും അവർക്ക് കഴിയുന്നില്ല. വസ്തുതകളെ കൃത്യമായി വിലയിരുത്താനുള്ള കഴിവാണ് പക്വതയുടെ ഒരു ലക്ഷണം അല്ലേ? ശരിയല്ലേ? എല്ലാം എന്നും ഒരുപോലെ ഇരിക്കില്ലല്ലോ. ബുദ്ധിമുട്ടുകളൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന് ചിന്തിച്ച് അവയെ കൈകാര്യം ചെയ്യാൻ കഴിയണ്ടേ? ജീവിതത്തിൽ പ്രതികരണങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതിന് കുട്ടി സ്വഭാവത്തിലെ കുറവുകൾ വച്ചുകൊണ്ടിരുന്നിട്ട് ഒരു ഗുണവുമില്ല. കുഞ്ഞുങ്ങളുടെ വേറൊരു പ്രത്യേക സ്വഭാവം ആളെ എല്ലാവരും എപ്പോഴും ശ്രദ്ധിക്കണം എന്നതാണ്. മറ്റെവിടേക്കെങ്കിലും മറ്റാരിലേക്കെങ്കിലും നമ്മുടെ ശ്രദ്ധ ഒന്ന് പോയാൽ പിന്നെ നോക്കണ്ട. മുതിർന്ന ആളുകൾ വല്ല ഗൗരവമുള്ള കാര്യങ്ങളും ആയിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ കക്ഷിക്ക് തോന്നും തന്നെ അവഗണിക്കുകയാണെന്ന്. ബഹളം കൂട്ടൻ വേറെ കാരണമൊന്നും വേണ്ട. ഈ രീതി ഇപ്പോഴും കാണിച്ചു നടക്കുന്ന വലിയ ആളുകളുണ്ട്. എല്ലാവരും തന്നെ തന്നെ ശ്രദ്ധിക്കണം, എപ്പോഴും തന്നെ അഭിനന്ദിച്ചുകൊണ്ടിരിക്കണം എന്നൊക്കെ നല്ല ആഗ്രഹമുള്ളവർ. അതിനുവേണ്ടി ഇവർ പല തന്ത്രങ്ങളും പ്രയോഗിച്ചു കളയും. പക്ഷേ അതൊക്കെ മിക്ക ആളുകൾക്കും മനസ്സിലാവും എന്നവർ ചിന്തിക്കുന്നില്ല. ശ്രദ്ധ ആകർഷിക്കാനുള്ള ആ കോപ്രായങ്ങളൊക്കെ ഉണ്ടല്ലോ, കണ്ടു നിൽക്കുന്നവരിൽ പുച്ഛവും പരിഹാസവുമായിരിക്കും ഉണ്ടാക്കുക. ഒരു പ്രത്യേകത കൂടി പറയട്ടെ, കുഞ്ഞുങ്ങൾ എപ്പോഴും ഒരു സ്വപ്ന ലോകത്തിൽ കഴിയുന്നവരാണ്. യാഥാർത്ഥ്യങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത ഭാവനകളായിരിക്കും അവരുടേത്. കുട്ടിക്കഥകളും കാർട്ടൂണുകളും അവർക്ക് പ്രിയങ്കരമാകുന്നത് അതുകൊണ്ടാണ്. പക്വത വന്ന ശേഷവും ഇങ്ങനെ സംസാരിക്കുന്ന മൃഗങ്ങളും പക്ഷികളുമുള്ള ലോകത്തിൽ മാത്രം കഴിയുന്ന ആളിന് ബുദ്ധിക്കെന്തോ തകരാറുണ്ടെന്ന് നമ്മൾ പറയും.

ഇല്ലേ? യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാനുള്ള കഴിവ് പക്വതയുടെ മറ്റൊരു ലക്ഷണമാണ്. കുട്ടി സ്വഭാവങ്ങൾ നിലനിർത്തുന്നത് യാഥാർത്ഥ്യ ബോധത്തോടെ ആവണം കേട്ടോ. അല്ലാതെ ബെറ്റ്കോഫി ഇപ്പോൾ പറഞ്ഞ സംഗതികളൊക്കെ ആജീവനാന്തം കൊണ്ടു നടന്നാലേ ജീവിതം വേസ്റ്റായി പോകും, നമ്മുടെ മാത്രമല്ല കൂടെയുള്ളവരുടെയും. ഇത്ര നേരം ബെറ്റ്കോഫിയിൽ കേട്ട സംസാരങ്ങളൊന്നും വേസ്റ്റല്ല എന്നുള്ള വിശ്വാസത്തോടെ ഞാൻ നിർത്തിക്കോട്ടെ. കൂടുതൽ വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളുമായിട്ട് വീണ്ടും നമുക്ക് നാളെ ബെറ്റ്കോഫിയിൽ മീറ്റ് ചെയ്യാം കേട്ടോ. അപ്പം എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ഡേ കൂടി വിഷ് ചെയ്തുകൊണ്ട് സുരേഷ് കാന്തിനകർ ബൈ പറയുന്നു. ടേക്ക് കെയർ, ബൈ ഫോർ നൗ. 107.5 FM Rainbow.

0: ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്. ആകാശവാണി എഫ് എം റെയിൻബോ 107.5 കൊച്ചിയിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ബെഡ് കോഫിയാണ്. ഇനി കേൾക്കാം സ്വാഗതം. കൊച്ചി 8:15 വരെ, 7:25 മലയാളം ന്യൂസ്, 8:15 ഇംഗ്ലീഷ് ന്യൂസ്, 8:30 സവാരി ടൈം, 10 വാട്സാപ്പ്, 11 നോൺ സ്റ്റോപ്പ് റെയിൻബോ ബാക്ക് ടു ബാക്ക് സോങ്സ്, 11:30 സ്റ്റംപ്ഡ് ഡൽഹി റിലേ, ഉച്ചയ്ക്ക് 12 യുവർ ചോയ്സ്, 12:50 മലയാളം ന്യൂസ്, ഉച്ചയ്ക്ക് 2 ഇംഗ്ലീഷ് ന്യൂസ്, 2:15 ട്രിപ്പിൾ ട്രീറ്റ്, 2:30 ലോകകപ്പ് ഓളപ്പെരുക്കം, വൈകിട്ട് 3 വിവിധ് ഭാരതി പ്രോഗ്രാംസ്, വൈകിട്ട് 5 ഓൺ ദ ഗോ ഡ്രൈ ടൈം മ്യൂസിക്, രാത്രി 7:25 മലയാളം ന്യൂസ്, 7:58 ഫിഫ വേൾഡ് കപ്പ് 2026 ഡെയിലി അപ്ഡേറ്റ്സ്, രാത്രി 8 പവർ പ്ലേ, 9 സാറ്റർഡേ നൈറ്റ് ഫീവർ, രാത്രി 10 അരികെ, 11 ഹിന്ദി ന്യൂസ്, 11:05 ഇംഗ്ലീഷ് ന്യൂസ്.
1: സ്വാഗതം
2: സ്വാഗതം.
1: സ്വാഗതം കൊച്ചി.

കുയിലിൻ്റെ കഥ പറഞ്ഞ പാട്ടിലൂടെ ഇന്നത്തെ സ്വാദം കൊച്ചി ആരംഭിക്കുകയായി. നമസ്കാരം, സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് സ്വാദം ചെയ്യുന്നു ഇന്നത്തെ സ്വാദം കൊച്ചിയിലേക്ക്. ഞാൻ അമൃത. ഇന്നത്തെ സ്വാദം കൊച്ചിയിലെ മനോഹരമായ ഗാനങ്ങളെല്ലാം നമുക്ക് തിരഞ്ഞെടുത്ത് അയച്ചു തന്നിട്ടുള്ളത് ഇരിഞ്ഞാലക്കുടയിൽ നിന്നുള്ള നമ്മുടെ പ്രിയ റെയിൻബോ ശ്രോതാവ് നന്ദകീശോറാണ്. നമ്മൾ ആദ്യം കേട്ട ഗാനം 1964 പുറത്തിറങ്ങിയ മണവാട്ടി എന്ന ചിത്രത്തിൽ രേണുക പാടിയ ഗാനമായിരുന്നു. രചന വയലാർ, സംഗീതം ദേവരാജൻ. ഇനി കേൾക്കാം 1964 തന്നെ പുറത്തിറങ്ങിയ മറ്റൊരു ചിത്രമായ രമണനിലെ ഗാനം. രചന ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, സംഗീതം കെ രാഘവൻ, പാടിയത് കരിമ്പുഴ രാധ.

ന്യൂസ് വ്യൂസ് എന്റർടൈൻമെന്റ് ദിസ് ഇസ് റെയിൻബോ എഫ് എം 107.5 മ്യൂസിക്കലി യോഴ്സ്.

എം രാജയും ജാനകിയും ചേർന്ന് പാടിയ ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. ചിത്രം മിന്നൽ പടയാളി, രചന പി ഭാസ്കരൻ, സംഗീതം എസ് എൻ രംഗനാഥൻ. 1959 ഈ ചിത്രം പുറത്തിറങ്ങിയത്. നല്ല നല്ല മനോഹരമായ പാട്ടുകളാണല്ലേ നമ്മൾ സ്വാതം കൊച്ചിയിൽ ഇതുവരെ കേട്ടത്. അപ്പോൾ ഇന്നത്തെ പാട്ടുകൾക്ക് പ്രത്യേകതയുണ്ട്. നമ്മുടെ പ്രിയ ശ്രോതാവ് നന്ദകിഷോർ തിരഞ്ഞെടുത്ത പാട്ടുകളാണ് ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകത എന്താണെന്ന് ശ്രോതാക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാലോ? അതെ, നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ സ്വാതം കൊച്ചിയുടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെ കമൻ്റ് ചെയ്യണം കേട്ടോ. ഇനി കേൾക്കാം 1982 പുറത്തിറങ്ങിയ കാലം എന്ന ചിത്രത്തിൽ ജയചന്ദ്രനും വാണി ജയറാമും ചേർന്ന് പാടിയ ഗാനം. രചന ബിച്ചു തിരുമല, സംഗീതം ശങ്കർ ഗണേശ്.

1965 പുറത്തിറങ്ങിയ രാജമല്ലി എന്ന ചിത്രത്തിൽ എ എം രാജ പാടിയഗാനമാണ് നമ്മൾ കേട്ടത്. രചന പി ഭാസ്കരൻ, സംഗീതം ബി എ ചിദംബരനാഥ്. ഇനി കേൾക്കാം 1965 പുറത്തിറങ്ങിയ കാട്ടുതുളസി എന്ന ചിത്രത്തിൽ പി ബി ശ്രീനിവാസ് പാടിയഗാനം, രചന വയലാർ, സംഗീതം ബാബുരാജ്. പ്രിയ ശ്രോതാക്കളെ, കൃത്യം 7:25 എഫ് എം റെയിൻബോയിൽ മലയാളം വാർത്തകളാണ് തിരുവനന്തപുരം മുതലെ. അതിനുശേഷം സ്വാഗതം കൊച്ചി 7:35 തുടരുന്നതായിരിക്കും. അപ്പോൾ ശ്രോതാക്കളോട് നേരത്തെ ചോദിച്ചതുപോലെ ഇന്നത്തെ പാട്ടുകളുടെ പ്രത്യേകത മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക. കമൻ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ സ്വാഗതം കൊച്ചിയുടെ പോസ്റ്റിൻ്റെ താഴെയാണ്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂസിലന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ സമൂഹത്തെ ഇന്ന് അഭിസംബോധന ചെയ്യും. INS മഹേന്ദ്രഗിരി ഇന്ന് വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യും. ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഒമാൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഹോർമുസിൽ കപ്പൽ ഗതാഗതം സുഗമമാക്കുന്നതടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയായി. വയനാട് തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കുന്നതിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ മൂന്നംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക എന്ന പ്രമേയവുമായി ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തെ പരാജയപ്പെടുത്തി സ്പെയിൻ സെമിയിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓക്ലൻഡിൽ ന്യൂസിലന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. വ്യാപാരം, വാണിജ്യം, പ്രതിരോധം എന്നീ മേഖലകളിൽ കൈവരിച്ച പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്തു. വ്യവസായ കായിക മേഖലകളിലെ പ്രമുഖരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
1: ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലെ സന്ദർശനങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി ഇന്നലെയാണ് ഓക്ലൻഡിലെത്തിയത്. വിമാനത്താവളത്തിൽ ന്യൂസിലന്റ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ശ്രീ മോദിക്ക് ഊഷ്മള വരവേൽപ്പ് നൽകി. ന്യൂസിലന്റിലെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെയും പ്രധാനമന്ത്രി ഇന്ന് അഭിസംബോധന ചെയ്യും. തലമുറകളിലൂടെ ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം കാത്തുസൂക്ഷിക്കുന്ന ന്യൂസിലന്റിലെ ഇന്ത്യൻ പ്രവാസികളെ അദ്ദേഹം അഭിനന്ദിച്ചു. പ്രധാനമന്ത്രിയുടെ രണ്ട് ദിവസത്തെ സന്ദർശനത്തോടനുബന്ധിച്ച് ന്യൂസിലന്റിലെ പ്രശസ്തമായ സ്കൈ ടവർ ത്രിവർണ പതാക യുടെ നിറങ്ങളിൽ ദീപാലംകൃതമാക്കിയിരുന്നു. നാല് പതിറ്റാണ്ടിനിടയിൽ ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ന്യൂസിലന്റിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ബീഹാറിലെ ഗയയിലെത്തും. സന്ദർശനവേളയിൽ ഗയയിലെ ബീഹാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആന്റ് റൂറൽ ഡെവലപ്മെന്റിൽ ബീഹാർ നിയമസഭയിലെ അംഗങ്ങൾക്കുള്ള പരിശീലന പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തിന്റെ തീരദേശ സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. തുറമുഖ സുരക്ഷയ്ക്ക് ചുമതലപ്പെടുത്തുന്ന സ്വകാര്യ സുരക്ഷാ ഏജൻസികൾക്ക് കൃത്യമായ ലൈസൻസ് ഉണ്ടാകണമെന്നും മികച്ച പരിശീലനം ലഭിച്ച CISF ഉദ്യോഗസ്ഥരെ മാത്രമേ വിന്യസിക്കാവൂ എന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര തുറമുഖമന്ത്രി സർബാനന്ദ സോനോവാളിനൊപ്പം ബ്യൂറോ ഓഫ് പോർട്ട് സെക്യൂരിറ്റിയുടെ പ്രവർത്തന പുരോഗതി അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മത്സ്യബന്ധന തുറമുഖങ്ങളുടെ സുരക്ഷാ ക്രമീകരണങ്ങളും ശ്രീ ഷാ വിലയിരുത്തി. മത്സ്യത്തൊഴിലാളികൾക്കായുള്ള ISRO നഭുമിത്ര ആപ്പിന് കൂടുതൽ പ്രചാരം നൽകണമെന്ന് കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ ആറാമത് തദ്ദേശീയ പ്രൊജക്ട് 17A യുദ്ധക്കപ്പലായ മഹേന്ദ്രഗിരി ഇന്ന് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് കമ്മീഷനിംഗിന് മുന്നോടിയായി വിശാഖപട്ടണത്ത് നാവികസേനാംഗങ്ങളെ അഭിസംബോധന ചെയ്ത രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ സമുദ്ര താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിലും ആഗോള സുരക്ഷയിലും നാവികസേന വഹിക്കുന്ന പങ്കിനെ അദ്ദേഹം അഭിനന്ദിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മസ്കറ്റിൽ ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയുമായി കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, സമുദ്രം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി മേഖലകൾ ചർച്ചയായതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഹോർമുസിൽ കപ്പൽ ഗതാഗതം സുഗമമാക്കുന്നതും ഗൾഫ് മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ചെറിയ ഇടവേളയ്ക്ക് ശേഷം US ഇറാൻ സംഘർഷം പുനരാരംഭിച്ചത് ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള അന്താരാഷ്ട്ര ചരക്കു നീക്കത്തെ ബാധിച്ചതായി റിപ്പോർട്ട്. സംഘർഷത്തെ തുടർന്ന് ഹോർമുസിലെ ചരക്കു നീക്കം മന്ദഗതിയിലായി. LNG എണ്ണയും വഹിച്ചുകൊണ്ടുള്ള കപ്പൽ ഗതാഗതം June 28 ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കിലെത്തിയെന്നാണ് സൂചന. വാണിജ്യ കപ്പലുകൾക്കു നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിനും ഇറാന് നേർക്ക് US നടത്തുന്ന പ്രത്യാക്രമണത്തിനും പിന്നാലെയാണ് ഹോർമുസ് അശാന്തമായത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിച്ച് August 13 വരെ തുടരും. വർഷകാല സമ്മേളനത്തിലുള്ള ഒരുക്കങ്ങൾ പാർലമെന്ററികാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാളും കേന്ദ്ര സഹമന്ത്രി എൽ മുരുകനും വിലയിരുത്തി. വരാനിരിക്കുന്ന സമ്മേളനത്തിലെ നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സമഗ്ര

0: सरकार से पीएम जय अब गरीबों की।
1: दिस इज रेनबो एफएम 107.5।
2: ആകാശവാണി

0: അവലോകനം നടത്തിയതായി ശ്രീ മേഘ്വാൾ അറിയിച്ചു. റെയിൽ സുരക്ഷയും പ്രവർത്തനക്ഷമതയും ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 680 കിലോമീറ്റർ ദൂരം കൂടി കവച് സംവിധാനം നടപ്പാക്കുമെന്ന് റെയിൽവേ മന്ത്രാലയം. ഇതിനായി 206 കോടി രൂപ അനുവദിച്ചു. ഡൽഹി ഡിവിഷനിലെ 2 സെക്ഷനുകളിലാണ് കവച് 4.0 സ്ഥാപിക്കുക. സിഗ്നൽ ലംഘനവും ട്രെയിൻ അപകടങ്ങളും തടയുന്നതിനായി തദ്ദേശീയമായി വികസിപ്പിച്ച സുരക്ഷാ സംവിധാനമാണ് കവച്. ട്രെയിനുകളുടെ നീക്കം നിരന്തരം നിരീക്ഷിക്കുന്ന ഈ സംവിധാനം അവശ്യഘട്ടങ്ങളിൽ സ്വമേധയാ പ്രവർത്തിച്ച് സുരക്ഷയുറപ്പാക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വയനാട് കള്ളാടി തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് ഏത് വിധത്തിൽ നീക്കം ചെയ്യണമെന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ 3-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സമിതിയെ നിയോഗിക്കാൻ ധാരണയായത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കാലവർഷ മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായി വയനാട് കാരാപ്പുഴ അണക്കെട്ടിന്റെ 3 ഷട്ടറുകൾ ഇന്ന് രാവിലെ 11 മണിക്ക് തുറക്കും. പുഴയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ കാരാപ്പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ 2-ാം ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തെ പരാജയപ്പെടുത്തി സ്പെയിൻ സെമിഫൈനലിൽ. 1-2 ഗോളുകൾക്കാണ് സ്പെയിനിന്റെ ജയം. നാളെ നടക്കാനിരിക്കുന്ന ക്വാർട്ടർ മത്സരങ്ങളിൽ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ഏറ്റവും അധികം കിരീട സാധ്യത കൽപ്പിച്ചിരുന്ന ബ്രസീലിനെ വീഴ്ത്തി അട്ടിമറി വീര പരിവേഷം നേടിയ നോർവേയും ഒത്തിണക്കവും ടീംവർക്കും കൈമുതലാക്കിയ ഇംഗ്ലണ്ടും തമ്മിലുള്ള പോരാട്ടം തീവാറുമെന്ന് ഉറപ്പ്. മികവുറ്റ പ്രതിരോധ മധ്യ മുന്നേറ്റ നിരയുള്ള ലോകത്തെ ഏറ്റവും സന്തുലിതമായ ടീമാണ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിന്റെ ശക്തി ഒരു സൂപ്പർതാരമല്ല, മറിച്ച് ഒരു കൂട്ടം കളിക്കാരാണ്. ലോകോത്തര സ്ട്രൈക്കർമാരായ ഹാരി കെയ്നും എർലിംഗ് ഹാളണ്ടും നേർക്കുനേർ വരുന്ന പോരാട്ടം ആയതുകൊണ്ട് തന്നെ ആവേശം പതിന്മടങ്ങാണ്. ആരാണ് ക്യാമൻ എന്ന ഒറ്റനോട്ടത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയാത്ത ഇംഗ്ലണ്ട് നോർവേ മത്സരം ഈ ലോകകപ്പിലെ ഹെവി വെയിറ്റ് പോരാട്ടം തന്നെയായി മാറും.
0: നാളെ രാവിലെ 6:30 അർജന്റീന സ്വിറ്റ്സർലൻഡ് പോരാട്ടം. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. കുടുംബാസൂത്രണത്തിന്റെ പ്രാധാന്യം, ലിംഗസമത്വം, ദാരിദ്ര്യം, മാതൃ ആരോഗ്യം, മനുഷ്യാവകാശങ്ങൾ തുടങ്ങിയ വിവിധ ആഗോള ജനസംഖ്യാ പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കുക എന്നതാണ് ലോക ജനസംഖ്യാ ദിനത്തിന്റെ ലക്ഷ്യം. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക ഇന്നും ഭാവിയിലേക്കും എന്നതാണ് ഈ വർഷത്തെ ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രമേയം. നാളത്തെ ജോലി സാധ്യതകൾ കണക്കിലെടുത്താവണം ഇന്നത്തെ ക്ലാസ് മുറികൾ രൂപകൽപ്പന ചെയ്യേണ്ടത് എന്ന് കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ സഹമന്ത്രിയും വിദ്യാഭ്യാസ സഹമന്ത്രിയുമായ ജയന്ത് ചൌധരി ഇന്നലെ ഗുജറാത്തിലെ സൂറത്ത് ഐടിഐ സന്ദർശനവേളയിൽ പറഞ്ഞു. നൈപുണ്യ വികസനത്തിന്റെ ഒരു പുതിയ മാതൃകയുടെ ആവിർഭാവത്തിനാണ് ഇന്ത്യ സാക്ഷ്യം വഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ഈ മാസം 30 വരെ തുടരും. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. ക്രമസമാധാന ചുമതലയുള്ള ADGP പി വിജയനെ ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്ററായി നിയോഗിച്ചു. തീർത്ഥാടന കാലത്ത് ശബരിമല, പമ്പ, നിലയ്ക്കൽ അടക്കമുള്ള പ്രദേശങ്ങളിലെ പോലീസ് സേനയുടെ തിരക്ക് നിയന്ത്രണത്തിന്റെ ചുമതലയാണ് നൽകിയിരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ സമൂഹത്തെ ഇന്ന് അഭിസംബോധന ചെയ്യും. INS മഹേന്ദ്രഗിരി ഇന്ന് വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യും. ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഒമാൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഹോർമൂസിൽ കപ്പൽ ഗതാഗതം സുഗമമാക്കുന്നതടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയായി. വയനാട് തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കുന്നതിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ 3-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക എന്ന പ്രമേയവുമായി ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ 2-ാം ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തെ പരാജയപ്പെടുത്തി സ്പെയിൻ സെമിയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: Musically yours, FM Rainbow 107.5. Stay tuned.
1: പ്രിയ ശ്രോതാക്കളെ, നമ്മളിപ്പോൾ കേട്ടത് മലയാളം വാർത്തകളായിരുന്നു. തിരുവനന്തപുരം റിലേ ഇരിഞ്ഞാലക്കുടയിൽ നിന്നുള്ള റിംബോ ശ്രോതാവ് നന്ദകിഷോർ തെരഞ്ഞെടുത്ത ഗാനങ്ങളുമായി സ്വാഗതം കുറിച്ച് തുടരുന്നു. ഇനി കേൾക്കാം അടുത്ത ഗാനം. അമ്മയും മകളും എന്ന ചിത്രത്തിൽ ജാനകി പാടിയത്, രചന ONV, സംഗീതം ശ്യാം. 1980 ഈ ചിത്രം പുറത്തിറങ്ങിയത്.

1970 പുറത്തിറങ്ങിയ സ്ത്രീ എന്ന ചിത്രത്തിൽ ജാനകി പാടിയ ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. രചന പി ഭാസ്കരൻ, സംഗീതം ദക്ഷിണമൂർത്തി. ഇന്ന് കുറച്ച് സ്ഥലങ്ങളിലെ വൈദ്യുതി മുടക്കമുണ്ട്. തേവര സെക്ഷൻ പരിധിയിൽ സെയിൽ ടാക്സ് ഓഫീസ്, പോലീസ് ക്ലബ്, കൺട്രോൾ റൂം പരിസരം, മട്ടമ്മൽ, BSNL, സേക്രഡ് ഹാർട്ട് കോളേജ് പരിസരം, PNT പരിസരം, ശാന്തിനഗർ, UP ജംഗ്ഷൻ, തേവര ഫെറി ഇവിടങ്ങളിൽ ഭാഗികമായിട്ട് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 വരെയായിരിക്കും വൈദ്യുതി മുടക്കം. തോപ്പുമടി സെക്ഷൻ പരിധിയിൽ കഴുത്തുമുട്ട്, ഹെൽത്ത് സെന്റർ റോഡ് ഇവിടങ്ങളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ വൈദ്യുതി മുടക്കം ഉണ്ടാകും. സ്വാതമുച്ചലിനി കേൾക്കാം കോഴിക്കോട് അബ്ദുൾ ഖാദർ പാടിയ ഗാനം.

0: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 48:34 ആകുമ്പോൾ നമുക്ക് ഇന്നത്തെ ഗാനങ്ങളെല്ലാം അയച്ചു തന്ന നമ്മുടെ പ്രിയ ശ്രോതാവിനോട് സംസാരിക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് അറിഞ്ഞാലോ. നന്ദകിഷോർ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നു. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്.
0: ഇരിഞ്ഞാലക്കുടയിൽ എന്തുണ്ട് വിശേഷം?
1: ഇരിഞ്ഞാലക്കുടയിൽ എല്ലാവർക്കും സുഖമാണ്, സുഖം.
0: എല്ലാവർക്കും സുഖമാണ്. ആദ്യമായിട്ട് ശ്രോതാക്കൾക്ക് അറിയേണ്ടത് നന്ദകിഷോർ എന്ത് ചെയ്യുന്നു എന്നുള്ളതായിരിക്കും. കാരണം നമുക്ക് സ്ഥിരം അയക്കുന്ന കത്തുകളും കത്തുകളും അയക്കുന്നത് കുറച്ച് റെയിൻബോർഡ് സ്ഥിര ശ്രോതാക്കൾ തന്നെയാണ്. എന്നാൽ പ്രായമേറിയവരുണ്ടാവും, പ്രായം അത്ര കുറഞ്ഞവരുണ്ടാവില്ല. അപ്പോ നന്ദകിഷോറിന്റെ പ്രത്യേകത എന്താ?
1: ഞാൻ ഡിഗ്രി പഠിക്കണേ ഉള്ളൂ, അതാണ്
0: അതാണ് പ്രത്യേകത അല്ലേ? ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയിട്ടുള്ളൂ.
1: ഡിഗ്രി ഫസ്റ്റ് ഇയർ. ഫസ്റ്റ് ഇയർ
0: സ്വാദം കുറ്റി സ്ഥിരമായിട്ട് കേൾക്കും.
1: എല്ലാവർക്കും കൃത്യമായിട്ട് വെക്കാറുണ്ട്. എനിക്ക് പഴയ പാട്ടാണ് കൂടുതൽ ഇഷ്ടം.
0: എങ്ങനെയാണ് സ്വാദം കൊച്ചിയിലേക്ക് എത്തിയത്?
1: സ്വാഗതം കൊച്ചി പണ്ടോട്ടേ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്. അച്ഛൻ അച്ഛനും അമ്മയും എല്ലാരും കേൾക്കും. അപ്പൂപ്പനും അമ്മൂമ്മയെ കൊണ്ട്
0: അങ്ങനെ
1: എല്ലാവരും അത് തന്നെയാണ് വെക്കാറ്. അപ്പൊ ഞാനും എന്റെ കൂടെ ഇരുന്ന് കേട്ട് എനിക്കും ഇഷ്ടപ്പെട്ടു തുടങ്ങി.
0: ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇന്നത്തെ പാട്ടുകൾക്ക് പ്രത്യേകത ഉണ്ടായിരുന്നു, എന്തായിരുന്നു?
1: കുയിലിൽ തുടങ്ങുന്ന പാട്ടുകളായിരുന്നു.
0: കുയിലിനോട് ഇഷ്ടമാണോ?
1: കുയിലിനെ ഭയങ്കര ഇഷ്ടം.
0: കുയിലിന് ഭയങ്കര ഇഷ്ടമാണ്.
1: അതെ,
0: വീട്ടിലെ കുയിലൊക്കെ എപ്പോഴും.
1: എനിക്ക് പുള്ളിക്കുയിലാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ

0: കുയിലിൽ തന്നെ അല്ല, കുയിലിൽ തന്നെ ആൺകുയിലുണ്ട് പെൺകുയിലും ഉണ്ടല്ലോ. അതില് കറുത്ത കുയിലാണ് ആൺകുയിൽ, മറ്റത് പുള്ളിക്കുയിൽ എന്ന് പറയുമ്പോ അത് പെൺകുയിലാണ്.
1: ഇപ്പൊ കുയിലിനെ പറ്റിയൊക്കെ റിസർച്ച് ചെയ്യുന്നുണ്ടോ?
0: ആ ഉണ്ട്. പിന്നെ ഞാൻ ഒരു പാട്ട് പാടിക്കോട്ടാ?
1: ആ പാടാം. അതിനു മുമ്പ് വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയണം. ഏത് ഡിഗ്രിയാ പഠിക്കുന്നതെന്ന് പറയാവോ?
0: ഞാൻ പഠിക്കുന്ന ബിഎ ഇംഗ്ലീഷ് ആണ്.
1: ബിഎ ഇംഗ്ലീഷ് ആണ്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ടൊക്കെ ഇനി ചിലപ്പോ റിസർച്ചിലോട്ടൊക്കെ പോവായിരിക്കും അല്ലേ? ബേർഡ്സിന്റെ ഇഷ്ടാണ്. ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്?
0: വീട്ടിൽ അച്ഛൻ, അമ്മ, ഞാൻ, അനിയത്തി, അമ്മൂമ്മ, അപ്പൂപ്പൻ.
1: ഓക്കെ, അപ്പൊ എല്ലാവരും കേൾക്കുന്നുണ്ടോ പാട്ടൊക്കെ?
0: എല്ലാവരും
1: ഇന്ന് പാട്ടുകൾ ഉൾപ്പെടുത്തിയപ്പോഴത്തേക്കും കുയിലിന്റെ പല ഭാവത്തിലുള്ള പാട്ടുകളായിരുന്നു.
0: അതെ അതെ അതെ.
1: ശരി, പാട്ട് പാടാം, രണ്ടുപേരും പാടിക്കോളൂ കേട്ടോ.
0: ആ പാടിക്കണം. ശരി.

0: ആ
1: ഏത് ഡിഗ്രിയാ പഠിക്കുന്നതെന്ന് പറയാവോ?
0: ആ ഞാൻ ഞാൻ പഠിക്കുന്ന BA ഇംഗ്ലീഷ് ആണ്.
1: ബി ഇംഗ്ലീഷ് ആണ്. ഓക്കെ,
0: അതെ,
1: അപ്പൊ അത് കഴിഞ്ഞിട്ടൊക്കെ ഇനി ചിലപ്പോൾ റിസർച്ചിലോട്ടൊക്കെ പോവായിരിക്കും അല്ലേ?
0: റിസർച്ചിലൊക്കെ
1: ബേർഡ്സിന്റെ
0: പോകണം. ആ
1: ഇഷ്ടമാണ്. ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്?
0: വീട്ടിൽ അച്ഛൻ അമ്മ ഞാൻ അനിയത്തി അമ്മൂമ്മ അപ്പൂപ്പൻ
1: ഓക്കെ. അപ്പൊ എല്ലാവരും കേൾക്കുന്നുണ്ടോ പാട്ടൊക്കെ?
0: എല്ലാരും എല്ലാരും ഉണ്ട്. ആ
1: ഇന്ന് പാട്ടുകൾ ഉൾപ്പെടുത്തിയപ്പോഴത്തേക്കും കുയിലിന്റെ പല ഭാവത്തിലുള്ള പാട്ടുകളായിരുന്നു.
0: അതെ അതെ അതെ.
1: ശരി, പാട്ട് പാടാം, രണ്ടുപേര് പാടിക്കോളൂ കേട്ടോ.
0: ആ പാടിക്കണം ശരി.

ഇഷ്ടപ്രാണേശ്വരീ, കുന്തിരിക്കം പുകയുന്ന കുന്നിൻ ചെരുവിലെ കുയിൽ കിളി.

0: ആണിനോ പെണ്ണിനോ നിയന്ത്രിക്കാനാവാത്ത പ്രണയദാഹം, ഒരിക്കലും നിയന്ത്രിക്കാനാവാത്ത പ്രണയദാഹം. എന്നോടു പറയൂ നീ, എന്നെങ്കിലും ഒന്ന് സമ്മതിക്കൂ. താങ്ക് യു.
1: ഓക്കെ, അപ്പൊ എനിക്ക് ഈ പാട്ട് കേട്ടപ്പോ മനസ്സിലായത് ഏതോ ഒരു പ്രണയം പറയാൻ കൊതിക്കുന്ന ഒരു പ്രണയം മനസ്സിലുണ്ടെന്നാണ്. ആണോ? അങ്ങനെയൊന്നുമില്ല ശരിക്കും. എന്നാ ഈ പാട്ടുകളെ, ഇന്നത്തെ പാട്ടുകളൊക്കെ കേട്ടപ്പോ, അതായത് ഒരു ഡിഗ്രി ഫസ്റ്റ് ഇയർ ഒരു കുട്ടിയുടെ മനസ്സിലെ പാട്ടുകള്, ഒരു വലിയ ആൾക്കാരുടെ മനസ്സിലെ പാട്ടുകളായിട്ടാണ് തോന്നിയത്. അപ്പൊ എന്തോ ഒരു വലിയ കവിയും ഭാവനയും ഒക്കെ ഉള്ളിലുണ്ട് അല്ലേ, നിറച്ച് ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഈ ഒരു ജെൻസി കാലഘട്ടത്തില് ഇതുപോലെ ഒരു യൂത്തിനെയൊക്കെ വന്ന് കിട്ടുക എന്നുള്ള വളരെ ഒരു പാടാൻ തോന്നുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷമുണ്ട് സംസാരിക്കാൻ സാധിച്ചതില്. പാട്ടുകളൊക്കെ വ്യത്യസ്തമായി
0: ഈ എല്ലാ പാട്ടുകളും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ എന്റെ ഈ ഗാനങ്ങൾ സമർപ്പിക്കുന്നു.
1: ഓക്കെ ശരി. ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ?
0: ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, എല്ലാവർക്കും ഞാൻ ഈ സോങ്സ് ഒക്കെ സെലക്ട് കൊടുത്തിട്ടുണ്ട്.
1: അവരോടൊക്കെ പറഞ്ഞോ ഇങ്ങനെ പാട്ട് വരുന്നുണ്ട്, കേൾക്കണം, കേൾക്കുന്നുണ്ട് അവരെല്ലാവരും. ഓക്കെ, പേരെടുത്ത് പറയാനുള്ള ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഓക്കെ ശരി കേട്ടോ. അപ്പൊ എന്തായാലും സംസാരിക്കാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം. ഇതുപോലെ വ്യത്യസ്തമായ ഗാനങ്ങള് അയക്കണം കേട്ടോ ഇനി. ഓക്കെ, താങ്ക് യു. നമ്മൾ വിളിച്ച് ഇപ്പോൾ സംസാരിച്ചത് ഇന്നത്തെ കത്ത് നമുക്ക് അയച്ചു തന്ന പാട്ടുകൾ അയച്ചു തന്ന നന്ദകിഷോറാണ് ഇരിഞ്ഞാലക്കുടിയിൽ നിന്നും. അപ്പോൾ നന്ദകിഷോർ ശരിക്കും ഒരു ഡിഗ്രി സ്റ്റുഡൻ്റ് ആണ്, ഫസ്റ്റ് ഇയർ ആയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നന്ദകിഷോറിൻ്റെ മനസ്സിലുള്ള കുയിലിലെ പാട്ടുകളാണ് അദ്ദേഹം നമുക്ക് ഇന്ന് അയച്ചു തന്നിട്ടുള്ളത്. ഇന്നലെ നമുക്ക് പാട്ടുകൾ തുടർന്ന് കേൾക്കാം. ഇനി വരുന്നു 1973 പുറത്തിറങ്ങിയ തീനരുവി എന്ന ചിത്രത്തിൽ പി മാധുരി പാടിയ ഗാനം, രചന വയലാർ, സംഗീതം ദേവരാജൻ.

നോ ബ്രേക്സ്, നോ ബോറിംഗ്, ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക്. യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5. 107.5.

1961 പുറത്തിറങ്ങിയ ജ്ഞാനസുന്ദരി എന്ന ചിത്രത്തിൽ കമുകുറ പുരുഷോത്തമൻ പാടിയ ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. രചന അഭയദേവ്, സംഗീതം ദക്ഷിണാമൂർത്തി. അപ്പോൾ കുയിൽ പാട്ടുകളാണ് നമ്മൾ ഇന്നത്തെ സ്വാതം കൊച്ചിയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം അടുത്ത ഗാനം. ഗന്ധർവ ക്ഷേത്രം എന്ന ചിത്രത്തിൽ പി സുശീല പാടിയ ഗാനമാണ്. രചന വയലാർ, സംഗീതം ദേവരാജൻ. 1972 ഈ ചിത്രം പുറത്തിറങ്ങിയത്.

ജലതരംഗം ജലതരംഗം.

1971 പുറത്തിറങ്ങിയ മുത്തശ്ശി എന്ന ചിത്രത്തിൽ ജാനകിയും സംഘവും ചേർന്ന് പാടിയ ഗാനം ആണ് നമ്മളിപ്പോൾ കേട്ടത്. രചന പി ഭാസ്കരൻ, സംഗീതം ദക്ഷിണാമൂർത്തി. ഇനി നമുക്ക് ഒരു പാട്ട് കൂടി കേൾക്കാനുള്ള സമയമുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഗാനങ്ങളെല്ലാം നമുക്ക് അയച്ചു തന്നത് നമ്മുടെ പ്രിയ ശ്രോതാവ് ഇരിഞ്ഞാലക്കുടയിൽ നിന്നും നന്ദകീശോറായിരുന്നു. നാളത്തെ സ്വാഗതം കുച്ചിയിൽ കേൾക്കാം കുമ്പളങ്ങിയിൽ നിന്നുള്ള റെയിൻബോ ശ്രോതാവ് അനിത തിരഞ്ഞെടുത്ത ഗാനങ്ങൾ. ഇന്നത്തെ ശ്രോതാവ് നമുക്ക് അയച്ചു തന്ന ഗാനങ്ങൾക്ക് പ്രത്യേകത ഉണ്ടായിരുന്നു. അതായത് കുയിൽ എന്ന പദം വരുന്ന വാക്കുകൾ പദങ്ങൾ ഉൾപ്പെടുത്തിയ ഗാനങ്ങളാണ് നമ്മുടെ ലിസ്ണർ നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. ഇതുപോലെ ശ്രോതാക്കൾ അയക്കുമ്പോൾ പാട്ടുകളൊക്കെ തിരഞ്ഞെടുത്ത് അയക്കുമ്പോൾ പ്രത്യേകതയുള്ള പാട്ടുകളൊക്കെ അയച്ചിട്ടുണ്ടെങ്കിൽ അയച്ചാൽ നല്ലതായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്വാഗതം കുച്ചിയിലെ അവസാനത്തെ ഗാനം കേൾക്കാം. ചിത്രം പത്മവ്യൂഹം, രചന എം കെ അർജുനൻ, സംഗീതം ശ്രീകുമാരൻ തമ്പി, സംഗീതം ക്ഷമിക്കണം പാടിയത് യേശുദാസ്. 1973 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ഇത്രയും നേരം ശ്രോതാക്കളോട് കൂടി ഉണ്ടായിരുന്നത് ഞാൻ അമൃതയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിനം ആശംസിക്കുകയാണ്.

ഇനി കേൾക്കാം ചില പ്രധാനപ്പെട്ട അറിയിപ്പുകൾ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ വിവിധ വകുപ്പുകളിലേക്കുള്ള റിയൽ ടൈം അഡ്മിഷൻ നടത്തുന്നുണ്ട്. ഇനി പറയുന്നവയാണ് വകുപ്പുകൾ: സെന്റർ ഫോർ ബജറ്റ് സ്റ്റഡീസ്, പഞ്ചവത്സര ഇന്റഗ്രേറ്റഡ് MSc ഇൻ ഇക്കണോമെട്രിക്സിൽ ആൻഡ് ഡേറ്റാ സയൻസ് പ്രോഗ്രാമിലേക്കുള്ള റിയൽ ടൈം അഡ്മിഷൻ ജൂലൈ 13 സെന്റർ ഫോർ ബജറ്റ് സ്റ്റഡീസിൽ നടക്കുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് കുസാറ്റിന്റെ വെബ്സൈറ്റിൽ സന്ദർശിച്ചാൽ മതിയാകും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 0484-286-2735. ഒരിക്കൽ കൂടി പറയാം: 0484-286-2735. ദീൻ ദയാൽ ഉപാധ്യായ കൗശൽ കേന്ദ്ര, ഇതാണ് അടുത്ത വകുപ്പ്. ബിവോക്ക് ഹോണേഴ്സ് ഡേറ്റാ സയൻസ് ആൻഡ് അനാലിറ്റിക്സ് പ്രോഗ്രാമിലേക്കുള്ള റിയൽ ടൈം അഡ്മിഷൻ ഈ മാസം 14 രാവിലെ 9 DDUKKയിൽ നടക്കുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് കുസാറ്റിന്റെ വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതിയാവും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇനി പറയുന്നതാണ്: 0484-286-2839. ഒരിക്കലൂടെ പറയാം: 0484-286-2839. അടുത്ത വകുപ്പ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പാണ്. MSc സ്റ്റാറ്റിക്സ് പ്രോഗ്രാമിലേക്കുള്ള റിയൽ ടൈം അഡ്മിഷൻ ജൂലൈ ഈ മാസം 14 തന്നെ രാവിലെ 10 സ്റ്റാറ്റിക്സ് വകുപ്പിൽ നടക്കുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0484-286-2471. ഒരിക്കലൂടെ പറയാം: 0484-286-2471. അതുപോലെ കുസെക്, അതായത് MCA പ്രോഗ്രാമിലേക്കുള്ള റിയൽ ടൈം അഡ്മിഷൻ ഈ മാസം 14 രാവിലെ 9:30 കുസാറ്റിൻ്റെ കുട്ടനാട് ക്യാമ്പസിലായിരിക്കും നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 0944-710-3911. ഒരിക്കലൂടെ പറയാം: 0944-710-3911. MA അപ്ലൈഡ് ഇക്കണോമിക്സ് പ്രോഗ്രാമിലേക്കുള്ള റിയൽ ടൈം അഡ്മിഷൻ ഈ മാസം 15 രാവിലെ 10 അപ്ലൈഡ് ഇക്കണോമിക്സ് വകുപ്പിലായിരിക്കും നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8547-881732. ഒരിക്കലൂടെ പറയാം: 8547-881732.

പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ ആലുവ സബ് ജയിൽ റോഡിന് സമീപം പ്രവർത്തിച്ചു വരുന്ന ഗവൺമെന്റ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെന്ററിൽ എറണാകുളം, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിലുള്ള പട്ടികജാതി പട്ടികവർഗ മറ്റർഹ മറ്റ് പിന്നാക്ക വിഭാഗ വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി അടിസ്ഥാന യോഗ്യതയാക്കി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന പരീക്ഷകൾക്കായി 6 മാസം ദൈർഘ്യമുള്ള സൌജന്യ പരിശീലന ക്ലാസുകൾക്കായിട്ട് അപേക്ഷകൾ ക്ഷണിക്കുന്നുണ്ട്. അപേക്ഷകൾ ഫോട്ടോ, ജാതി, വരുമാനം, SSLC സർട്ടിഫിക്കറ്റ്, വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പുകൾ സഹിതം 15 വൈകിട്ട് 5 മണിക്ക് മുൻപായി എത്തേണ്ടതാണ്. അപേക്ഷാ ഫോറത്തിന്റെ മാതൃക ബന്ധപ്പെട്ട ജില്ലാ പട്ടികജാതി വികസന ഓഫീസുകളിലും ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസുകളിലും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0484-2623304. ഒരിക്കൽ കൂടി പറയാം, 0484-2623304.

0: നോ ബ്രേക്സ്, നോ ബോറിംഗ്, ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക്. യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5. കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5, മ്യൂസിക്കലി യോഴ്സ്.
1: On the move, let's crew. Savari time is live.

0: ചോട്ടാ മുംബൈയിലെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കുമായി ഇന്നത്തെ സവാരി ടൈം തുടങ്ങുകയാണ്. അതെ, സവാരി ടൈമിന്റെ സമയമാണിത്. സമയം ഇപ്പോൾ 8 മണി കഴിഞ്ഞ് 40 മിനിറ്റും 45 സെക്കൻഡ് ആയിരിക്കുകയാണ് കേട്ടോ. സവാരി ടൈം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പ്രോഗ്രാമാണ്. അപ്പോൾ നിങ്ങൾ യാത്രയിലാണെങ്കിൽ, നിങ്ങൾക്ക് യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേട്ട് ആസ്വദിച്ച് പോകാൻ കൊതിയായിട്ടുണ്ടെങ്കിൽ വേഗം റേഡിയോയിലേക്ക് വിളിച്ചോളൂ, റെയിൻബോയിലേക്ക് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242801. ഒരിക്കൽ കൂടി പറയാം, 0484242801. അപ്പോൾ ഇന്നത്തെ സവാരി ടൈമിൽ നിങ്ങളുടെ കൂടെ ഒപ്പം യാത്ര ചെയ്യുന്നുണ്ട് ഞാൻ അമൃത.
1: അമ്മ കേൾക്കുന്ന പാട്ട്.

കുട്ലു, എന്നെ പാട്.

0: എഫ് എം റെയിൻബോയിൽ ശവാരി ടൈം ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ലിസണർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്, ആരാണിത്?
1: എന്റെ പേര് അഖിലേശ്വരി എന്നാണ്.
0: അഖിലേശ്വരി, എവിടുന്ന വിളിക്കുന്നത്?
1: എറണാകുളത്ത്.
0: യാത്രയിലാണോ?
1: ആ, യാത്രയിലാണ്.
0: എവിടുന്ന് ഇങ്ങോട്ടുള്ള യാത്രയിലാണ്? ലക്ഷദ്വീപിൽ പോവാണ്. ഓ, അതിന്റെ ത്രില്ലിലാണല്ലേ എല്ലാരും. എത്ര പേരുണ്ട് കൂടെ?
1: അച്ഛൻ, അമ്മ, വല്യമ്മ, അനിയത്തി, ചേട്ടൻ, പിന്നെ അമ്മയുടെ ചിച്ച.
0: ഇപ്പൊ എവിടെ എത്തി എന്നിട്ട്?
1: എടപ്പള്ളി കഴിഞ്ഞു.
0: എടപ്പള്ളി. എങ്ങനെയാ പോകുന്നേ ലക്ഷദ്വീപിലേക്ക്? ഫ്ലൈറ്റിനാണ് പോകുന്നത്? അതിന്റെ ആദ്യമായിട്ടാണോ പോകുന്നേ?
1: ആ, ലക്ഷദ്വീപിൽ ആദ്യമായിട്ടാ പോകുന്നത്.
0: അതിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ടോ?
1: ഓ, പിന്നെ.
0: ഓക്കെ, അപ്പൊ എത്ര മണിക്കാ ഫ്ലൈറ്റ്?
1: 11:50.
0: എത്ര മണിയാകുമ്പോ എത്തും ലക്ഷദ്വീപില്?
1: 1 മണിയാകുമ്പോ.
0: 1 മണിയാകുമ്പോ എത്തും. എത്ര ദിവസത്തെ ട്രിപ്പാണിത്?
1: 4 ദിവസം.
0: 4 ദിവസം. അപ്പൊ 4 ദിവസം അടിച്ച് പൊളിച്ച് വരാൻ പോവാണ്. ശരി, അപ്പോ സവാരി ടൈമിലേക്ക് ആദ്യമായിട്ടാണ് വിളിക്കുന്നേ?
1: അതെ അതെ.
0: സവാരി ടൈം സ്ഥിരം കേൾക്കാറുണ്ടോ? അതായത് ഞങ്ങള് സവാരി ടൈമിലേക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് ഒരു യാത്ര സെറ്റ് ചെയ്തതാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? കാരണം ഞങ്ങള് യാത്രയൊന്നും പോവാറില്ല, എന്നാൽ ഇന്ന് സവാരി ടൈമില് പോവാൻ വേണ്ടി, സവാരി ടൈമിലൊന്ന് വിളിക്കാൻ വേണ്ടിട്ട് ലക്ഷദ്വീപ് വരെ ഒന്ന് പോയാലോ എന്ന പ്ലാൻ. ശരി, അപ്പൊ ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹം? അനാർക്കലി മൂവിയിലെ പാട്ടാണ്. ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഇല്ല.
0: എല്ലാവർക്കും വേണ്ടി. ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് എനിക്കൊന്ന് പാട്ട് കേട്ടാ മതി എന്നല്ലേ റേഡിയോയിൽ കൂടെ? അതെ. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ. അപ്പൊ ഹാപ്പി ജേണി, സേഫ് ജേണി, അടിച്ചു പൊളിച്ചിട്ട് വായോ. ഓക്കെ, താങ്ക് യു. നമ്മളെ വിളിച്ച് സംസാരിച്ചത് എറണാകുളത്ത് നിന്നും അഖിലേശ്വരിയാണ്. അഖിലേശ്വരിയും ഫാമിലിയും ലക്ഷദ്വീപിലേക്കുള്ള ട്രിപ്പിലാണ്, പോവാണ് ഫ്ലൈറ്റ് കയറാൻ പോവാണ്. അപ്പൊ അതിനു മുന്നേ സവാരി ടൈമിൽ വിളിച്ച് ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചു. ലക്ഷദ്വീപ് ബേസ് ആയിട്ടുള്ള മൂവിയാണ് അനാർക്കലി. അപ്പോൾ അതിലെ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്തായാലും കേട്ടിട്ട് തിരിച്ചു വരാം. ഇതുപോലെ യാത്രയിലായിരിക്കുന്ന റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾ റെയിൻബോ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ റെയിൻബോയിലൂടെ കേൾക്കാവുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് വേഗം റെയിൻബോയിലേക്ക് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 04842481 ഒരിക്കൽ കൂടി പറയാം, 04842481.

0: Musically yours, FM Rainbow 107.5. Stay tuned.
1: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
2: You are listening to FM Rainbow 107.5.

0: എല്ലാവരും കൂടി എങ്ങോട്ട് പോവാ? എവിടെയാ?
1: കേരളപ്പഴനി.
0: പഴനിയിലോ? പഴനിയിൽ പോവാണ്. തൃശ്ശൂർ. ഓക്കെ, കേരള പഴ ശരി. ഓക്കെ, അവിടെ എന്താ വിശേഷം?
1: നല്ല വിശേഷം.
0: എങ്ങോടാ ഇപ്പം യാത്ര പോകുന്നത്? എവിടെന്തെങ്കിലും ഫംഗ്ഷന് പോവാണോ? പോയിട്ട് തിരിച്ചു വരുന്നു. ഓക്കെ, അപ്പോ ആദ്യമായിട്ടാണ് മോൻ വിളിക്കുന്നത്? എത്രയിലാ പഠിക്കുന്നേ? മൂന്നാം ക്ലാസ്സിൽ. ഓക്കെ, അപ്പോ റേഡിയോ കേട്ടപ്പോ വിളിച്ചതാണല്ലേ. ഏത് പാട്ടാ മോന് വേണ്ടത് കേൾക്കാൻ? ഓക്കെ, ഒരഭിഭാഷകന്റെ കേസ് ഡയറി എന്നുള്ള മൂവിയിലെ പാട്ടാണ് വേണ്ടത് അല്ലേ. ഡെഡിക്കേഷൻ ഡെഡിക്കേഷൻ ഉണ്ടോ? എല്ലാവർക്കും വേണ്ടിട്ട് അമ്മ പറഞ്ഞു തരാണല്ലേ പറയുന്ന. അമ്മയ്ക്ക് നാണായതുകൊണ്ട് പാർത്തി വിളിച്ച് സംസാരിച്ചാലേ. ആ ശരി, ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ചാലക്കുടിയിൽ നിന്ന് പാർത്ഥീവാണ് നമ്മൾ വിളിച്ച് സംസാരിച്ചത്. പാർത്ഥീവ് തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ പാർത്ഥീവ് ആവശ്യപ്പെട്ട ഗാനം നമുക്ക് കേട്ടിട്ട് വേഗം തിരിച്ചു വരാം. ഇതുപോലെ യാത്രയിലായിരിക്കുന്ന റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾ, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ നിങ്ങളുടെ യാത്രയിൽ ആസ്വദിച്ച് കേട്ട് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ വേഗം റെയിൻബോയിലേക്ക് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0484242810101. ഒരിക്കൽ കൂടി പറയാം, 0484242810101. അപ്പോൾ സവാരി ടൈം എന്ന് പറയുന്നത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പ്രോഗ്രാമാണ്. അപ്പോൾ വിളിക്കുന്നവർ യാത്ര ചെയ്യുന്നവർ കൂടി ആയിരിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളുകയാണ് കേട്ടോ.

0: ആകാശവാണി എഫ് എം റെയിൻബോയിൽ സവാരി ടൈമാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അടുത്ത ലിസ്ണർ ആരാണ് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണിത്? പാർത്ഥിവ്. എവിടെ നിന്ന് വിളിക്കുന്ന പാർത്ഥിവ്? ചാലക്കുടി. ഒറ്റയ്ക്കാണോ അല്ലെങ്കിൽ കൂടെ ആരൊക്കെ ഉണ്ട് കൂടെ?
1: അച്ഛനുണ്ട്, അമ്മയുണ്ട്.

0: എഫ് എം റെയിൻബോയിൽ സവാരി ടൈമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അടുത്ത ലിസണർ ജോയിൻ ചെയ്യുന്ന ആരാണ് നോക്കാം. ഹലോ,
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ആരാണ്?
1: എന്റെ പേര് സനു എന്നാണ്.
0: സനു, സനു എവിടുന്ന വിളിക്കുന്നേ?
1: ഞാൻ ഇടുക്കിന്നാണ് വിളിക്കുന്നത്.
0: ഇടുക്കിയിൽ എന്താ, നല്ല മഴയുണ്ടോ? ഇന്നലെയൊക്കെ നല്ല മഴയാണ്. ഓക്കെ, മഴയൊക്കെ മാറിയപ്പോ വെയിൽ തെളിഞ്ഞപ്പോ പുറത്തോട്ട് ഇറങ്ങിയാണോ? ട്രിപ്പിലാണ്, ട്രിപ്പ് മോഡായിട്ട്. അവിടെ ബാക്ക്ഗ്രൗണ്ടിലൊന്നും സൗണ്ട് ഒന്നും ഇല്ലല്ലോ, എല്ലാരും സൈലന്റ് ആണല്ലോ. ഗ്ലാസ് കയറ്റിട്ട് ഇരിക്കയാണ്. അല്ല, എത്ര, ഏത് വണ്ടിക്ക്, എങ്ങനെയാ പോകുന്നേ? ബോലറോയുടെ പുറകില ആരുടെ ഒരു ആരവോ ഒന്നും കേൾക്കുന്നില്ലല്ലോ. അവർ ശ്രദ്ധിച്ചിരിക്കുക, കാരണം റേഡിയോയിലൂടെ സംസാരിക്കുന്നു കേൾക്കാൻ വേണ്ടിയല്ലേ. ആദ്യമായിട്ട് വിളിക്കുമ്പോ, ആദ്യമായിട്ടാണ് വിളിക്കുന്നേ? ശരി, അപ്പോ പ്രോഗ്രാം കേൾക്കാറുണ്ടോ? സവാരി ടൈം കേൾക്കാറുണ്ട്. ഓക്കെ, മറയൂർ എത്ര ദിവസത്തെ ട്രിപ്പാണ്?
1: ഇന്ന് മാത്രമേ ഞങ്ങളുടെ വർക്കിന് സമയത്തായിട്ട് പോവാണ്.
0: അപ്പൊ ശർക്കരയൊക്കെ വാങ്ങിട്ട് തിരിച്ചു പോരും? മേടിച്ചേക്കാം. ശരി, ഞാൻ എന്തായാലും പറഞ്ഞല്ലേ. വീട്ടിലാരൊക്കെയുണ്ട് പറഞ്ഞോ?
1: വീട്ടിലെ വൈഫ്, അമ്മ, മോന്, ഫാദർ.
0: ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടി ഏത് പാട്ടാ വേണ്ടേ? എല്ലാവർക്കും വേണ്ടി ആണോന്ന് എനിക്ക് അറിയില്ല, എന്നാലും ഈ ട്രിപ്പ് മോഡിൽ ഏത് പാട്ടാ കേൾക്കാൻ ആഗ്രഹം?
1: എല്ലാവർക്കും വേണ്ടി
0: അവന് വേണ്ടിട്ട് ഏത് പാട്ടാ? അവനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത പാട്ടാണല്ലോ. അവന് ഈ പാട്ട് ഇഷ്ടമാണ്. കൂടെ ഉണ്ടോ ബർത്ത്ഡേ ബോയ്? ഇവിടെ ഉണ്ടോ? ഓക്കെ, ഹാപ്പി. അപ്പം അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. ശരി, അപ്പൊ ഇഷ്ടമുള്ള പാട്ട് നമുക്ക് കേട്ടിട്ട് വരാം കേട്ടോ. കേട്ടടിച്ച് പൊളിച്ച് ഇന്നത്തെ ട്രിപ്പൊക്കെ സൂപ്പർ ആവട്ടെ. ഓക്കെ, താങ്ക് യു. ഹരികൃഷ്ണൻസ് മൂവിയിലെ പാട്ടാണ് നമ്മളിപ്പോൾ ഇനി കേൾക്കാൻ പോകുന്നത്. സനുവാണ് നമ്മൾ വിളിച്ച് സംസാരിച്ച. ഇടുക്കിയിൽ നിന്നാണ്, അവർ മറയൂരിലേക്കുള്ള യാത്രയിലാണ് എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതുപോലെ യാത്രയിലായിരിക്കുന്ന റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾ റെയിൻബോ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് ഈ യാത്ര മനോഹരമാക്കാവുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് റെയിൻബോയിലേക്ക് വിളിക്കുക, വിളിച്ച് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ചോദിക്കുക. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484248101. ഒരിക്കൽ കൂടി പറയാം, 0484248101.

0: ശവാരി ടൈമിലെ അടുത്ത ലെസ്സനെ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്, ആരാണ്? ആരായിരുന്നു? പേര് പറഞ്ഞോളൂ.
1: നന്ദകിഷോർ.
0: നന്ദകിഷോർ, എവിടുന്നാ വിളിക്കുന്നത്?
1: ഞാൻ പറവൂരുന്നു.
0: എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നേ?
1: ട്രാവൽ ചെയ്യാം, ടൂ വീലറിനാ.
0: എങ്ങോട്ടാ പോകുന്നത്? എങ്ങോട്ടുള്ള യാത്രയിലാ?
1: ഞാനൊരു ഒരു മ്യൂസിക് വർക്കിന് വേണ്ടി പോവാ.
0: മ്യൂസിക് വർക്ക് എന്ന് പറയുമ്പോ പാട്ട് പാടുന്ന ആളാണോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് ആണോ? പാട്ട് പാടുന്ന ആളാണ്. ആഹാ,
1: മ്യൂസിക് ടീച്ചറാണ്.
0: മ്യൂസിക് ടീച്ചറാണ്.
1: അതെ അതെ.
0: ഓക്കെ, എല്ലാ പ്രായമുള്ളവരെയും പഠിപ്പിക്കുമോ?
1: ഓ, പഠിപ്പിക്കും.
0: പഠിപ്പിക്കും. ഓൺലൈൻ ക്ലാസ് ആണോ ഓഫ്ലൈൻ ക്ലാസ് ആണോ?
1: രണ്ടുമുണ്ട്.
0: രണ്ടുമുണ്ട്. ഓക്കെ, അപ്പോ ഈ സവാരി ടൈമിലേക്ക് ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. സവാരി ടൈം എപ്പോഴും കേൾക്കാറുണ്ടോ?
1: മോർണിംഗ് ടൈമിൽ എപ്പോഴും കേൾക്കാറുണ്ട്.
0: കേൾക്കാറുണ്ട് അല്ലേ? ഓക്കെ, ഇപ്പൊ പറവൂർന്ന് ഇങ്ങോട്ട് ഏത് സ്റ്റുഡന്റിന്റെ അടുത്തേക്കാ പോകുന്നത്? എങ്ങോട്ടാ പോകുന്നത്?
1: സ്റ്റുഡന്റ് അല്ല, ഞാനൊരു ഒരു സ്റ്റുഡിയോയിലേക്കാ പോകുന്നത്.
0: സ്റ്റുഡിയോയിലേക്ക് റെക്കോർഡിങ്ങിന് പോവാണ്.
1: റെക്കോർഡിംഗ് പോവാം.
0: ഓക്കെ, അവിടെ പോവാൻ പാടാൻ പോകുന്ന പാട്ട് ഇവിടെ പാടുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ പാട്ട് പാടുമോ?
1: വേറൊരു പാട്ട് പാടാം, ഇഷ്ടമുള്ളൊരു പാട്ട് പാടാം. എനിക്ക് ലൈവായിട്ട് മീൻസ് ഇപ്പൊ പാടാൻ ഉദ്ദേശിക്കുന്നതന്നെയാണ് എനിക്ക് ചോയ്സ് ആയിട്ടുള്ളത്, കേരനിരകളാടുന്ന് പറഞ്ഞ പാട്ട്.
0: ഓക്കെ, എന്നാ രണ്ടുപേരും വേഗം ഒന്ന് പാടാവോ?
1: ഓ, ശരി.

0: ചാരുതീരം പുഴയോരം കളനീളം കവിത പാടും തീരം.
1: അരേ വാ വാ വാ, ആ ഒരു പാട്ട് ഫുൾ അങ്ങോട്ട് പാടിയാലോ, ഇനി പാട്ട് കേൾക്കേണ്ട കാര്യമില്ലല്ലോ. എത്ര വർഷമായി മ്യൂസിക് ടീച്ചറായിട്ട്?
0: ഞാൻ മ്യൂസിക് ടീച്ചറായിട്ട് ഇപ്പൊ ഒരു 5-6 വർഷമേ ഉള്ളൂ. മ്യൂസിക് പഠിക്കുന്ന ചെറുപ്പം മുതലേ പഠിക്കുന്നുണ്ട്.
1: അത് അതാണല്ലോ ഞാൻ ചോദിച്ച, ഞാൻ അത് എത്രയോ എത്ര കുട്ടികളെ പഠിപ്പിച്ചു ഇറക്കി ഇപ്പോ?
0: ഇപ്പൊ ഏകദേശം ഒരു ഒരു 100-100 മുകളിൽ കുട്ടികളെ
1: ഉണ്ട്
0: പഠിപ്പിച്ചിട്ടുണ്ട്.
1: ഉണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് ഒരു മ്യൂസിക് ടീച്ചറിന്റെ അടുത്ത് സംസാരിക്കാൻ സാധിച്ചതില്.
0: ഓ താങ്ക് യു.
1: നമുക്ക് പാട്ട് പാടാൻ കഴിവില്ലെങ്കിലും പാട്ട് ആസ്വദിക്കാനുള്ള കഴിവുണ്ട്. ഓക്കെ, അപ്പൊ ഈ പാട്ട് തന്നെയാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആർക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞോളൂ.
0: എന്റെ മോക്കും എന്റെ വൈഫിനും വേണ്ടി, എന്റെ ഫാമിലിയിലെ എല്ലാവർക്കും വേണ്ടി.
1: ഓക്കെ, വൈഫിന്റെ മോളുടെ പേര് പറയാവോ?
0: വൈഫിന്റെ പേര് കാവ്യ, മോളുടെ പേര് ശിവ ഗായത്രി.
1: ഓക്കെ,
0: വൈഫ് മ്യൂസിക് തന്നെയാണ്.
1: മൊത്തം സംഗീത ഫാമിലിയാണ്.
0: അതെ അതെ അതെ.
1: മോളും പാടി പഠിക്കുന്നുണ്ട് പാട്ട്?
0: ആ മോളും പാടുന്നുണ്ട്.
1: പാടുന്നുണ്ട്. എത്ര വയസ്സുള്ള കുട്ടിയാ?
0: 5 വയസ്സായി.
1: 5 വയസ്സ്. ഓക്കെ, അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ പാട്ട് കേൾക്കാൻ സാധിച്ചതില്, സംസാരിക്കാൻ സാധിച്ചതില്. ഓ, ഫോൺ ഡിസ്കണക്ട് ആയിപ്പോയി. എന്തായാലും സാരില്ല, നല്ല മനോഹരമായ പാട്ടാണ് നമ്മൾ കേട്ടത്, നന്ദകിഷോർ പാടിത്തന്നത്. അപ്പോൾ ജലോത്സവ മൂവിയിലെ പാട്ടാണ് പാടിയത്, അതുതന്നെയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമുക്ക് എന്തായാലും വേഗം കേട്ടിട്ട് പാട്ട് കേട്ട് തിരിച്ചു വരാം. ഇതുപോലെ യാത്രയിലായിരിക്കുന്ന റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾ, റെയിൻബോ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ വേഗം റെയിൻബോയിലേക്ക് വിളിച്ച് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ കേട്ട് യാത്ര മനോഹരമാക്കിക്കോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484-242-1101. ഒരിക്കൽ കൂടി പറയാം, 0484-242-1101.

0: ആകാശവാണി എഫ് എം റെയിൻബോയിൽ സവാരി ടൈം ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അടുത്ത ലിസ്ണർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്. ആരാണ്? അമൽ, എവിടുന്നാ വിളിക്കുന്നത്?
1: എറണാകുളം.
0: എറണാകുളം എങ്ങോട്ടുള്ള യാത്രയിലാണ്? എങ്ങനെയാണ് പോകുന്നത്? ആരൊക്കെയുണ്ട് കൂടെ? എറണാകുളം ടു കോട്ടയം. എങ്ങനെയാ പോകുന്നത്? ട്രെയിൻ ആണോ? വണ്ടിക്ക് എല്ലാ ദിവസവും എറണാകുളം കോട്ടയം ട്രാവൽ ചെയ്യും? എങ്ങനെയാ പോകുന്നേ? ഗുഡ്സ് വണ്ടി ഓടിക്കാണോ? എന്തോ ഡ്രൈവ് ചെയ്തോണ്ടാണോ സംസാരിക്കുന്നേ? ശ്രദ്ധിച്ചു ഓടിക്കൂലേ. ആ, ബ്ലൂടൂത്ത്, അപ്പൊ കുഴപ്പമില്ല. ശരി, അപ്പോ കൂടെ ആരാ? ഫ്രണ്ടിന്റെ പേരെന്താ?
1: ഫ്രണ്ടിന്റെ പേര് സഹീർ. സഹീർ
0: സഹീർ. ഓക്കെ, അപ്പൊ ഇപ്പൊ എവിടെ എത്തി?
1: തിരുവാങ്കുളം ജംഗ്ഷൻ.
0: ശരി, ബ്ലോക്കൊക്കെ ഉണ്ടോ? മഴയുണ്ടോ?
1: ബ്ലോക്ക് ഉണ്ട്, നല്ല മഴയാണ്.
0: നല്ല മഴയാണ്. ശരി, റേഡിയോയുടെ സൗണ്ട് ഒന്ന് കുറച്ച് വെച്ചോളൂ കേട്ടോ. ഏത് പാട്ടാ വേണ്ടത്?
1: പാട്ട് ഉദ്ദേശ പാട്ടല്ല, മറ്റേ ഗ്രാമഫോണിലെ പാട്ടില്ലേ?
0: ഗ്രാമഫോണിലെ പാട്ട്. ഗ്രാമഫോണിലെ ഏത് പാട്ടാണ്? എന്റെ ഇന്നും വന്നില്ല, അതല്ലേ
1: ചോദിച്ചത്?
0: ആർക്ക് വേണ്ടിട്ടാ ഡെഡിക്കേഷൻ?
1: അത് ഞങ്ങളുടെ കമ്പനിയിലെ എല്ലാവർക്കും വേണ്ടിയിട്ട്.
0: കമ്പനിയിലെ എല്ലാവർക്കും വേണ്ടി. കൂടെയുള്ള ഫ്രണ്ടിന്റെ പേരെന്തായിരുന്നു?
1: സഹീർ.
0: സഹീർ. ഓക്കെ, അപ്പൊ സഹീറിന് വേണ്ടിയിട്ടും ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടും നമുക്ക് കേൾക്കാം. ഓക്കെ, താങ്ക് യു. അമൽ എറണാകുളത്ത് നിന്ന് കോട്ടയത്തിലേക്കുള്ള യാത്രയിലാണ്, ഗുഡ്സ് വണ്ടിയിലാണ് യാത്ര ചെയ്യുന്നത്. ആൾ ഡ്രൈവ് ചെയ്തോണ എല്ലാ ദിവസവും പോകുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ഫ്രണ്ട്സിന് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അടുത്ത പാട്ട് ചോദിച്ചിട്ടുള്ളത്. ഗ്രാമഫോൺ മൂവിയിലെ പാട്ടാണ്, നമുക്ക് കേട്ടിട്ട് വേഗം തിരിച്ചു വരാം. അപ്പോൾ യാത്രയിലായിരിക്കുന്ന, ഇനി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കൾ, റെയിൻബോയിലേക്ക് വിളിച്ച് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ കേട്ട് യാത്ര മനോഹരമാക്കാവുന്നതാണ്. 10 മണിവരെയാണ് സവാരി ടൈമിന്റെ സമയം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242801. ഒരിക്കൽ കൂടി പറയാം, 0484242801.

0: ആകാശവാണി എഫ് എം റെയിൻബോയിൽ സവാരി ടൈം ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അടുത്ത ലിസണർ ആരാണ് നോക്കാം. ഹലോ,
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ആരാണ്?
1: ഗുഡ് മോർണിംഗ് മാഡം, എന്റെ പേര് മധു എന്നാണ്.
0: മധു, എവിടുന്ന് വിളിക്കുന്നത്?
1: അതെ, ഞാനിപ്പോ എറണാകുളത്തേക്ക് യാത്രയിലാണ് മാഡം. എന്റെ വീട് ചേർത്തലയാണ്.
0: ചേർത്തല. എന്റെ പേര് അമൃത എന്നാണ് ട്ടോ.
1: ഓക്കെ ഓക്കെ. ആ
0: പേര് വിളിച്ചാ മതി, മാഡം ഒന്നുമില്ല, നമ്മളെല്ലാവരും
1: ഓക്കെ ഓക്കെ ഓക്കെ.
0: ഒരേപോലെ. ഓക്കെ, ശരി. അപ്പോ യാത്രയില് ആരെങ്കിലും കൂടെ ഉണ്ടോ?
1: ഇല്ല മാഡം, ഞാൻ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നത്.
0: ഒറ്റയ്ക്കാണ്?
1: അതെ അതെ.
0: ഓക്കെ. കാറിനാണ്? ഇപ്പൊ എവിടെ എത്തി എന്നിട്ട്?
1: ഇപ്പൊ ഞാന് തൃപ്പൂണിത്തറ വഴിയാണ് വരുന്നത്. തൃപ്പൂണിത്തറ എത്താറായി.
0: ബ്ലോക്ക് ഉണ്ടായിരുന്നു വരുന്ന വഴിക്ക്?
1: വരുന്ന വഴിക്ക് ചെറിയ രീതിയിൽ ബ്ലോക്ക് ഉണ്ട്.
0: തൃപ്പൂണിത്തറ ഭാഗത്ത് ബ്ലോക്ക് ഉണ്ടായിരുന്നു അല്ലേ.
1: അങ്ങോട്ടേക്ക് എത്തുന്നേ ഉള്ളൂ, തൃപ്പൂണിത്തറക്ക് എത്തുന്നു.
0: ശരി, സവാരി ടൈമിലേക്ക് ആദ്യമായിട്ടാണ് വിളിക്കുന്നേ?
1: അതെ, ആദ്യമായിട്ടാ വിളിക്കുന്നേ. വിളിച്ചപ്പോ തന്നെ എനിക്ക് കിട്ടി,
0: സന്തോഷായി. കേൾക്കാറുണ്ടോ? സ്ഥിരം കേൾക്കാറുണ്ടോ?
1: സമയം കിട്ടുമ്പോഴൊക്കെ കേൾക്കാറുണ്ട് മാഡം.
0: ഓക്കെ. എന്താ, താങ്കൾ എന്താ ചെയ്യുന്നത്?
1: ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. KCBയിലാണ് വർക്ക് ചെയ്യുന്നത്. അർത്തിങ്കലാണ്, അർത്തിങ്കൽ സെക്ഷൻ. ഇപ്പോ ഞാൻ യാത്ര ചെയ്യുന്നത്, ഞാനൊരു പ്രാണിക് ഹീലർ കൂടിയാണ്. അപ്പൊ അതിന്റെ ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് എറണാകുളത്തേക്ക് പോവുകയാണ്.
0: ഓക്കെ, ശരി. അപ്പൊ ഇന്ന് അവധിയാണ്, ജോലിയില്ല?
1: ഇന്ന് അവധിയാണ്, അതെ അതെ.
0: ഓക്കെ. അപ്പൊ എന്തായാലും ഈ യാത്രയിൽ താങ്കൾക്ക് ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹം?
1: ഞാൻ അശോകൻ അഭിനയിച്ച മെയ് മാസ പുലരിയിൽ എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു ഗാനമുണ്ട്, അത്
0: പുലർക്കാല സുന്ദര.
1: അതെ, പുലർക്കാല സുന്ദര.
0: ഡെഡിക്കേഷൻ ഉണ്ടോ?
1: എല്ലാ എല്ലാവർക്കും വേണ്ടി, അതായത് കേരളത്തിൽ ഈ പാട്ട് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യും.
0: ഇലക്ട്രിക്കൽ എഞ്ചിനീയറിന്റെ ഹൃദയത്തിൽ ഒരു പാട്ടുകാരനുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ?
1: തീർച്ചയായിട്ടും.
0: പാട്ട് പാടും അപ്പൊ രണ്ടു വരി.
1: ആസ്വാദകൻ,
0: ആസ്വാദകനാണ്. അല്ലാതെ ഗായകനുള്ളിലില്ല?
1: ഗായകൻ നമ്മൾ എല്ലാവരും,
0: എല്ലാരും ഗായകനുണ്ട്. എന്നാലും ആ അത് വരികളായിട്ട് പുറത്തോട്ട് വരുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇല്ല,
1: അങ്ങനെ പാടി. ഇപ്പം ഈ യാത്രയിലൂടെ ആവണ്ടേ, നമ്മൾ ചിലപ്പോ പെട്ടെന്ന്.
0: ശരി ശരി ശരി ശരി. അപ്പൊ വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് വൈഫ്, മൂന്ന് കുട്ടികളുണ്ട്, അച്ഛനമ്മ, ഞങ്ങളെല്ലാവരും, പിന്നെ അച്ഛന്റെ ഒരു സഹോദരിയുണ്ട്.
0: ശരി, അപ്പൊ എല്ലാരും സന്തോഷത്തോടെ ആയിരിക്കുന്നു.
1: അതെ അതെ.
0: ഓക്കെ, ഞാൻ ആദ്യമായിട്ടാണ് ഒരു KCB ഉദ്യോഗസ്ഥന്റെ അടുത്ത് സംസാരിക്കുന്നത് കേട്ടോ. KCB വിളിച്ചിട്ടുണ്ട്, അങ്ങനെയല്ല, ഞാൻ റേഡിയോയില്, നമ്മള് ലൈവില് സംസാരിക്കുന്നത് ആദ്യമായിട്ടാണെന്ന് പറഞ്ഞു.
1: വളരെ സന്തോഷം.
0: ശരി,
1: എല്ലാ KCB ഫ്രണ്ട്സിനും കൂടി വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ്.
0: സ്പെഷ്യൽ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ പറയാൻ?
1: അർത്തിങ്കൽ
0: സെക്ഷൻ ഓഫീസിലെ എല്ലാവർക്കും വേണ്ടിട്ട് വരുന്നു അടുത്ത പാട്ട്, മധുചേട്ടന്റെ വക.
1: അതെ അതെ അതെ.
0: ഓക്കെ, അപ്പൊ എന്തായാലും സേഫ് ജേണി കേട്ടോ. താങ്ക് യു.
1: താങ്ക് യു. താങ്ക് യു.

ചേർത്തലയിൽ നിന്ന് മധുവാണ് വിളിച്ച് സംസാരിച്ചത്. അദ്ദേഹം എറണാകുളത്തേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ യാത്രയിൽ അദ്ദേഹം ആവശ്യപ്പെട്ട ഗാനം ഒരു മെയ് മാസ പുലരിയിൽ എന്ന മൂവിയിലെ പാട്ടാണ്. നമുക്ക് അത് കേട്ടിട്ട് വേഗം തിരിച്ചു വരാം. ഇതുപോലെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കണം എന്നുണ്ടെങ്കിൽ വേഗം റെയിൻബോയിലേക്ക് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0484242801. ഒരിക്കൽ കൂടി പറയാം, 0484242801.

0: എഫ് എം റെയിൻബോയിൽ ഇത് സവാരി ടൈം ആണ്. നമ്മുടെ അടുത്ത ലിസണർ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കാം. ഹലോ,
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ആരാണ്?
1: വെരി ഗുഡ് മോർണിംഗ്. എന്റെ പേര് മുസ്തഫ.
0: മുസ്തഫ, എവിടുന്ന വിളിക്കുന്നത്?
1: സ്വന്തം നാട് കാസർഗോഡ്, മംഗലാപുരത്താ.
0: മംഗലാപുരം കാസർഗോഡാണ്. ഇപ്പൊ എവിടെയാണുള്ളത്?
1: ഇപ്പൊ ഞാൻ എറണാകുളം എടപ്പള്ളിയില.
0: എടപ്പള്ളിയില്? എന്താണ് എടപ്പള്ളിയില് വന്നിരിക്കുന്ന കാരണം?
1: അതായത് ഇപ്പൊ എടപ്പള്ളിയിൽ ഞാൻ ചേർത്തല കഴിഞ്ഞിട്ട് ആലപ്പുഴ പോയിക്കൊണ്ടിരിക്കുക വണ്ടിയില്.
0: ഇപ്പൊ എടപ്പള്ളിയിലേക്ക് വരികയാണോ അല്ലെങ്കിൽ ചേർത്തലയിലേക്ക് പോവാണോ?
1: ചേർത്തല കഴിഞ്ഞിട്ട് ഇപ്പൊ ആലപ്പുഴ പോയിക്കൊണ്ടിരിക്ക.
0: എന്തെങ്കിലും വിശേഷം ഉണ്ടോ ആലപ്പുഴയില്?
1: ഞാന് എടപ്പള്ളിയിൽ മറ്റേ അൽത്താസ് ഉണ്ടല്ലി വർക്ക് ചെയ്യാം.
0: വർക്ക് ചെയ്യാണ്? ഓക്കെ. അപ്പൊ അതിന്റെ ആവശ്യമായിട്ട്
1: കമ്പനി
0: ആവശ്യമായിട്ടുള്ള യാത്രയാണ്.
1: കമ്പനി ആവശ്യമായിട്ട്, അതായത് പ്രോഡക്റ്റിന്റെ കുറച്ച് സാധനങ്ങൾ അവിടെ ആലപ്പുഴത്ത് ഡെലിവറി ചെയ്യാനാ.
0: ശരി, കൂടെ ആരൊക്കെ ഉണ്ട്?
1: ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക.
0: എങ്ങനെ കാറ്? മഴയുണ്ടോ?
1: നല്ല മഴയുണ്ട്. നല്ല ചെറുതായിട്ടൊരു മഴയുണ്ട്.
0: ബ്ലോക്ക് ഉണ്ടോ?
1: ബ്ലോക്ക് ഇത് ചെറുത്തറകളെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു, ഇപ്പൊ കുറച്ച് ഫ്രീ ആയി. അതായത് റോഡ് കുറച്ച് തുറന്നിരിക്കാം.
0: കാസർഗോഡ് ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: കാസർഗോഡ് ഉമ്മണ്ട്, പിന്നെ ഉമ്മ ഉപ്പ, സിസ്റ്റർ ഉണ്ട്, ബ്രദർ, ബ്രദറിന്റെ വൈഫ്, കുട്ടി.
0: ശരി, അപ്പൊ വീട് മിസ് ചെയ്യുന്നുണ്ടോ?
1: വീട് മിസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ വന്നിട്ട് ഒരു രണ്ടാഴ്ച ആയതേ ഉള്ളൂ.
0: ഇവിടെ ജോയിൻ ചെയ്തിട്ട് രണ്ടാഴ്ച ആയിട്ടുള്ളൂ?
1: ഇവിടെ ജോയിൻ ആയിട്ട് രണ്ടാഴ്ച ആയതേ ഉള്ളൂ. ഞാൻ മുമ്പ് കോഴിക്കോടിലായിരുന്നു.
0: ശരി ശരി. അപ്പൊ കോഴിക്കോട് ഭാഷ അല്ലെങ്കിൽ കാസർഗോഡ് ഭാഷ പറയോ?
1: കാസർഗോഡ് പറയാലോ. നിങ്ങൾ തുടങ്ങിയാലും ഞാൻ തുടങ്ങി.
0: എനിക്ക് തുടങ്ങാനും അറിയില്ല, ഒടുങ്ങാ നിർത്താനും അറിയില്ല.
1: എന്തായി നിങ്ങൾക്ക് രാഹത്തല്ലേ?
0: എന്തോ
1: എന്തായി നിങ്ങൾക്ക് രാഹത്തല്ലേ?
0: ഒന്നും മനസ്സിലായില്ല, അതെന്താന്ന് കൂടെ ഒന്ന്. ഓ, അങ്ങനെയാ ചോദിച്ചല്ലേ. എന്നാ ഒന്നും മനസ്സിലായില്ല കേട്ടോ. സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ എന്തെങ്കിലും സന്തോഷം സംസാരിക്കാൻ സാധിച്ചതില്. അപ്പൊ ഈ പാട്ട്, ഈ യാത്രയിൽ ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹം?
1: മറ്റൊരു ഫിലിമിന്റെ പേര് അറിയില്ല. പിന്നെ പാട്ട് അനുരാഗ വിലോചനമായി.
0: ശരി, നീലത്താമര മൂവിലെ പാട്ടാണ്.
1: നീലത്താമര?
0: നീലത്താമര, അതെ. ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഇല്ല,
0: ഡെഡിക്കേഷൻ ഒന്നും ഇല്ല. സവാരി ടൈം കേൾക്കാറുണ്ട് അല്ലെങ്കിൽ ആദ്യമായിട്ട് കോഴിക്കോടായിരുന്നപ്പോ കേൾക്കുമായിരുന്നോ?
1: ഇല്ല, ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോ കേൾക്കാണ്ട്
0: കേൾക്കുന്നുണ്ട്.
1: ട്രൈ ചെയ്തു, ലൈൻ കിട്ടിയില്ല.
0: ഇന്നലെ ട്രൈ ചെയ്തു, കിട്ടിയില്ല. ഇന്ന് ട്രൈ ചെയ്തു, കിട്ടിയ അല്ലേ. പ്രോഗ്രാം കേട്ടിട്ട് ഇഷ്ടപ്പെട്ടോ? അതുകൊണ്ടാണ് വിളിച്ചത് അല്ലേ. അപ്പോ എന്തെങ്കിലും കോഴിക്കോട് ചെന്നാൽ, അതായത് കാസർഗോഡ് എത്തിക്കഴിഞ്ഞാലും പ്രോഗ്രാം കേൾക്കാനൊക്കെ പറ്റും. നമുക്ക് ആപ്പ് ഉണ്ട്, ന്യൂസ് ഓൺ എയർ ആപ്പ്. അപ്പൊ അത് ഡൗൺലോഡ് ചെയ്തിട്ട്, ന്യൂസ് ഓൺ എയർ ആപ്പ് എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലോകത്ത് എവിടെ പോയാലും റെയിൻബോ കേൾക്കാൻ പറ്റും കേട്ടോ.
1: ശരി
0: ശരി. അപ്പൊ എന്തെങ്കിലും നമുക്ക് പാട്ട് കേൾക്കാം. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. കാസർഗോഡ് ഭാഷയിൽ എന്നോട് സംസാരിച്ചതിലും സന്തോഷം. എനിക്കൊന്ന് മനസ്സിലായില്ലെങ്കിലും സന്തോഷം.
1: മനസ്സിലാക്കി തരാം,
0: കുഴപ്പമില്ല. എന്തേലും ഇനി നമ്മൾ കേൾക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോ കേട്ടതിൽ സന്തോഷം കേട്ടോ. താങ്ക് യു. മുസ്തഫയാണ് നമ്മളെ വിളിച്ച് സംസാരിച്ചത്. അദ്ദേഹം കാസർഗോഡ് സ്വദേശിയാണ്. ഇപ്പോൾ എടപ്പള്ളിയിലെ ജോലി സംബന്ധമായിട്ട് വന്നിരിക്കുകയാണ്. എടപ്പള്ളിയിൽ നിന്ന് ചേർത്തലയിലേക്കുള്ള യാത്രയിലായിരുന്നു. മുസ്തഫ ആവശ്യപ്പെട്ട ഗാനം നീലത്താമര മൂവിയിലെ പാട്ടാണ്. എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് വേഗം പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. സവാരി ടൈമിന്റെ സമയം 10 മണി വരെയാണ്. അപ്പോൾ ഇനിയും സവാരി ടൈമിലേക്ക് വിളിക്കാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം വിളിച്ച് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ചോദിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0484-2-8-1-0-1. ഒരിക്കൽ കൂടി പറയാം: 0484-2-8-1-0-1.

0: ആകാശവാണി എഫ് എം റെയിൻബോയിൽ സവാരി ടൈമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അടുത്ത ലിസണർ ആരാണ് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്. ആരാണ്?
1: ഞാൻ ഗംഗയാണ്,
0: എറണാകുളത്ത് നിന്ന്. ഗംഗ, ഗംഗ എങ്ങനെയാ ട്രാവൽ ചെയ്യുന്നത്? എന്ത് ചെയ്യാണ്? ആരൊക്കെയുണ്ട് കൂടെ?
1: കൂടെ അച്ഛനും അമ്മയുണ്ട്. ഞങ്ങള് യാത്ര ചെയ്യായിരുന്നു. എറണാകുളത്ത് നിന്ന് തൃശ്ശൂര് പോയിക്കൊണ്ടിരിക്കുക.
0: തൃശ്ശൂർ എന്താണ് വിശേഷം?
1: അവിടെ എന്റെ എൻഗേജ്മെന്റിന് റിംഗ് ഒക്കെ എടുക്കാൻ പോവായിരുന്നു.
0: ആഹാ, മണവാട്ടി പെണ്ണാണോ ഇത്?
1: അതെ.
0: എന്നാണ് എൻഗേജ്മെന്റ്?
1: ഓഗസ്റ്റിലാണ്, 23-ാം തീയതി.
0: ഓഗസ്റ്റ് 23-ന് എൻഗേജ്മെന്റ്. കല്യാണം എന്നാണ്?
1: കല്യാണം ഡിസംബറിലായിരിക്കും. ഡിസൈഡ് ചെയ്യുന്നേ ഉള്ളൂ.
0: ഡിസൈഡ് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, വരൻ എന്ത് ചെയ്യാണ്?

0: സി ഇവിടെ എറണാകുളം തന്നെയാണ്. ആളുടെ പേരെന്താണ്?
1: തൃശ്ശൂരാണ് ആള്.
0: ഓക്കെ, ഇന്നപ്പോ വരില്ലേ? എല്ലാരും കൂടെ ഒരുമിച്ചാണ് പോകുന്നത് നിങ്ങൾക്ക് എടുക്കാൻ. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ആണല്ലേ. ശരി, എന്ത് ചെയ്യാണ് ഗംഗ? പഠിക്കുകയാണോ അല്ലെങ്കിൽ വർക്ക് ചെയ്യാണോ?
1: വർക്ക് ചെയ്യാണ്. ഞാനിവിടെ ഇപ്പൊ വർക്ക് ഫ്രം ഹോം ചെയ്യുന്നത്. ഹരിയാനയിലെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു.
0: ഹരിയാനയിലെ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. സവാരി ടൈം കേൾക്കാറുണ്ടോ? ആദ്യമായിട്ടാണോ വിളിക്കുന്നത്?
1: അല്ല, കേൾക്കാറുണ്ട്. യാത്ര ചെയ്യുമ്പോഴൊക്കെ അച്ഛനമ്മയൊക്കെ വെക്കാറുണ്ട്, അങ്ങനെ കേൾക്കാറുണ്ട്.
0: ഇന്ന് വിളിക്കാൻ തോന്നി? എന്ത് പറ്റി ഇന്ന് വിളിക്കാൻ തോന്നിയത്? റിംഗ് എടുക്കാൻ പോകുന്നോണ്ടാണോ? അതൊന്നും പറയണം തോന്നി. എന്നിട്ട് ബുഡ്ബിക്ക് വേണ്ടിട്ട് ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം തോന്നി, അതുകൊണ്ടാണോ വിളിച്ചത്? ആളോട് വിളിച്ച് പറഞ്ഞോ?
1: ഇല്ല, പറഞ്ഞിട്ടില്ല.
0: ശരി, അപ്പൊ ഏത് പാട്ടാ വേണ്ടത്?
1: ഈ പുതിയ സിനിമയില്ലേ സർവം മായ, അതിലെ പുതുമഴ എന്ന് പറഞ്ഞ.
0: ശരി, അപ്പൊ എന്തായാലും നമുക്ക് ആ പാട്ട് കേൾക്കാം. ഡെഡിക്കേഷൻ ആർക്കാണ്?
1: സൂരജിനെ അനിയത്തിക്കും.

0: ശരി, അപ്പൊ ഏത് പാട്ടാ വേണ്ടത്?
1: ഈ പുതിയ സിനിമയില്ലേ സർവം മായ, അതിലെ പുതുമഴ എന്ന് പറഞ്ഞ
0: ശരി, അപ്പൊ എന്തായാലും നമുക്ക് ആ പാട്ട് കേൾക്കാം. ഡെഡിക്കേഷൻ ആർക്കാണ്?
1: സൂരജിനല്ല, അനിയത്തിക്കും കൂടെ.
0: സൂരജൻ. അനിയത്തിയുടെ പേരെന്താ?
1: പാർവതി.
0: പാർവതി. പാർവതിയും കൂടെ ഉണ്ടോ?
1: ഇല്ല, അവള് പഠിക്കുക.
0: പഠിക്കാണ് പാർവതി. പാർവതിക്ക് അപ്പൊ വിഷമാവില്ലേ റിംഗ് എടുക്ക ചേച്ചിയുടെ? ആ, പാർവതിനെ വീട്ടിലിട്ടിട്ട് പോകുന്നല്ലേ. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. എന്തായാലും നന്നായിട്ട് പോയി, സൂരജയായിട്ട് ചേർന്ന് നല്ലൊരു റിങ്ങൊക്കെ സെലക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി സംസാരിക്കാൻ പറ്റുമെന്ന് അറിയില്ല. അഡ്വാൻസ് ആൻഡ് ഹാപ്പി മാരിഡ് ലൈഫ് ഡിസംബറിലാണെങ്കിലും. ഓക്കെ, താങ്ക് യു. ശരി. ഗംഗയാണ് നമ്മൾ വിളിച്ച് സംസാരിച്ചത്. തൃപ്പൂണിത്തുറയിൽ നിന്ന് തൃശ്ശൂരിലേക്കുള്ള യാത്രയിലാണ്. തൃശ്ശൂരിൽ എൻഗേജ്മെന്റ് ഷോപ്പിങ്ങിന് വേണ്ടിയുള്ള യാത്രയിലാണ് കേട്ടോ ഗംഗയും ഫാമിലിയും. സൂരജാണ് ഗംഗയുടെ വുഡ്ബി. അപ്പൊ എന്തായാലും സൂരജിന് വേണ്ടിയിട്ടും ഗംഗയുടെ അനിയത്തിക്ക് വേണ്ടിയിട്ട് പാർവതിക്ക് വേണ്ടിയിട്ടാണ് അടുത്ത പാട്ട് ചോദിച്ചിട്ടുള്ളത്. സർവമായ മൂവിയിലെ പാട്ടാണ്. നമുക്ക് വേഗം കേട്ടിട്ട് തിരിച്ചു വരാം.

ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് 57:32 ആകുമ്പോൾ സവാനി ടൈമിന്റെ സമയം ഇവിടെ കഴിയുകയാണ് കേട്ടോ. അപ്പോ ഇനി നമുക്കൊരു പാട്ട് കൂടി കേൾക്കാനുള്ള സമയമുള്ളൂ. ലാസ്റ്റ് വരുന്ന പാട്ട് യാത്രയിലായിരിക്കുന്ന എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അമൃത കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി FM റെയിൻബോ. ഇവിടെ മാത്രമേ ഉള്ളൂ നിനക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടും.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ. ഇന്ത്യൻ നാവികസേനയുടെ ആറാമത് തദ്ദേശീയ പ്രൊജക്ട് 17A യുദ്ധക്കപ്പലായ മഹേന്ദ്രഗിരി ഇന്ന് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ചടങ്ങിൽ മുഖ്യാതിഥിയാകും. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ മസ്കറ്റിൽ ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയുമായി കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, സമുദ്രം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി മേഖലകൾ ചർച്ച ചെയ്തതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കശുവണ്ടി വ്യവസായ മേഖല നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ പുനരുദ്ധാരണ പാക്കേജ് ആവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ കണ്ട് നിവേദനം നൽകിയതായി മന്ത്രി ഷിബു ബേബി ജോൺ. വിശദമായ പദ്ധതി രേഖ ഉടൻ സമർപ്പിക്കാൻ കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചതായും മന്ത്രി പറഞ്ഞു. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക ഇന്നും ഭാവിയിലേക്കും എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. സെൻസസ് 2027 ഭാഗമായി വിവര ശേഖരണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ഈ മാസം 30 വരെ തുടരും. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. കാലവർഷ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി വയനാട് കാരാപ്പുഴ അണക്കെട്ടിന്റെ 3 ഷട്ടറുകൾ രാവിലെ 11 തുറക്കും. തീരവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായ പരിശോധനയിൽ സംസ്ഥാനത്ത് ആകെ 6,288 കേസുകൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തു. 6,746 പേരുടെ അറസ്റ്റും രേഖപ്പെടുത്തി. ഫിഫ ഫുട്ബോൾ ലോകകപ്പ് ക്വാർട്ടറിൽ ബെൽജിയത്തെ തകർത്ത് സ്പെയിൻ സെമിയിൽ. ലോസ് ഏഞ്ചൽസ് സ്റ്റേഡിയത്തിൽ 1-2 ഗോളിനാണ് സ്പെയിനിന്റെ വിജയം. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
0: ന്യൂസ് റെയിൻബോ.
2: വാട്സ്ആപ്പ്, വാട്സ്ആപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സ്ആപ്പിലൂടെ കേൾക്കാം. വാട്സ്ആപ്പ്, വാട്സ്ആപ്പ് ഓൺ റെയിൻബോ എഫ് എം കൊച്ചി 107.5, മ്യൂസിക്കലി യോഴ്സ്.
3: മകരമാസത്തി വേലി കെട്ടി ടപ്പ കല്യാണം.

പത്ത് മണി കഴിഞ്ഞാൽ 8 മിനിറ്റ് ആയിരിക്കും സമയം. വാട്സപ്പിന്റെ സമയമാണ്. ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കൾക്ക് വാട്സപ്പ് മെസ്സേജ് ആയിട്ട് അയക്കാനുള്ള നേരമാണ്. 11 മണി വരെ ഇഷ്ടഗാനങ്ങൾ വാട്സപ്പ് മെസ്സേജിലൂടെ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് തന്നെ കേൾക്കാം. വാട്സപ്പിന്റെ വാട്സപ്പ് നമ്പർ ഇതാണ്: 8547341075, 8547341075. ഇന്ന് വാട്സപ്പുമായിട്ട് കൂടെയുണ്ട് ഞാൻ ശ്രീജിത്ത് എസ് മോഹൻ.

പാട്ട് പാടുന്നതിന്റെ ഒപ്പം തന്നെ പാട്ട് കേൾക്കാനുമായിട്ട് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി 8547341075 എന്ന നമ്പറിലേക്ക്. ഏതായാലും ഇന്നത്തെ ഒത്തിരി വാട്സപ്പ് മെസ്സേജിലേക്കൊക്കെ നമ്മൾ കടക്കാൻ പോവുകയാണ്. ആദ്യത്തെ മെസ്സേജ് വന്നിരിക്കുന്നത് രാജീവിന്റെയാണ് കേട്ടോ. രാജീവ് കാസർഗോഡ് നിന്നാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഒത്തിരി നാളായിട്ട് പരിപാടി കേൾക്കുന്നുണ്ടെങ്കിലും ഞാൻ മെസ്സേജ് അയക്കാറില്ല പൊതുവെ, പക്ഷെ ഇന്ന് ഒന്ന് അയച്ചു നോക്കുവാണ്. എല്ലാവർക്കും കിട്ടും എന്ന് കേൾക്കുമ്പോൾ സന്തോഷം, അതുപോലെ എനിക്കും ഒരു സന്തോഷം കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഞാനിതാ അയക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇന്നത്തെ ആദ്യത്തെ മെസ്സേജ് ചോദിച്ചിട്ടുള്ളത്. ഇല്ലത്തെ കല്യാണത്തിന് പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ? എന്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും പേരെടുത്ത് പറയുന്നില്ല എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഏതായാലും ഇത്രയും നാൾ കേട്ടുകൊണ്ടിരുന്നിട്ട് ഇപ്പൊ ഏതായാലും മെസ്സേജ് അയക്കാൻ തോന്നിയല്ലോ, ഒത്തിരി സന്തോഷം. നല്ലൊരു പാട്ട് തന്നെ തീർച്ചയായിട്ടും വെച്ചുതരാം കേട്ടോ. ഹലോ വാട്സപ്പേ, ഗുഡ് മോർണിംഗ്. പ്രതീക്ഷ രമേശാണ് ഞാൻ, വെള്ളൂരിൽ നിന്നാണ്. എന്ന് എപ്പോഴും സിനിമയിലെ മലർവാഗ കൊമ്പത്തെ പാട്ട് ഒന്ന് കേൾപ്പിക്കാമോ? ഇന്നത്തെ അവതാരകരായിട്ടുള്ള എല്ലാ ആർജിസിനും വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് സമർപ്പിക്കണം എന്നാണ് പ്രതീക്ഷ രമേശ് പറഞ്ഞിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് റെയിൻബോ, അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ അദ്വൈതത്തിലെ പാട്ട് കേൾക്കാനായിട്ട് കാത്തിരിക്കുന്നു എന്ന് ആതിര അടിവാരത്തെന്ന് മെസ്സേജ് അയച്ചു തന്നിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് കേട്ടോ. ദിയാമേരിയും റയൻ പോളും ചാലക്കുടിയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഇന്ന് ഞങ്ങളുടെ അപ്പ സജിത്തിന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പക്ക് ഇഷ്ടമുള്ള ഉസ്താദ് സിനിമയിലെ വെണ്ണില കൊമ്പിലെ രാപ്പാടി എന്ന പാട്ട് എല്ലാവർക്കുമായിട്ടൊന്ന് വെച്ച് തരാമോ എന്നാണ് മെസ്സേജിൽ ചോദിച്ചിട്ടുള്ളത്. ഏതായാലും അപ്പയ്ക്ക് എല്ലാവിധ ആശംസകളും റെയിൻബോയുടെ വക എടുത്തു പറയുവാണ് കേട്ടോ. നല്ലൊരു ഗാനം തന്നെ. അതുപോലെ പി വി മുഹമ്മദ് വടക്കേ വാവന്നൂരിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇന്ന് 23-ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന റേഡിയോ സുഹൃത്ത് കാഞ്ചിരപ്പള്ളി ത്രിമൂർത്തീസ് മനോജ് മഞ്ജു ദമ്പതികൾക്ക് ആശംസകളും നന്മകളും നേർന്നുകൊണ്ടും, ഒപ്പം തന്നെ മറ്റു ജന്മദിനം വിവാഹ വാർഷികം ഉള്ളവർക്ക് എല്ലാവർക്കുമായിട്ട് ഗാന്ധർവന സിനിമയിലെ മാലിനിയുടെ തീരങ്ങൾ എന്ന പാട്ട് ഒന്ന് കേൾപ്പിക്കാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എല്ലാവിധ ആശംസകളും നൽകുവാണ് കേട്ടോ. ഒപ്പം തന്നെ നല്ലൊരു ഗാനം വെച്ചു തരാം. അതുപോലെ തന്നെ സെയിം ആളുകൾക്ക് ദേ ഒരു മെസ്സേജ് വേറെയും വന്നിട്ടുണ്ട്. ജയങ്കർ ധർമ്മന്റെ മെസ്സേജ് ആണ്. ഞങ്ങളുടെ പ്രിയ സുഹൃത്തായിട്ടുള്ള മനോജ് ചേട്ടന്റെയും മഞ്ജു ചേച്ചിയുടെയും 23-ാമത് വിവാഹ വാർഷികമാണ് കേട്ടോ. അപ്പൊ ഏതായാലും നല്ലൊരു പാട്ട്, അമൃതം സിനിമയിലെ പാട്ടൊന്ന് പ്ലേ ചെയ്ത് തരാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ജയങ്കർ സലിത ശ്രീനന്ദ ഫോർട്ട് കൊച്ചിയിൽ നിന്നാണ് ഈ ഒരു മെസ്സേജ് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും അപ്പൊ ഇതിന് ഒത്തിരി സുഹൃത്തുക്കളുള്ള ഒരാളാണ്. ഇതിന് നല്ലൊരു ഗാനം തന്നെ റെയിൻബോയുടെ സ്പെഷ്യലായിട്ട് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്തേക്കാം. ഹലോ വാട്സപ്പേ, ഗുഡ് മോർണിംഗ്. ഞാൻ ചിന്നുവാണ്. നല്ലൊരു അടിപൊളി ഗാനത്തിനായിട്ട് കാത്തിരിക്കുന്നു, മലയാളം ഫാസ്റ്റ് പാട്ടിനായിട്ട് കാത്തിരിക്കുന്നു എന്നാണ് മെസ്സേജിൽ പറഞ്ഞിട്ടുള്ളത്. ഹലോ വാട്സപ്പേ, ഞാൻ വിജി. എനിക്ക് പാട്ട് വെച്ച് തരാമോ? മായപ്പൊന്മാൻ സിനിമയിലെ അമ്മാനം ചെമ്മാനം എന്ന പാട്ടിനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. ഈ പാട്ട് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത് എന്നാണ് മെസ്സേജിൽ പറഞ്ഞിട്ടുള്ളത്. നമസ്കാരം. വധു ഡോക്ടറാണ് എന്ന ചിത്രത്തിലെ തങ്കത്തേരിൽ ശരത്കാലം എന്ന പാട്ട് ഒന്ന് കേൾപ്പിക്കാമോ എന്ന് മനോജ് തെന്നിലാപുരത്ത് നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. വധു ഡോക്ടറാണ് സിനിമയിലെ മറ്റൊരു റിക്വസ്റ്റ് കൂടി ഉണ്ട് കേട്ടോ. ചിന്നുവിടെ ഒപ്പം തന്നെ എനിക്ക് പേര് ഇതിൽ കൊടുത്തിട്ടില്ല, പക്ഷെ എന്നിരുന്നാലും സെയിം പാട്ട് തന്നെ ചോദിച്ചിട്ടുള്ള വധു ഡോക്ടറാണ് സിനിമയിലെ ഒരു പാട്ട് പ്ലേ ചെയ്യാമോ, ശരത്കാലം പാട്ട് എന്നാണ് ഈ ഒരു മെസ്സേജിൽ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഗുഡ് മോർണിംഗ് വാട്സപ്പേ, ഞാൻ നോർത്ത് പറവൂരിൽ നിന്ന് സിനിയാണ്. എനിക്ക് തുടരും മൂവിയിലെ നല്ലൊരു ഗാനം പ്ലേ ചെയ്ത് തരാമോ, ഇല്ല പ്രീസ്റ്റ് മൂവിയിലെ ഏതെങ്കിലും ഒരു ഗാനമാണെന്നുണ്ടെങ്കിലും സന്തോഷം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എല്ലാ ശ്രോതാക്കൾക്കുമായിട്ടുള്ള ഗാനങ്ങളാണ് ഇനി വരുന്നത്.

ശ്രോതാക്കൾ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങൾ വാട്സപ്പ് മെസ്സേജിലൂടെ ആവശ്യപ്പെടുന്ന ആ ഇഷ്ടഗാനങ്ങളാണ് നമ്മൾ ഒരുമിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നത്. വാട്സപ്പ് ആണ് ശ്രോതാക്കൾ അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. 8547341075 ഈ നമ്പറിലേക്കാണ് ശ്രോതാക്കൾ വാട്സപ്പ് മെസ്സേജിലൂടെ ഇഷ്ടഗാനങ്ങളും ഡെഡിക്കേഷൻസും എല്ലാം അയക്കേണ്ടത്. ഇതിൽ നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോകാം. ഹായ്, ഗുഡ് മോർണിംഗ് ശ്രീജിത്തെ, എന്റെ പേര് ഷഹീബ. ഇന്ന് എന്റെ 10th വെഡിംഗ് ആനിവേഴ്സറി ആണ് കേട്ടോ. ഒരു ഗാനം വെച്ചു തരുമെന്ന പ്രതീക്ഷയോടെ ഞാൻ ദേ കാതോർത്തിരിക്കുകയാണ്. ജീവിതം എന്ന സിനിമയിലെ നല്ലൊരു ഗാനം വെച്ചു തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദേ ഷഹീബയ്ക്കും ഇക്കാക്കും വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് റെയിൻബോർഡ് വക എല്ലാവിധ ആശംസകളും, ഒപ്പം നല്ലൊരു ഗാനം തന്നെ വെച്ചു തരാം തീർച്ചയായിട്ടും കേട്ടോ. സൽമാ ജമാലുദ്ദീന്റെ മെസ്സേജ് ഉണ്ട്. മൗനത്തിൻ ഇടനാഴിയിൽ എന്ന പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ മാളൂട്ടി സിനിമയില്. ഇതിന്റെ ഡെഡിക്കേഷൻ എന്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കുമായിട്ട് കൊടുക്കാമോ എന്നും കൂടിയാണ് ചോദിച്ചിട്ടുള്ളത്. സൽമാ എടേക്കുന്നതെന്നാണ് ഈ ഒരു മെസ്സേജ് നമുക്കായിട്ട് അയച്ചു തന്നിരിക്കുന്നത്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ശ്രീനന്ദ കൊടുങ്ങല്ലൂരിൽ നിന്നാണ് എനിക്ക് അകലെ മൂവിയിലെ ജനുവരിയിൽ നിന്ന് തുടങ്ങുന്ന പാട്ട് ഒന്ന് വെച്ച് തരാമോ എന്നാണ് മെസ്സേജിൽ ചോദിച്ചിട്ടുള്ളത്. അതുപോലെ വൈറ്റിലയിൽ നിന്നും മീനാഭവന്റെ ഒരു മെസ്സേജ് ഉണ്ട്. ഇന്ന് എന്റെ മകളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. വിധുന ആൻഡ് മനു രണ്ടുപേരുടെ പേര് വെച്ചിട്ടുണ്ട്. ഇവർക്ക് വേണ്ടിയിട്ട് എല്ലാവിധ ആശംസകളും കൊടുക്കണം. ഒപ്പം വസന്തമല്ലികെ പാട്ട് ചന്ദ്രേട്ടൻ എവിടെയാലെ പാട്ടും കൂടി ഒന്ന് പ്ലേ ചെയ്താൽ ഒത്തിരി സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദേ റെയിൻബോയുടെ എല്ലാവിധ ആശംസകളും വിധുനയ്ക്കും മനുവിനും വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് നേരുകയാണ്. ഒപ്പം തന്നെ നല്ലൊരു ഗാനം തന്നെ വെച്ചു തരാം. ഞാൻ ആര്യയാണ്, മണ്ണത്തൂരിൽ നിന്നുമാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്ക് തുടർക്കഥ എന്ന ചിത്രത്തിലെ മഴവില്ലാടും എന്ന പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ. ഇത് ഭർത്താവ് അജി, ഞങ്ങളുടെ അച്ഛനമ്മമാർക്കും മക്കളായിട്ടുള്ള ചന്തു, കുഞ്ചി, അമ്പാടി, കണ്ണൻ എന്നിവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു പാട്ട് എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് മെസ്സേജിൽ. അതിലെ മഞ്ജു ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്റെ മകൻ പൊന്നൂസ് എന്ന് വിളിക്കുന്ന അഭിനവിന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ഇന്ന്. അവന് വേണ്ടിയിട്ട് ഓ എന്നോമൽ നിധിയല്ലേ എന്ന പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എല്ലാവിധ ആശംസകളും നേരിയാണ്. നല്ലൊരു ഗാനം തന്നെ പ്രക്ഷേപണം ചെയ്ത് തരാം. ജസ്മിതയാണ് ചാലക്കുടിയിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. പെഹ്ലാനഷ പാട്ട് ജോജീത്ത വൊഹി സിക്കന്ദറിലെ പാട്ട് എല്ലാവർക്കുമായിട്ട് ഒന്ന് പ്ലേ ചെയ്യാവോ എന്ന് ചോദിച്ച മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ റംസീന എടവനക്കാടെന്ന് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അമ്പിളി സിനിമയിലെ ആരാധികയെ പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിറത്തു നിന്നും സിന്ധു സുരേന്ദ്രന്റെ ഒരു മെസ്സേജ് ഉണ്ട്. എനിക്ക് രാജമല്ലി പൂവിരിഞ്ഞു എന്ന പാട്ടിനായിട്ടാണ് ഞാൻ കാതോർത്തിരിക്കുന്നത് എന്നാണ് മെസ്സേജിൽ പറയുന്നത്. എന്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള റംല ഹസൻ, അന്ന, പ്രവിത, ശ്യാമ, റുക്കിയ, ഷിനിത, റമീന, ജിഷ എന്നിവർക്ക് വേണ്ടിയിട്ട് പാട്ടേതായാലും കുഴപ്പമില്ല, പക്ഷെ പേരൊന്ന് വായിച്ചാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓ ഗ്രൂപ്പിലെ സുന്ദരിമാർക്ക് എല്ലാവർക്കുമായിട്ട് കൊടുക്കണം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും എല്ലാ സുന്ദരിമാർക്കും കൂടി കൊടുക്കാം. പിന്നെ കുറച്ച് സുന്ദരന്മാരുടെ പേരും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ബെന്നി, അരുൺ, കൃഷ്ണേഷ് എല്ലാവർക്കും വേണ്ടിയിട്ട് കൊടുക്കണം. വാട്സപ്പിൽ എല്ലാവർക്കും ആയിട്ട് കൊടുക്കണം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും പാട്ട് ഏതായാലും കുഴപ്പമില്ല, പേരൊന്ന് പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പേരെല്ലാം എടുത്ത് പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സുന്ദരിമാർക്കും സുന്ദരന്മാർക്കും വേണ്ടിയിട്ട് നല്ലൊരു ഗാനം തന്നെ വെച്ചു തന്നേക്കാം. അഴകിയ രാവണൻ സിനിമയിലെ നല്ലൊരു ഗാനം ഇന്ന് വിവാഹവാർഷികം ആഘോഷിക്കുന്ന ഷഹീബ ജോയിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് കൊടുക്കാമോ എന്ന് വിനീത ഷിബു പൂച്ചാക്കലിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് കണ്ണെഴുതി പൊട്ടും തൊട്ടെന്ന സിനിമയിലെ കൈതപ്പൂവിൻ പാട്ട് ഒന്ന് കൊടുക്കാമോ. ഇത് കേൾക്കാനായിട്ട് ഒത്തിരി ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ശ്രീജാ ദിബു പുത്തനങ്ങാടി ചേർത്തല എന്നാണ്. എന്റെ കസിൻ ബ്രദർ അമലിന് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാ ശ്രോതാക്കൾക്കും കൂടി ചേർത്തുള്ള പാട്ടുകളാണ് ഇനി വരുന്നത്.

സമയം 10 മണി കഴിഞ്ഞ് 39 മിനിറ്റ്. വാട്സപ്പ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ വാട്സപ്പ് മെസ്സേജിലൂടെ അയച്ചു തരുന്നതിലൂടെ ആവശ്യപ്പെടുന്ന ഗാനങ്ങളും ആ പ്ലേ ചെയ്യുന്നു. നമ്മളെല്ലാം കൂടി ഒരുമിച്ച് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണല്ലേ. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുമ്പോൾ ഈ പാട്ട് ഇങ്ങനെ കേട്ട് കേട്ട് പോകുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം. കാരണം പുറത്തുനിന്നുള്ള മഴ മെസ്സേജുകളുടെ ഒരു കൂട്ടം തന്നെ ഇവിടെയുണ്ട്. മഴ ഏതായാലും എല്ലായിടത്തും തകർത്ത് പെയ്യുവാണ് എന്ന് കാണുമ്പോൾ തന്നെ സന്തോഷമാണ്. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ മഴക്കാലം അങ്ങനെ കടന്നു പോട്ടെ. എപ്പോഴും നമ്മൾ പറയുന്ന പോലെ തന്നെ ഏതായാലും മഴക്കാലത്ത് ഇഷ്ടഗാനത്തിനായിട്ട് ഞാൻ കാതോർത്തിരിക്കുന്നു എന്ന് കാർത്തികയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഏതായാലും ആ മെസ്സേജിലൂടെ നമ്മൾ അടുത്ത പാട്ടുകളിലും മെസ്സേജുകളിലൊക്കെ കടക്കുവാണ്. ചന്ദ്രലേഖയിൽ ഒരു പാട്ട് പ്ലേ ചെയ്യാവോ എന്ന്, ചന്ദ്രലേഖയിലെ പാട്ട് ഇന്ന് ആദ്യത്തെ പാട്ടായിട്ട് പ്ലേ ചെയ്തത് ഏതായാലും കേട്ട് കാണും എന്ന് വിചാരിക്കുവാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മഴപ്പാട്ട് പ്രക്ഷേപണം ചെയ്യാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഗുഡ് മോർണിംഗ് ശ്രീജിത്തെ, ഞാൻ ശാരിക രവിയാണ്, ശ്രീമൂലം നഗരത്തു നിന്നുമാണ്. എനിക്ക് വെട്രിക്കൊടി എന്ന പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ മൂവിയിലെ പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു മെസ്സേജിൽ. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ പാട്ടൊന്നും ചോദിക്കാറില്ല കേട്ടോ. ഇന്ന് എനിക്കൊരു പാട്ട് വെച്ച് തരാമോ ശ്രീജിത്തെ. വെൽക്കം ടു കൊടൈക്കനാൽ എന്ന സിനിമയിലെ പാട്ടിനായിട്ട് കാത്തിരിക്കുവാണെന്ന് സരോജ പുത്തങ്കുരിശ് എന്നാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് ശ്രീജിത്തെ, വോയിസ് കേട്ടാൽ എങ്ങനെ എനിക്ക് മെസ്സേജ് വിടാതിരിക്കാൻ പറ്റും? കേട്ടുകൊണ്ട് കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ആരാ മെസ്സേജ് അയച്ചിരിക്കുന്നത്? ദിവ്യ മോബിഷാണ്. ഏതായാലും ഒത്തിരി സന്തോഷം. ഏതായാലും ശബ്ദം കേട്ടപ്പോൾ ഒരു മെസ്സേജ് അയക്കണം എന്ന് തോന്നിയല്ലോ ദിവ്യയ്ക്ക്. അത് മതി, അത് മതി, അത് ഇനി വേറൊന്നും വേണ്ട. സന്തോഷം തന്നെ നല്ലൊരു ഗാനം തന്നെ വെച്ചു തരാം. സുപ്രിയയാണ് എടപ്പള്ളി എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്ക് മൗനമേ നിറയും എന്ന പാട്ട് എല്ലാവർക്കും, പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കുമായിട്ട് കൊടുക്കാമോ എന്നാണ് മെസ്സേജിൽ ചോദിച്ചിട്ടുള്ളത്. ഞാൻ ഫാത്തിമ കൊടുങ്ങല്ലൂരിൽ നിന്നാണ്. കഴിഞ്ഞ ആഴ്ച മോളുടെ ജന്മദിനമായിരുന്നു. മെസ്സേജ് അയച്ചു പക്ഷെ വായിച്ചില്ല കേട്ടോ. ഇന്നലെയും ഞാൻ മെസ്സേജ് അയച്ചു, വായിച്ചില്ല. എനിക്ക് നീലഗിരി എന്ന സിനിമയിലെ പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ എന്നാണ്. ഒത്തിരി മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ടാണ് ചില സമയത്ത് ചില മെസ്സേജുകൾ വിട്ടുപോകുന്നതും വായിക്കാതെ പോകുന്നതും എല്ലാം കേട്ടോ. ശ്രോതാക്കളുടെ ആ ഒരു ദുഃഖം നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ. പക്ഷെ എന്നിരുന്നാലും ഒരു ദിവസം കിട്ടിയില്ലെങ്കിലും അടുത്ത ദിവസത്തേക്ക് അയച്ചൊക്കെ തീർച്ചയായിട്ടും. ഇപ്പം ഈ മെസ്സേജ് വായിച്ചില്ലേ. എല്ലാവിധ ആശംസകളും കഴിഞ്ഞു പോയിന്നാ പറഞ്ഞ ജന്മദിനം. ഏതായാലും ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് എല്ലാം സ്പെഷ്യലായിട്ട് റെയിൻബോയുടെ വക ആശംസിക്കുകയാണ്. ഒപ്പം നല്ലൊരു ഗാനം തന്നെ വെച്ചു തരാം കേട്ടോ. നല്ലൊരു ഹിന്ദി പാട്ടിനായിട്ട് കാത്തിരിക്കുന്നു. മൻസിലെ പാട്ട് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടുകളാണ്, അല്ലെങ്കിൽ ഷർമീലയിലെ പാട്ടാണെന്നുണ്ടെങ്കിലും മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ലീപ്പ പുരുഷോത്തമൻ തിരുവാങ്കുളത്തുനിന്നാണ് ഈ ഒരു മെസ്സേജ് അയച്ചു തന്നിരിക്കുന്നത് നമുക്കായിട്ട്. ഞാൻ മരടിൽ നിന്നും ബാബുവാണ്. എൻ്റെ വൈഫിൻ്റെ 60-ാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അതിനുകൊണ്ട് ജീവിതം എന്ന മൂവിയിലെ എൻ മാനസം എന്ന പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നേരത്തെയും ജീവിതം എന്ന സിനിമയിലെ പാട്ട് ഒന്ന് പ്ലേ ചെയ്യാവുമെന്ന് ചോദിച്ച് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ 3-ാമത്തെയോ 4-ാമത്തെയോ റിക്വസ്റ്റ് ആണ്. തീർച്ചയായിട്ടും അടുത്ത് വരുന്ന 2

പാട്ടിലെ ഒരു പാട്ടായിട്ട് ജീവിതം സിനിമയിലെ പാട്ട് ഉറപ്പായിട്ട് നമുക്ക് പ്ലേ ചെയ്ത് തരാം കേട്ടോ. സി ജെ സുരേഷ് ഇടത്തലയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇന്ന് ഞാൻ പാട്ടൊന്നും ചോദിക്കുന്നില്ല, കാരണം എന്താണെന്നോ പുറത്ത് മഴയുടെ ശബ്ദം മാത്രമാണ്, പ്ലേ ചെയ്താലും എനിക്ക് പക്ഷേ കേൾക്കാൻ ചിലപ്പോൾ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഏതായാലും അവിടെ നല്ല തകർത്ത് മഴ പെയ്യുന്നുണ്ട് എന്നാണ് മെസ്സേജിൽ പറഞ്ഞിട്ടുള്ളത്. ബേബി എം എസ്, ഇടത്തല, ദേവിക, ജയൻ, മീനാക്ഷി, ജയൻ എല്ലാവർക്കുമായിട്ട് പാട്ട് കൊടുക്കാമോ എന്നാണ് സുരേഷ് സി ജിയുടെ മെസ്സേജ്. ഏതായാലും എല്ലാവർക്കുമായിട്ടും നല്ലൊരു ഗാനം തന്നെ വെച്ചുതരാം കേട്ടോ. ഞാൻ ഏലൂരിൽ നിന്നും സരിത സന്തോഷാണ്. എനിക്ക് മഴവിൽ കാവടി സിനിമയിലെ ഏതെങ്കിലും ഒരു പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ? ഈ പാട്ട് റെയിൻബോ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കുമായിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് മെസ്സേജിൽ. ഞാൻ ശ്രീ ആണ്. എനിക്ക് നല്ല ഒരു അടിപൊളി പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ? ഹിന്ദി പാട്ട് ചേട്ടന് ഇഷ്ടപ്പെട്ട ബാസിയറിലെ ഒരു പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് മെസ്സേജിൽ. അതുപോലെ അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഞാൻ കോട്ടയം അതിരമ്പുഴയിൽ നിന്നും യമുനേച്ചിയാണ്, യമുന ആണ്, എനിക്ക് നല്ലൊരു പാട്ട് അടിപൊളി പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ? യമുനേച്ചിയുടെ എൻ്റെ മകൻ ബിബിൻ ജോർജിനെയും മറന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ മെസ്സേജ്. മറന്നിട്ടില്ല, തീർച്ചയായിട്ടും ഓർക്കേണ്ട നല്ലൊരു ഗാനം തന്നെ ഏതായാലും വെച്ചു തരാം. ഞാൻ സവിത ജമാലാണ് കൊടുങ്ങല്ലൂരിന്ന്. ഈ മാസം 9 നാലാം പിറന്നാൾ ആഘോഷിച്ച ഞങ്ങളുടെ പാത്തുവിന് വേണ്ടിയിട്ട്, അതായത് ബിയാ ഫാത്തിമയ്ക്ക് പിറന്നാൾ ആശംസകളുണ്ട്, കൗരവർ സിനിമയിലെ നല്ലൊരു പാട്ട് പ്ലേ ചെയ്ത് തരാമോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും 9 കഴിഞ്ഞു പോയെന്നില്ലാലും ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് റെയിൻബോയുടെ വക സ്പെഷ്യലായിട്ട് നേരുകയാണ്. ഒപ്പം നേരത്തെ നമ്മൾ വായിച്ച എല്ലാവർക്കുമായിട്ടുള്ള ഗാനങ്ങൾ.

0: Rainbow FM presents Giant Dog Waves. Giant Dog Waves.
1: Let's play football.
0: FIFA World Cup 2026 updates. ഫിഫ വേൾഡ് കപ്പ് 2026 സെമി ഫൈനൽ ചിത്രം തെളിയാൻ ഇനി 2-2 മത്സരങ്ങൾ. ജൂലൈ 12-ാം തീയതി 2 ഉശിരൻ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഞായറാഴ്ച പുലർച്ചെ 2:30.

0: ടിആറിന്റെ സെമി ഫൈനൽ ചിത്രം തെളിയാൻ ഇനി രണ്ടേ രണ്ട് മത്സരങ്ങൾ. ജൂലൈ 12-ാം തീയതി 2 ഉശിരൻ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഞായറാഴ്ച പുലർച്ചെ 2:30. ലോകകപ്പ് ചരിത്രത്തിലെ തങ്ങളുടെ ഏറ്റവും മികച്ച മുന്നേറ്റവും ശക്തമായ നിരയുമായി എത്തുന്ന എർലിംഗ് ഹാലൻഡിന്റെ നോർവേ പോരടിക്കുന്നു. ഓഫൻസിലും ഡിഫൻസിലും ഒരുപോലെ കരുത്ത് കാട്ടുന്ന സ്ട്രൈക്കർ ഹാരി കെയ്ന്റെ സ്വന്തം ഇംഗ്ലണ്ടുമായി നോർവേ വേഴ്സസ് ഇംഗ്ലണ്ട്, 12 ജൂലൈ 2:30 AM. ജൂലൈ 12-ാം തീയതി തന്നെ രാവിലെ 6:30 ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച തിരിച്ചുവരവ് നടത്തി ഈജിപ്തിനെ വീഴ്ത്തിയെത്തുന്ന ലയണൽ മെസ്സിയുടെ നേതൃത്വത്തിലുള്ള ലോക ചാമ്പ്യന്മാർ യൂറോപ്പിലെ തന്നെ ഏറ്റവും ശക്തവും ഡിസിപ്ലിൻഡും ക്ലിനിക്കൽ ട്രാൻസിഷൻസിനും പേരുകേട്ട സ്വിറ്റ്സർലൻഡ് നിരയുമായി ഏറ്റുമുട്ടുന്നു. അർജന്റീന വേഴ്സസ് സ്വിറ്റ്സർലൻഡ്, 12 ജൂലൈ 6:30 AM.
1: Painting the airwaves with the colors of football. FM Rainbow joins the celebrations of FIFA World Cup 2026.
2: പത്ത് മണി കഴിഞ്ഞ് 54 മിനിറ്റ് ആയിരിക്കുമാണ്. ഇനി ഏതായാലും നമ്മൾ മെസ്സേജ് അയച്ചു കഴിയുമ്പോഴേക്കും ഒരു പാട്ടിനുള്ള സമയമാണ് കേട്ടോ. മെസ്സേജ് ഒത്തിരി ഉണ്ട്, എല്ലാവർക്കും ചേർത്തിട്ടുള്ള പാട്ടായിരിക്കും അപ്പം ഇനി വരാൻ പോകുന്നത്. ഏതായാലും ശ്രീകാന്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട് മിഥുനം സിനിമയിലെ നല്ലൊരു ഗാനം പ്ലേ ചെയ്യാവോ, ചേട്ടൻ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഗാനം ഒന്ന് പ്ലേ ചെയ്താൽ മതി എന്ന്. മിഥുനത്തിന് വേണ്ടിയിട്ട് വേറൊരു റിക്വസ്റ്റും കൂടി ഉണ്ട്, ദേവിക ഏലൂരിൽ നിന്ന് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, മിഥുനം സിനിമയിലെ ഏതെങ്കിലും ഒരു പാട്ട് പ്ലേ ചെയ്യാമോ ചേട്ടാ എന്ന് ചോദിച്ചിട്ട്. അതുപോലെ അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഹായ് ശ്രീജിത്തെ, കളമശ്ശേരി കുസാട്ടിൽ നിന്നും ആണ് മെസ്സേജ് അയക്കുന്നത്. എൻ്റെ പേര് പ്രിയ എന്നാണ്. ഇന്നലെ ജുവൽ എനിക്ക് പാട്ട് വെച്ച് തന്നായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഇന്ന് പാട്ടൊന്നും വേണ്ട, കേട്ടുകൊണ്ട് കൂടെ ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഏതായാലും അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, എൻ്റെ പേര് അഖിലയാണ്, ഞാൻ ഈ പ്രോഗ്രാമിൻ്റെ സ്ഥിരം ഒരു ശ്രോതാവാണ് കേട്ടോ. എൻ്റെ ഫാമിലിക്കും സ്പെഷ്യലായിട്ട് എൻ്റെ മോള് സ്വാർത്ഥമതിക്കും വേണ്ടിയിട്ട് നല്ലൊരു ഗാനം ഒന്ന് പ്ലേ ചെയ്ത് തരാമോ. ഒന്നാം രാഗം പാടി എന്ന പാട്ട് ഒത്തിരി ഇഷ്ടമുള്ള ഗാനമാണെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തങ്കമ്മ ഷൊർണൂര് മനപ്പടിയിൽ നിന്നും മെസ്സേജ് ചെയ്തിട്ടുണ്ട്, വാട്സപ്പ് സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട്. എനിക്ക് താളവട്ടം ഫിലിമിലെ കൂട്ടിൽ നിന്നും എന്നാ തുടങ്ങുന്ന പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ. എന്റെ മകൻ പ്രജീഷിന്റെ പിറന്നാളാണ് കേട്ടോ ഇന്ന്. ദേ റെയിൻബോയുടെ എല്ലാവിധ ആശംസകളും പ്രജീഷിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് അങ്ങ് ഷൊർണൂരിലേക്ക് പറഞ്ഞു വിടുകയാണ്. ഒപ്പം തന്നെ നല്ലൊരു ഗാനം തന്നെ വെച്ചു തരാം കേട്ടോ. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഞാൻ സവിത സുരാജാണ്, പൂച്ചാക്കിൽ നിന്നുമാണ്. ഇന്ന് രാവിലെ മുതൽ നല്ല മഴയാണ് കേട്ടോ. എനിക്ക് ഏതായാലും നല്ലൊരു ഗാനം നമ്മുടെ നമ്മൾ സിനിമയിലെ പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ നല്ലൊരു അടിപൊളി പാട്ട് നീ എൻ വെണ്ണില എന്ന പാട്ടൊന്ന് പ്ലേ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചിട്ട് അരുൺ ചെല്ലാനത്തുനിന്ന് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ശ്രീജിത്തെ നമസ്കാരം, ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ഷഹീബയ്ക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഗാനം കൊടുക്കാമോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഫൗസിയ മൻസൂർ. ഏതായാലും നേരത്തെ ജീവിതത്തിലെ പാട്ട് നമ്മൾ നേരത്തെ ഷഹീബ് ആവശ്യപ്പെട്ട പോലെ തന്നെ സ്പെഷ്യലായിട്ട് കൊടുത്തിട്ടുണ്ട് പാട്ടിൽ കേട്ടോ. എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഒപ്പം തന്നെ അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് മൻവിയാണ്. മൻവി ഒരു അടിപൊളി ഹിന്ദി പാട്ടിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് മെസ്സേജിലേക്ക് പോകുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ മെസ്സേജിൽ കുറെ വിശേഷങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഏതായാലും 56 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരു പാട്ടിനുള്ള സമയം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നോക്കുമ്പോൾ സ്ക്രീനിലേക്ക് അത്ര മെസ്സേജുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഫൗസിയ ഷമീറിന്റെ ഒരു മെസ്സേജ് ഉണ്ട്, സിനി ശിവദാസ് കോതപ്പുറമിൽ നിന്ന് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ആലുവയിൽ നിന്ന് സൗമ്യയുടെ മെസ്സേജ് ഉണ്ട്, ശോഭാ മേനോന്റെ ഒരു മെസ്സേജ് ഉണ്ട്, ഉത്രയുടെ ഒരു മെസ്സേജ് ഉണ്ട്, കൊച്ചുമക്കൾ കൃഷ്ണ നന്ദ ദേവമുരളി ഗൗതമിന് ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ലൊരു ഗാനം പ്ലേ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. സീന അഭിനു പെരുമ എന്ന ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ജീന ജിഷ ജോൺസന്റെ ഒരു മെസ്സേജ് ഉണ്ട്, പാട്ട് വെച്ചതിന് ഒത്തിരി സന്തോഷം എന്ന് പറഞ്ഞ് ഏതെങ്കിലും പാട്ട് കിട്ടിയവരുടെ ഒത്തിരി ഒത്തിരി മെസ്സേജിൽ വന്നിട്ടുണ്ട്. അതുപോലെ വിഷ്ണു കോതമംഗലത്ത് നിന്ന്, അക്ഷര പാതിരാപ്പള്ളിയിൽ നിന്ന്, വികാസിന്റെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, ജിതിൻ വാഴക്കുളത്തു നിന്ന് മെസ്സേജ് ഉണ്ട്, രോഹിണി ക്രിസ്റ്റോയുടെ ഒരു മെസ്സേജ് ഉണ്ട്. അപ്പോൾ ഇതല്ലാതെ തന്നെ മെസ്സേജുകൾ ഒത്തിരി ഒത്തിരി നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മെസ്സേജ് അയച്ച എല്ലാ ശ്രോതാക്കൾക്കും, ഒപ്പം പരിപാടി കേട്ടുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ലാസ്റ്റ് ഒരു പാട്ട് നേരത്തെ പറഞ്ഞ പോലെ മിഥുനത്തിലെ പാട്ട് അങ്ങോട്ട് പ്ലേ ചെയ്യുവാണ്. ഇത്രയും നേരം ശ്രോതാക്കളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ശ്രീജിത്ത് എസ് മോഹൻ.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ.
2: നമസ്കാരം, പ്രധാന വാർത്തകൾ. ഇറാനെതിരെ അമേരിക്ക പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. ഹോർമൂസ് കടൽ

0: ടുക്കൽ വാണിജ്യ കപ്പലുകൾക്കെതിരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് യുഎസിന്റെ ഉപരോധം. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ അധ്യക്ഷതയിൽ നാഗ്പൂരിൽ ഇന്ന് ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗം ചേരും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് രണ്ടു ദിവസത്തെ യോഗം സംഘടിപ്പിക്കുന്നത്. വയനാട് കള്ളാടി ദുരന്ത മേഖലയിൽ കാണാതായ ഹിമാചൽ സ്വദേശിക്കായി തിരച്ചിൽ തുടരുന്നു. മഴ മാറിയ സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ തുടരുകയാണെന്ന് മന്ത്രി ടി സിദ്ദിഖ് അറിയിച്ചു. ക്രമസമാധാന ചുമതല വഹിക്കുന്ന ADGP പി വിജയനെ ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്ററായി നിയോഗിച്ചു. തീർത്ഥാടനകാലത്ത് ശബരിമല, പമ്പ, നിലയ്ക്കൽ അടക്കം പ്രദേശങ്ങളിലെ പോലീസ് സേനയുടെയും തിരക്ക് നിയന്ത്രണത്തിന്റെയും ചുമതലയാണ് അദ്ദേഹത്തിന് നൽകിയത്. കണ്ണൂർ കൂടാളിക്കടുത്ത് കാർ മരത്തിലിടിച്ച് മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടി ആരംഭിച്ചു. ഇന്നലെ അർദ്ധരാത്രിയോടെയുണ്ടായ അപകടത്തിൽ 4 പേരാണ് മരിച്ചത്. മലപ്പുറത്ത് അധ്യാപകന്റെ മർദ്ദനത്തിൽ വിദ്യാർത്ഥിനിയുടെ കൈ ഒടിഞ്ഞതായി പരാതി. കല്ലിങ്ങൽ പറമ്പ് MS MHSSലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിക്കാണ് പരിക്കേറ്റത്. സ്വർണവില പവന് 360 ര�പ കുറഞ്ഞു. 1,05,840 രൂപയായി. 13,230 രൂപയാണ് ഗ്രാമിന്. ഇന്ത്യ ഇംഗ്ലണ്ട് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് സതാംപ്ടണിൽ. റോസ്ബോൾ സ്റ്റേഡിയത്തിൽ രാത്രി 7 മത്സരം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.
1: ന്യൂസ് റെയിൻബോ.
2: Musically yours, this is FM Rainbow 107.5.
3: Your favorite music station.

ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 29 മിനിറ്റും 38 സെക്കൻഡും. അല്പസമയത്തിനകം കേൾക്കാം സ്റ്റംപ്ഡ് ഡെലിറിലെ.

0: Rainbow FM presents Try and Dog Waves. Try and Dog Waves.
1: Let's play football.
0: FIFA World Cup 2026 updates. ഫിഫ വേൾഡ് കപ്പ് 2026 സെമി ഫൈനൽ ചിത്രം തെളിയാൻ ഇനി രണ്ടേ രണ്ട് മത്സരങ്ങൾ. ജൂലൈ 12 രണ്ട് ഉശിരൻ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഞായറാഴ്ച പുലർച്ചെ 2

0: 2026 സെമി ഫൈനൽ ചിത്രം തെളിയാൻ ഇനി രണ്ടേ രണ്ട് മത്സരങ്ങൾ. ജൂലൈ 12 രണ്ട് ഉശിരൻ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഞായറാഴ്ച പുലർച്ചെ 2:30. ലോകകപ്പ് ചരിത്രത്തിലെ തങ്ങളുടെ ഏറ്റവും മികച്ച മുന്നേറ്റവും ശക്തമായ നിരയുമായി എത്തുന്ന എർലിംഗ് ഹാലൻഡിന്റെ നോർവേ പോരടിക്കുന്നു. ഒഫൻസിലും ഡിഫൻസിലും ഒരുപോലെ കരുത്ത് കാട്ടുന്ന സ്ട്രൈക്കർ ഹാരി കെയ്ന്റെ സ്വന്തം ഇംഗ്ലണ്ടുമായി നോർവേ വേഴ്സസ് ഇംഗ്ലണ്ട്, 12 ജൂലൈ 2:30 AM. ജൂലൈ 12 തന്നെ രാവിലെ 6:30 ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച തിരിച്ചുവരവ് നടത്തി ഈജിപ്തിനെ വീഴ്ത്തിയെത്തുന്ന ലയണൽ മെസ്സിയുടെ നേതൃത്വത്തിലുള്ള ലോക ചാമ്പ്യന്മാർ യൂറോപ്പിലെ തന്നെ ഏറ്റവും ശക്തവും ഡിസിപ്ലിൻഡും ക്ലിനിക്കൽ ട്രാൻസിഷൻസിനും പേരുകേട്ട സ്വിറ്റ്സർലൻഡ് നിരയുമായി ഏറ്റുമുട്ടുന്നു. അർജന്റീന വേഴ്സസ് സ്വിറ്റ്സർലൻഡ്, 12 ജൂലൈ 6:30 AM.
1: Painting the airwaves with the colors of football. FM Rainbow joins the celebrations of FIFA World Cup 2026.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്.
1: Your choice. Your one-stop destination for finest music. Music. Your choice. Your choice.

മനസ്സിന് ഇഷ്ടമുള്ള പാട്ട് കിട്ടി കഴിഞ്ഞാൽ ചെറിയൊരു ഉറക്കമൊക്കെ ചിലപ്പോൾ വന്നിരിക്കും. പക്ഷെ ഇപ്പോൾ ഉറങ്ങാനുള്ള നേരമല്ല, യുവർ ചോയ്സിന്റെ നേരമാണ്. മനസ്സിന് ഇഷ്ടപ്പെട്ട ആ ഇഷ്ടഗാനങ്ങൾ നമുക്ക് എല്ലാവർക്കും ചേർന്നിരുന്ന് കേൾക്കാനുള്ള നേരമാണ്. 2 മണിവരെയാണ് യുവർ ചോയ്സിന്റെ സമയം. അതിനായിട്ട് ശ്രോതാക്കൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ 0484-2-4-2-8-1-01 ഈ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മാത്രം മതി. 0484-2-4-2-8-1-0-1 ഈ നമ്പറിലേക്ക് വിളിച്ച് ശ്രോതാക്കൾക്ക് നേരിട്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഒപ്പം പ്രിയപ്പെട്ടവർക്കുള്ള ആശംസകളോ വേറെന്തെങ്കിലും ഡെഡിക്കേഷൻസോ ഒക്കെ ചേർത്ത് നമുക്ക് ഒരുമിച്ച് തന്നെ പാട്ട് കേൾക്കാനുള്ള നേരമാണ് യുവർ ചോയ്സ്. ഇന്നത്തെ യുവർ ചോയ്സിൽ കൂടെയുണ്ട് ഞാൻ ശ്രീജിത്ത് എസ് മോഹൻ.

0: കാർണിവൽ സിനിമയില് മമ്മൂക്ക നമ്മുടെ മനസ്സിലുള്ള ഇഷ്ടമുള്ള പെൺകുട്ടീനെ പറ്റി വർണ്ണിക്കുന്നതാണ്. എന്ത് ലളിതമാണല്ലേ അത് കേട്ടുകൊണ്ടിരിക്കാൻ തന്നെ. ഉണ്ണിമേനോനാണ് പാട്ട് പാടിയത്. ഏതായാലും ഇഷ്ട ഗാനങ്ങൾക്കായിട്ട് ശ്രോതാക്കൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ യുവർ ചോയ്സിലേക്ക് വിളിക്കുക. ഇതുപോലെ തന്നെ നമുക്ക് ഒരുമിച്ച് ഇഷ്ട ഗാനങ്ങൾ കേൾക്കാം. 0484281 അത്തരത്തിൽ വിളിച്ച ഒരു ശ്രോതാവ് ഇപ്പൊ നമ്മോടൊപ്പം ചേരുവാണ്. നമുക്ക് ആരെ നോക്കാം. ഹലോ
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
0: ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം.
1: ബിജു കോട്ടുവള്ളി. നമസ്കാരം
0: ബിജു കോട്ടുവള്ളി.
1: യെസ്,
0: ബിജുട്ടാ, നമ്മള്
1: മൂന്ന് മാസം മുമ്പ് നമ്മൾ വിളിച്ചിട്ടുണ്ട്. ഞാൻ മമ്മി സംസാരിച്ചിട്ടുണ്ട്.
0: ഞാൻ അത് ചോദിക്കാൻ വരുമായിരുന്നു, കാരണം അന്ന് വിളിച്ചിട്ട് ഭയങ്കര എനർജിയോടുകൂടി ഒത്തിരി ഡെഡിക്കേഷനും അവിടുത്തെ കോട്ടുവള്ളിയെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തന്നത് ഞാൻ ഓർക്കുന്നു. ഇപ്പോഴും കേൾക്കുന്നുണ്ടോ? ഹലോ, എവിടെ പോയി? ഏതെങ്കിലും പോട്ടെ, കുഴപ്പമില്ല. ഇനിയിപ്പോ ഏതായാലും വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. ഏതായാലും 3 മാസത്തിന് മുമ്പ് നമ്മൾ വിളിച്ച് വിശേഷമൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു കാലേജ് ലൈനിൽ ചെറിയൊരു ബുദ്ധിമുട്ട് വന്നപ്പോഴേക്കും ചേട്ടൻ ഏതെങ്കിലും പെട്ടെന്ന് പോയി. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ജു ചേട്ടൻ കോട്ടുവള്ളിയിൽ നിന്ന് വിളിച്ചിട്ട് നല്ലൊരു അടിപൊളി പാട്ട് കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 3 മാസത്തിന് മുമ്പ് നമ്മൾ പറഞ്ഞ വിശേഷങ്ങളൊക്കെ, അവിടുത്തെ വിശേഷങ്ങളും അവിടുത്തെ കടയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ, കോട്ടുവള്ളിയിലെ വിശേഷങ്ങളൊക്കെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. 3 മാസത്തിന് ശേഷം ഏതായാലും ഓർത്ത് വെച്ച് വിളിച്ചതിന് ഒത്തിരി സന്തോഷം. അധികം പറയാൻ പറ്റിയില്ല. തീർച്ചയായിട്ടും തുടർന്നും ശ്രമിക്കുക, നമുക്ക് നല്ലൊരു പാട്ട് തന്നെ കൊടുക്കാം.

0: കോട്ടുപള്ളിന്ന് ജിജു ചേട്ടന്റെ ഇഷ്ട ഗാനമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. ശരിക്കും പറഞ്ഞാൽ വിചാരിച്ച കാരണങ്ങളാൽ പെട്ടെന്ന് ഇതുപോലെ ഡിസ്കണക്ട് ആയി പോകുമ്പോൾ ശ്രോതാക്കളേക്കാൾ കൂടുതൽ വിഷമം നമുക്കാണ്. കാരണം 3 മാസം കാത്തിരുന്ന് ഒത്തിരി വിശേഷങ്ങളൊക്കെ പറയാമെന്നും പറഞ്ഞ് തുടങ്ങിയപ്പോഴാണ് കോൾ കട്ടായിപ്പോയത്. ചില ദിവസങ്ങൾ അങ്ങനെ സംഭവിക്കും, പക്ഷെ എന്തിരുന്നാലും കുഴപ്പമില്ല. ഇനിയും ഇന്നത്തെ ദിവസമോ അല്ലെങ്കിൽ ബാക്കിയുള്ള ദിവസമോ വീണ്ടും ശ്രമിക്കുക. നമുക്ക് ലൈൻ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് സംസാരിക്കാം. ഇന്നും ശ്രമിച്ചോളൂ നമുക്ക് സംസാരിക്കാം, കാരണം ഒത്തിരി ആഗ്രഹിച്ച് ഇരുന്നിട്ട് കോള് ഡിസ്കണക്ട് ആകുമ്പോൾ അതിൻ്റെതായ വിഷമമുണ്ട്. അതെല്ലാം ചേർത്ത് വെച്ച് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ശ്രോതാവ് ഒരാൾ എത്തിയിട്ടുണ്ട്. നമുക്ക് ആരാ നോക്കാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: ഇതാരാണ് സംസാരിക്കുന്നത്?
1: ശശി.
0: ശശി ചേട്ടാ, എവിടെ നിന്നാ വിളിക്കുന്നേ?
1: കരിമാലൂര്.
0: ആലുവ എന്നല്ലേ? അവിടെ ഉള്ള. ഓക്കെ ഓക്കെ ഓക്കെ. ആ അവിടെ എന്തെങ്കിലും വിശേഷങ്ങൾ? അപ്പൊ ഏതായാലും തൊട്ട് മുമ്പുള്ള ശ്രോതാവിനോട് ചോദിക്കാത്ത ചോദ്യം ഞാൻ ചേട്ടനോട് ചോദിക്കാം. ആ ഭാഗങ്ങളിൽ എന്തുണ്ട് വിശേഷം?
1: നല്ല വിശേഷം. ഇപ്പൊ പാടുന്ന മാറിയൊക്കെയാണ്. അവ ഇത് പറയാനുള്ളത് പരാതിയായിട്ടാണ്.
0: എന്ത് പരാതിയാണ് പറയാനുള്ളത്?
1: ഇവള് നമ്മളൊരു സ്വഭാവമാണ്. പുള്ളി നമ്മളെ ജല അറിയുന്നതാണ്. പുള്ളിയുടെ ഞാൻ പോയിട്ടുള്ളതാണ്.
0: ആരാണ്?
1: ജബ്ബാർ കാലങ്ങാട്. അത് പുള്ളി നല്ല ദിവസം വിളിക്കാറുണ്ട് പുള്ളി.
0: ഓക്കെ ഓക്കെ ഓക്കെ. നിർദ്ദേശമായി സംസാരിക്കുന്നു എന്നാണോ പറയുന്നത്?
1: അല്ല, പുള്ളി ഇന്നലെ ബാപ്പേരും പറഞ്ഞ് വിളിച്ചു. മോന പുള്ളിയെ ജബ്ബാറിനെ വിളിക്കണ.
0: ഒരേ ആള് തന്നെ സംസാരിക്കുന്നു എന്നാണോ പറഞ്ഞു വരുന്നത്?
1: പല പ്രാവശ്യം അവിടുന്ന് കൂടുന്ന കേരളം പറഞ്ഞു വിളിക്കും.
0: ഓക്കെ ഓക്കെ ഓക്കെ. മനസ്സിലായി.
1: നമ്മളിപ്പോലെ
0: നമ്മള് പുതിയ എല്ലാ ശ്രോതാക്കൾക്കും അവസരം കൊടുക്കണമെന്നാണ് ശശിയുടെ പറഞ്ഞു വരുന്നത്. മനസ്സിലായി.
1: ഞാൻ 6 മാസം ജനുവരി ആദ്യം വിളിച്ചാണ്.
0: 6 മാസം അല്ലേ കാത്തിരുന്നിട്ട് വിളിക്കും. അങ്ങനെ
1: പള്ളി വിളിച്ചിട്ട് കിട്ടി. ഇത് പറയാൻ വേണ്ടിയല്ല. അപ്പൊ അവരൊന്നും ശ്രദ്ധിക്കുള്ളൂ.
0: തീർച്ചയായിട്ടും ശശിയേട്ടൻ ഇത് പറയുമ്പോ എല്ലാ ശ്രോതാക്കൾക്കും തന്നെ അത് മനസ്സിലാവും. കാരണം വെച്ചാൽ ഒത്തിരി ശ്രോതാക്കൾ ശ്രമിക്കുന്നവർക്ക് കിട്ടണില്ല എന്നുള്ള വിഷമം കൂടി അതിന്റെ കൂടെ ചേർത്ത് വെച്ച് നമുക്ക് പറയാം.
1: എല്ലാ പോലെ വിഷമം എല്ലാവർക്കും. നമ്മള് കേക്കണല്ലേ?
0: അതെ അതെ അതെ. തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവും ശശിയേട്ടാ. കാരണം വെച്ചാല് എന്താന്ന് വെച്ചാൽ എല്ലാ ശ്രോതാക്കളും നമുക്ക് ഒരുപോലെ പ്രിയങ്കരമാണ്, അത്രമേൽ ഇഷ്ടമാണ്. പക്ഷെ ചില സമയങ്ങൾ അവരാ ഇഷ്ടക്കൂടുതൽ കൊണ്ട് നമ്മളോട് വിളിക്കുമ്പോ ബാക്കിയുള്ളവർക്ക് ചിലപ്പോ ചെറിയ ബുദ്ധിമുട്ട് ഇതുപോലെ ഉണ്ടാക്കുന്നുണ്ട്. അത് അവര് തന്നെ കണ്ടറിഞ്ഞ് ചെയ്യട്ടെ എന്നുള്ള ഒരു ഇതും കൂടി നമുക്ക് പറയാം അല്ലേ?
1: പല പ്രാവശ്യം
0: പറയാം പറയാം. ഇതേതായാലും എല്ലാവരും കേട്ട് കാണും. അതേതായാലും എല്ലാവരും ശ്രദ്ധിച്ചോളും കേട്ടോ. എന്നിട്ട് ആ പോട്ടെ, കുഴപ്പമില്ല. നമുക്ക് മനസ്സിലാക്കാലോ, എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. പോട്ടെ, നമുക്ക് ഇനി എല്ലാവരും ശ്രദ്ധിക്കും. നമുക്ക് വിചാരിക്കാം കേട്ടോ. ശശിയേട്ടാ, പിന്നെ അവിടെ എന്തുണ്ട് വിശേഷങ്ങൾ? വേറെ മഴയൊക്കെ കുറഞ്ഞിട്ട്?
1: മഴ മാറി.
0: അപ്പൊ ഈ സമയത്ത് മഴ മാറി ഇന്നപ്പോ ഒരു പാട്ട് കേൾക്കാന്നൊക്കെ തോന്നിയതല്ലേ?
1: നമ്മുടെ അയലോക്കത്തൊരു വരുന്നില്ല. വലിയ നിക്കണ നാളെ വലിയ ആളെയാണ്. നമ്മളൊരു അയലൊക്കെയാണ്. അപ്പൊ കട പോണം. അപ്പൊക്കെ ഓടിയാ കഴിച്ചും സുഖിലാണ്ടിരിക്കണങ്ങളാ. അപ്പൊ ഈ ഷോക്ക് വന്നിട്ടേ.
0: ഓക്കെ.
1: ചിലപ്പോ പണിക്കൊന്നും പോകാൻ പാടില്ല.
0: ഓ, അപ്പൊ റേഡിയോ ആണ് നമ്മുടെ സുഹൃത്ത് അല്ലേ?
1: അതാണ് കൂട്ട്. അത് പതിനൊന്നുമണിക്കാണ് ഉപയോഗമുള്ളത്.
0: എപ്പോഴും ആ കൂട്ട് കൂടെ ഉണ്ട് കേട്ടോ. ഇന്നപ്പോ ഏത് പാട്ടാ കേൾക്കണ്ടേ
1: എന്നിട്ട്?
0: ഓ, കൊടുത്തല്ല, അടിപൊളി പാട്ടാണ്. ഏതാ നമുക്ക് കരിമാലൂരുകാർക്കെല്ലാം നല്ല അടിപൊളിയായിട്ട് ഈ പാട്ടങ്ങോട്ട് കൊടുക്കാം
1: അല്ലെ?
0: കൊടുക്കാം കൊടുക്കാം. അപ്പൊ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാ ശ്രോതാക്കളും ശ്രദ്ധിക്കുകയും ചെയ്തോളും കേട്ടോ. സന്തോഷം പറഞ്ഞ തന്നെയല്ലേ
1: കേട്ടോ.
0: എന്നാ പാട്ട് കേൾക്കാം?
1: കേൾക്കാം.
0: ഓക്കെ ശരി. ഓക്കെ.

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाएं। ज्यादा जानकारी के लिए 1455 पर कॉल करें।
1: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
2: കാച്ച് ദ റെയിൻ, ബാരിഷ് കേ പാനി കീ ഏക് ഏക് ബുന്ദ് കോ ഹമേ ബചാനാ ഹൈ. തോ മേരാ ഖാസ് ആഗ്രഹ ഹൈ, വർഷാ കാ ബുന്ദ് ബുന്ദ് പാനി ഹം മിൽകർ കേ ബചായേ.
3: വേർ ദേർസ് വാട്ടർ ദേർസ് ലൈഫ്. കം ലെറ്റ് അസ് അഡോപ്റ്റ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ടെക്നീക്സ് ഇൻ ഔർ ഹോംസ് ആൻഡ് ഓഫീസസ്. ലെറ്റ് അസ് ബിൽഡ് റീചാർജ് പിറ്റ്സ് ആൻഡ് ഷാഫ്റ്റ്സ്, ഫിക്സ് ഡിഫങ്ക്ട് ബോർവെൽസ്, റിമൂവ് സിൽറ്റ് ഫ്രം വാട്ടർ ബോഡീസ്, പ്ലാന്റ് ആസ് മെനി ട്രീസ് ആസ് പോസിബിൾ. ദിസ് മോൺസൂൺ ലെറ്റ് അസ് ജോയിൻ കാച്ച് ദ റെയിൻ ക്യാമ്പയിൻ.
4: സമയം കൃത്യം 12 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആയിരിക്കുവാണ്. യുവർ ചോയ്സാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രോതാക്കളുടെ ഇഷ്ട ഗാനങ്ങളാണ് നമ്മൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിയിലേക്ക് വിളിച്ച് ശ്രോതാക്കൾക്ക് ഇഷ്ട ഗാനങ്ങൾ ആവശ്യപ്പെടാനായിട്ട് വിളിക്കേണ്ട നമ്പർ 0484-242-8101. എല്ലാ ശ്രോതാക്കളോട് കൂടി നമ്മൾ നേരത്തെ ശ്രോതാവ് പറഞ്ഞ കാര്യം കൂടി ചേർത്ത് വെച്ച് പറയുവാണ്. നമുക്കറിയാം എല്ലാ ശ്രോതാക്കൾക്കും എല്ലാ പാട്ടുകൾ കേൾക്കാനും വിളിക്കാനും വിശേഷങ്ങൾ പറയാനും ഒക്കെ ആഗ്രഹമുണ്ടെന്ന് അറിയാം. അതുപോലെ എല്ലാ ശ്രോതാക്കളും നമുക്ക് ഒരുപോലെ തന്നെ പ്രിയപ്പെട്ടവരുമാണ്. പക്ഷെ എന്നിരുന്നാലും സ്ഥിരമായിട്ട് കിട്ടുന്ന ശ്രോതാക്കൾ എപ്പോഴും വിളിക്കുമ്പോൾ പുതിയ ശ്രോതാക്കൾക്ക് ഉണ്ടാവുന്ന ദുഃഖം ചെറുതായിട്ട്, അതാണ് കഴിഞ്ഞ കോളർ സൂചിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ഗ്യാപ്പെങ്കിലും, ഒരു 3 മാസമെങ്കിലും ഇടയ്ക്കൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വിളിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് അടുത്ത കോളർ ആരാന്ന് നമുക്ക് നോക്കാം. ഇതെല്ലാം മനസ്സിൽ ഉൾക്കൊണ്ട് നമ്മുടെ ശ്രോതാക്കൾ ശ്രദ്ധിക്കും, ശ്രോതാക്കളുടെ ഭാഗത്തു നിന്ന് തന്നെ ശ്രദ്ധിക്കും എന്നുള്ള വിശ്വാസം കൊണ്ട് തന്നെ അടുത്ത ശ്രോതാവിലേക്ക് പോവുകയാണ്. ഹലോ, ഹലോ, നമസ്കാരം, സ്വാഗതം.
5: നമസ്കാരം,
4: ഇതാരാണ്?
5: എന്റെ പേര് അമൽ എന്നാണ്.
4: അമൽ അല്ലേ, അമൽ എവിടുന്ന വിളിക്കുന്നേ?
5: ഞാൻ വിളിക്കുന്നത് ചേർത്തലയിലാണ്.
4: ചേർത്തലയിൽ വിളിക്കുന്നേ?
5: അതെ, ചേർത്തല കടിച്ച് തണ്ണീർമുക്കം.
4: തണ്ണീർമുക്കം. അമലെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമായിട്ട് പോകുന്നില്ലേ?
5: സുഖം തന്നെ. മഴയൊക്കെ ഉണ്ട്. പോകുന്നു.
4: ഇന്ന് വർക്ക് ചെയ്യുന്ന ആളാണോ? ഇന്ന് ലീവ് എടുത്താണോ?
5: അത് ഇന്ന് ഞാൻ വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ ഗവൺമെന്റ് എംപ്ലോയ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് സെക്കൻഡ് സാറ്റർഡേ അവധിയായിരുന്നു.
4: സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് അല്ലേ?
5: അതെ.
4: അപ്പൊ ഇന്ന് വീട്ടിലിരുന്ന് അങ്ങനെ മഴയൊക്കെ കാരണം വീട്ടിലൊക്കെ തന്നെ ഇരുന്ന് കുറച്ചൊന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. എവിടെ വർക്ക് ചെയ്യുന്നത്? അവിടെ തന്നെയാണോ ചേർത്തല?
5: ചെങ്ങന്നൂരാണ്.
4: ഓക്കെ. അപ്പൊ പിന്നെ ഇന്ന് ഏതായാലും വീട്ടില് യാത്രയും ഇതിന്റെ ക്ഷീണങ്ങളും ഒന്നും ഇല്ലാതെ ഒന്നിരിക്കാമെന്ന് വിചാരിച്ചു. ഒരു പാട്ടും കേൾക്കാമെന്ന് വിചാരിച്ചു അല്ലേ? വീട്ടിലാരൊക്കെയുണ്ട്? ആദ്യമായിട്ട് വിളിക്കുന്ന ശ്രോതാവാണോ?
5: ഞാൻ
4: ശ്രോതാവാണ്.
5: ഒത്തിരി സന്തോഷം.
4: നേരത്തെ കൊച്ചി എഫ് എമ്മിലേക്ക്
5: വിളിച്ചിട്ടുണ്ടല്ലേ?
4: കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. സമയം കിട്ടാത്തോണ്ടായിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. എന്നാലും പരിപാടിയൊക്കെ കേൾക്കാറില്ലേ?
5: പരിപാടിയൊക്കെ അതെ, ഞങ്ങൾ വീട്ടില് ഓൾവേസ് റേഡിയോ ഓൺ ആണ്.
4: റേഡിയോ ഓൺ ആണ്.
5: നമ്മള് വീട്ടിലൊക്കെ ഉള്ളപ്പോ എന്തെങ്കിലും ആക്ടിവിറ്റീസിലൊക്കെ ആണെങ്കിലും ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കും.
4: കേട്ടുകൊണ്ട് ജോലി ചെയ്യാൻ ഏറ്റവും നല്ലൊരു മീഡിയം ആണ് അല്ലേ?
5: അതെ അതെ, തീർച്ചയായിട്ടും.
4: വീട്ടിൽ ആരൊക്കെ ഉണ്ട്, പേരൊക്കെ ഒന്ന് പറയാവോ?
5: വീട്ടില് അമ്മയുണ്ട്, അച്ഛനുണ്ട്, ചേട്ടനുണ്ട്.
4: അവരൊക്കെ പേരൊക്കെ പറയാൻ
5: കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു. ചേട്ടന്റെ പേര് അതുലെന്നാണ്.
4: അതുലെന്നല്ലേ, ഓക്കെ. എല്ലാവരോടും നമ്മളുടെ പ്രത്യേക അന്വേഷണം കൂടി പറയണം.
5: തീർച്ചയായിട്ടും.
4: എന്റെ പേര് ശ്രീജിത്ത് എന്നാണ്, ശ്രീജിത്ത് എസ് മോഹൻ എന്നാണ് പേര്. അപ്പോ ഇന്ന് എന്നിട്ട് അമലിന് ഏത് പാട്ടാണ് നമുക്ക് വെച്ചു തരേണ്ടത്? ആ പാട്ട്, അച്ഛൻ ഇറങ്ങാത്ത വീട്ടിലെ അല്ലേ? ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണ്. ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണ് അല്ലേ?
5: ഒത്തിരി പാട്ട് ഞാൻ പണ്ട് ചെറുപ്പത്തിൽ എനിക്ക് ഒരുപാട് പാട്ട് അങ്ങനെ നമ്മുടെ മീഡിയസിലും അല്ലെങ്കിൽ ടിവിയിലോ അല്ലെങ്കിൽ ഞാൻ കാണാറില്ല ഒരിക്കലും.
4: അങ്ങനെ ആവശ്യപ്പെടാതെ കണ്ടിട്ടില്ലെന്നല്ലേ കൂടുതലും?
5: അതെ, അങ്ങനെ ആവശ്യപ്പെടാറുമില്ല. ഒരുപാട് അങ്ങനെ ആൾക്കാർ അങ്ങനെ കേൾക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല.
4: നല്ലൊരു പാട്ടാണ്.
5: അതെ.
4: തീർച്ചയായിട്ടും അമലിന് ഇതിന് പ്രത്യേകിച്ച് ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
5: പ്രത്യേകിച്ച് ഡെഡിക്കേഷൻ ഇല്ല.
4: എല്ലാവർക്കും ഇരിക്കട്ടെ.
5: അതെ അതെ.

0: ഏതായാലും ഇന്ന് ഒഴിവു ദിവസം സന്തോഷകരമായിട്ട് അവിടെ അടിച്ചു പൊളിച്ച് മുന്നേറട്ടെ. കൂട്ടത്തിലൊരു പാട്ടും കൂടി ഇരിക്കട്ടെ, ഒപ്പം തന്നെ പരിപാടികളൊക്കെ തുടർന്നും കേട്ടുകൊണ്ടിരിക്കുക കേട്ടോ. എല്ലാവരോടും അവിടെ അന്വേഷണം കൂടി പറഞ്ഞേക്ക.
1: എന്നാ
0: പാട്ട് വെക്കാം. ഓക്കെ എന്നാ, സന്തോഷം വിളിച്ചേ കേട്ടോ.
1: ശരി ശരി, ഓക്കെ, താങ്ക് യു.

0: യുവർ ചോയ്സിലേക്ക് നമ്മോടൊപ്പം അടുത്ത ശ്രോതാവ് വിളിച്ചിട്ടുണ്ട്. നമുക്ക് ആരെയും നോക്കാം, ഏത് ഗാനമാണ് ഇഷ്ട ഗാനമാണ്, ആർക്കാണ് കൊടുക്കാൻ പോകുന്നത്, ഇതെല്ലാം നമുക്ക് നേരിട്ട് തന്നെ വിളിച്ച് സംസാരിക്കാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം, എന്റെ പേര് വിഷ്ണു എന്നാണ്.
0: വിഷ്ണു?
1: അതെ അതെ അതെ.
0: ആ വിഷ്ണു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, എവിടെയാണ് സ്ഥലം?
1: സുഖം തന്നെ. എന്റെ സ്ഥലം ആലപ്പുഴ ജില്ല തുറവൂർ അടുത്താണ്.
0: ആലപ്പുഴയാണ്?
1: അതെ അതെ.
0: കുറച്ചു മുമ്പ് ചേർത്തല ആലപ്പുഴ, ഇന്ന് ആലപ്പുഴ സൈഡിൽ നിന്നാണ് അപ്പൊ കോള് വരുന്നതെല്ലാം.
1: കേട്ടായിരുന്നോ? അതെ അതെ അതെ അതെ.
0: അവിടെ അനക്കമൊക്കെ കേൾക്കണ്ടല്ലോ, എവിടെയാണ്? വീട്ടിലല്ലേ?
1: ഇല്ല, ഞാൻ ചെറിയൊരു വേറെ ഒന്നുമില്ല, ലോങ് ഒന്നുമല്ല, വീടിന്റെ അവിടെ തന്നെ.
0: വീടിന്റെ അടുത്ത് തന്നെ യാത്രയിലാണ്?
1: അതെ അതെ. അപ്പൊ അങ്ങനെയാണ് റേഡിയോ.
0: മഴയുണ്ടോ?
1: മഴ രാവിലെ മഴയായിരുന്നു, ശരിക്കും മഴ തോർന്ന്, ചെറിയൊരു വെയിലുണ്ട്.
0: ആ ചെറിയ തോർന്ന സമയത്തേക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ എടുത്ത് കളയാൻ പറഞ്ഞ് പുറത്തിറങ്ങിയതാണ് അല്ലേ?
1: ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് വന്നാണ്.
0: ഫസ്റ്റ് ടൈം വിളിക്കുന്ന ആളാണ്. ഓ, ഒത്തിരി സന്തോഷം. ഏതായാലും ഏതായാലും പരിപാടി ഫസ്റ്റ് ടൈം വിളിക്കുന്ന ആളാണെങ്കിലും പരിപാടികളൊക്കെ സ്ഥിരം കേൾക്കാറുണ്ടെന്ന് വിശ്വസിക്കുന്നു.
1: കേൾക്കാറുണ്ട്, ഡ്രൈവിനിടയ്ക്ക് വിളിച്ചിട്ടില്ല. പണ്ടൊക്കെ ശരിക്കും നേരത്തെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ റേഡിയോയിലൊക്കെ വിളിക്കുമായിരുന്നു. പിന്നീട് നമ്മളങ്ങനെ ജോലി തിരക്കുകളിലൊക്കെ മാറിയപ്പോ പിന്നെ നമുക്കൊരു ടച്ച് പോയി നമ്മുടെ.
0: ആണോ? ജോലി എന്താ ചെയ്യുന്നത് ഇപ്പോ?
1: ഞാൻ ഓൾറെഡി ഒരു സെയിൽസിലാണ്.
0: സെയിൽസിലാണ്? അപ്പൊ അതിന്റെ പ്രഷറും വർക്ക് പ്രഷറും ഒക്കെ കാരണം. പക്ഷെ ഈ വർക്ക് പ്രഷറിന്റെ ഇടയിൽ ഇടയ്ക്ക് രണ്ട് പാട്ടൊക്കെ ഇതുപോലെ വിളിച്ചു പറയുമ്പോ ആ പ്രഷറൊക്കെ അങ്ങ് പൊക്കോളും.
1: പാട്ട് കേൾക്കാറുണ്ട്.
0: ഏതായാലും ഇന്ന് ആ മനസ്സിന്റെ ആ ഒരു വർക്ക് പ്രഷർ സെയിൽസിന്റെ മുഴുവൻ അങ്ങോട്ട് കളയാനായിട്ട് നല്ലൊരു അടിപൊളി പാട്ട് നമുക്ക് കേൾക്കാം.
1: റേഡിയോ ഒരു ജീവിതത്തിന്റെ ഭാഗമായിരുന്നു പണ്ട് തൊട്ടേ. അപ്പൊ അച്ഛനും അമ്മയും പണ്ട് എപ്പോഴും, അമ്മ ഇപ്പോഴും രാവിലെ വെളുപ്പിന് തൊട്ട് റേഡിയോ വെക്കും അടുക്കളയില്. അപ്പൊ അങ്ങനെ പണ്ട് സ്ഥിരം നമ്മളിങ്ങനെ കേൾക്കുമായിരുന്നു. പക്ഷെ പിന്നെ നമ്മളങ്ങനെ ഒരു ടൈം പോയി കഴിഞ്ഞപ്പോ നമുക്ക് അതിനൊരു ടൈം കിട്ടാണ്ടായി,
0: കിട്ടാതെയായി, ജോലിയും തിരക്കുകളും ആയി.
1: അതെ അതെ അതെ. ഇന്ന് കിട്ടിയപ്പോ ഒരു നൊസ്റ്റാൾജി എനിക്ക് തോന്നി.
0: ആ നൊസ്റ്റാൾജിയുടെ പരമായിട്ട് ഇനി അങ്ങോട്ടേക്ക് സ്ഥിരമായിട്ട് തന്നെ കേട്ടുകൊണ്ടും ഇടക്ക് കുറച്ചാൾക്കാർക്ക് ശേഷം ഇതുപോലെ വിശേഷമൊക്കെ ഞങ്ങളോടൊക്കെ വിളിച്ച് പറയണം. അവിടുത്തെ
1: തീർച്ചയായിട്ടും
0: സെയിൽസിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, എന്തൊക്കെ നമ്മളൊന്ന് അറിയട്ടെ എല്ലാരും അല്ലേ? ഊഹിക്കാം, ഊഹിക്കാം. എനിക്ക് അതൊരു ശരിക്കും പറഞ്ഞ ആ സെയിൽസിന്റെ പ്രഷർ കളയാനാണ് അപ്പൊ ഇന്നപ്പോ കിട്ടട്ടെ എന്ന് വിചാരിച്ചു. അതിലും കിട്ടിയല്ലോ അല്ലേ?
1: അതെ, ഞാൻ ഇങ്ങനെ കുറെ പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. വിളിക്കുമ്പോഴൊക്കെ ലൈൻ ബിസി ആയിരുന്നു, പക്ഷെ ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ചെയ്യാൻ വിളിച്ചോണ്ടിരിക്കുന്നു.
0: ഇന്നാണപ്പോ ആ ദിവസം?
1: ഇന്നാണ് ആ ദിവസം.
0: കൂടെ ആരെങ്കിലും ഉണ്ടോ ട്രാവൽ?
1: ഇല്ല, ഒറ്റയ്ക്കായിരുന്നു.
0: ഒറ്റയ്ക്കാണ്? ഒറ്റയ്ക്കാണ് അല്ലേ? അപ്പൊ ഒറ്റയ്ക്ക് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ ഈ സെയിൽസിന്റെ പ്രഷർ ഒക്കെ അങ്ങോട്ട് മറന്നു കളയാൻ വേണ്ടി ഇന്ന് ഏത് പാട്ട വെക്കണ്ടേ?
1: ഓൾറെഡി ഒരു ഓൾ കേരളയാണ് ട്രാവലിംഗ്, അതുകൊണ്ട് കണ്ടിന്യൂസ് കൂടുതലും ട്രെയിൻ യാത്രകളായിരിക്കും.
0: ഓ, ആലപ്പുഴ മാത്രമല്ല, മൊത്തം ഓൾ കേരള ഉണ്ടല്ലേ?
1: ഓൾ കേരള ഉണ്ട്.
0: അപ്പൊ യാത്രയും കൂടി ആവും.
1: അതെ അതെ അതെ. അപ്പൊ ഇന്ന് അങ്ങനെ വെച്ചപ്പോ എനിക്കൊരു ടൈം കിട്ടി, അങ്ങനെ കേട്ടു, ഞാൻ വിളിച്ചു.
0: തീർച്ചയായിട്ടും. ഏതായാലും വിളിച്ചതും വിശേഷം പറഞ്ഞതും നമുക്കതൊക്കെ അറിയാൻ പറ്റിയതിന് ഒത്തിരി സന്തോഷം നമ്മൾക്കും ഉണ്ട്.
1: ഒരുപാട് സന്തോഷമുണ്ട്.
0: ഇന്നപ്പൊ ഏത് പാട്ടാ? ആ പഴയ ഓർമ്മയിലേക്ക് പോകാനുള്ള പഴയ പാട്ടാണോ?
1: നമ്മുടെ ഒരു പഴയ പാട്ടില്ലേ, രാത്തിങ്കൾ പൂത്താലി ആർത്തി എന്ന് പറഞ്ഞിട്ട്.
0: ഈ പുഴ കടന്നില്ലേ?
1: അതെ അതെ അതെ അതെ.
0: കൊടുക്കാം കൊടുക്കാം കൊടുക്കാം, ഒത്തിരി ഇഷ്ടമുള്ള ഗാനം ഇത്. ആർക്കെങ്കിലും ഉള്ള സ്പെഷ്യൽ ഡെഡിക്കേഷൻ ഉണ്ടോ?
1: സ്പെഷ്യൽ നമ്മുടെ സ്പെഷ്യലി എന്റെ
0: വൈഫ്. അത് തന്നെ ഉദ്ദേശം ഞാൻ ചോദിച്ചത്. കൂടി ഇപ്പില്ലെന്നുണ്ടെങ്കിലും കേൾക്കണ്ടാവും ഇനി വീട്ടില്?
1: എന്തോ?
0: വീട്ടില് കേൾക്കണ്ടാവും. വൈഫ് വർക്കിംഗ് ആണോ ഇനി?
1: ഇല്ല, വൈഫ് വർക്കിംഗ് അല്ല.
0: ഓക്കെ, വീട്ടിലങ്ങനെ വെക്കണ്ടാവിരിക്കാം എന്ന് നമുക്ക് ഇപ്പൊ അറിയില്ല അല്ലേ, ഇപ്പൊ കേൾക്കണ്ടാവും.
1: അതെ,
0: കുഴപ്പമില്ല. വീട്ടിൽ ചെല്ലുമ്പോ പറഞ്ഞാൽ മതി, ഞാൻ വൈഫിന് എനിക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട് ഒരു പാട്ടൊക്കെ വെച്ചിട്ടുണ്ടെന്ന്.
1: തീർച്ചയായിട്ടും, ഞാൻ കൂടുതലും മെലഡീസ് ആണ് കേൾക്കുന്നത്. അപ്പോ അങ്ങനെ വളരെ ഇഷ്ടമുള്ള പാട്ടാണ്.
0: ഓ, ഒത്തിരി സന്തോഷം. ഏതായാലും വൈഫിന് വേണ്ടി തന്നെ. വൈഫിന്റെ പേരെന്താ?
1: വൈഫിന്റെ പേര് അശ്വതി എന്നാണ്. അമ്മൂന്ന് വിളിക്കുന്നു.
0: അമ്മൂന്.
1: വീട്ടില് ഞാൻ, അച്ഛൻ, അമ്മ, വൈഫ്, മോനുണ്ട്.
0: അപ്പൊ വിഷ്ണുവിടെ ഒക്കെ സ്പെഷ്യൽ ആയിട്ട് എല്ലാവർക്കും, ഒപ്പം വൈഫിന് അമ്മൂന് വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ടും കൂടി ഇരിക്കട്ടെ ഈ പാട്ട്.
1: ഓക്കെ ഓക്കെ ഓക്കെ. ഒരുപാട് സന്തോഷം,
0: ഒത്തിരി സന്തോഷം. ഇനിയും ചെറിയ ഒരു ഗ്യാപ്പിനു ശേഷം വിളിക്കുമ്പോ ഇതുപോലെ വിശേഷമൊക്കെ പറഞ്ഞു കേട്ടോ അവിടത്തെ.
1: തീർച്ചയായിട്ടും വിളിക്കാം.
0: ഒന്ന് നമുക്ക് കാട്ടി കേൾക്കാം.
1: ഓക്കെ
0: ഓക്കെ എന്നാ, ശരി.

0: Rainbow FM presents Triandam Waves. Triandam Waves.
1: Let's play football.
0: FIFA World Cup 2026 updates. ഫിഫ വേൾഡ് കപ്പ് 2026 സെമി ഫൈനൽ ചിത്രം തെളിയാൻ ഇനി രണ്ടേ രണ്ട് മത്സരങ്ങൾ. ജൂലൈ 12 രണ്ട് ഉശിരൻ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഞായറാഴ്ച പുലർച്ചെ 2:30. ലോകകപ്പ് ചരിത്രത്തിലെ തങ്ങളുടെ ഏറ്റവും മികച്ച മുന്നേറ്റവും ശക്തമായ നിരയുമായി എത്തുന്ന എർലിംഗ് ഹാലൻഡിന്റെ നോർവേ പോരടിക്കുന്നു. ഓഫൻസിലും ഡിഫൻസിലും ഒരുപോലെ കരുത്ത് കാട്ടുന്ന സ്ട്രൈക്കർ ഹാരി കെയ്ന്റെ സ്വന്തം ഇംഗ്ലണ്ടുമായി നോർവേ വേഴ്സസ് ഇംഗ്ലണ്ട് 12 July 2:30 AM. ജൂലൈ 12 തന്നെ രാവിലെ 6:30.

0: ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച തിരിച്ചുവരവ് നടത്തി ഈജിപ്തിനെ വീഴ്ത്തിയെത്തുന്ന ലയണൽ മെസ്സിയുടെ നേതൃത്വത്തിലുള്ള ലോക ചാമ്പ്യന്മാർ യൂറോപ്പിൽ തന്നെ ഏറ്റവും ശക്തവും ഡിസിപ്ലിൻഡും ക്ലിനിക്കൽ ട്രാൻസിഷൻസിനും പേരുകേട്ട സ്വിറ്റ്സർലൻഡ് നിരയുമായി ഏറ്റുമുട്ടുന്നു. അർജന്റീന വേഴ്സസ് സ്വിറ്റ്സർലൻഡ് 12th July 6:30 AM.
1: Painting the airwaves with the colors of football. FM Rainbow joins the celebrations of FIFA World Cup 2026.
2: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 28 സെക്കൻഡും ആയിരിക്കുകയാണ്. ഇനിയിപ്പോൾ 12:50 നമുക്ക് മലയാളത്തിലുള്ള വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ വാർത്തകൾക്ക് ശേഷം 1 മണിക്ക് യുവർ ചോയ്സ് തുടരും.

0: സത്യവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ന്യൂസിലൻഡ് സന്ദർശനം പുരോഗമിക്കുന്നു. ഇന്ത്യ ന്യൂസിലൻഡ് ഉഭയകക്ഷി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്ത പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനം. ഇന്ത്യ ശക്തവും സ്വയം പര്യാപ്തവുമായ പ്രതിരോധ സേനയെ കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നാവികസേനയുടെ യുദ്ധക്കപ്പൽ മഹേന്ദ്രഗിരി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. വയനാട് മണ്ണിടിച്ചിലിൽ തിരച്ചിൽ ഇന്നും തുടരുന്നു. മണ്ണ് നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദഗ്ദ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. എല്ലിനോ പ്രതിഭാസം മൂലം അടുത്ത വർഷം മത്തിയുടെ ലഭ്യതയിൽ വൻതോതിൽ കുറവുണ്ടായേക്കുമെന്ന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം. ഹോർമുസിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തെ തുടർന്ന് ഇറാനെതിരെ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലുകളിൽ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ന്യൂസിലൻഡ് സന്ദർശനം പുരോഗമിക്കുന്നു. ഓക്ലൻഡിൽ നടന്ന ഇന്ത്യ ന്യൂസിലൻഡ് ബിസിനസ് എൻഗേജ്മെന്റ് 2026 പ്രധാനമന്ത്രി മോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയും പങ്കെടുത്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തമാക്കുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധത ഇരു നേതാക്കളും ആവർത്തിച്ചു. ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ തന്നെ സ്പാർക്ക് അരീനയിൽ എത്തും. 10,000 ആളുകളാണ് വേദിയിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്ത പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം കൈക്കൊണ്ടത്. പ്രധാനമന്ത്രിയുടെ ന്യൂസിലൻഡ് സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഓക്ലൻഡിൽ നടന്ന പ്രത്യേക വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ മന്ത്രാലയം ഈസ്റ്റ് സെക്രട്ടറി രുദ്രേന്ദ്ര ടണ്ടനാണ് ഇക്കാര്യം അറിയിച്ചത്. അടുത്ത 4 സംയുക്ത പ്രവർത്തനങ്ങൾക്ക് വഴികാട്ടിയാകുന്ന ഇന്ത്യ ന്യൂസിലൻഡ് തന്ത്രപ്രധാന പങ്കാളിത്തം മാർഗരേഖ 2030 ഇരു പ്രധാനമന്ത്രിമാരും അംഗീകരിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി.
1: Is the decision by the two prime ministers to raise the relationship or strategic partnership. They also decided that this goal of a more strategic relationship would be approached systematically, for which they decided that there would be a road map to take us forward the next couple of years. This road map has been summarized in fact in a document which is being released along with the joint statement that the two prime ministers are issuing the conclusion of their talks.
0: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ബീഹാറിലെ ഗയയിലെത്തി. ബീഹാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റിൽ ബീഹാർ നിയമസഭയിലെ അംഗങ്ങൾക്കുള്ള പരിശീലന പരിപാടിയെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിച്ച് ഓഗസ്റ്റ് 13 വരെ തുടരും. വർഷകാല സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ പാർലമെന്ററികാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാളും കേന്ദ്ര സഹമന്ത്രി എൽ മുരുകനും വിലയിരുത്തി. വരാനിരിക്കുന്ന സമ്മേളനത്തിലെ നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സമഗ്ര അവലോകനം നടത്തിയതായി ശ്രീ മേഘ്വാൾ അറിയിച്ചു. രാജ്യത്തെ ആണവോർജ്ജ മേഖലയുടെ സുസ്ഥിര വളർച്ച ലക്ഷ്യമിട്ടുള്ള ശാന്തി നിയമം 2025 നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് നിതി ആയോഗിന്റെ നേതൃത്വത്തിൽ

യോഗം ചേർന്നു. ന്യൂഡൽഹിയിൽ നടന്ന യോഗത്തിൽ മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ, ഗവേഷണ സ്ഥാപനങ്ങളിലെയും വ്യവസായ മേഖലയിലെയും വിദഗ്ധർ തുടങ്ങിയവർ പങ്കെടുത്തു. 2047-ഓടെ രാജ്യത്തിന്റെ ആണവോർജ്ജ ശേഷി 100 GW ഉയർത്തുകയാണ് നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം. സമുദ്ര ഉഷ്ണതരംഗങ്ങൾക്ക് കാരണമാകുന്ന എൽനിനോ പ്രതിഭാസം മൂലം അടുത്ത വർഷം മത്തിയുടെ ലഭ്യതയിൽ വൻതോതിൽ കുറവുണ്ടായേക്കുമെന്ന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ശക്തിപ്പെടുമെന്ന് കരുതുന്ന എൽനിനോയുടെ പ്രത്യാഘാതം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അടുത്ത വർഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ പ്രകടമാകുമെന്ന് CMFRI ഡയറക്ടർ ഡോക്ടർ ഗ്രീൻസൺ ജോർജ് പറഞ്ഞു. ദേശീയ മത്സ്യകർഷക ദിനത്തിൽ CMFRI സംഘടിപ്പിച്ച മത്സ്യകർഷക സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കടുത്ത ചൂടിനുശേഷം പെട്ടെന്നുണ്ടാകുന്ന മഴ തീരദേശങ്ങളിലും കായലുകളിലും ലവണാംശം വ്യത്യാസപ്പെടുന്നതിന് കാരണമാകും. ഇത് മത്സ്യകൃഷിയെ സാരമായി ബാധിക്കാനിടയുള്ളതിനാൽ തീരദേശ മത്സ്യകർഷകർ മുൻകരുതൽ സ്വീകരിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി.

0: പെട്ടെന്നുണ്ടാകുന്ന മഴ തീരദേശങ്ങളിലും കായലുകളിലും ലവണാംശം വ്യത്യാസപ്പെടുന്നതിന് കാരണമാകും. ഇത് മത്സ്യകൃഷിയെ സാരമായി ബാധിക്കാനിടയുള്ളതിനാൽ തീരദേശ മത്സ്യകർഷകർ മുൻകരുതൽ സ്വീകരിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വയനാട് കള്ളാടി മേഖലയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ വിക്രം റാണയ്ക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരുന്നു. ദേശീയ ദുരന്ത നിവാരണ സേന, അഗ്നിശമന സേന, പോലീസ് എന്നിവർക്ക് പുറമെ കൽപ്പറ്റയിലെ ജീവൻ രക്ഷാ പ്രവർത്തകരും തിരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. പുഴയിലുൾപ്പെടെ വ്യാപക തിരച്ചിൽ നടത്തുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. അതേസമയം തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് ഏതുവിധത്തിൽ നീക്കം ചെയ്യണമെന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ 3-അംഗ വിദഗ്ധ സമിതിയെ സർക്കാർ നിയോഗിച്ചു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ പുരോഗമിക്കുന്നു. എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം ഈ മാസം 30 വരെ തുടരും. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. പരമ്പരാഗത പ്രതിരോധശേഷിയും അത്യാധുനിക സാങ്കേതിക വിദ്യകളും ശക്തിപ്പെടുത്തി ഇന്ത്യ ശക്തവും സ്വയം പര്യാപ്തവുമായ ഒരു പ്രതിരോധ സേനയെ കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യൻ നാവികസേനയുടെ 6-ാമത് തദ്ദേശീയ പ്രോജക്ട് 17A യുദ്ധക്കപ്പലായ മഹേന്ദ്രഗിരി ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ പ്രതിരോധ ഇറക്കുമതിയെ ആശ്രയിക്കുന്ന അവസ്ഥയിൽ നിന്ന് സ്വന്തം ജനങ്ങളുടെ നൈപുണ്യത്തിലൂടെ അത്യാധുനിക സൈനിക പ്ലാറ്റ്ഫോമുകൾ ഉത്പാദിപ്പിക്കുന്നതിലേക്ക് മാറിയതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
2: ഭാരത് കി ഷിപ്പ് ബിൽഡിംഗ് കപ്പബിലിറ്റി ഓർ നവൽ ഇൻഡസ്ട്രിയൽ ഇക്കോ സിസ്റ്റം കി സ്പീഡ് ഓർ ഹമാരെ സെൽഫ് കോൺഫിഡൻസ് ആത്മവിശ്വാസ് കാ യഹ് എക് പ്രമാണ് ഹൈ. ഏക് സമയ ഥാ ജബ് ഹം അപ്നി അധികാംശ ഡിഫൻസ് നീഡ്സ് കേ ലിയേ ദൂസരെ ദേശോ കി ഓർ ദേഖ്തേ ഥേ. ആജ് ഹം അപ്നേ ഹി ഷിപ്പ്യാർഡ്സ് മേ അപ്നേ ഹി ദേശ് കേ ലോഗോ കേ ഹാത്തോ സേ വാർഷിപ്പ് ബനാ രഹേ ഹൈ ഓർ വഹ് ഭി ഏക് കേ ബാദ് ഏക് തേജ് റഫ്താർ സേ ഹം വാർഷിപ്പ് ബനാ രഹേ ഹൈ.
0: ലക്ഷദ്വീപിലെ അന്ത്രോത്ത്, കടമത്ത് എന്നീ ദ്വീപുകളിലെ സർക്കാർ കോളേജുകളിൽ പുതിയ കോഴ്സുകൾ അനുവദിച്ച് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. നിലവിലുണ്ടായിരുന്ന ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകളിൽ മാറ്റം വരുത്തിയാണ് പുതിയവ അനുവദിച്ചിരിക്കുന്നത്. BBA ടൂറിസം, BSc കമ്പ്യൂട്ടർ സയൻസ്, BSc സൈക്കോളജി, ഫുഡ് പ്രോസസിംഗ് പ്രിസർവേഷൻ തുടങ്ങിയവയാണ് പുതിയ കോഴ്സുകൾ. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. വർദ്ധിച്ചുവരുന്ന ജനസംഖ്യ മൂലമുണ്ടാകുന്ന വെല്ലുവിളികൾ പരിഹരിക്കണമെന്നും സുസ്ഥിരമായ ഒരു ഭാവിക്കായി പ്രവർത്തിക്കണമെന്നും ദിനാചരണം ആഹ്വാനം ചെയ്യുന്നു. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക ഇന്നും ഭാവിയിലേക്കും എന്നതാണ് ഈ വർഷത്തെ ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രമേയം. ഇറാനെതിരെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി അമേരിക്ക. ഇറാന്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളെയും സാമ്പത്തിക ശൃംഖലകളെയും ലക്ഷ്യമിട്ടാണ് പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയത്. ഈ ആഴ്ച ആദ്യം ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ടെഹ്റാൻ നടത്തിയ ആക്രമണത്തിന് മറുപടിയാണ് ഈ നീക്കം. US ഇറാൻ ധാരണാപത്രം അവസാനിച്ചുവെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടും സംഘർഷങ്ങൾ ലഘൂകരിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് ഉപരോധങ്ങൾ വരുന്നത്. ഭൂകമ്പം നാശം വിതച്ച വെനീസ്വലയിൽ മരണം 4,000 കടന്നു. 16,740 പേർക്ക് പരിക്കേറ്റതായി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ് സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. കഴിഞ്ഞ മാസം 24 7.2, 7.5 എന്നീ തീവ്രതകളുള്ള ഇരട്ട ഭൂകമ്പം വെനീസ്വലയിൽ നാശം വിതച്ചത്. ആയിരക്കണക്കിന് ജനങ്ങളെയാണ് കാണാതായത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നാളെ നടക്കാനിരിക്കുന്ന ക്വാർട്ടർ ഫൈനലുകളിൽ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. പുലർച്ചെ 2:30 നോർവേ ഇംഗ്ലണ്ട് പോരാട്ടം. നാളെ രാവിലെ 6:30 അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരവും നടക്കും. ലോകകപ്പ് സെമി ഫൈനലുകൾക്ക് ബുധനാഴ്ച തുടക്കമാകും. വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയുടെ 1-ാം ഇന്നിംഗ് സ്കോറായ 285 റൺസിന് മറുപടിയായി ഇംഗ്ലണ്ട് ഇന്ന് 2-ാം ദിനം ബാറ്റിംഗ് പുനരാരംഭിക്കും. ലണ്ടനിലെ ലോർഡ്സിൽ നടക്കുന്ന വനിതാ ടെസ്റ്റിന്റെ 1-ാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ട് ഒരു വിക്കറ്റിന് 21 റൺസ് എന്ന നിലയിലാണ്. മത്സരം ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 3:30 ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ന്യൂസിലൻഡ് സന്ദർശനം പുരോഗമിക്കുന്നു. ഇന്ത്യ ന്യൂസിലൻഡ് ഉഭയകക്ഷി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്ത പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനം. ഇന്ത്യ ശക്തവും സ്വയം പര്യാപ്തവുമായ പ്രതിരോധ സേനയെ കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നാവികസേനയുടെ യുദ്ധ

മഹേന്ദ്രഗിരി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. വയനാട് മണ്ണിടിച്ചിലിൽ തിരച്ചിൽ ഇന്നും തുടരുന്നു. മണ്ണ് നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. എല്ലിനോ പ്രതിഭാസം മൂലം അടുത്ത വർഷം മത്തിയുടെ ലഭ്യതയിൽ വൻതോതിൽ കുറവുണ്ടായേക്കുമെന്ന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം. ഹോർമുസിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തെ തുടർന്ന് ഇറാനെതിരെ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലുകളിൽ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്.
1: Your choice. Your one-stop destination for finest music. Music. Your choice. Your choice.

0: യുവർ ചോയ്സാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രോതാക്കളുടെ ഇഷ്ട വിശേഷങ്ങളും ഒപ്പം തന്നെ ഇഷ്ട പാട്ടുകളും ഒപ്പം നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരുമിച്ച് നമ്മളങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സമയം എപ്പോഴും നമ്മൾ പറയും, സമയം പോകും നമ്മൾ അറിയത്തില്ല എന്നുള്ളത്. 1 മണി കഴിഞ്ഞ് 5 മിനിറ്റാണ് ഇപ്പോൾ സമയം. ഏതായാലും ശ്രോതാക്കൾക്ക് ഇനി 2 മണി വരെയാണ് യുവർ ചോയ്സിലേക്ക് വിളിക്കാനുള്ള നേരം. നമ്മളിപ്പോൾ ഒരു മുത്തശ്ശിക്കഥ എന്ന ചിത്രത്തിലെ പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടത്. ശരിക്കും പറഞ്ഞാൽ പാട്ടിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പഴയകാല പാട്ടുകൾ, പ്രത്യേകിച്ചും 1988 സിനിമയാണ്, പ്രത്യേകിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് അല്ലെ. എം ജി ശ്രീകുമാറും പി ലീലയും സുജാത ചേച്ചിയും ചേർന്ന് പാടിയ ആ ഒരു പാട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താ രസം. ഇതുപോലെ തന്നെ ആ ഒരു സന്തോഷത്തോടുകൂടി തന്നെ നമുക്ക് അടുത്ത ശ്രോതാവിനോട് നമുക്ക് വെൽക്കം ചെയ്യാം. അതിനൊപ്പം തന്നെ ഇഷ്ടഗാനങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. കൂടെ തന്നെയുണ്ട് ഞാൻ ശ്രീജിത്ത് എസ് മോഹൻ. യുവർ ചോയ്സിലേക്ക് നമ്മോടൊപ്പം അടുത്ത ശ്രോതാവ് അങ്ങനെ എത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: ഇതാരാണ്?
1: വിനീത.
0: ഭയങ്കര ഒരു ഉഷാറ് കുറഞ്ഞാണോ വിനീത പറയുന്നത്? എന്താണ് കാര്യം? അങ്ങനൊന്നുമില്ല, ഒത്തിരി കഷ്ടപ്പെട്ട് കിട്ടിയതിന്റെ സന്തോഷം പെട്ടെന്ന് പോയത് കൊണ്ടാണോ?
1: സന്തോഷം കൂടിയിട്ട് കൈകാലം ഇറക്കുന്നതാണ്.
0: അയ്യോ, അങ്ങനെയൊന്നും വേണ്ടട്ടോ. നമ്മളെല്ലാവരും ഒറ്റ ആൾക്കാരല്ലേ, ഒറ്റ കെട്ടായിട്ടിരുന്ന് നമ്മൾ ഒരുമിച്ച് തന്നെ പാട്ട് കേൾക്കുമല്ലേ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരും വിളിക്കുന്നവരും നമ്മളും എല്ലാവരും തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ ടെൻഷന്റെ ഒരു ആവശ്യമില്ല, പേടിയുടെ ആവശ്യമേ ഇല്ല. കൊറേ നാൾക്ക് ശേഷം വിളിക്കുന്ന ആളാണോ ഓർ ആദ്യമായിട്ട് വിളിക്കുന്ന ആളാണോ?
1: അല്ല, മുന്നേ വിളിച്ചിട്ട് കോള്
0: കണക്ട് ആയില്ല. കൊറേ നാൾക്ക് മുമ്പാണോ?
1: അന്ന്
0: അങ്ങനെ സംസാരിക്കാൻ പറ്റിയില്ല അല്ലേ. ഏതായാലും ഇന്നായിരുന്നു അങ്ങനെ സംസാരിക്കേണ്ട ദിവസം. എവിടെയാ വിനീത, ഏത് സ്ഥലത്തും വിളിക്കുന്നേ?
1: ഇരിങ്ങാലക്കുട.
0: ഇരിങ്ങാലക്കുട എന്നാണ്. ഇരിങ്ങാലക്കുടയിൽ എങ്ങനെ പോകുന്നു കാര്യങ്ങളെല്ലാം? സന്തോഷം. സന്തോഷമായിട്ട് പോകുന്നു. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് ഹസ്ബൻഡിന്റെ അമ്മയുണ്ട്, അച്ഛനുണ്ട്, 2 മക്കളുണ്ട്.
0: എല്ലാരും പരിപാടി കേട്ടുകൊണ്ടിരിക്കണോ?
1: അല്ല, ഞാൻ ഇവിടെ ഒരു തയ്യൽ കടയിലാണ്.
0: ഇരിങ്ങാലക്കുട തന്നെ
1: ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ട്, അപ്പൊ അവിടെയാണ് വർക്ക് ചെയ്യണേ.
0: അവിടെ വർക്ക് ചെയ്യണേ അല്ലേ. അപ്പൊ അവിടെ ഇരുന്ന് എല്ലാരും പാട്ട് കേട്ടുകൊണ്ട് അങ്ങനെ സ്റ്റിച്ചിങ് ജോലികളൊക്കെ ചെയ്ത് നടക്കുവായിരുന്നു. അവിടെ ആരൊക്കെ ഉണ്ട്? അവിടെ ഉള്ളവരുടെ പേരെന്ന് പറയാവോ? കൊറേ പേരുണ്ടോ?
1: കൊറച്ചുപേരുള്ളൂ.
0: എന്നാ പിന്നെ പേര് പറഞ്ഞു.
1: കട നടത്തുന്നത് ശ്രീജിത്ത് എന്ന് പറഞ്ഞ ചേട്ടനാണ്.
0: ശ്രീജിത്ത്.
1: രാഗി. പിന്നെ മോളുണ്ടെന്ന്. പിന്നെ ഇവിടെ വർക്ക് ചെയ്യണ ഗീതു, സന്ധ്യ, ജിൻസു, ലിജി, പിന്നെ രാധികേച്ചി ഉണ്ട്, പിന്നെ രജനിയേച്ചി. ആത്രം പേരുണ്ട്.
0: അപ്പൊ അത്യാവശ്യം ആളുകളുണ്ട്, കുറച്ചുപേരല്ല അല്ലേ. ഏതായാലും അങ്ങനെ സന്തോഷമായിട്ട് ജോലി എല്ലാം നടക്കട്ടെ. അങ്ങനെ നമുക്ക് സന്തോഷമായിട്ട് അങ്ങനെ ജോലിയൊക്കെ എടുക്കാനായിട്ട് ഇന്ന് ഏത് പാട്ടാണ് കേൾക്കണ്ടേ?
1: ഗ്രാൻഡ് മാസ്റ്റർ ഫിലിമിലെ അകലെയോ എന്ന പാട്ട്.
0: അകലെയോ? എന്താ അകലെയോ എന്നൊരു പാട്ട്? നല്ല പാട്ടായതുകൊണ്ട് മാത്രം ചോദിച്ചാണോ അതോ ആരെങ്കിലും അകലയിലാണോ?
1: ഇല്ല, അത് നല്ല പാട്ടായതുകൊണ്ട് ചോദിച്ചു.
0: പാട്ടായതുകൊണ്ട് മാത്രം ചോദിച്ചു. എല്ലാവരും എടുത്തു തന്നെയുണ്ടല്ലേ. അത് മതി, അത് മതി. അപ്പൊ ഏതായാലും സന്തോഷമായിട്ട് എല്ലാവരും അടുത്ത് തന്നെ ചേർത്ത് പിടിച്ച് നമുക്ക് അകലെയോ പാട്ട് കേൾക്കാം അല്ലേ. എല്ലാവരുടെ അന്വേഷണം പറഞ്ഞാ മതി അവിടെ. എല്ലാവരും കേൾക്കണ്ടു. അപ്പൊ എല്ലാവർക്കും ഹായ്. ഏതായാലും ജോലി എല്ലാം നല്ല ഉഷാറായിട്ട് നടക്കട്ടെ കേട്ടോ. വിളിച്ചതിന് ഒത്തിരി സന്തോഷം. അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോൾ അടിച്ചു വിളിച്ചു തന്നെ നമുക്ക് പറയണം, പേടിയൊന്നും വേണ്ട കേട്ടോ. അപ്പൊ ഇന്ന് ഏതായാലും സന്തോഷമാവാനായിട്ട് നമുക്ക്

0: യുവർ ചോയ്സിലേക്ക് വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് നമ്മോടൊപ്പം ഒരു ശ്രോതാവ് അടുത്ത ശ്രോതാവ് എത്തിയിട്ടുണ്ട്. നമുക്ക് ആരെ നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം,
0: സ്വാഗതം. ഇത് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഒക്കെ കേൾക്കണ്ടല്ലോ, അവിടെ നല്ല മഴയാന്ന് തോന്നുന്നു.
1: മഴ പെയ്യുന്നുണ്ട് ഇവിടെ,
0: നല്ല മഴയാണ്. ആ, ഇത് ആരാ സംസാരിക്കുന്നേ?
1: സുന്ദരൻ
0: ചേട്ടനാണ് വിളിക്കുന്നേ. എവിടെയാണ് സ്ഥലം?
1: ഇവിടെ കാക്കനാട്.
0: കാക്കനാട്? നമ്മുടെ അടുത്ത് തന്നെയാണല്ലേ. ഓ, ആദ്യമായിട്ട് വിളിക്കുന്ന ശ്രോതാവാണോ?
1: ആദ്യമായിട്ട്
0: വിളിക്കുന്നതാണോ? ഒത്തിരി ഏതായാലും മഴയത്ത് കേൾക്കാൻ ഒരു പാട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വിളിക്കാൻ തോന്നിയതാണല്ലേ. കൊടുക്കാം കൊടുക്കാം കൊടുക്കാം. ഏത്? രസതന്ത്രത്തിലെ പാട്ടോ? കൊടുക്കാം കൊടുക്കാം. വീട്ടില് പണിയടക്കം ഉണ്ട്. ഓ, പണിയുടെ തിരക്കിന്റെ ഇടയിലാണ് ഈ ഒരു പാട്ട് കേൾക്കണം തോന്നിയതല്ലേ. കൊടുക്കാം കൊടുക്കാം കൊടുക്കാം. അപ്പൊ ഭാര്യക്കും കൊച്ചുങ്ങൾക്കും ഒപ്പം വീട്ടില് പണിയെടുക്കുന്ന, എന്തിന്റെ പണിയാണ്? മരപ്പണി അടക്കുവാണോ? ഓ, അപ്പൊ ഈ പാട്ട് തന്നെ ഇരിക്കട്ടെ. മനസ്സിലായി മനസ്സിലായി. അവരും കേൾക്കണ്ടാവും അല്ലേ? കേൾക്കുന്നുണ്ട്. അപ്പൊ അവർക്കെല്ലാം നമ്മളുടെ കുമാരേട്ടനും ശശിചേട്ടനും കൂടി ഇതേ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവർക്ക് സ്പെഷ്യൽ ആയിട്ട് ചേട്ടന്റെ വക നമ്മള് ഈ പാട്ട് തന്നെ കൊടുക്കാം രസതന്ത്രത്തില്. ഓക്കെ ഓക്കെ. ഏതായാലും പണിക്കിടയിലായോണ്ട് നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടിക്കണല്ല, മഴയൊക്കെ അല്ലേ. ഓക്കെ ഓക്കെ, തിരക്കില് എല്ലാം നടക്കട്ടെ, നമുക്ക് പാട്ട് തന്നെ കേൾക്കാം കേട്ടോ. ശരി ശരി, ഓക്കെ എന്നാ, സന്തോഷം.

0: യുവർ ചോയ്സിലേക്ക് നമ്മോടൊപ്പം അടുത്ത ശ്രോതാവ് എത്തിയിട്ടുണ്ട്. നമുക്കാരാ നോക്കാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം,
0: സ്വാഗതമുണ്ട്. ഇതാരാണ്?
1: ഞാന് വി പി തങ്കപ്പൻ, ചേർത്തല വടക്കങ്കര.
0: ചേർത്തല ആലപ്പുഴയിൽ നിന്ന് കുറെ പേരുണ്ടായിരുന്നു, നമ്മളിത് പറയുമായിരുന്നു.
1: എല്ലാവരും ആവശ്യക്കാരല്ലേ?
0: അതെ അതെ അതെ, അങ്ങനെ ചേർത്തലക്കാർ, ചേർത്തല സൈഡും ആലപ്പുഴ സൈഡും ആണ് ഇന്നത്തെ മെയിൻ ആവശ്യക്കാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബി എസ് എൻ എൽ ലൈൻ ഏതായാലും സ്നേഹ സമ്മാനമായിട്ട് തരുന്നത്. കൂടുതലും
1: നമ്മുടെ പഴയ ആലപ്പുഴ നിലയം ഉണ്ടായിരുന്ന സ്ഥലമാണല്ലോ.
0: അവിടെ നിന്നാണോ വിളിക്കുന്നേ?
1: ഇത് വയലാർ രാമവർമ്മ എന്ന് പറയുന്ന ആളുടെ
0: സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത്.
1: അതിന്റെ അടുത്താണ്. ഞങ്ങളുടെ കായലിന്റെ വ്യത്യാസം, ഒരു ചെറിയ കായലിന്റെ വ്യത്യാസമേ ഉള്ളൂ.
0: അതെ അതെ അതെ, തൊട്ടടുത്ത് തന്നെയാണ് അപ്പൊ.
1: അതെ അതെ.
0: തങ്കവ് ചേട്ടാ, നമ്മള് സംസാരിച്ചിട്ടുണ്ടോ ഇനി മുമ്പ്? ഞാൻ ഈ പേര് ഭയങ്കര ഫെമിലിയർ ആയി. ഫെബ്രുവരിയിലാണ് സംസാരിച്ചത് അല്ലേ?
1: അതെ.
0: അപ്പൊ കൊറേ നാൾക്ക് ശേഷം ഏതായാലും ഇങ്ങനെ ക്യാപ്പൊക്കെ ഇട്ട് വിളിക്കുന്നതാണ്.
1: മറ്റുള്ളവർക്ക് അവസരം കൊടുക്കണമല്ലോ.
0: അതെ അതെ അതെ, തീർച്ചയായിട്ടും അത് മനസ്സിലാക്കിയല്ല നിന്നൊരു ശ്രോതാവാണ് അപ്പൊ. എന്തൊക്കെയുണ്ട് വേറെ വിശേഷങ്ങള്?
1: ഇവിടെ വിശേഷം എന്ന് പറയണത്, ഞങ്ങളുടെ ഞാൻ വ്യാപാരി വ്യവസായി സമിതിയുടെ സെക്രട്ടറിയാണ്. അപ്പൊ അതിന്റെ മെമ്പർഷിപ്പ് ഒക്കെ കഴിഞ്ഞു, നല്ല രീതിയിൽ മെമ്പർഷിപ്പ് ചേർത്ത്. അപ്പൊ ഞങ്ങൾ ഈ 19-ാം തീയതി ഞായറാഴ്ച സമ്മേളനം വെച്ചിരിക്കുകയാണ്. ഗംഭീരമായ സമ്മേളനമാണ്.
0: എവിടെ വെച്ചാണ്?
1: അത് ഒറ്റപ്പിന്ന ഒരു ഹാള്, ഒറ്റപ്പിന്ന സപ്ലൈകോയുടെ മുകളിലൊരു ഹാള് എടുത്തിട്ടുണ്ട്. അവിടെ വെച്ചാണ് സമ്മേളനം
0: നടത്തുവാണ്.
1: അതെ. അപ്പൊ നല്ല രീതിയിൽ ആ സംഘടന ഇവിടെ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നുണ്ട്.
0: എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ.
1: ആ, അപ്പൊ അതിന്റെ ഒരു സന്തോഷം കച്ചവടക്കാരോ മുഴുവൻ പേരോടും, ഇവിടെ മാത്രമുള്ളതല്ല ഞങ്ങളുടെ സംഘടനയിലും, അല്ലാതെ പുറത്തു നിൽക്കുന്നവർ ഇനിയും ഇതിലേക്ക് വരാൻ പറ്റുന്ന രീതിയിലേക്ക് ആകുന്നത് കണ്ടുണ്ട്. വരാൻ വേണ്ടിയിട്ട് ആ ആഗ്രഹവും കൂടി നിലനിർത്തിക്കൊണ്ടാണ് മൊത്തം കേരളത്തിലെ മുഴുവൻ വ്യാപാരി വ്യവസായികൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് ഞാൻ ഈ പാട്ട്.
0: കൊടുക്കാം കൊടുക്കാം, കേരളത്തിലെ എല്ലാ വ്യാപാരി സംഘടനകൾക്കും വേണ്ടിയിട്ട്, എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് പാട്ട് കൊടുത്തുകളയാം. ഏത് പാട്ടാ വേണ്ടേ ഇപ്പോ?
1: കുമാരസംഭവത്തിലെ പ്രിയ സഖി ഗംഗേ എന്നുള്ള പാട്ട്.
0: കൊടുക്കാം കൊടുക്കാം, നല്ല അടിപൊളി പാട്ടാണ്. അപ്പൊ ഏതായാലും കുമാരസംഭവത്തിലെ പാട്ട് ചേട്ടന്റെ വക ദേ സ്പെഷ്യൽ ആയിട്ട് നമുക്ക് എല്ലാവർക്കും, എല്ലാ കേരളത്തിലെ മുഴുവൻ വ്യാപാരികൾക്കും കൂടി ആയിട്ടിരിക്കട്ടെ കേട്ടോ. വിളിച്ചതിന് ഒത്തിരി സന്തോഷം.
1: ആയിക്കോട്ടെ,
0: അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോ ഇതുപോലെ നമ്മുടെ പരിപാടിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു തരണം.
1: അയ്യോ, ഞങ്ങള് സ്ഥിരം കേക്കുന്നതാ. രാവിലെ 5:30 എഴുന്നേക്കും, ഒരു ചായ കുടിച്ചിട്ട് വന്നേച്ചും, പിന്നെ പുറത്തേക്കുള്ള വാതിൽ തുറന്ന ആദ്യം റേഡിയോയുടെ സ്വിച്ച് ഓൺ ചെയ്യുന്നു.
0: അതെ അതെ അതെ. അപ്പൊ റേഡിയോയുടെ സ്ഥിരമായിട്ട് നമ്മുടെ സ്വന്തം കൂട്ടുകാരനാണ്.

0: വൈകുന്നേരം 6 മണിക്കാണ് ഓഫ് ചെയ്യണം, കാരണം പിന്നെ ടിവി വാർത്തയിലേക്ക് പോകും.
1: ടിവി വാർത്തകളിലേക്കൊക്കെ പോകും.
0: അതെ.
1: അപ്പൊ ഏതായാലും എല്ലാവരോടും അന്വേഷണം അറിയിക്കണം. അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോ വിശേഷങ്ങളൊക്കെ ഇനിയും പറഞ്ഞു തരണം.
0: ആയിക്കോട്ടെ, വളരെ സന്തോഷം.
1: അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഗാനം കേൾക്കാം.
0: സന്തോഷം
1: കേട്ടോ, സന്തോഷം.
0: ആയിക്കോട്ടെ, ആയിക്കോട്ടെ.

0: ഇടിമുഴക്കത്തിൽ ഈ പാട്ടിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോ പൊന്നരളി പൂ നിരത്തി പൊന്നോണം വിരുന്നു വരും എന്ന വരി കേൾക്കുമ്പോഴാണ് മനസ്സിലേക്ക് പെട്ടെന്ന് ദേ ഓണക്കാലം കൂടി എത്തി എന്നുള്ള ആ ചിന്ത നമ്മളിലേക്ക് വരുന്നത് അല്ലേ. ശരിക്കും പറഞ്ഞാൽ അടുത്ത മാസം ഓഗസ്റ്റ് അങ്ങോട്ട് ലാസ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും നമ്മൾ മലയാളികളുടെ സ്വന്തം ആഘോഷം അങ്ങോട്ട് ഓണം അങ്ങോട്ട് എത്തും. ഇത്തവണത്തെ ഓണവും ഏതായാലും ഉഷാറാവട്ടെ. നേരത്തെ തന്നെ നമുക്ക് അങ്ങനെ തന്നെ പ്രതീക്ഷിച്ചിരിക്കാം. ഓണക്കാലമാണല്ലോ നമ്മുടെ ഒരു അടിപൊളി കാലമായിട്ട് കണക്കാക്കണേ അല്ലേ. അപ്പോൾ ഓണത്തിന് നമ്മൾ എല്ലാ മലയാളികളും കൂടി അടിച്ച് പൊളിക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ നമുക്ക് പ്ലാൻ ചെയ്യാം. പാട്ടുകളിൽ കൂടി ഓണത്തിന്റെ ഓർമ്മകളും ഓണത്തിന്റെ വരികളും ഒക്കെ കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം തന്നെയാണ്. ഏതായാലും ഇവർ ചോയ്സിലൊക്കെ നമ്മോടൊപ്പം ഇപ്പൊ അടുത്തൊരു ശ്രോതാവ് എത്തിയിട്ടുണ്ട്. നമുക്ക് ആരാ നോക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, സ്വാഗതം. ഇതാരാണ്?
1: മുണ്ടുരുന്ന
0: രുക്കു. രുക്കു, ആ നല്ല അടിപൊളി പേരാണല്ലോ. ഇത് വിളിക്കുന്ന പേരാണോ ശരിക്കും രുക്കു ആണോ? രുക്മണി. രുക്കു ആണ് ഏതായാലും. രുക്മണി എന്ന രുക്മണി എന്ന നമ്മുടെ നാട്ടുകാരൻ.

0: ുടെയും വീട്ടുകാരുടെയും പ്രിയങ്കരി ആയിട്ടുള്ള രുക്കു ആണ് ഇപ്പൊ വിളിച്ചോണ്ടിരിക്കുന്നത്. ഓക്കെ, രുക്കു അവിടെ എന്താ ചെയ്യുന്നേ? വീട്ടിൽ തന്നെയാണ്, വർക്കൊന്നും ചെയ്യണല്ലോ അല്ലേ? വീട്ടിലെ ജോലികൾ തന്നെ ഒത്തിരി ഉണ്ട് അല്ലേ? പിന്നെ എവിടെ പുറത്ത് ജോലി എടുക്കാൻ നേരം? നമ്മള് പലപ്പോഴും തന്നെ ഈ പരിപാടിയിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, വീട്ടിലെ പണി ഒഴിഞ്ഞിട്ട് വേണ്ടേ? ഇപ്പൊ രണ്ടും കൂടി മാനേജ് ചെയ്യണ നമ്മുടെ സ്ത്രീ ജനങ്ങളെ ശരിക്കും പറഞ്ഞാൽ സമ്മതിച്ചേ പറ്റുള്ളൂ. വീട്ടിലെ പണി മുഴുവൻ തീർത്തിട്ട് വേണം ഓഫീസിലെ പണി തീർക്കാൻ അല്ലേ? ഇത് ഇതിലൊരു അവസാനം ഇല്ലെന്നല്ലേ? ശരിക്കും ഇത്രയും പണി പുറത്ത് നമ്മൾ ഓഫീസിൽ എടുത്തു കഴിഞ്ഞാൽ അതിനൊരു സാലറി എങ്കിലും കിട്ടും. ഇതിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ, ഇത്രയും ജോലിയൊക്കെ എടുത്ത് നമ്മൾ വീട്ടുകാരെയൊക്കെ സന്തോഷമാക്കി കൊണ്ടുനടക്കുമ്പോ അതും ഒരു സന്തോഷമാണ്. അത് നമ്മുടെ ബാക്കിയുള്ളവർ മനസ്സിലാക്കി മാത്രം മതി. ഏതായാലും രുക്ക് എടുക്കുന്ന പണി വീട്ടുകാർക്ക് ഏതായാലും ഇത്രയും കഷ്ടപ്പെട്ട് രുക്ക് അവിടെ വീട്ടിലെ ജോലി എടുക്കുന്നതൊക്കെ മനസ്സിലാക്കണ്ടെന്ന് വിചാരിക്കുന്നു. മനസ്സിലാക്കട്ടെ എന്നോ? അപ്പൊ മനസ്സിലാക്കണില്ല എന്നാണോ അതിന്റെ ഒരു ധ്വനി? ആ ചിരി തന്നെ എല്ലാം കിട്ടി. ഏതായാലും ഇനി കൂടുതൽ വീട്ടില് കുഴപ്പമുണ്ടാക്കണില്ല, ഞാനിത് പറഞ്ഞുകൊണ്ട്. വീട്ടുകാരൊക്കെ കേട്ടുകൊണ്ടിരിക്കുമായിരിക്കും അല്ലെ? ഏതായാലും ഇത് കേട്ടിട്ടെങ്കിൽ ഒരു രുക്മിണിക്ക് നാളെ മുതൽ ജോലി ഇത്തിരി കുറയട്ടെ. ഉഷാറാവുണ്ട്. എന്റെ ദൈവമേ, ഏതായാലും നമ്മള് സംസാരത്തിലൂടെ, കാരണം നമ്മള് ശബ്ദം മാത്രം എല്ലാവരുടെ നമ്മൾ കേൾക്കണല്ലോ, രുക്കുവിന് അവിടെ ഇരുന്ന് അതുപോലെ തന്നെ നമ്മുടെ ജനങ്ങൾക്ക് അതിലൂടെ അല്പമെങ്കിലും ഒരു കുറച്ച് സന്തോഷം കിട്ടുന്നുണ്ടെന്ന് ഇങ്ങോട്ട് വിളിച്ച് പറയുമ്പോ അതുപോലെ തന്നെ സന്തോഷം നമുക്ക് എല്ലാവർക്കും ഉണ്ട് കേട്ടോ. അതെ, നമ്മളെല്ലാവരും സ്വന്തമാണ്, ഒറ്റക്കെട്ടാണ്. അതുകൊണ്ട് ഞാൻ ഒരുമിച്ച് കേൾക്കാം, ഒരുമിച്ച് കേൾക്കാൻ പാട്ടെന്ന് പറയുന്നത്. സന്തോഷം സന്തോഷം. ഏതായാലും വീട്ടിലെല്ലാവരോടും അന്വേഷണം പറയാ. ഇത്രയൊക്കെ എന്നെ പൊക്കി പറഞ്ഞതിന് ഏതായാലും അമ്മയോടും വീട്ടിലുള്ള എല്ലാവരോടും ഞാൻ പറയാം. പാവ രുക്മിണിക്ക് ഒരാഴ്ചത്തേക്കെങ്കിലും പണിയെന്ന് പറയട്ടെ. ഏത് പാട്ടാ കൊടുക്കണ്ടേ?
1: ചിരഞ്ജീവിയിലെ മറന്നു പോയതിന്റെ ആ പാട്ട്.
0: മറന്നു പോയി കാരുണ്യത്തിലെ പാട്ടല്ലേ?
1: കാരുണ്യത്തിലെ അമ്മ അപ്പോ വിട്ടുപോയിട്ട് ഒന്നര വർഷമായി. അപ്പൊ റേഡിയോ നല്ലോണം കേൾക്കുമായിരുന്നു. അത്രേ റേഡിയോ വെച്ച് വിളിച്ച ഒരാഴ്ച കഴിഞ്ഞുള്ളൂ അമ്മ വിട്ടുപോയി.
0: അമ്മയുടെ പേരെന്താ?
1: അമ്മയുടെ പേര് രാധ.
0: രാധ. ഓക്കെ, രാധാമ്മ എപ്പോഴും നമ്മളെപ്പോഴും പറയാറുണ്ടേ, കാരണം നമുക്ക് അങ്ങനെ വിട്ടുപോയി എന്നുള്ള ഒരിതൊന്ന് ചിന്തിക്കണ്ട, എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്നുള്ളത്. അങ്ങനെയൊന്നും വിഷമിക്കണ്ട കേട്ടോ, സന്തോഷമായിട്ട് തന്നെ നന്ദി. രാധാമ്മ നമ്മുടെ കൂടെ തന്നെ, രാധാമ്മയ്ക്ക് തന്നെ ഇരിക്കട്ടെ പാട്ട്. വിളിക്കാറൊക്കെ ഉള്ള ആളായിരുന്നു അല്ലേ? റെയിൻബോയിലേക്കാണോ അതോ കൊച്ചി എഫ് എമ്മിലേക്കോ?
1: അല്ല, നമ്മുടെ തൃശ്ശൂർ എഫ് എം.
0: തൃശ്ശൂർ എഫ് എമ്മിലേക്കാണ്
1: ആ
0: സമയത്ത് അല്ലേ?
1: പിന്നെ നമ്മുടെ മുച്ചിട്ടുന്ന ഒരു ഓമനേക്ക് പറഞ്ഞിട്ട്
0: തിരിച്ചതിലേക്ക്
1: ഈ നമ്പറൊക്കെ പറഞ്ഞു തന്നു. ഒരു മണി തൊട്ട് രണ്ടു മണി വരെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞു. ശരിക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ലേ?
0: കിട്ടുന്നില്ലേ?
1: ആ ഇപ്പൊ കിട്ടുന്നുണ്ട്. അപ്പോ ചില സമയത്ത്
0: ഡിസ്റ്റർബൻസ് വരുമ്പോ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് വെച്ചാ മതി. അപ്പൊ പിന്നെ നെറ്റ് ഉണ്ടെങ്കിൽ ലോകത്ത് എവിടെ ഇരുന്നാലും നമുക്കിത് കേൾക്കാം.
1: റേഡിയോ രണ്ടെണ്ണൊക്കെ ഉണ്ട്.
0: അങ്ങനെ വീടിന്റെ ഏത് മൂലക്ക് ഇരുന്നാലും നമ്മൾ ഈ റേഡിയോ ഓൺ ചെയ്ത് എപ്പോഴും റേഡിയോയുടെ സുഹൃത്തായി കൂടെ ഉണ്ടെന്നല്ലേ?
1: അതെ അതെ അതെ. ഇപ്പോഴും നമുക്ക് കേൾക്കാനും അയലാറുകളും എല്ലാം നല്ലതാണല്ലോ. റേഡിയോ എന്ന് വെച്ചാൽ നല്ല നല്ല പാട്ടുകള് ഒക്കെ ഒരുപാട് കേൾക്കാൻ പറ്റുമല്ലോ.
0: ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് എപ്പോഴും കേൾക്കുന്നതിന്. ഏതായാലും ഏതായാലും അമ്മയും കൂടെ തന്നെ ഉണ്ട്, നമുക്ക് അമ്മയ്ക്ക് വേണ്ടി പാട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഞങ്ങൾ എല്ലാവരും തന്നെ കൂടെയുണ്ട്, അങ്ങനെ ഒന്നും വിഷമിക്കണ്ട കേട്ടോ. മതി, നമ്മൾ കാരുണ്യത്തിലെ പാട്ട് മറന്നു പോയത് എന്തെയാണ് ചോദിച്ചിട്ടുള്ളത്? ഏതായാലും ആ പാട്ട് നമുക്ക് അപ്പൊ ഓമനേച്ചും രാമേന്ദ്രേട്ടനും അവര് കേൾക്കണ്ടാവുന്ന വിചാരിക്കാം. ഓ
1: തീർച്ചയായിട്ടും.
0: പിന്നെ രുക്കൂടെ വക സ്പെഷ്യൽ ആയിട്ട് ഏതായാലും ഇവർക്ക് രണ്ടുപേർക്കും ഇരിക്കട്ടെ പാട്ട് കേട്ടോ. ഒത്തിരി സന്തോഷം, ഒത്തിരി സന്തോഷം. ഇനി ഏതായാലും ഒരു കുറച്ച് ഗ്യാപ്പിന് ശേഷം വിളിക്കുമ്പോ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞു തന്നെ കേട്ടോ.
1: ശരി,
0: ഒത്തിരി സന്തോഷം. എന്നാ പാട്ട് കേൾക്കാം. ശരി.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: ഒരു മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആയിരിക്കുമാണ് സമയം. യുവർ ചോയ്സ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി വിശേഷങ്ങൾ നമ്മുടെ ശ്രോതാക്കളുടെ ഇങ്ങനെ കേൾക്കുമ്പോൾ അതിനനുസരിച്ച് ഉള്ള സന്തോഷമുണ്ട്. സെയിം ടൈം ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതുമുണ്ട്. നമ്മളെല്ലാവരും തന്നെ ഒറ്റക്കെട്ടാണ്, ഒരുമിച്ച് തന്നെ കൂടെയുണ്ട്, ഒരുമിച്ച് തന്നെയാണ് പാട്ടുകൾ കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമുക്കത് അടുത്ത ശ്രോതാവ് എത്തിയിട്ടുണ്ട്. നമുക്ക് അടുത്ത ശ്രോതാവിലേക്ക് പോവാം. ഹലോ,
2: ഹലോ,
1: നമസ്കാരം.
2: നമസ്കാരം,
1: സ്വാഗതം. ഇതാരാണ്?
2: ഞാൻ സിന്ധു പ്രമോദ്.
1: സിന്ധു പ്രമോദ്, സിന്ധു പ്രമോദ് ഭയങ്കര സന്തോഷത്തിലാണല്ലോ, എന്താ കാര്യം? അതിലേറെ വല്ല സന്തോഷം വേറെ വേണമെന്നല്ലേ? സിന്ധു പ്രമോദ് എവിടെ നിന്ന് വിളിക്കുന്നേ?
2: ഞാനിവിടെ പാസ്പോർട്ട് ഓഫീസിന്റെ അവിടെ പനമ്പിള്ളി.
1: പനമ്പിള്ളി തുറന്ന് എറണാകുളം തന്നെയാണല്ലേ?
2: കേക്ക് പുഡിംഗ് ഒക്കെ ഉണ്ടാക്കുന്ന
1: സ്ഥലമാണ്. അപ്പൊ സ്ഥാപനത്തില് ഇത് റെഡി വെച്ചേക്കാണോ? എല്ലാരും കേൾക്കണ്ടോ ഇത്? ഓ,
2: അപ്പൊ
1: പിന്നെ തീർച്ച. സിന്ധു പ്രമോദ് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാപനത്തിലുള്ളവർക്ക് നമ്മള് ഹായ് കൊടുക്കാതിരിക്കോ? ദേ എല്ലാവർക്കും ഹായ്. ആദ്യമായിട്ട് വിളിക്കുന്നതാണോ? എനിക്ക് തോന്നി
2: മൊബൈല് റേഡിയോന്റെ മുമ്പിൽ ഓൺ ചെയ്ത് വെച്ചിട്ട് നമ്പർ ഞങ്ങള്
1: സ്ഥാപനത്തിലുള്ള എല്ലാരും ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ, സിന്ധു ചേച്ചിക്കാണ് കിട്ടിയത്. അപ്പൊ സിന്ധു ചേച്ചിക്ക് ഒരു പ്രൊമോഷൻ ഇന്ന് ചേട്ടൻ തരും.
2: ഞാനും
1: അമൽ. എല്ലാരുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നോ? പേര്
2: പിന്നെ ഇവിടെ ബാബു സാറാണ്. ഞങ്ങളുടെ
1: ബാബു സാറാണ് മെയിൻ ആള്.
2: പിന്നെ സ്മിത, പിന്നെ ശോഭ ചേച്ചി, പിന്നെ അമ്മലു, പിന്നെ സാറിന്റെ വൈഫ്. ഇത്രയും പേരാണ് ഇവിടെ.
1: ഇത്രയും പേര് ഇപ്പൊ നിലവിൽ അവിടെ ഉണ്ട്.
2: നിലവിലുണ്ട്.
1: ഓക്കെ, അപ്പൊ ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഇന്ന് പാട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അവർക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടും സിന്ധു ചേച്ചിയുടെ പാട്ടും എല്ലാം സെയിം ആണോ? ഏത് പാട്ട് ഇന്ന് കൊടുക്കണ്ടേ നമുക്ക്? ഏത് പാട്ടാ പറഞ്ഞിരിക്കുന്നത്? നീ എത്ര ധന്യയിലെ പാട്ടാണെന്ന് ഇവിടെ പറയണ്ടല്ലോ. ഓക്കെ ഓക്കെ, ആ പാട്ട് തന്നെ കൊടുത്തോളെ. ആ പാട്ട് എല്ലാവർക്കും ആയിട്ട് ഇരിക്കട്ടെ.
2: എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണ്.
1: ഏതായാലും ജോലിയൊക്കെ ഇനി ഉഷാറായിട്ട് നടക്കട്ടെ. ഏതായാലും പാട്ട് കിട്ടാൻ കിട്ടിയല്ലോ. ആദ്യമായിട്ട് വിളിച്ചിട്ട് കിട്ടിയതിന് സന്തോഷം ഞങ്ങൾക്ക് മനസ്സിലായി.
2: സ്പെഷ്യൽ കേക്ക് പുഡിംഗ്, കഴിക്ക് പുഡിംഗ്, കാരമൽ പുഡിംഗ്, അങ്ങനെ എല്ലാ ഇതും ഉണ്ട്.
1: കഴിച്ചു തീർത്താ മതി ഞങ്ങളെ ഏറ്റവും ഇവിടെ നിന്ന് എല്ലാവരും വരാ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. സിന്ധു ചേച്ചിയുടെയും അവിടെ നമ്മുടെ ബാബു സാറിന്റെ എല്ലാവരുടെ അന്വേഷണം അല്ലെ, എല്ലാവരുടെയും ആ ഒരു ഇത് നമ്മൾ തീർച്ചയായിട്ടും ഉൾക്കൊണ്ടിരിക്കുന്നു. കേക്കിന്റെ ആവശ്യകത ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും തന്നെ കൂട്ടത്തോടെ അങ്ങനെ എത്തിക്കളയാം കേട്ടോ. ഏതായാലും സിന്ധു ചേച്ചിയുടെ ചിരി മതി. ആ ഓ, ഇതിനിടയിലൂടെ ഒരു മാർക്കറ്റിംഗും കൂടി അല്ലേ. കൊള്ളാം കൊള്ളാം കൊള്ളാം കൊള്ളാം. ഏതായാലും സ്ഥാപനം ഏതായാലും അടിപൊളിയാകുന്നു മനസ്സിലായി. കാരണം വെച്ചാൽ സിന്ധു ചേച്ചിയുടെ ചിരിയും സന്തോഷം മാത്രം മതി ആ സ്ഥാപനത്തിലുള്ള എല്ലാവരും തന്നെ ഭയങ്കര പോസിറ്റീവ് ആണെന്ന് മനസ്സിലാക്കാൻ. ആ ഒരു പോസിറ്റിവിറ്റി തന്നെ കേക്കിലും ഉണ്ടാവും, ടേസ്റ്റിലും ഉണ്ടാവും എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അല്ല, ഇങ്ങനെ ചിരിക്കണമെങ്കിലും വേണം നമുക്ക്. കാരണം വെച്ചാലേ, ഈ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം ബാക്കിയുള്ള എന്ത് തന്നെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇതൊക്കെ മറന്ന് നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കാന്നുള്ളതല്ലേ. ഈ ഒരു ചിരി കേട്ടാ ഈ കേട്ടും പരിപാടി കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും പോലും ചിരി വരും. അതാണ് സിന്ധു ചേച്ചി. സന്തോഷമായിട്ട് തന്നെ ഇരിക്കണം. ആദ്യമായിട്ട് വിളിച്ചതെന്ന് മനസ്സിലായി. എല്ലാവരോടും അവിടെ അന്വേഷണം പറയണം, ഒപ്പം നമ്മുടെ പരിപാടികളൊക്കെ കേട്ടോണ്ടിരിക്കണം. കുടുംബത്തിലുള്ള എല്ലാവർക്കും സ്പെഷ്യൽ ആയിട്ട് ഇരിക്കട്ടെ പാട്ടും കേട്ടോ. വിളിച്ചതിന് ഒത്തിരി സന്തോഷം. നീ എത്ര തന്നെയാലേ പാട്ട് വെച്ചു തരാം കേട്ടോ. എല്ലാവരോടും അവിടെ അന്വേഷണം പറയണേ. ഓക്കെ എന്നാ, സന്തോഷം. സംസാരിക്കാൻ പറ്റിയില്ല, എനിക്കും ഏറ്റവും സന്തോഷം. കേട്ടുകൊണ്ടിരുന്ന ഈ ചിരി കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സന്തോഷം കേട്ടോ. ഓക്കെ എന്നാ, പാട്ട് കേൾക്കാം.

0: എന്തായാലും സിന്ധുചേച്ചിയും എല്ലാവരും കൂട്ടരും തന്നെ അവിടെ ഇരുന്നുകൊണ്ട് ഈ പാട്ട് കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം ചില ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു സന്തോഷം നമുക്ക് എല്ലാവർക്കും തന്നെ കിട്ടും. അത്രത്തോളം ചിരി അത് കഴിഞ്ഞിട്ടാണ് എനിക്കും ഒന്ന് ഒന്ന് അടക്കി പിടിച്ചുകൊണ്ട് ഇന്ന് കൺട്രോൾ ചെയ്ത് ഇതിലേക്ക് എത്താൻ പറ്റിയത്. ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് ലാസ്റ്റ് കോളറാണ്, ലാസ്റ്റ് കോളറിനോട് സംസാരിച്ച് ഇന്നത്തെ പരിപാടി അപ്പേക്കും നമ്മൾ ഏതായാലും വൈൻഡപ്പ് ചെയ്യും. നമുക്ക് ലാസ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്, നമുക്ക് ആരാ നമുക്ക് നോക്കാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം,
0: സ്വാഗതമുണ്ട്.
1: താങ്ക് യു.
0: ഇന്നത്തെ ലാസ്റ്റ് കോളറാണ്, അപ്പൊ ഞാൻ പറയുമായിരുന്നു.

0: ഭാഗ്യവതി അല്ലെങ്കിൽ ഭാഗ്യവാൻ, അത് ആരാണെന്ന് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഈ ഭാഗ്യവതിയുടെ പേരെന്ന് പറയാവോ?
1: വിജിത.
0: വിജിത. അപ്പൊ വിജയജി എവിടെ നിന്ന് വിളിക്കുന്നേ?
1: ഞാൻ വൈപ്പിൻ ഇളകുന്നപ്പോഴെന്ന് പറഞ്ഞു.
0: വൈപ്പിൻ എന്നാണ്. ആദ്യമായിട്ട് വിളിക്കുന്നതാണോ?
1: ഞാൻ വൈകുന്നേരത്തെ പരിപാടിയിൽ വിളിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം. ഇതിലാദ്യമായിട്ടാണ് വിളിക്കുന്നത്.
0: ഇതിലാദ്യമായിട്ടാണ്. കുറച്ച് നാൾക്ക് ശേഷം വിളിക്കുന്ന ശ്രോതാവാണെന്ന് വിചാരിക്കുന്നു.
1: ഇല്ലില്ല, ഞാൻ കുറച്ച് വൈകുന്നേരത്തേലൊക്കെ വിളിച്ചിട്ടുള്ളൂ. ഇതിൽ വിളിച്ചിട്ടില്ല. ഇതിലാദ്യമായിട്ടാണ് വിളിക്കുന്നത്.
0: ഇതിലാദ്യമായിട്ടാണ് വിളിക്കുന്നത് അല്ലേ?

0: ഇല്ലില്ല, ഞാൻ കുറച്ച് വൈകുന്നേരത്തേക്ക് വിളിച്ചിട്ടുള്ളു, ഇതിൽ വിളിച്ചിട്ടില്ല. ഇതിൽ ആദ്യമായിട്ടാണ് വിളിക്കുന്നത്.
1: ഇതിൽ ആദ്യമായിട്ടാണ് വിളിക്കുന്നത് അല്ലേ? എല്ലാ പരിപാടികളിലും
0: ട്രൈ ചെയ്യണത്, പക്ഷേ ഇത് കിട്ടിയിട്ടില്ല. ആദ്യമായിട്ടാണ് കിട്ടുന്നത്.
1: ആദ്യമായിട്ടാണ് കിട്ടുന്നത്. ഓക്കെ. ഏതായാലും ഇന്നിപ്പോ ആദ്യമായിട്ട് കിട്ടുന്ന വിജി ചേച്ചിക്ക് ഇന്ന് ആർക്ക് വേണ്ടിട്ടാ പാട്ട്? നമ്മുടെ ബിരുദ അതെന്താ അങ്ങനെ ചിന്ത വന്നത്?
0: അല്ല, എനിക്ക് ഞാനിങ്ങനെ സ്ഥിരമായിട്ട് പാട്ട് ഇങ്ങനെ ഒരു മിക്കപ്പോഴും പാട്ട് കേട്ടോണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. എഫ് എം മറ്റേ മൊബൈലിൽ ചെയ്തിട്ട് അങ്ങനെയാണ് എനിക്ക് ചെറിയൊരു ഫോണായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അതിലാണ് ഞാൻ പാട്ട് കേട്ടിരുന്നത്. പക്ഷെ അത് ഞാൻ കാലത്തെ പ്രോഗ്രാം മാത്രമേ കേൾക്കുള്ളൂ. പിന്നെ ജോലി സ്ഥലത്ത് വന്നു കഴിഞ്ഞാല് ഞാൻ അവിടെ പാട്ട് കേൾക്കൂല.
1: കേൾക്കാൻ പറ്റില്ല.
0: അത് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ എന്റെ ഫോണിൽ തന്നെ ഇത് കേട്ടി എന്റെ മോളോട് പറഞ്ഞ് അത് ആപ്പ് കേട്ടിട്ടാണ്. അങ്ങനെ ഇതിപ്പോ ഇപ്പൊ സ്ഥിരമായിട്ട് ഞാൻ കേൾക്കണേ. ഹെഡ്സെറ്റ് വെച്ചിട്ടാണ് ഇപ്പൊ കേൾക്കണേ. എന്റെ പണീന്റെ എപ്പോഴാ പറഞ്ഞു വിടണെന്നറിയില്ല.
1: ഇല്ലില്ല, ഏതായാലും നമ്മുടെ സിനിമയിൽ നമ്മുടെ ലാലേട്ടൻ പറയുന്ന പോലെ തന്നെ വിശ്രമ വേളകൾ നമ്മൾ ആനന്ദകരമാക്കാൻ നമ്മൾ ജോലി സ്ഥലത്ത് ഇടക്കൊന്ന് പാട്ട് കേട്ടെന്ന് വെച്ച് ഒരു ക്രൂരമായ മുതലാളിമാര് നമ്മളെ പറഞ്ഞു പറഞ്ഞു വിടൂല കേട്ടോ. ക്രൂരമല്ല, ഇപ്പത്തെ മുതലാളിമാരൊക്കെ തങ്ങപ്പെട്ടവരല്ലേ.
0: ഞാൻ വീട്ടു ജോലിയാണ് ചെയ്യണത്. അപ്പൊ ഞാൻ ഇവിടുത്തെ ശേഷി എന്റെ മേഡത്തിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനിങ്ങനെ റേഡിയോയില് ഞാൻ പ്രാവശ്യം വിളിച്ചായിരുന്നു. പ്രാവശ്യം വിളിച്ചപ്പോ ഞാൻ ആകെ കൺഫ്യൂഷൻ ആയിപ്പോയി. ഞാൻ ഹോൾഡ് ചെയ്യുന്നവർക്ക് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ഞാൻ അതിന് പിറ്റേ ദിവസം വിളിച്ച്, പിറ്റേ ദിവസം വിളിച്ചപ്പോ എനിക്ക് കിട്ടിയായിരുന്നു. അന്ന് വൈകുന്നേരത്തെ കോള് കിട്ടിയായിരുന്നു. അന്ന് ഞാൻ സംസാരിച്ചു ഇത് ഇതിന്റെ അകത്ത് ഇപ്പോഴും ഞാൻ കട്ട് ചെയ്യോ കട്ട് ചെയ്യോ എന്നുള്ളത് ചിന്തിച്ചിരിക്കുന്നത് ഹെഡ്സെറ്റില് വെച്ചാക്കാനാണ്.
1: ആരും കട്ട് ചെയ്തതല്ല കേട്ടോ, അത് കട്ടായി പോണതാണ് ശരിക്കും.
0: അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ തന്നെ സ്വയം കട്ട് ചെയ്തതാണ്.
1: ആണോ?
0: അവിടെ കട്ടായതല്ല.
1: ഏതായാലും ഏതായാലും ഇന്ന് ഇന്നാണ് അപ്പൊ ആ ഒരു പാട്ട് ഇതിലൂടെ കൊടുക്കാനുള്ള ദിവസം വന്നത്. ഏതായാലും സ്വയമായിട്ട് നമ്മള് വിജിത ചേച്ചിക്ക് മാത്രം, വേറെ ആർക്കും ഇല്ല കൂട്ടത്തിൽ. ഒരു ഇത്തിരി ഞങ്ങള് കേൾക്കുന്ന ആൾക്കാരും എടുത്തോട്ടെ.
0: ആയിക്കോട്ടെ. കൊറേ നാളായി പാട്ട് കേക്കണം കേക്കണം ചിന്തിക്കണം.
1: ഏത് പാട്ടാണ് കേൾക്കണ്ടേ?
0: അക്ഷരത്തെറ്റില
1: കൊടുക്കാം കൊടുക്കാം, പെട്ടെന്ന് തന്നെ നമുക്ക് കൊടുക്കാം കേട്ടോ. ഇപ്പൊ ദേ 57 ആയി, ഒരു മണി കഴിഞ്ഞ 57 മിനിറ്റ് ആയി. അപ്പൊ നമുക്ക് മുഴുവനായിട്ട് ഈ ഗാനം ചിലപ്പോ കൊടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് പെട്ടെന്ന് പാട്ടിലേക്ക് പോവാം. ഒത്തിരി സന്തോഷം കേട്ടോ. ശരി,
0: ഓക്കെ.
1: 1:57:19 ആയിരിക്കുമാണ് സമയം. ഇന്ന് ഏതായാലും എല്ലാ ശ്രോതാക്കളോടും നമ്മൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഒത്തിരി പേര് ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല, അതിന്റെ വിഷമമൊന്നും വിചാരിക്കേണ്ട എന്നുള്ള പരിപാടിയാണ്. സ്ഥിരമായിട്ടും പുതിയ ശ്രോതാക്കളൊക്കെ കടന്നു വരിക. അതുപോലെ തന്നെ നമ്മൾ ചെറിയ ഗ്യാപ്പ് കാരണം നമ്മൾ സ്ഥിരം ശ്രോതാക്കളൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഒരു പരിപാടി കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാ ശ്രോതാക്കളും നമുക്ക് ഒരുപോലെ തന്നെയാണ്. ഇന്നത്തെ വിളിച്ച ശ്രോതാക്കൾക്കും പരിപാടി കേട്ടുകൊണ്ടിരുന്ന ശ്രോതാക്കൾക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം ശ്രോതാക്കളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ശ്രീജിത്ത് എസ് മോഹൻ.

0: Come, let us adopt rainwater harvesting techniques in our homes and offices. Let us build recharge pits and shafts, fix defunct bore wells, remove silt from water bodies, plant as many trees as possible. This monsoon, let us join Catch the Rain campaign.
1: ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 30 മിനിറ്റും 13 സെക്കൻഡും. ഇനി കേൾക്കാം ലോകകപ്പ് ഓളപ്പെരുക്കം.
2: ലോകകപ്പ് ഓളപ്പെരുക്കം 2026.

0: ഇനി ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളും സെമിയും ഫൈനലും ഒരു മൂന്നാം സ്ഥാനക്കാരുടെ മത്സരവും. ലോകകപ്പ് അതിന്റെ ആവേശ കലാശത്തിലേക്ക് അടുക്കുകയാണ്. ഇതിനോടകം തന്നെ മത്സര ചൂട് കൂട്ടിക്കൊണ്ട് ആരാധകരുടെ ശ്വാസമെടുപ്പ് കൂട്ടിക്കൊണ്ട് കളി മുന്നേറുകയാണ്. കൂടെ വിവാദങ്ങളും കുറ്റപ്പെടുത്തലും തോറ്റവരുടെ രോദനവും ജയിച്ചവരുടെ വിജയഭേരിയും കൊണ്ട് കലുഷിതമായ അന്തരീക്ഷം. മികവാർന്ന ഗോളുകൾക്കൊപ്പം ഗോൾ സേവുകളും കാണികളെ ആകർഷിക്കുന്നു. മികച്ച നീക്കങ്ങൾ, തകരാത്ത പ്രതിരോധ മതിലുകൾ, അതിനിടെ ചില താരോദയങ്ങൾ, ഇങ്ങനെ ആർക്കും ആരെയും വിറപ്പിക്കാമെന്നതും തോൽപ്പിക്കാമെന്നതും തെളിയിച്ച ലോകകപ്പ്. മികച്ച ടീമുകൾ എന്ന് വിലയിരുത്തിയ ടീമുകൾ പലരും ഈ കനൽ വഴിയിൽ എരിഞ്ഞടങ്ങി. ഇനി മുന്നോട്ട് എന്തെന്ത് വിസ്മയങ്ങളാണ് ഈ ലോകകപ്പ് സമ്മാനിക്കുക. കാത്തിരുന്നു കാണും.
1: ഈ ലോകകപ്പിൽ ഈ ആഴ്ച ഇതുവരെ നടന്ന കളികളുടെ വിശകലനവുമായി സ്പോർട്സ് കമന്റേറ്റർ ശ്രീ ഹാരിസ് നെന്മേനി.
2: ആവേശം അതിന്റെ പരകോടിയിലെത്തിയ ഏതാനും മത്സര ദിനങ്ങൾ. പോയ ദിവസങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനെ വേണം പറയാൻ. അർജന്റീന ഈജിപ്ത് മത്സരം ഉൾപ്പെടെ പ്രീ ക്വാർട്ടറിലും ക്വാർട്ടറിലുമായി നടന്നത് യുദ്ധസമാനമായ പോരാട്ടങ്ങൾ. ഒടുവിൽ 8 ടീമുകൾ ക്വാർട്ടറിൽ സ്ഥാനമുറപ്പിക്കുകയും അതിൽ നിന്ന് ഒരു ടീം ഇതിനകം തന്നെ സെമിയിൽ സ്ഥാനം നേടുകയും ചെയ്തു. മത്സരങ്ങളുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക്. സ്പെയിൻ പോർച്ചുഗൽ. വലിയ ആവേശമൊന്നും ദർശനീയമാവാത്ത കളി ഏകപക്ഷീയമായ ഒറ്റ ഗോളിന് ജയിച്ച് സ്പെയിനിന്റെ മുന്നേറ്റം. മത്സരത്തിലെ ആദ്യ മികച്ച അവസരം തുറന്നു കിട്ടിയത് സ്പെയിനിനായിരുന്നു. പക്ഷേ പ്രതിരോധത്തെ കടന്ന് ഗോളിയുമായി മുഖാമുഖം വന്ന് ഒസ്രാംബൂൾ അവിശ്വസനീയമാം വിധം പന്ത് പുറത്തേക്കടിച്ചു. 11 മിനിറ്റിൽ മറുവശത്ത് റൊണാൾഡോയുടെ ശ്രമം സ്പാനിഷ് കീപ്പർ തടുത്തിട്ടു. 15 മിനിറ്റിൽ പോർച്ചുഗീസ് കീപ്പർ ഡിയാഗോ കോസ്റ്റയുടെ ഇരട്ട സേവുകൾ കണ്ടു. ആദ്യം ഉഗ്രൻ കുതിപ്പിനൊടുവിൽ ലെമീൻ യമാലിന്റെ അടി തടുത്തിട്ട കോസ്റ്റ റീബൌണ്ടിൽ നിന്നും ബയോനയുടെ വോളിയും കോർണർ വഴങ്ങി ഉജ്ജ്വലമായി രക്ഷപ്പെടുത്തി. വേഗതയിൽ രണ്ടു ഭാഗത്തേക്കും പന്ത് കയറിയിറങ്ങിയ ആദ്യ പകുതി തീരുമ്പോൾ സ്കോർ 0-0. 72 മിനിറ്റിൽ യമാലിന്റെ ഫ്രീ കിക്ക് അടി കോസ്റ്റ രക്ഷപ്പെടുത്തി. അധിക സമയത്തിലേക്കോ എന്ന് തോന്നിയ കളിയിൽ ഒടുവിൽ സ്പെയിനിന്റെ ഗോൾ വന്നു. പ്രതിരോധത്തെ പിളർത്തി ഫെറാൻ ടോറസ് നൽകിയ പാസ് പിടിച്ച് മിഖായൽ മൊറീന ഗോളിയുടെ വലതുഭാഗത്തുകൂടെ പന്തടിച്ച് വലയിൽ കയറ്റി. സ്പെയിൻ 1-0. 94 മിനിറ്റിൽ ക്രോസ് റേഞ്ചിൽ നിന്നുള്ള ബെർണാഡോ സിൽവയുടെ ഹെഡർ ബാറിന് മീതെ കൂടെ പറന്നു. ഏറ്റവും അവസാന സെക്കൻഡിൽ ഫ്രീ കിക്കിൽ നിന്ന് ജാവോ നെവസിന്റെ ഹെഡറും പോസ്റ്റിനെ അകന്നുപോയതോടെ ജയം സ്പെയിനിന് സ്വന്തം. അമേരിക്ക ബെൽജിയം. ഒടുവിൽ കാനഡയ്ക്കും മെക്സിക്കോക്കും പിന്നാലെ ലോകകപ്പിന്റെ മറ്റൊരു ആതിഥേയരായ അമേരിക്കയും കളത്തിന് പുറത്തേക്ക്. പ്രീ ക്വാർട്ടർ മത്സരത്തിൽ ബെൽജിയത്തിനോട് അമേരിക്ക തോറ്റത് 1-4. സ്ട്രൈക്കർ ഡിക്കാറ്റ്ലേരെ ഇരട്ട ഗോളുമായി ബെൽജിയത്തിന്റെ ജയത്തിൽ തിളങ്ങുന്ന പ്രകടനം നടത്തി. 9 മിനിറ്റിൽ നിക്കോളാസ് റസ്കിന്റെ പാസിൽ ഡിക്കാറ്റ്ലേരെ ബെൽജിയത്തിന്റെ ആദ്യ ഗോളടിച്ചു. തളരാതെ പൊരുതിയ അമേരിക്കക്കാർ 31 മിനിറ്റിൽ മാലിക് ഖിൽമാന്റെ ഫ്രീ കിക്ക് ഗോളിൽ സമനില പിടിച്ചു. പക്ഷേ 2 മിനിറ്റിനകം ബെൽജിയം തങ്ങളുടെ ലീഡ് പുനഃസ്ഥാപിച്ചു. പ്രസാദിന്റെ ക്രോസിൽ വീണ്ടും ഡിക്കാറ്റ്ലേരയുടെ ഫിനിഷ്. 1 പകുതി 2-1 അവസാനിച്ചു. 2 പകുതിയുടെ 57 മിനിറ്റിൽ USA ഗോളി എം ഫ്രീസിന്റെ ഗുരുതര പിശക് മുതലെടുത്ത് ഹാൻസ് വാനകൻ അമേരിക്കയെ ശിക്ഷിച്ചു. സ്കോർ 3-1. പിന്നീട് ലുക്കാക്കുവിന്റെ ഊഴം. 66 മിനിറ്റിൽ പകരക്കാരനെ ഇറങ്ങിയ ലുക്കാക്കു 93 മിനിറ്റിൽ ബോക്സിൽ നിന്നുള്ള അടിയിലൂടെ ബെൽജിയത്തിന്റെ ജയം 4-1 എന്ന സമ്പൂർണ്ണ നിലയിലേക്ക് ഉയർത്തി. ക്വാർട്ടറിൽ സ്പെയിനാണ് ബെൽജിയത്തിന്റെ എതിരാളികൾ. അർജന്റീന ഈജിപ്ത്. അക്ഷരാർത്ഥത്തിൽ തീപാറും പോരും. അതായിരുന്നു അർജന്റീന ഈജിപ്ത് പ്രീ ക്വാർട്ടർ പോരാട്ടം. കളിയുടെ 79 മിനിറ്റ് വരെ 2 ഗോളിന്റെ ലീഡ് സൂക്ഷിച്ച് പൊരുതിക്കളിച്ച ഈജിപ്തിനെ മത്സരത്തിന്റെ അവസാന ഘട്ടത്തിൽ നേടിയ 3 ഗോളുകളാൽ 3-2 മറികടന്ന്

അർജന്റീനയ്ക്ക് ക്വാർട്ടറിൽ സ്ഥാനം. ലോക ചാമ്പ്യന്മാരുടെ പെരുമയെ ഒട്ടും ഭയക്കാതെ കളിച്ച ഈജിപ്ത് 15th minute അർജന്റീനയെ നടുക്കിക്കൊണ്ട് ലീഡ് പിടിച്ചു. യാസർ ഇബ്രാഹിമിന്റെ ഗോൾ. മർവാൻ അറ്റിയുടേതായിരുന്നു ഗോളിലേക്കുള്ള പാസ്. പകച്ചുപോയ അർജന്റീന സമനിലയ്ക്കായി ആഞ്ഞു ശ്രമിച്ചു. 20th minute അർജന്റീനയ്ക്ക് പെനാൾട്ടി ലഭിച്ചു. പക്ഷേ ലയണൽ മെസ്സിയുടെ കിക്ക് ഇടത്തോട്ട് ചാടി വീണ് തടുത്ത് ഗോൾ കീപ്പർ ഷുബേർ ഈജിപ്തിന്റെ രക്ഷകനായി. 60th minute ഈജിപ്ത് വീണ്ടും ഗോൾ നേടിയെങ്കിലും അത് വാർ നിർണയത്തിൽ അസാധുവാക്കപ്പെട്ടു. പക്ഷേ 7 മിനിറ്റിന് ശേഷം ഈജിപ്ത് ഗോൾ നേടുക തന്നെ ചെയ്തു. ഹസീം ഹസന്റെ പാസിൽ മുസ്തഫ സീക്കോ ഫറവോയുടെ നാട്ടുകാരുടെ 2nd goal നേടി. 2-0 ഈജിപ്ത് മുമ്പിൽ. 79th minute വരെ 2 goal ലീഡിൽ തുടർന്ന ഈജിപ്ത് ക്വാർട്ടറിലേക്ക് കടക്കുമെന്ന് പ്രതീക്ഷിച്ച ഘട്ടത്തിൽ കളിയിലേക്ക് തിരിച്ചുവരുന്ന സൂചന നൽകിക്കൊണ്ട് റൊമേറോ മെസ്സിയുടെ പാസിൽ 1 goal മടക്കി. 2-1. 4 മിനിറ്റിന് ശേഷം മെസ്സിയും ഗോളടിച്ചു. മോണ്ടിയലിന്റേതായിരുന്നു പാസ്. സ്കോർ 2-2. കളി അധിക സമയത്തേക്ക് നീങ്ങുന്ന ഘട്ടത്തിലാണ് പരിക്കു സമയത്തിൽ എൻസോ ഫെർണാണ്ടസ് അർജന്റീനയുടെ വിജയഗോൾ കുറിച്ചത്. ലോത്തോറോ മാർട്ടിനസിന്റെ പാസിൽ നിന്നായിരുന്നു ഗോൾ. 3-2. ഒടുവിൽ മത്സരത്തിന് റഫറി ഫ്രാങ്കോയിസ് ലെറ്റ്സിയർ ഫൈനൽ വിസിൽ മുഴക്കിയപ്പോൾ അവസാനിച്ചത് ഈ ലോകകപ്പ് കണ്ട മറ്റൊരു മികച്ച മത്സരം. സ്വിറ്റ്സർലാന്റ് കൊളംബിയ. കൊളംബിയയുടെ പോർവീര്യം ഷൂട്ടൌട്ടിൽ മറികടന്ന് സ്വിറ്റ്സർലാന്റിന് ക്വാർട്ടർ പ്രവേശം. മുഴുവൻ സമയത്തും അധിക സമയത്തും ഗോൾരഹിതമായ മത്സരത്തിന്റെ ഒടുവിൽ പെനാൾട്ടി ഷൂട്ടൌട്ടിൽ 4-3 സ്വിസുകാർ ജയിച്ചുകയറുന്നത്. ഗോൾ പിറന്നില്ല എങ്കിലും ആവേശകരമായിരുന്നു മത്സരം. 2 goal മുഖത്തേക്കും പന്ത് കയറിയിറങ്ങിയ കളിയിൽ ഗോൾ കീപ്പർമാരായ കോബലും വർഗാസും മികച്ച രക്ഷപ്പെടുത്തലുകൾ പുറത്തെടുത്തു. ഷൂട്ടൌട്ടിൽ ക്വിൻഡോറയാണ് കൊളംബിയയുടെ ആദ്യ കിക്കെടുത്തത്. ഗോൾ. പിന്നാലെ ഗ്രാനിറ്റ് സാക്കയും വലയിൽ പന്തെത്തിച്ചു. കൊളംബിയയുടെ 2nd kick ഡാവിൻസൺ സാഞ്ചസിന് പാടി. അടി ക്രോസ് ബാർ വിറപ്പിച്ച് മടങ്ങി. അവസരം മുതലെടുത്ത ജക്കി അംദോവ്നി സ്വിറ്റ്സർലാന്റിനെ മുമ്പിലെത്തിച്ചു. കൊളംബിയയുടെ ക്യാമ്പസ് സ്കോർ ചെയ്തപ്പോൾ സ്കോർ 2-2. പിന്നാലെ സ്വിസ് പ്രതിരോധക്കാരൻ മാനുവൽ അക്കാജിയുടെ അടി ബാറിന് മീതെ കൂടി ഗ്യാലറിയിലേക്ക് പറന്നപ്പോൾ കൊളംബിയയ്ക്ക് ആശ്വാസമായി. എന്നാൽ 4th kick ഹെർണാണ്ടസിന്റെ അടി ഗോളി കോബൽ തടഞ്ഞിട്ടു. പിന്നാലെ സെഡ്രിക് ഇട്ടൺ സ്വിസ്സിനു വേണ്ടി സ്കോർ ചെയ്തപ്പോൾ സ്കോർ 3-2. ലൂയിസ് ഡയസ് തൊട്ടടുത്ത കിക്ക് കൊളംബിയയ്ക്കായി വലയിലെത്തിച്ചപ്പോൾ സ്കോർ 3-3. സ്വിറ്റ്സർലാന്റിനെ അവസാന കിക്കെടുക്കാനെത്തിയത് റൂബൻ വർഗാസ്. ഗോൾ കീപ്പർ തന്റെ ഇടത്തേക്ക് ചാടിയപ്പോൾ വലതുഭാഗത്തേക്ക് പന്തടിച്ച് വർഗാസിന്റെ വിജയ നൃത്തം. 4-3 ഷൂട്ടൌട്ടിൽ സ്വിറ്റ്സർലാന്റ്. ഇനി അർജന്റീനയാണ് ക്വാർട്ടറിൽ സ്വിസ്സിനെ എതിരിടുക. ഫ്രാൻസ് മൊറോക്കോ. മത്സരാരംഭത്തിന് മുമ്പേ കൽപ്പിക്കപ്പെട്ടിരുന്ന മുൻതൂക്കം ഫ്രാൻസ് കളത്തിലും ദൃശ്യമാക്കിയപ്പോൾ മുൻ ലോക ചാമ്പ്യന്മാർക്കെതിരെ മൊറോക്കോയ്ക്ക് തോൽവി. ക്വാർട്ടർ കടമ്പ കടന്ന് ഫ്രാൻസ് സെമിയിൽ സ്ഥാനമുറപ്പിക്കുന്ന ആദ്യ ടീമായി. സ്കോർ 2-0. 3-4 മിനിറ്റുകളിലായി മൊറോക്കോ കീപ്പറുടെ 2 എണ്ണം പറഞ്ഞ രക്ഷപ്പെടുത്തലുകൾ കണ്ടുകൊണ്ടാണ് കളി സജീവമാവുന്നത്. ആദ്യം എംബപ്പയുടെ ശ്രമം, തൊട്ടു പിന്നാലെ ഉപമോക്കാനോയുടെ ഗോളെന്നുറപ്പിച്ച ഹെഡറും. 24th minute ഗോൾ നേടാനുള്ള സുവർണാവസരം ഫ്രാൻസിന് ലഭിച്ചു. മൊറോക്കോ ഡിഫൻഡർ മഷ്റാവി എംബപ്പയെ വീഴ്ത്തിയതിന് ലഭിച്ച പെനാൾട്ടി പക്ഷേ മുതലെടുക്കാൻ എംബപ്പയ്ക്ക് കഴിഞ്ഞില്ല. ഇടത്തേക്ക് ചാടി വീണ ബോനോ വീണ്ടും മൊറോക്കോയുടെ രക്ഷകനായി. ഫ്രഞ്ച് ആധിപത്യം കണ്ട ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. ഇടവേളയ്ക്ക് ശേഷം 60th minute ഫ്രാൻസ് ലീഡെടുത്തു. പെനാൾട്ടി പിഴവിനെ എംബപ്പയുടെ പ്രായശ്ചിത്തം. ദുബൈയുടെ പാസ് പിടിച്ച് ഡിഫൻഡർമാർക്കിടയിൽ നിന്നും ക്യാപ്റ്റന്റെ കാം കൂൾ ക്ലിനിക്കൽ ഫിനിഷ്. 1-0. ലോകകപ്പുകളിലെ എംബപ്പയുടെ 20th goal, ഈ ലോകകപ്പിലെ 8th goal. 5 മിനിറ്റിനകം ഉസ്മാൻ ഡെംബലെ ഫ്രഞ്ചുകാരുടെ ലീഡ് ഇരട്ടിയാക്കി. തകർപ്പൻ കളി തുടരുന്ന ഒലീസെ തുടക്കമിട്ട നീക്കത്തിനൊടുവിൽ എംബപ്പയുടെ പാസ്, ഡെംബലയുടെ ഫിനിഷ്. 2-0. 83rd minute മൊറോക്കോയുടെ 1 goal നീക്കവും കണ്ടു. ഉനാഹിയുടെ ശ്രമം ഫ്രഞ്ച് ഗോളി മൈഗൺ തടുത്തിട്ടു. തുടർന്ന് ബാർക്കോളയുടെ അടി മൊറോക്കോ ഗോളി വിഫലമാക്കിയതിനു പിന്നാലെ മത്സരം അവസാനിച്ചു. ഫ്രാൻസിന്റെ തുടർച്ചയായ 3rd ലോകകപ്പ് സെമി പ്രവേശം. ലോകകപ്പിൽ ഇനി ശേഷിക്കുന്നത് ക്വാർട്ടർ ഫൈനലുകൾ, 2 semi-finals, പിന്നെ ഫൈനലും. ഇടയ്ക്കൊരു 3rd സ്ഥാനക്കാർക്കുള്ള മത്സരം. ഓരോ നിമിഷവും നിർണായകമായ മത്സരങ്ങൾ. മുൻതൂക്കത്തെക്കുറിച്ച് ചില പ്രതീക്ഷകളും പ്രവചനങ്ങളുമൊക്കെ നടത്താം എന്നല്ലാതെ അന്തിമഫലം എന്താവും, ആരാവും ലോകകിരീടം ചൂടുക എന്നത് ഇപ്പോഴും സസ്പെൻസ് തന്നെയാണ്. ഇന്ന് ക്വാർട്ടർ മത്സരത്തിൽ സ്പെയിനും ബെൽജിയവും ഏറ്റുമുട്ടുന്നു. ഒറ്റ ഗോളും വഴങ്ങാതെയാണ് സ്പെയിനിന്റെ കുതിപ്പ്. ബെൽജിയമാവട്ടെ അനുദിനം മെച്ചപ്പെട്ടു വരികയുമാണ്. ഇംഗ്ലണ്ട് നോർവേ കളിയിൽ ആർക്കും മുൻതൂക്കം പ്രവചിച്ചുകൂടാ. എർലിംഗ് ഹാലണ്ടും ഹാരി കെയ്നും, 2 ലോകോത്തര സ്ട്രൈക്കർമാർ, ബൂട്ടുകെട്ടി മുമ്പിൽ നിന്ന് നയിക്കുമ്പോൾ ആരാവും അവസാനം ചിരിക്കുക. കോപ്പ് വെർദേയ്ക്കും ഈജിപ്തിനുമെതിരെ വിറച്ചുപോയ അർജന്റീനയ്ക്ക് സ്വിറ്റ്സർലാന്റ് കടുത്ത മത്സരം നൽകുമെന്ന് ഉറപ്പാണ്. ഏതായാലും ലോകകിരീടം ആരുയർത്തും എന്ന സസ്പെൻസ് ഇപ്പോഴും തുടരുക തന്നെയാണ്. ഫ്രാൻസ്, അർജന്റീന, സ്പെയിൻ, ഇംഗ്ലണ്ട് തുടങ്ങിയ മുൻ ചാമ്പ്യന്മാരാവുമോ, അതോ ഇത്തവണ കപ്പ് ഇതുവരെയും നേടാത്ത ബെൽജിയത്തിലേക്കോ സ്വിറ്റ്സർലാന്റിലേക്കോ പോകുമോ? കാത്തിരിക്കാം നമുക്ക് അവസാന മത്സരങ്ങൾക്കായി.

0: ലോകകപ്പ് ചരിത്രത്തിലൂടെ ആദ്യ ലോകകപ്പ് വിശേഷങ്ങളുമായി സ്പോർട്സ് ലേഖകൻ ശ്രീ എ എൻ രവീന്ദ്രദാസ് തയ്യാറാക്കിയ കുറിപ്പിലൂടെ നമുക്ക് കണ്ണോടിക്കാം.
1: ഭൂമുഖത്തെ ഏറ്റവും വലിയ പ്രദർശനമായ ഫുട്ബോൾ ലോകകപ്പിന്റെ കിക്ക് ഓഫ് 1930 ജൂലൈ 13 ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ഗോളിന്റെ ചരിത്ര പിറവി ആരുടെ കാലിൽ നിന്നായിരുന്നു? 1930 യുറുഗ്വായിൽ നടന്ന പ്രഥമ ലോകകപ്പിലെ കന്നി മത്സരത്തിൽ തന്നെ ആദ്യ ഗോളും കുറിക്കപ്പെട്ടു. ലൂസിയൻ ലോറങ്. ആ പേര് അത്ര എളുപ്പം ഓർമ്മിക്കാനായെന്ന് വരില്ല. പക്ഷേ ഫ്രഞ്ചുകാർ അദ്ദേഹത്തെ ഒരിക്കലും മറക്കില്ല. ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ഗോളിന്റെ രേഖാവലിയിൽ പതിഞ്ഞത് ലൂസിയൻ ലോറങ് എന്ന ഫ്രഞ്ചുകാരന്റെ ബൂട്ട്സായിരുന്നു.
0: ജൂലൈ 13 മോണ്ടിവീഡിയോയിലെ ഒസിറ്റ സ്റ്റേഡിയത്തിൽ ഉദ്ഘാടന മത്സരത്തിൽ ഫ്രാൻസും മെക്സിക്കോവും മുഖാമുഖം നിൽക്കുന്നു. മന്ദഗതിയിൽ തുടങ്ങിയ കളിയിൽ കടന്നാക്രമണത്തിന് വിത്തുപാകും മുൻപേ സ്വന്തം കോട്ട ഉറപ്പിച്ചു നിർത്താനാണ് ഇരു ടീമുകളും ശ്രമിച്ചത്. എങ്ങനെയാണെന്നറിയില്ല, മൈതാനത്ത് പൊടുന്നനെ ആക്രമണത്തിന്റെ തിരയിളക്കം കണ്ടു. കൌശലക്കാരനായ ഫ്രഞ്ച് താരം ഡെൽഫോർ ആണ് തിരികൊളുത്തിയത്. ഒരു നിമിഷാർദ്ധത്തിൽ രൂപപ്പെട്ട പഴുതിലൂടെ ഡെൽഫോർ വലതു പാർശ്വത്തിലേക്ക് നീട്ടിയടിച്ച പന്ത് ശരവേഗമുള്ള ലിബറിറ്റി പ്രതിരോധക്കാരെ പിന്തള്ളി പെനാൽറ്റി ബോക്സിലേക്ക് ക്രോസ് ചെയ്തു. ലൂസിയൻ ലോറങ് എന്ന മുന്നേറ്റക്കാരന്റെ ഭാഗ്യ നിമിഷമായിരുന്നു അത്. ലിബറിറ്റിയുടെ ക്രോസ് ലോറങ് പിടിച്ചടക്കിയതും നിറയൊഴിച്ചതും മിന്നൽ വേഗത്തിലായിരുന്നു. അങ്ങനെ കളിയുടെ 19 മിനിറ്റിൽ ലോകകപ്പ് ചരിത്രത്തിലെ പ്രഥമ ഗോളിലൂടെ ലോറങ് മെക്സിക്കോയുടെ വലകുലുക്കി.
1: ഇന്നത്തെ ലോകകപ്പുമായി താരതമ്യം ചെയ്യാൻ പോലും പറ്റാത്തതായിരുന്നു പ്രഥമ ചാമ്പ്യൻഷിപ്പ്. പ്രതാപമോ പ്രൌഢിയോ പണക്കൊഴുപ്പോ എന്തിന്, താരങ്ങളോ സൂപ്പർ താരങ്ങളോ ഒന്നുമില്ലാത്ത തികച്ചും സാധാരണമായ ടൂർണമെന്റായിരുന്നു യുറഗ്വേയിൽ അരങ്ങേറിയ പ്രഥമ ലോകകപ്പ്. എന്നാൽ ഫുട്ബോൾ ആവേശത്തിന് ഒരു കുറവുമുണ്ടായിരുന്നില്ല. കാണികൾ സ്റ്റേഡിയത്തിലേക്ക് ഇരച്ചു കയറി. അക്കാലത്തെ സൌകര്യങ്ങൾ വെച്ച് നോക്കിയാൽ ആ ലോകകപ്പിന്റെ ജനപ്രീതിയും അംഗീകാരവും വളരെ വലുതായിരുന്നു. പക്ഷേ കളിക്കാരുടെ അവദാനങ്ങൾ വാഴ്ത്തിപ്പാടാൻ മാധ്യമങ്ങളില്ലായിരുന്നു. ലോകകപ്പിലെ ആദ്യ ഗോളിന്റെ അനർഘ നിമിഷം സമ്മാനിച്ച ലൂസിയൻ ലോറങ് അപ്രശസ്തനായി തന്നെ കഴിയേണ്ടി വന്നു.
0: കറകളഞ്ഞ പ്രതിഭാവിലാസമായിരുന്നു ലോറങ്ങിന്റെ കൈമുതൽ. യുവാക്കളുടെ ടീമായി അറിയപ്പെടുന്ന സി എ പാരീസ് എന്ന ക്ലബിലൂടെയാണ് ആ കളിക്കാരൻ ശ്രദ്ധ നേടിയത്. പോർച്ചുഗലിനെതിരെ ദേശീയ ടീമിൽ അരങ്ങേറ്റം കുറിച്ചതിനെ തുടർന്ന് ലോകകപ്പ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അക്കാലത്തെ പ്രമുഖ കാർ നിർമ്മാണ കമ്പനിയിലെ ജീവനക്കാരനായിരുന്നു ലോറങ്. 1.5 അവധി സംഘടിപ്പിച്ചായിരുന്നു ലോകകപ്പിൽ കളിക്കാൻ പോയത്. അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ 2 നീണ്ട കപ്പൽ യാത്രക്കൊടുവിൽ മോണ്ടിവീഡിയോയിലെത്തിയ ഫ്രഞ്ച് ഫുട്ബോൾ ടീമിനെ ആയിരക്കണക്കിന് ആളുകൾ ചേർന്നാണ് വരവേറ്റത്.
1: ഗ്രൂപ്പിലെ ആദ്യ മത്സരത്തിൽ ലോറങ്ങിന്റെ ചരിത്ര നേട്ടമുൾപ്പെടെ ഫ്രാൻസ് 4-1 മെക്സിക്കോയെ തോൽപ്പിച്ചത്. എന്നാൽ വിജയം ആവർത്തിക്കാൻ കഴിയാതെ ഫ്രാൻസ് തുടർന്ന് ചിലിയോടും അർജന്റീനയോടും ഒറ്റഗോൾ തോൽവിയോടെ ലോകകപ്പിൽ നിന്ന് മടങ്ങി. പ്രഥമ ലോകകപ്പിൽ ആദ്യ റൌണ്ട് കടക്കാതെ ഫ്രാൻസ് കെട്ടടങ്ങിയെങ്കിലും ലൂസിയൻ ലോറങ് എന്ന കളിക്കാരൻ അനശ്വര പ്രതിഷ്ഠ നേടി.
0: തന്റെ ഗോളിനെപ്പറ്റി പിന്നീട് ലോറങ് ഇങ്ങനെ പറഞ്ഞു, നല്ല മഞ്ഞുവീഴ്ചയുള്ള ദിവസമായിരുന്നു അത്. എന്റെ സഹതാരത്തിന് പന്ത് കിട്ടിയപ്പോൾ ഞാനും ഒപ്പം ഓടി. ഒടുവിൽ ആ പന്ത് എന്റെ കാലിൽ കുടുങ്ങിയപ്പോൾ ഗോൾ പോസ്റ്റ് നോക്കി പാകത്തിനൊരു ഫുൾ വോളി തൊടുത്തു പന്ത് വലയിൽ. അന്ന് വലിയ ആഘോഷമൊന്നും ഉണ്ടായിരുന്നില്ല. ആരോ അടുത്തുവന്ന് ഹസ്തദാനം നൽകി. ലോകകപ്പിലെ ആദ്യ ഗോളായിരുന്നു എന്ന ബോധം അപ്പോഴാണ് എന്റെ തലയിൽ മിന്നിയത്.
1: തന്റെ 22 വയസ്സിൽ ഫുട്ബോൾ ലോകകപ്പിന് ആദ്യ ഗോളിന്റെ അനശ്വര മുദ്ര പതിപ്പിച്ച ഫ്രഞ്ചുകാരൻ ലൂസിയൻ ലോറങ് 2005 ഏപ്രിൽ 11 97 വയസ്സിൽ ജീവിതത്തിൽ നിന്നും വിടവാങ്ങി.

ഇനി ഏതാനും മത്സരങ്ങൾ, തീപാറുന്ന മൈതാനങ്ങൾ, ആവേശമുണർത്തുന്ന കളിമുഹൂർത്തങ്ങൾ, ആര് നേടും, ആരൊക്കെ മത്സരച്ചൂടിൽ ഇടറി വീഴും, ആർക്കുമറിയാത്ത ആ രഹസ്യങ്ങൾ അറിയുവാനായി ഇനി ഏതാനും ദിവസങ്ങൾ. നമുക്ക് കാത്തിരിക്കാം കൺചിമ്മാതെ, ഉറക്കത്തിന് അവധി കൊടുത്തുകൊണ്ട്. ലോകകപ്പ് ഓളപ്പെരുക്കം ഇനി അടുത്ത തിങ്കളാഴ്ച വൈകിട്ട്. അതുവരെ എല്ലാവർക്കും ആവേശകരമായ ലോകകപ്പ് കാഴ്ചകൾ ആശംസിച്ചുകൊണ്ട് വിടവാങ്ങുന്നു. ലോകകപ്പ് ഓളപ്പെരുക്കം 2026. നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ. സഹായം ലക്ഷ്മി പരശുരാമൻ, ജയ് ജോയ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ലോക ഓളപ്പെരുക്കം. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 45 മിനിറ്റും 12 സെക്കൻഡും. ഒരറിയിപ്പുണ്ട്, എഴുത്തുകാരനും ചിന്തകനുമായ ശ്രീ ഷൗക്കത്ത് പങ്കെടുക്കുന്ന മൈൻഡ് സ്പ ഈ വരുന്ന ഞായറാഴ്ച രാത്രി 9 മണി മുതൽ 10 മണി വരെ നമ്മുടെ റെയിൻബോ FM-ൽ കേൾക്കാം. പ്രിയ ശ്രോതാക്കൾ കേൾക്കാൻ മറക്കരുത്, ഈ ഞായറാഴ്ച രാത്രി 9 മണി മുതൽ 10 മണി വരെ.
1: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.

കിടതക തരി കിടതക തരി ചോം തജ്ജോം തജ്ജോം ഥീം ഥീക് ഥിന ഥിന്നാതിര ധിനക് ഥീങ് ഥിന്ന.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5.
1: ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 59 മിനിറ്റും 34 സെക്കൻഡും. അല്പസമയത്തിനകം കേൾക്കാം വിവിധ് ഭാരതി മുംബൈ റിലേ.

руку вверх.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ് 1 മിനിറ്റ്. റെയിൻബോ വാർത്തകൾ. ന്യൂസിലാൻഡിലെ ഇന്ത്യൻ സമൂഹം ഇരു രാജ്യങ്ങളും തമ്മിൽ വളർന്നുവരുന്ന പങ്കാളിത്തത്തിന്റെ നിർണായക ഘടകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ 3-ാമത് ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിന് തുടക്കമായി. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അധ്യക്ഷത വഹിച്ചു. ഇന്ത്യ ശക്തവും സ്വയം പര്യാപ്തവുമായ പ്രതിരോധ സേന കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാവികസേനയുടെ യുദ്ധക്കപ്പൽ മഹേന്ദ്രഗിരി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. നവീകരിച്ച പോലീസ് സേനയാകും 15 ആഗസ്റ്റ് മുതൽ കേരളത്തിൽ ഉണ്ടാവുകയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരള പോലീസിനെ കൂടുതൽ ജനസൌഹൃദമാക്കുമെന്നും മന്ത്രി. 100 ദിവസം കൊണ്ട് സംസ്ഥാനത്തെ 100 പഞ്ചായത്ത്

0: പഞ്ചായത്ത് നഗരസഭാ കേന്ദ്രങ്ങളിൽ ഓട്ടോറിക്ഷ ഫെയർ മീറ്റർ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. കായികരംഗം. വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് ചെക്കിയ താരങ്ങളായ കരോലിന മുഹോവയും ലിൻഡ നോസ്കോവയും ഏറ്റുമുട്ടും. രാത്രി 8:30 മത്സരം. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. ഇന്ത്യ ഇംഗ്ലീഷ് പുരുഷ T20 പരമ്പരയിലെ 5 മത്സരം ഇന്ന് രാത്രി 7 സതാംപ്ടണിൽ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.
1: News Rainbow.

0: സമയം 5 മണി കഴിഞ്ഞിട്ട് 8 മിനിറ്റും 8 സെക്കൻഡും ആകുമ്പോൾ അതെ, നിങ്ങളുടെ കൂടെ ചേരുന്ന അടിപൊളി പാട്ടുകളും പിന്നെ കുറെ വിശേഷങ്ങളും, കുറെ
1: വിശേഷങ്ങൾ മാത്രമല്ല ഇന്നത്തെ സ്പെഷ്യാലിറ്റി പറയും, നല്ല നല്ല പാട്ടുകളുണ്ട്. പിന്നെ നമുക്ക് ഗെയിമില്ലേ,
0: ഗെയിമുണ്ട്.
1: അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് മുന്നോട്ട് പോവുക.
0: അതെ, അപ്പോ
1: ആരാന്ന് പരിചയപ്പെടുത്തിയില്ല നമ്മള്.
0: അതെ അതെ, എന്റെ കൂടെ രശ്മിയുണ്ട്.
1: അതെ, കിരൺ എല്ലാവർക്കും ഭയങ്കര സ്പെഷ്യൽ ആണ്, എല്ലാവർക്കും അറിയാം.
0: അല്ല, ഞാൻ വിചാരിച്ചു എന്റെ കൂടെ രശ്മി ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും എന്റെ കൂടെ കിരൺ ഉണ്ടെന്ന്
1: പറയുന്നത് പറയിപ്പിക്കാന്നുള്ളതായിരുന്നു എന്റെ ആഗ്രഹം. കിരൺ പറഞ്ഞു കഴിഞ്ഞു, ഞാനാണെന്നുള്ളത് രശ്മിയാണുള്ളത്, ഒപ്പം കിരണും. നമുക്ക് ഇന്ന് എല്ലാവർക്കും നല്ലൊരു, ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആണ്, എല്ലാവരും എവിടെയെങ്കിലൊക്കെ യാത്രയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും, നാളെ സൺഡേയുടെ അവധിയും കൂടെ ആയതുകൊണ്ട്. അപ്പം ഇപ്പൊ നല്ല മഴയായിരുന്നു.
0: അതെ, പല സ്ഥലങ്ങളിലും പല ഓഫറുകൾ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്.
1: ഓഫറിന്റെ ഇതുകൊണ്ട് തിരക്ക് റോഡിൽ,
0: അതെ റോഡിൽ ഭയങ്കര തിരക്കാണ്.
1: ഇങ്ങോട്ട് വരാനും നല്ല ബ്ലോക്കുകൾ കിട്ടിയിട്ടുണ്ട്.
0: ഇടപ്പള്ളിയിൽ ബ്ലോക്കുണ്ട്, കരിങ്ങാശ്ശേരി, അതെ കരിങ്ങാശ്ശേരി ബ്ലോക്കുണ്ട്, തൃപ്പൂണിത്തുറ ബ്ലോക്കുണ്ട്. അങ്ങനെ ബ്ലോക്ക് ഇല്ലാത്ത സ്ഥലങ്ങൾ എങ്ങുമില്ല എന്നാണ്
1: പറയുന്നത്.
0: അതെ, നമ്മുടെ കാക്കനാടും ചെറിയ ബ്ലോക്കുകളുണ്ട്.
1: അതെന്താണെന്ന് വെച്ചാൽ ഈ ഒഴിവ് കിട്ടുമ്പോ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ഒന്ന് എൻജോയ് ചെയ്യാനും ചില്ല് ചെയ്യാനൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന,
0: അതിന്റെ കൂടെ പർച്ചേസ്, പർച്ചേസ് ആണ് ഇമ്പോർട്ടന്റ്. പർച്ചേസ് മുഖ്യം ബിഗലേ.
1: അതല്ല, വീട്ടില് അത്രയും ദിവസം നമ്മള് ഒരു ഷെഡ്യൂൾ എന്ന് പറഞ്ഞ വർക്ക്, അത് കഴിയുമ്പോ വീട്ടിലെ വർക്ക്, അത് കഴിഞ്ഞ് ക്ഷീണം, എവിടെയും പോവാൻ നേരം കിട്ടുന്നുണ്ടാവില്ല. പിന്നെ ഈ സാറ്റർഡേയും സൺഡേ ആയിരിക്കും പുറത്തേക്ക് ഇറങ്ങുന്നത്, അതുകൊണ്ടാണ് എല്ലാവരും വണ്ടിയും എടുത്ത് ഇറങ്ങുന്നത്, ഈ ബ്ലോക്ക്
0: വരുന്നത്.
1: ഓക്കെ, അപ്പൊ എല്ലാവരും,
0: അത് കൂടാതെ മഴയും കൂടി ഉണ്ട് കേട്ടോ.
1: അതാ ഞാൻ പറഞ്ഞ നല്ല മഴയും, അപ്പൊ ഈ മഴയും ഈ ചില്നെസ്സിനൊക്കെ ഒപ്പം ഈ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് 8 മണി വരെ ഉണ്ടാവും. സ്റ്റേ ട്യൂൺഡ്,
0: അടിപൊളി പാട്ടുകളുമായിട്ട് നിങ്ങളുടെ കൂടെ. അപ്പൊ വീണ്ടും പറഞ്ഞതുപോലെ രശ്മിയുണ്ട്, കിരണുണ്ട്. സ്റ്റേ ട്യൂൺഡ് ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ
1: 107.5. എല്ലാവർക്കും സുഖകരമായിട്ടുള്ള ഒരു സായാഹ്നം ആയിരുന്നു.
0: അപ്പോ നമുക്കൊരു അടിപൊളി പാട്ടങ്ങ് പ്ലേ ചെയ്യാം.

0: അങ്ങനെ സമയം 5 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആയി കഴിഞ്ഞപ്പോൾ
1: ഞങ്ങൾ
0: അതെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്
1: ഓൺ ദ ഗോ OTGയിലേക്ക്.
0: അതെ, അപ്പോ
1: ആദ്യം നമുക്ക് ഇന്നത്തെ സ്പെഷ്യാലിറ്റിയിൽ അങ്ങ് തുടങ്ങാം.
0: അതെ, ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് വലിയ കണക്കുകളുടെ കാര്യം പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്പെഷ്യാലിറ്റിയാണ്.
1: ഇന്ന് വേൾഡ് പോപ്പുലേഷൻ ഡേ ആണ് അല്ലെ?
0: അതെ അതെ,
1: 1987 July 11 ഈ ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞതെന്നാ പറയണത്.
0: അതെ, ഓ അപ്പൊ ഇപ്പോഴെത്രയായിട്ടുണ്ടാവും അല്ലേ?
1: 87 അതായെങ്കിൽ ഇപ്പോ വർഷം 2026.
0: അതെ, മില്യൺസ് ആൻഡ് ബില്യൺസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം.
1: അതെ, അപ്പൊ എല്ലാ വർഷവും ഇങ്ങനെ July 11 ലോക ജനസംഖ്യാ ദിനമായിട്ട് ആചരിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അതിന്റെ ഐക്യരാഷ്ട്ര സംഘടന അതായത് UNDP 1989 July 11 ലോക ജനസംഖ്യയായിട്ട് ഔദ്യോഗികമായിട്ട് അങ്ങോട്ട്
0: പ്രഖ്യാപിച്ചു. ഓക്കെ, ഈ ഡോക്ടർ KC സക്കറിയാണ് ജനസംഖ്യാ ദിനാചരണം എന്ന് പറയുന്ന ആ ഒരു സംഭവം മുന്നോട്ട് വെച്ചത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ജനസംഖ്യ എത്രയാണെന്ന് അറിയൂ? നമ്മളാണ് ഇപ്പൊ ടോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. പണ്ട് ചൈനയാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോൾ ഇന്ത്യയാണ് ടോപ്പ് എന്നാണ് പറയുന്നത്. കാരണം 142.97 കോടി ആളുകളാണ് നമ്മുടെ ഇന്ത്യയിൽ ഉള്ളത്. അതെ, അതുപോലെ തന്നെ ഏകദേശം 40,000+ കുട്ടികളാണ് ഓരോ മിനിറ്റിലും ഈ ലോകത്തുണ്ടാകുന്നത് എന്നാണ് ഒരു കണക്ക് വന്നേക്കുന്നത്. അതുകൂടാതെ നമ്മള് പറഞ്ഞില്ലേ ഇന്ത്യ 142 കോടി ജനസംഖ്യ അടിച്ചപ്പോഴത്തേക്കും നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ചൈന അവരിപ്പോ കുറച്ചോണ്ടിരിക്കുക. അതുകൊണ്ട് 140.59 ആണ് അവരുടെ ജനസംഖ്യ എന്ന് പറയുന്നത്.
1: ശരിക്കും ഈ വർഷത്തെ ദിനാചരണം 3 കാര്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നതെന്നാണ് പറയുന്നത്. ഒന്ന്, അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് യുവജനങ്ങൾക്ക് തന്റെ കുടുംബം അതല്ലെങ്കിൽ ഭാവി രൂപപ്പെടുത്താനുള്ള ഒരു സ്വാതന്ത്ര്യവും ഒരു വിദ്യാഭ്യാസവും ഒരു വിഭവങ്ങളും ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം. അതിന് മുൻഗണന കൊടുക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മാതൃസുരക്ഷയും കുടുംബാസൂത്രണ മാർഗങ്ങളും ഒക്കെ അവഗണിക്കപ്പെട്ടവർക്കും ഭിന്നശേഷിക്കാർക്കും ഉൾപ്പെടെ ലഭ്യമാക്കുക. 3. ജനസംഖ്യ അതിവേഗം വർദ്ധിക്കുന്ന പ്രദേശങ്ങൾ, അങ്ങനെ കുറച്ച് ഏരിയകൾ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള അതിവേഗം വർദ്ധിക്കുന്ന പ്രദേശങ്ങളിൽ ജനസംഖ്യ കുറയ്ക്കാനും വൃദ്ധരുടെ എണ്ണം കൂടുന്ന പ്രദേശങ്ങളിൽ അതിനു വേണ്ട ശ്രദ്ധ പതിപ്പിക്കാനുമാണ് ഇപ്പോ ഈ 3 കാര്യങ്ങളാണ് മുൻഗണന
0: നൽകിയിരിക്കുന്നത്
1: ഈ പ്രാവശ്യത്തെ.
0: നമ്മുടെ കേരളത്തിലെ കണക്കിലേക്ക് വരുവാണെങ്കിലുണ്ടല്ലോ 3.62 അതാണ് കേരളത്തിലെ ജനസംഖ്യ. ഇനി ആ ഒരു റേഷ്യോ ഇല്ലേ സ്ത്രീ പുരുഷൻ, അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ 1.88 ആണ് സ്ത്രീകളുള്ളത്, 1.88. അതുപോലെ ജെൻസിനെ നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ പുരുഷന്മാരെ നോക്കുവാണെങ്കിൽ 1.74 ഉള്ളൂ. അപ്പം
1: കുറവ് പുരുഷന്മാർക്കാണ്.
0: അപ്പോ

0: ഇതിനകത്ത് കേരളത്തിന് ചില പ്രശ്നങ്ങളുമുണ്ട്, ഇങ്ങനെ ജനസംഖ്യ വരുന്നതുകൊണ്ട്. ഒന്നാമത്തെ കാര്യം, വയോജനങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. രണ്ടാമത്തെ പ്രശ്നം, പുരുഷന്മാരെക്കാൾ സ്ത്രീകൾ ഇവരിലേറെയും ഈ എന്താണ് പറയുന്നത്, വിഡോസ് ആണ്. അതുപോലെ തന്നെ ഒറ്റപ്പെടലും ശരിയായ പരിചരണം ലഭിക്കാത്തതും ഒക്കെ ഒരു വെല്ലുവിളിയായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചുള്ള ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്.
1: ഈ സെൻസസ് ഇപ്പൊ എടുക്കാനായിട്ട് നമ്മൾ കഴിഞ്ഞ 30-ാം തീയതി വരെ നമുക്ക് ഓൺലൈനിൽ ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നു.
0: അതെ,
1: അതുപോലെ തന്നെ ഇപ്പൊ എന്യൂമറേറ്റേഴ്സ് നമ്മുടെ വീട്ടിൽ
0: വീട്ടിൽ
1: വരുന്നുണ്ടല്ലോ.
0: വരുന്നു.
1: അപ്പൊ ഈ സെൻസസിന് ഒരു ഭാഗ്യ ചിഹ്നമുണ്ട്, അതറിയാമോ?
0: ഇല്ല,
1: സെൻസസ് എന്യൂമറേറ്റർമാരുടെ വേഷത്തിൽ തിരിച്ചറിയൽ കാർഡും മൊബൈൽ ആപ്പ് പ്രവർത്തിക്കുന്ന ഫോണും കയ്യിലേന്തി പ്രഗതി എന്നു പേരുള്ള സ്ത്രീയും വികാസ് എന്നു പേരുള്ള പുരുഷനുമാണ് അതിന്റെ ഭാഗ്യമുദ്ര.
0: ഓ, പ്രകൃതി എന്ന
1: സ്ത്രീ,
0: സ്ത്രീ
1: വികാസ്
0: എന്ന്
1: എന്ന
0: പറയുന്നത്,
1: പുരുഷൻ, അതാണ് അതിന്റെ ഭാഗ്യമുദ്രയായിട്ട് ഈ പ്രാവശ്യം സെൻസസിൽ വന്നിരിക്കുന്നത്.
0: ഓക്കെ, അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ലോക
1: വേൾഡ് പോപ്പുലേഷൻ ഡേ,
0: വേൾഡ് ലോക ജനസംഖ്യാ ദിനം. ഓക്കെ, ശരിക്കും അത് ശരിക്കും നമ്മള് ഇങ്ങനെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു സംഭവം വന്നു കഴിയുമ്പോഴാണ് അത് ശരിയാണല്ലോ, ഇത്രയൊക്കെ ഉണ്ടോ നമ്മളുടെ ഈ ഭൂമിയിൽ, എന്നതാ എന്തൊക്കെയാണ് ഈ കൊച്ചു ഭൂമിയിൽ നടക്കുന്നത് എന്ന് നമ്മൾ ചോദിച്ചു. ഓക്കെ, അപ്പൊ എന്തായാലും സമയം 5 മണി കഴിഞ്ഞ് 23 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം.
1: അടുത്ത നല്ല
0: കിടുക്കൻ കിടുക്കൻ പാട്ട് വരുന്നു.
1: എല്ലാ കിടുക്കൻ പാട്ടുകളാണ് നമ്മുടെ കിരൺ റെഡിയാക്കി വെച്ചിരിക്കുന്നത്.
0: ഓക്കെ,
1: സ്റ്റേ ട്യൂൺഡ്. നിലയ്ക്കാത്ത പാട്ട്
0: പിരിയാത്ത കൂട്ട്.

0: Rainbow FM presents Giant of Waves. Giant of Waves.
1: Let's play football.
0: FIFA World Cup 2026 updates. It is the World Cup time. ഫിഫ വേൾഡ് കപ്പ് 2026 സെമി ഫൈനൽ ചിത്രം തെളിയാൻ ഇനി രണ്ടേ രണ്ട് മത്സരങ്ങൾ. ജൂലൈ 12 തീയതി 2 ഉശിരൻ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഞായറാഴ്ച പുലർച്ചെ 2:30. ലോകകപ്പ് ചരിത്രത്തിലെ തങ്ങളുടെ ഏറ്റവും മികച്ച മുന്നേറ്റവും ശക്തമായ നിരയുമായി എത്തുന്ന എർലിംഗ് ഹാലൻഡിന്റെ നോർവേ പോരടിക്കുന്നു. ഓഫൻസിലും ഡിഫൻസിലും ഒരുപോലെ കരുത്ത് കാട്ടുന്ന സ്ട്രൈക്കർ ഹാരി കെയ്ന്റെ സ്വന്തം ഇംഗ്ലണ്ടുമായി നോർവേ വേഴ്സസ് ഇംഗ്ലണ്ട് 12 ജൂലൈ 2:30 AM. ജൂലൈ 12 തീയതി തന്നെ രാവിലെ 6:30 ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച തിരിച്ചുവരവ് നടത്തി ഈജിപ്തിനെ വീഴ്ത്തിയെത്തുന്ന ലയണൽ മെസ്സിയുടെ നേതൃത്വത്തിലുള്ള ലോക ചാമ്പ്യന്മാർ യൂറോപ്പിൽ തന്നെ ഏറ്റവും ശക്തവും ഡിസിപ്ലിൻഡും ക്ലിനിക്കൽ ട്രാൻസിഷൻസിനും പേരുകേട്ട സ്വിറ്റ്സർലൻഡ് നിരയുമായി ഏറ്റുമുട്ടുന്നു. അർജന്റീന വേഴ്സസ് സ്വിറ്റ്സർലൻഡ് 12 ജൂലൈ 6:30 AM.
2: Painting the airwaves with the colors of football. FM Rainbow joins the celebrations of FIFA World Cup 2026.

0: അങ്ങനെ സമയം 5:30 36 മിനിറ്റും 18 സെക്കൻഡും ആയിരിക്കുകയാണ്.
1: കറക്റ്റ് ആയിട്ട് ടൈം അറിയണമെങ്കിൽ കിരൺ തന്നെ വേണം.
0: അതെ. അപ്പം നമുക്ക് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഒരു തപ്പല്. ഓക്കെ, അപ്പോ നമ്മള് ലോക ജനസംഖ്യയെ കുറിച്ച് പറഞ്ഞു,
1: പക്ഷേ വേൾഡ് പോപ്പുലേഷൻ ഡേ ആണ് സ്പെഷ്യാലിറ്റി, അതുകൊണ്ട് നമ്മൾ അതിനെ കുറിച്ച് സംസാരിച്ചു.
0: അതെ. അപ്പോ അതിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് വളരെ വലിയ ഒരു സംഭവം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു അനിൽ എന്ന് പറയുന്ന
1: അനിലല്ലോ
0: അല്ല
1: 14 യാത്രയ്ക്ക് ഒരുങ്ങാണ്.
0: അതെ, അനിൽ മേനോൻ എന്ന് പറയുന്ന ഒരു യാത്രികൻ
1: ബഹിരാകാശത്തേക്ക് പോകും.
0: നമ്മളൊക്കെ സാധാരണ വല്ല മൂന്നാർ അല്ലെങ്കിൽ വാഗമൺ അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക്
1: അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അതെ,
0: ബഹിരാകാശത്തേക്ക് പോകുന്നു. അത് വളരെ വലിയൊരു ന്യൂസ് തന്നെയാണ്.
1: മലയാളിയാണ് അതിന് പോകുന്നത്.
0: അതെ, ആദ്യത്തെ മലയാളി.
1: അതെ, ആദ്യ യാത്ര.

0: മലയാളി ചെയ്യാണ്.
1: ആ അതും എന്താണ് ഓർബിറ്റിലൊക്കെ കറങ്ങിയിട്ടാണ് പുള്ളി കൂടുന്നത്. ഓ എന്തായിരിക്കും അല്ലേ.
0: ഓക്കെ, പുള്ളിയുടെ ഇതിൽ എന്ന് പറഞ്ഞാൽ സുനിത വില്യംസും ശുഭാംശു ശുക്ലയൊക്കെ ശേഷം ഐ എസ് എസിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വംശജനാണ് അനിൽ മേനോൻ എന്നൊരു പ്രത്യേകതയും കൂടി ഉണ്ട്.
1: ഉണ്ട് ഓക്കെ. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ഒരു പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, രണ്ട് തവണയാണ് ഭൂമിയെ വലം വയ്ക്കുന്നത്. അങ്ങനെ എന്നിട്ടാണ് ഈ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് അതിന് മുകളിലുള്ള പ്രിച്ചൽ മൊഡ്യൂളിൽ എത്തുന്ന പേടകം ബഹിരാകാശ നിലയവുമായിട്ട് ബന്ധിപ്പിക്കുന്നത്.
0: എമർജൻസി മെഡിസിൻ ഫിസിഷ്യൻ ആണ് ഇദ്ദേഹം. അതുപോലെ തന്നെ യു എസ് സ്പേസ് ഫോഴ്സിലെ കേണലുമായിട്ടുള്ള ആളാണ് ഈ അനിൽ മേനോൻ എന്ന് പറഞ്ഞ ആള്.
1: അതെ, ശരിക്കും ഇത് ബഹിരാകാശത്ത് അതിവേഗ കമ്പ്യൂട്ടറുകൾക്ക് ആവശ്യമായ സെമി കണ്ടക്ടർ ക്രിസ്റ്റലുകളെ കുറിച്ചുള്ള ഒരു പഠനമാണ് മെയിനായിട്ടുള്ള ഒരു ലക്ഷ്യം. അതുകൂടാതെ വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട പഠനങ്ങളും ഈ ഒരു മിഷനിൽ നടക്കും.
0: അതായത് ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കുമുള്ള ഭാവി ദൗത്യവും ഒപ്പം തന്നെ മനുഷ്യരെ സജ്ജമാക്കുന്നതിനുള്ള മെഡിക്കൽ പരീക്ഷണവും, അതാണ് ശരിക്കും ഇവരുടെ ആ സംഘത്തിന്റെ മെയിനായിട്ടുള്ള റോൾ.
1: റോൾ അതുപോലെ ഈ ബഹിരാകാശ നിലയത്തിൽ ഇവർ എത്ര നാൾ താമസിക്കുന്നുണ്ടെന്ന് അറിയൂ?
0: ഇല്ല,
1: ഏകദേശം 8 മാസം.
0: 8 മാസത്തോളം
1: താമസിക്കും. എന്നിട്ട് 2027 ഏപ്രിലാണ് അവര് തിരിച്ചു വരിക. എന്താണല്ലേ,
0: ബഹിരാകാശത്ത് 9 മാസത്തോളം പെട്ടുപോയ സുനിത വില്യംസിനെ നമ്മള് കണ്ടതാണ്.
1: അതെ,
0: ഭൂമി തൊട്ടപ്പോൾ അതെ, അവര് വീൽ ചെയറിലാണ് വന്നത്.
1: വന്നത്
0: അപ്പോ ലോകം മുഴുവൻ അത് കണ്ടതാണ്. പക്ഷെ അങ്ങനെയൊന്നും ആവില്ല നമുക്ക്, അതൊന്നും നമ്മൾ വിചാരിക്കുന്നില്ല. പക്ഷെ ഇതുപോലെ 8 മാസം ആണ് അവരവിടെ നിൽക്കേണ്ടത്.
1: പക്ഷേ അങ്ങനെ ഉണ്ടാകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഭൂമിയും മറ്റേ ബഹിരാകാശവും ശൂന്യാകാശം എന്നാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ശൂന്യാകാശവും അതുപോലെ തന്നെ ഭൂമിയിലേക്ക് അവിടെ നിന്ന് ഒരു വസ്തു താഴോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടുത്തെ പ്രഷറും അങ്ങനത്തെ
0: ഗുരുത്വാകർഷണത്തിനെതിരെ എതിരെയാണ് അത് നിൽക്കുന്നത്.
1: അതെ, അങ്ങനെ നിന്ന് കണ്ട് ഇവിടെ എത്തുമ്പോഴത്തേക്കും ചില പ്രശ്നങ്ങളും ഉണ്ടാകും. അതാണ് എഴുന്നേറ്റ് നടക്കാനൊക്കെ ഭയങ്കര
0: ബുദ്ധിമുട്ടുകൾ.
1: അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ വീൽ ചെയറും അതുപോലെ സ്ട്രക്ചറിലൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത്. ഓക്കെ,
0: അപ്പോൾ ഇന്നത്തെ നമ്മള് വിശേഷം പറഞ്ഞു. 14-ാം തീയതിയാണ് യാത്രയ്ക്ക് ഒരുങ്ങുന്നത് അനിൽ മേനോൻ. നമ്മൾക്ക് ഇനി അടുത്ത ഇതില് നമുക്ക് 6 മണി മുതൽ ഗെയിംസിന്റെ ടൈമാണ്. ഗെയിംസിന്റെ ടൈമിൽ നമ്മള് എന്താണെന്ന് ഗെയിംസ് എന്നുള്ളത് അപ്പൊ പറയും.
1: അതെ അതെ. അപ്പോ ഗെയിംസിലേക്ക് നിങ്ങൾക്കും വിളിക്കാം കേട്ടോ. വിളിക്കേണ്ട
0: നമ്പർ പറയാലേ,
1: 0484-242-8101.
0: 6 മണി മുതലാണ് നമ്മളെ വിളിക്കേണ്ടത് ഗെയിമിൽ പങ്കെടുക്കാനായിട്ട്. ആ ടൈമിൽ നമ്മൾ ഗെയിം എന്താന്നും എല്ലാം പറയുന്നതാണ്.
1: ഓക്കെ,
0: സ്റ്റേ ട്യൂൺഡ്.
1: ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

യു ആർ ലിസണിംഗ് ടു 107.5 റെയിൻബോ FM കൊച്ചി. Musically lost.

0: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5.
1: Catch the rain. बारिश के पानी की एक एक बूंद को हमें बचाना है, तो मेरा खास आग्रह है वर्षा का बूंद बूंद पानी हम मिलकर के बचाएं।
2: Where there's water, there's life. Come, let us adopt rainwater harvesting techniques in our homes and offices. Let us build recharge pits and shafts, fix defunct bore wells, remove silt from water bodies, plant as many trees as possible. This monsoon, let us join Catch the Rain campaign.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5.
4: നിലക്കാത്ത പാട്ട് തിരിയാത്ത കൂട്ട്.

0: സമയം 5 മണി കഴിഞ്ഞ് 54 മിനിറ്റ് 32 സെക്കൻഡ് കൃത്യസമയാണ് കേട്ടോ.
1: കൃത്യസമയം, ഓക്കെ. ഇങ്ങനെ കൃത്യസമയം ഇവിടെ പറയുന്നത് ആരാണെന്നല്ലേ? കിരണും
0: കിരണാണ്,
1: ഒപ്പം ഞാനും ഉണ്ട്, ലക്ഷ്മി.
0: അപ്പോ
1: ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് എന്ന പ്രോഗ്രാമാണ്
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: 5 മുതൽ 8 വരെ ഉണ്ട് അല്ലേ. ഇനി നമ്മള് രണ്ട് കാര്യങ്ങളോട് പറയാൻ ഇങ്ങനെ ഇതായിട്ട് നിൽക്കുകയാണ്.
0: അതെ, ഒന്നാമത്തെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ജൂൺ ജൂലൈ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ വർഷങ്ങൾക്ക് മുമ്പ് സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ, അതായത് ജൂൺ 1 തുടങ്ങുന്ന മഴ ഏകദേശം ജൂൺ മാസം ഒരു സമയത്ത് കുറെ ഇത് കിട്ടും. അതുപോലെ തന്നെ ഈ മഴ പെയ്യുമ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരു ആവേശമായിരുന്നു, അവർക്ക് അന്ന് സ്കൂൾ ഉണ്ടാവില്ലല്ലോ, അങ്ങനെ ഒരു ആവേശം ഉണ്ടായിരുന്നു. അവധി ഈ ജൂലൈ ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും മഴയങ്ങ് കുറച്ചുകൂടെ ശക്തമാകും. പക്ഷേ ഇപ്രാവശ്യം ഇതിൽ നിന്നൊക്കെ കുറെ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാണ് മഴ പെയ്യാത്തത്?
1: എൽനിനോ എന്ന പ്രതിഭാസമുണ്ട് എന്നാണ് പറയുന്നത്.
0: പസഫിക് സമുദ്രത്തില്,
1: അതെ
0: അല്ലെ,
1: പസഫിക് സമുദ്ര ഉപരിതലത്തില് വെള്ളം അസാധാരണമായിട്ട് ചൂടാവുന്ന കാരണം അങ്ങനെയാണ് ഈ കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്.
0: പക്ഷേ ചെറിയ രീതിയിൽ എൽനിനോ ഉണ്ടാകണം എന്നും കൂടെ പറയുന്നുണ്ട് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നാലാണ് നമ്മളുടെ അറബിക്കടലിൽ എന്താണ് ഈ മഴ മേഘങ്ങളൊക്കെ ഉണ്ടായി അതൊക്കെ പെയ്യാനുള്ള സാധ്യത എന്നും കൂടി പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു സംഭവം, ഈ എൽനിനോ പ്രഭാവം ഇങ്ങനെ കൂടുതലായിട്ട് നിൽക്കുന്നത് കൊണ്ടുണ്ടല്ലോ, നമ്മുടെ ഡാമുകളിലേക്ക് ഒന്നും വെള്ളം എത്തിയിട്ടില്ല. അതായത് ഡാമുകളുടെ വൃഷ്ടി പ്രദേശങ്ങളുണ്ടല്ലോ, മഴ പെയ്യുന്ന സ്ഥലങ്ങള്, അവിടെയൊക്കെ മഴ വളരെ കുറവാണ്. ഇപ്പം കഴിഞ്ഞ ആഴ്ച ഞാൻ 3 പോയിരുന്നു. അപ്പോൾ അവിടെ മാട്ടുപ്പെട്ടി ഡാം, മാട്ടുപ്പെട്ടി ഡാം വറ്റി വരണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. കാരണം അവിടെ നമ്മൾ ആ എക്കോ പോയിന്റിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ നിറയെ വെള്ളം നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പം അതിങ്ങനെ ഒരു തോട് പോലെയാണ് ഒഴുകുന്നത്.
1: അതിനോട് തന്നെ ചേർത്ത് പറയേണ്ട, നമ്മളെപ്പോഴും വീട്ടിലൊക്കെ കഴിക്കുന്ന രണ്ട് മീനുകൾ, അതായത് മത്തിയും അയലയും, അതിന്റെ ലഭ്യത ഇപ്പൊ വളരെ കുറഞ്ഞു. എൽനിനോ എന്ന് പറയുന്ന പ്രതിഭാസം കാരണം.
0: ഓക്കെ, അപ്പോ മഴ കുറഞ്ഞു, നമ്മുടെയൊക്കെ പ്രിയങ്കര മത്സ്യമായിട്ടുള്ള മത്തിയുടെ വരവ് കുറഞ്ഞു.
1: മത്തി, അയലക്കറി, അയലക്കറി, മത്തിയൊക്കെ, മത്തി വറുത്തതും അയലക്കറിയൊക്കെ കഴിക്കാൻ.
0: അയല പൊരിച്ചതുണ്ട്.
1: അപ്പൊ ഈ എല്ലിനോ എന്ന ആ ഒരു ശക്തി പ്രാപിക്കുന്നത് നവംബർ മുതൽ ജനുവരി വരെ അങ്ങ് ഉച്ചസ്ഥായിലെത്തും എന്നാണ് പറയുന്നത്.
0: ഓക്കെ ഓക്കെ, അപ്പോ നമ്മൾക്കിടെ ഈ വർഷത്തെ

0: മഴയുടെ കാര്യം തീരുമാനമായി
1: തീരുമാനമായി.
0: എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് മാത്രമല്ല, ചിലപ്പോൾ നല്ല ചൂടും കൂടി ആയിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ, മഴ കഴിഞ്ഞിട്ട് ഒരു വെയിൽ വന്നു കഴിയുമ്പോൾ അയ്യോ പറ്റില്ല, നമ്മൾ സാധാരണ വേനൽക്കാലത്ത്
1: വേനലൊന്നും ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ചൂട്
0: വേനൽക്കാലത്ത് കിട്ടുന്നതിനേക്കാൾ ചൂടാണ് നമുക്ക് അല്ലാത്ത
1: അല്ലാത്ത
0: സമയത്ത് ഈ
1: സമയത്തിന്
0: മഴ പെയ്ത് കഴിഞ്ഞിട്ടുള്ള വെയിൽ എന്ന് പറയുന്നത്.
1: പിന്നെ ഒരു ബ്ലീച്ചിങ് എന്ന് പറയുന്ന പ്രതിഭാസവും നടക്കുന്നത് ഈ എല്ലിനോ സമയത്താണ്.
0: അതെന്താണ് ബ്ലീച്ചിങ്?
1: പവിഴപ്പുറ്റുകള് വെളുക്ക്.
0: ഓക്കേ ഓക്കേ, ആ
1: അതിനെയാണ് ബ്ലീച്ചിങ് എന്ന് പറയുന്നത്. അതും ഈ കടലിലെ ഈ ഉഷ്ണം കൂടുന്നത് കൊണ്ട് വരുന്നതാണ് ആ ബ്ലീച്ചിങ് എന്ന് പറയുന്ന പ്രതിഭാസം. അതും പവിഴപ്പുറ്റുകൾ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയല്ലേ കാണാൻ, അതിനെ ബ്ലീച്ച് ചെയ്യപ്പെടുന്നു ഈ ചൂട് കൂടുന്നത് കൊണ്ട്.
0: അപ്പം കടലിലും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, കരയിലും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും മാറ്റങ്ങൾ സംഭവിക്കാത്ത ഒരേ ഒരു സംഭവം ആ റെയിൻബോ എഫ് എം കൊച്ചി 107.5
1: നിലക്കാത്ത പാട്ടും പിരിയാത്ത

0: ചൂട് കൂടുന്നത് കൊണ്ട്.
1: അപ്പം കടലിലും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, കരയിലും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും മാറ്റങ്ങൾ സംഭവിക്കാത്ത ഒരേ ഒരു സംഭവം റെയിൻബോ എഫ് എം കൊച്ചി 107.5
0: നിലക്കാത്ത പാട്ടും പിരിയാത്ത
1: കൂട്ടും. അപ്പോ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ?
0: പാട്ടിലേക്ക് പോവാം. അത് കഴിഞ്ഞ് നമുക്ക് ഒന്നുകൂടെ ഓർപ്പിക്കാം, ഇനി അടുത്തതായിട്ട് വരുന്നത് ഗെയിം സെഗ്മെന്റ്സ് ആണ്. വിളിക്കാൻ റെഡി ആയിട്ടിരുന്നോളൂ.
1: അതെ, വിളിക്കേണ്ട നമ്പർ 0484242-8101 എന്ന് പറയുന്ന നമ്പറാണ്. നല്ല ഒരു അടിപൊളി ഗെയിം. ഞാൻ
0: രണ്ട് പ്ലാറ്റ്ഫോംസ് ഇല്ലേ, ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാ, നമ്മൾ അതിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇന്നത്തെ പ്രോഗ്രാം എങ്കിൽ അത് കമന്റ് ചെയ്യാം, പാട്ടുകൾ ഇഷ്ടപ്പെട്ടു എങ്കിൽ അത് കമന്റ് ചെയ്യാം, ഇനി ഗെയിമിനെ കുറിച്ചും കമന്റ് ചെയ്യാം.
1: ഓക്കെ, അപ്പോ എന്തായാലും നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 0484242-8101. ഗെയിമിൽ പങ്കെടുക്കാനായിട്ട് നമ്മുടെ ആളുകൾ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുകയാണ്. എന്തായാലും അടുത്ത പാട്ടിന് ശേഷം ഞങ്ങൾ വീണ്ടും വരും. സ്റ്റേ ട്യൂൺഡ് ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.
0: മ്യൂസിക്കലി യുവേഴ്സ്.

0: ഷാർജ ടു ഷാർജ എന്ന സിനിമയിലെ പാട്ട് കേട്ട് കഴിഞ്ഞ നേരം സമയം 6 മണി കഴിഞ്ഞ് 4:58 ആകുമ്പോൾ ദാ വരുന്നു ഒരു ചെറിയ സ്പോട്ട്.
1: കാച്ച് ദ റെയിൻ, ബാരിഷ് കേ പാനി കീ ഏക് ഏക് ബൂന്ദ് കോ ഹമേ ബചാനാ ഹൈ, തോ മേരാ ഖാസ് ആഗ്രഹ ഹൈ, വർഷാ കാ ബൂന്ദ് ബൂന്ദ് പാനി ഹം മിൽകർ കേ ബചായേ.
2: വേർ ദേർസ് വാട്ടർ ദേർസ് ലൈഫ്. കം ലെറ്റ് അസ് അഡോപ്റ്റ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ടെക്നീക്സ് ഇൻ ഔർ ഹോംസ് ആൻഡ് ഓഫീസസ്. ലെറ്റ് അസ് ബിൽഡ് റീചാർജ് പിറ്റ്സ് ആൻഡ് ഷാഫ്റ്റ്സ്, ഫിക്സ് ഡിഫങ്ക്ട് ബോർവെൽസ്, റിമൂവ് സിൽറ്റ് ഫ്രം വാട്ടർ ബോഡീസ്, പ്ലാന്റ് ആസ് മെനി ട്രീസ് ആസ് പോസിബിൾ. ദിസ് മോൺസൂൺ ലെറ്റ് അസ് ജോയിൻ കാച്ച് ദ റെയിൻ ക്യാമ്പയിൻ.
0: അപ്പോ ഞങ്ങള് വരാമെന്ന് പറഞ്ഞ ആ വാക്കിങ്ങട് പാലിച്ചിട്ടുണ്ട്.
3: ഗെയിമുമായിട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്.
0: അതെ, ഗെയിമില് നമ്മളുടെ കൂടെ ഒരാള് ജോയിൻ ചെയ്യുന്നുണ്ട്. അവരു കുഞ്ഞു കുട്ടിയാണ് കേട്ടോ. ഹലോ.
4: ഹലോ.
0: ആ, ഇതാരാണ് സംസാരിക്കുന്നേ?
4: വിദ്യ.
0: വിദ്യ, വിദ്യ എവിടെന്നാ വിളിക്കുന്നേ?
4: എന്താ
3: സ്ഥലം എവിടെയാ മോളെ?
0: ആ, പുള്ളിക്കാരി. ആ മോളെ, ആ റേഡിയോയുടെ വോളിയം അങ്ങ് കുറച്ച് വെച്ചേ.
4: ഇത്
3: വോളിയം കിട്ടുന്നുണ്ടോ? ഞങ്ങളുടെ സംസാരം കേൾക്കുന്നുണ്ടോ? ആ, നമ്മളെ ചോദിച്ചത് മോളെ എവിടെ നിന്നാണെന്ന് വിളിക്കണേന്നാണ്.
0: ഇപ്പൊ ക്ലിയർ ആയോ?
5: ഹലോ,
3: കേൾക്കാവോ?
5: ഇപ്പൊ ക്ലിയർ ആണോ?
3: ഞങ്ങൾക്ക് കേൾക്കാം, നിങ്ങക്ക് കേൾക്കുന്നില്ലേ? സ്ഥലം എവിടെയാണ്? വരന്തരപ്പള്ളി. ഓക്കേ.
0: ആ മോള് റേഡിയോയുടെ വോളിയം കൂട്ടരുത് കേട്ടോ, അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുകയും ചെയ്യരുത്. ഓക്കേ. അപ്പോ നമ്മുടെ ഗെയിം എന്താണെന്നറിയോ? നമ്മുടെ മലയാള സിനിമയിൽ ഒത്തിരി പാട്ടുകളുണ്ട്. അപ്പൊ ആ പാട്ടുകളിൽ നിന്ന് ഒരു രണ്ട് വരി ഞങ്ങൾ അങ്ങ് പറയും. പാടുമല്ല, പറയും.
3: പാടുമല്ല, പറയും. ശ്രദ്ധിച്ചു കേൾക്കണം, പറയും.
0: ഓക്കെ. അപ്പോ ഏതാണ് ആ പാട്ടെന്ന് മോള് പറയണം.
3: അതും അനുപല്ലവി എന്നാണ് നമ്മള് ഒരു 4 വരി പറയാ.
0: ഓക്കെ, മനസ്സിലായോ?
3: ഏത് പാട്ടാന്ന് ഐഡന്റിഫൈ ചെയ്യണം.
0: ഏത് പാട്ടാണെന്ന് പറയണം. ഒരു മിനിറ്റ് സമയമാണോ ഉള്ളത്? ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ, ഗെയിം തുടങ്ങിയാലോ? ഓക്കെ, അപ്പൊ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ.
3: ഓണവില്ലും കൈകളിൽ ഏന്തി ഊഞ്ഞാലാടാം, പീലി നിർത്തുന്ന കോലമയിലായി മുകിലോടുന്ന മേട്ടിലൊളിക്കാം.
0: ഓണവില്ലും കൈകളിൽ ഏന്തി ഊഞ്ഞാലാടാം, പീലി നിർത്തുന്ന കോലമയിലായി മുകിലോടുന്ന മേട്ടിലൊളിക്കാം. വേണ ഒരു ലൈനോടെ പറയാം. സ്വർണ മീനായി നീന്തി തുടിക്കാം.
3: ഒരു മിനിറ്റേ ഉള്ളൂ
0: ആലോചിക്കാൻ.

0: ആരോടാ ഹെൽപ്പ് ചോദിക്കുന്നേ?
1: ഒരിക്കൽ കൂടി പറയാം, ഓണ ഓണവില്ലും കൈകളിലേന്തി ഊഞ്ഞാലാടാം, പീലി നിർത്തുന്ന കോലമയിലായി മുകിലോടുന്ന മേട്ടിലൊളിക്കാം, സ്വർണ്ണ മീനായി തുടിക്കാം.
0: നീന്തി തുടിക്കാം.
1: ആ നീന്തി തുടിക്കാം. ഓക്കെ, അപ്പോ ടൈം കഴിഞ്ഞു പോയി മോളെ.
0: ഹലോ,
1: ആ അപ്പോൾ
0: അടുത്ത അടുത്തതിന് ട്രൈ ചെയ്യാം. ഇനി നമുക്ക് ഇതുപോലെ വേറെ ആരെങ്കിലും ഉണ്ടോ പറയുന്നതെന്ന് നോക്കാം.
1: ഓക്കെ. ആ
0: കേൾക്കാറുണ്ടോ ഞങ്ങളുടെ പരിപാടി?
2: കേൾക്കാറുണ്ട്.
0: ഓക്കെ, അപ്പോൾ എന്തൊക്കെയുണ്ട് വീട്ടിലെ വിശേഷം? ചായയൊക്കെ കുടിച്ചോ?
2: ചായ കുടിച്ചില്ല, ഇപ്പോൾ വീട്ടിലെത്തണുള്ളൂ.
0: എത്രാം ക്ലാസ്സിലാ പഠിക്കണേ?
1: അഞ്ചാം ക്ലാസ്സിൽ. ഓക്കെ, അപ്പൊ ഏത് സ്കൂളിലാ പഠിക്കുന്നത്?
2: ശ്രീരാമകൃഷ്ണ.
1: ഓക്കെ, അപ്പോ ഈ ആ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളോടും ഞാനിങ്ങനെ റെയിൻബോയിലേക്ക് വിളിച്ചു, പക്ഷെ എനിക്ക് ആൻസർ പറയാൻ പറ്റിയില്ല എന്നുള്ള കാര്യമൊക്കെ ഒന്ന് പറഞ്ഞേക്കണം. ഞങ്ങളുടെയൊക്കെ
0: അന്വേഷണം
1: ഞങ്ങളുടെ അന്വേഷണമൊക്കെ പറയണം കേട്ടോ. ഓക്കെ മോളെ, താങ്ക് യു. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ഗെയിമാണ് അനുപല്ലവി. നമ്മൾ മലയാളം പാട്ടിൻ്റെ ഒരു അനുപല്ലവിയിൽ നിന്ന് ഒരു നാല് ലൈൻ, അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി, ഞാനല്ല ഞങ്ങൾ രണ്ടുപേരും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരും. ആ പാട്ട് ഏതാണ് എന്ന് നിങ്ങൾ പറഞ്ഞു തരണം.
0: പറഞ്ഞുകൂടി ആ നാല് വരികൾ പറയാം. ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വേഗം വിളിക്കേണ്ട നമ്പർ 0484-242-8101
1: അപ്പൊ വേഗം വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ കണക്ട് ചെയ്യാം.
0: ഓണവില്ലും കൈകളിലേന്തി ഊഞ്ഞാലാടാം, പീലി നിർത്തുന്ന കോലമയിലായി മുകിലോടുന്ന മേട്ടിലൊളിക്കാം, സ്വർണ്ണ മീനായി നീന്തി തുടിക്കാം.
1: പക്ഷേ ഇത് നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ്. എന്താണ്, എല്ലാവരും എപ്പോഴും മിക്കവാറും തന്നെ പാടി നടക്കുന്ന ഒരു പാട്ടാണ്. അപ്പൊ വേഗം വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0484-242-8101. അങ്ങനെ വിളിച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ കണക്റ്റ് ആക്കുന്നതാണ്. കണക്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ വേഗം ആൻസർ നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കും.
0: ഗെയിം എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ അനുപല്ലവിയിലെ നാല് വരികൾ പറയും, അത് പറയുകയാണ് ചെയ്യുന്നത്, പാടുകയല്ല. അത് ഏത് പാട്ടാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക.
1: ഓക്കെ, അപ്പോൾ എന്തായാലും ആരും ഇപ്പോൾ ആരും വിളിക്കുന്നില്ല, വരും, കോൾ വരും, അപ്പോഴത്തേക്കും നമുക്ക് അടുത്ത പാട്ട്. ഓക്കെ, ഹലോ.
3: ഹലോ,
1: ഇതാരാണ് സംസാരിക്കുന്നത്?
3: ഞാൻ കൂട്ടുകാടിന്ന് സരികയാണ്.
1: സരിക?
3: അതെ.
1: എവിടുന്നാണ് വിളിക്കുന്നത്?
3: കൂട്ടുകാട്.
1: കൂട്ടുകാട്,
0: അതെവിടെയാണ്?
3: നോർത്ത് പറവൂരടുത്ത്.
1: നോർത്ത് പറവൂരടുത്ത്. ഓക്കെ, അപ്പോ നമ്മളുടെ
0: ഗെയിം കേട്ടോ?
3: കേട്ടു.
1: അപ്പോ ആ നാല് ലൈൻ ഇതായിരുന്നു. ഓണവില്ലും കൈകളിലേന്തി ഊഞ്ഞാലാടാം, അല്ല,
0: പീലി നിർത്തുന്ന കോലമയിലായി മുകിൽ ഓടുന്ന മേട്ടിലൊളിക്കാം, സ്വർണ്ണ മീനായി
1: നീന്തി തുടിക്കാം.
3: എനിക്ക് തോന്നുന്നു
1: അയ്യോ തെറ്റിപ്പോയി. ഇത് വളരെ എല്ലാവരും പാടിക്കൊണ്ട് നടക്കുന്ന ഒരു സിമ്പിള് പാട്ടാണ്. ഓക്കെ, അപ്പൊ എന്തായാലും
0: ഇതിപ്പോ സരികയുടെ ഉത്തരം തെറ്റിപ്പോയി. സരിക നോർത്ത് പറവൂർ എന്ത് ചെയ്യണു?
1: അപ്പോ വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു, 0484-242-8101 എന്ന് പറയുന്ന നമ്പറാണ്. വേഗം വേഗം വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേഗം വേഗം മത്സരത്തിൽ പങ്കെടുക്കാം.
0: അടുത്ത പാട്ടിലേക്ക്,
1: ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം.
0: അടുത്ത കോളർ വന്നിട്ടുണ്ട്.
1: ഹലോ
0: ഹലോ, ഇതാരാണ്?
4: ഹലോ,
1: ഇതാരാണ്?
4: എന്റെ പേര് ഷിബ.
0: ഹിമ?
1: ഷിബ. ഷിബ, ഷിബ എവിടുന്നാണ് വിളിക്കുന്നത്?
4: സിദ്ധ, ഐ സി എച്ച്.
0: ഒന്ന് സ്പെല്ല് ചെയ്തേ.
4: എഫ് ഐ ടി എച്ച് എ.
1: ഫിബ, ഫിബ. ഓക്കെ ഓക്കെ,
0: സിദ, സിദ. ഓക്കെ,
1: ആ എസ് ഐ ടി എച്ച് എ എന്നാണ്. സിദ്ധ. ഓക്കെ ഓക്കെ.
0: സ്ഥലം എവിടെയാണ്?
4: സ്ഥലം ആലുവ.
1: ആലുവ. എന്തൊക്കെയുണ്ട് സിദ്ധ വിശേഷങ്ങള്?
0: ആലുവയില് നല്ല മഴയല്ലേ?
4: നല്ല മഴയുണ്ട്.
1: എന്തൊക്കെയുണ്ട് വേറെ വിശേഷങ്ങൾ? എന്തൊക്കെയുണ്ട്? ഇന്ന് ജോലിക്കൊക്കെ പോയോ? അതെയോ, ഹൗസ് വൈഫ് ആണോ?
0: സ്റ്റുഡന്റ് ആണോ?
1: സ്റ്റുഡന്റ് ആണോ? അടിപൊളി. ഒരു മെച്ചു

0: ഉള്ള സൗണ്ട് ആണ്.
1: താങ്ക് യു
2: എന്തിനാ
1: സർ.
2: പഠിക്കണത്?
1: ഞാനിപ്പോ എൻട്രൻസ് ഒക്കെ എഴുതിയിട്ടിരിക്കാം.
2: ഓക്കെ, എൻട്രൻസ് എഴുതി എങ്ങനെയുണ്ട്? നല്ല റാങ്ക് ഒക്കെ വന്നോ?
1: ഇല്ല, റിസൾട്ട് വന്നിട്ടില്ല. നീറ്റ് അല്ലേ?
2: നീറ്റ്.
0: ഓക്കെ ഓക്കെ.
2: അപ്പൊ നമുക്ക് വരികൾ ഒന്നുകൂടെ പറയട്ടെ.
1: ആ പറഞ്ഞു.
0: ഓണവില്ലും കൈകളിലേന്തി ഊഞ്ഞാലാട, പീലി നിർത്തുന്ന കോലമയിലായി, മുഗിലോട് മീട്ടിലൊളിക്കാം,
2: മുഗിലോടുന്ന മീട്ടിലൊളിക്കാം, സ്വർണ മീനായി
0: നീന്തി തുടിക്കാം.
1: ആൻസർ ആയിട്ടെ ചന്ദനക്കിണ്ണം.
2: അതൊന്ന് പാടിക്കേ.
0: പാടിക്കേ.
1: ചന്ദനക്കിണ്ണം
2: ഹെൽപ്പ് ചെയ്യണ്ടല്ലോ.
0: അതെ അതെ. ആരാണ് കൂടെ ഉള്ളത്? ആരാണ്
1: കൂടെ? ഫാദർ ഉണ്ട്.
2: ശരിക്കും ഫാദർ ആണോ ആൻസർ പറഞ്ഞു തന്നെ?
1: അല്ല, അറിയാം. പ്രോഗ്രാമിലെ കേട്ടോണ്ടിരിക്കാരുന്നു. കാറിലാണ്.
2: കാറിലാണ്? ഓ, എവിടെ എത്തി അപ്പൊ? ആലുവെന്ന് എവിടെ എത്തി?
1: ആലുവെന്ന് ഇപ്പൊ എടപ്പള്ളി എത്തി.
2: എടപ്പള്ളി എത്തി. ബ്ലോക്ക് ഒന്നും ഇല്ലല്ലോ?
0: എടപ്പള്ളി, എടപ്പള്ളി വഴി വരുന്നവരും കൂടെ ശ്രദ്ധിച്ചോളുക, എടപ്പള്ളിയിൽ നല്ല ബ്ലോക്ക് ഉണ്ട്.
2: ഞങ്ങളിന്ന് പറഞ്ഞേ ഉള്ളു ബ്ലോക്കും മഴയും ഒക്കെ ആണെന്ന്.
0: ഓക്കെ, അപ്പൊ എന്തായാലും കൺഗ്രാചുലേഷൻസ് സീത.
2: രണ്ടു മൂന്ന് പേര് ട്രൈ ചെയ്തതിന് ശേഷമാണ് സീതയ്ക്ക് കിട്ടിയത്.
0: അതെ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. ഇത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.
2: നിലയ്ക്കാത്ത പാട്ട്, പിരിയാത്ത കൂട്ട്.

0: ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ
1: വെൽക്കം ബാക്ക് എല്ലാവർക്കും.
0: അതെ, ഓൺ ദി ഗോയിൽ നമ്മൾ ഗെയിം ടൈം ആണ് ഇപ്പോൾ. ഗെയിം ടൈം എന്ന് പറയുന്നത് ഒരു മലയാളം പാട്ടിൻ്റെ അനുപല്ലവിയോ അല്ലെങ്കിൽ ആ പാട്ടിലുള്ള ഏതെങ്കിലും നാല് വരികൾ നിങ്ങൾക്കായിട്ട് ഞങ്ങൾ പറഞ്ഞു തരും. ആ പാട്ട് ഏതാണെന്ന് നിങ്ങൾ ഞങ്ങൾക്ക് പാടിത്തരണം.
1: നാല് വരികൾ ഞങ്ങൾ പറയും, അത് നിങ്ങൾ പാടണം. അതാണ് കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്ത് പറയണം. പാടണം. അതാണ് ഇന്നത്തെ
0: ഗെയിം.
1: ഇന്നത്തെ ഗെയിമിൽ നിങ്ങൾക്ക് കൂട്ടായിട്ട് കിരണും രശ്മിയുമാണ് ഉള്ളത്.
0: ഓക്കെ,
1: അപ്പം ആരോ നമ്മുടെ കൂടെ ഉണ്ട്, കേൾക്കാം.
0: ഹലോ
2: ഹലോ,
1: ഇതാരാണ്?
2: എന്റെ പേര് സുനന്ദ്.
0: സുനന്ദ്, നല്ല പേരല്ലേ. സുനന്ദ് എവിടുന്നാ വിളിക്കുന്നേ?
2: ഞാൻ ശരിക്കും
1: മാവേലിക്കരയാ.
0: ശരിക്കും മാവേലിക്കര. ശരിക്കും മാവേലിക്കര, ഇപ്പൊ കൊച്ചിയില്. ഓക്കെ,
2: കൊച്ചിയില് ഞാൻ ട്രാവൽ ചെയ്തോണ്ടിരിക്കുവാ.
0: ഡ്രൈവ് ചെയ്യുവാണോ?
2: അല്ല, വൈഫാ ഡ്രൈവ് ചെയ്ത്.
0: ഓക്കെ, അപ്പൊ വൈഫിനോട് അന്വേഷണം പറഞ്ഞേക്കൂ.
1: വൈഫിന്റെ പേരെന്താ?
2: ചിത്ര.
0: ചിത്ര.
1: ഓക്കെ,
0: സുനന്ദ്. ചിത്ര പാടുവോ?
2: ചിത്രക്ക് പാട്ടില്ല, പേര് മാത്രമേ ഉള്ളൂ.
0: ആണല്ലേ,
1: സുനന്ദ് പാടുവോ?
2: ഞാൻ പാടും.
0: ഓക്കെ, അത് അത് ആ വോയിസ് കേൾക്കുമ്പോ നമുക്ക് ചെറുതായിട്ടൊക്കെ മനസ്സിലാക്കാൻ പറ്റും സുനന്ദ് പാടുമെന്ന്. ഓക്കെ, അപ്പോ
1: ഗെയിമിലേക്ക് പോട്ടെ.
0: ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഒരു മിനിറ്റേ ഉള്ളൂ കേട്ടോ.
2: ഓക്കെ.
1: കിളിപ്പൂ മകളെ നീ അലിയും പൂന്തണലാണ്, ഇലക്കുമ്പിളിലായി പെയ്ത് തരും തേൻകുടമാണ്, അലിവോടെ തൊടും സാന്ത്വനമാണ്.
2: പറയോ.
0: കിളിപ്പൂ മകളെ നീ അലിയും പൂന്തണലാണ്.

0: ആണ്. ഇലക്കൂമ്പിലായി പെയ്തുയരും തേൻകുടമാണ്, അലിവോടത്തോടും സാന്ത്വനമാണ്. ഒരു ലൈനോടെ പറയാം, ഇതിലേവാ ഇതിലേവാ കനവിലെ ചെറുകുമായി. വളരെ ഫേമസ് ആയിട്ടുള്ള പാട്ടാണ്. എല്ലാവരും കേട്ടിട്ടുണ്ട്. ഈ കുട്ടികള് മുഴുവൻ പാടിക്കൊണ്ട് നടക്കുന്ന പാട്ടാണ്. കിളിപ്പൂ മകളെ നീയലിയും പൂന്തണലാണ്,
1: ഇലക്കുമ്പിളിലായി പെയ്തു തരും തേൻകുടമാണ്,
0: അലിവോട് തൊടും സാന്ത്വനമാണ്.
1: വണ്ടി സൈഡ് ആക്കിട്ട് വേണം കേട്ടോ ചിത്രേനെ ഡിസ്റ്റർബ് ചെയ്യാൻ.
0: അതെ,
2: ചിത്രേനെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഞാൻ എനിക്ക് പാട്ടറിയാം, എനിക്ക് കിട്ടുന്നില്ല.
1: അപ്പൊ നമുക്ക് അടുത്ത ആൾക്ക് കൊടുക്കാം അല്ലേ?
0: അപ്പം അടുത്ത ആള് പറയൂന്ന് നോക്കാം. ഓക്കെ, സന്തോഷം സുനന്ദ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോ വേഗം അടുത്ത ആള് വിളിച്ചോളൂ.
1: വിളിക്കേണ്ടത് വിളിക്കേണ്ടത്
0: അതെ 0484 2 4 2 8 0 1. അപ്പോ നമുക്ക് അടുത്ത ആളെ അങ്ങ് കണക്ട് ചെയ്താലോ. ഹലോ,
3: ഹലോ.
0: ആര് വിളിച്ചാലാണ്, ആര് വിളിക്കുകയാണെങ്കിലും വേഗം റേഡിയോയുടെ സൗണ്ട് കുറച്ച് വെക്കൂ. ആ, കുറച്ച് വെച്ചോ. ആരാണ് വിളിക്കുന്നേ?
3: സിജോ.
0: സിജോ, സിജോ എവിടെ നിന്നാണ് വിളിക്കുന്നേ?
3: പറവൂര്. പറവൂര്.
0: പറവൂര്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
3: നല്ല വിശേഷം.
0: എന്താ ചെയ്യുന്നേ?
3: ഡ്രൈവറാണ്.
1: വണ്ടി ഓടിച്ചോണ്ടാണ് ഇപ്പൊ കേൾക്കണേ?
0: വേറെ ആളാ. ഓക്കെ, അപ്പോ
1: കേട്ടായിരുന്നോ
0: പാട്ടൊക്കെ? ഒത്തിരി കേൾക്കുന്ന ആളല്ലേ ഡ്രൈവിംഗ് സമയത്ത്? ആ, എന്നാലും നമ്മളുടെ ഈ ലൈൻ കേട്ടായിരുന്നോ? ആ, ഏതാണ് ആ പാട്ട്?
3: കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ തുടരുള്ള പാട്ട്.
0: ആ, അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂളിക്കേ, ചെറുതായിട്ടൊന്ന് മൂള്.
3: കണ്ണാടിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ. മതി, അത് മതി.
0: ഓക്കെ ഓക്കെ ഓക്കെ.
1: കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ, അതും കൂടെ പാടിക്കോ?
0: നന്നായിട്ട് പാടുന്നുണ്ട്.
1: ചെറുതായിട്ട് ട്രൈ ചെയ്തോ, കുഴപ്പമില്ല.
0: അതെ, അയ്യോ എനിക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ. ഓക്കെ,
1: കൂടെ ഇരിക്കുന്ന ആൾക്ക് പാടാൻ അറിയാമെങ്കിൽ അതാണെങ്കിലും മതിയായിരുന്നു.
0: ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു വിളിച്ചതിന്, നല്ല ആൻസർ പറഞ്ഞതിന് താങ്ക് യു, കൺഗ്രാചുലേഷൻ. ഓക്കെ ഓക്കെ, അപ്പോ എന്തായാലും നിങ്ങൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0484 2 4 2 8 1 0 1 എന്ന് പറയുന്ന നമ്പർ ആണ്.
1: ഇവിടെ ഗെയിം മോഡാണ്. ഗെയിം മോഡ് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് എന്ന പ്രോഗ്രാമിലാണ്. ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളൊരു പാട്ടിന്റെ അനുപല്ലവിയോ ഏതെങ്കിലും 4 വരികൾ പറയും, അത് നിങ്ങൾ
0: പാടണം. അപ്പൊ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ. ഇത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5, മ്യൂസിക്കലി യോഴ്സ്.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇത് ഓൺ ദ കോ ഡ്രൈവ് ടൈം മ്യൂസിക്.
1: എന്തായാലും ആ കറക്റ്റ് ടൈമിൽ തന്നെയാണ് നമ്മുടെ അടുത്ത കണ്ടസ്റ്റന്റ് വിളിച്ചിരിക്കുന്നത്. ഹലോ
2: ഹലോ
1: ഹലോ, ഇതാരാ?
2: അവിനാശ്, മഞ്ജുവിന്റെ മകൻ.
0: അവിനാശ്? മഞ്ജുവിന്റെ മകൻ. മഞ്ജു ആണ് ഞങ്ങളെ വിളിച്ചത് അല്ലേ?
1: അവിനാശ് എന്ത് ചെയ്യുന്നു?
2: പ്ലസ് ടു
1: കഴിഞ്ഞു. ഓക്കെ, അവിനാശ് പാട്ടൊക്കെ കേൾക്കാറുണ്ടോ? ഏത് ടൈപ്പ് പാട്ടാണ് അവിനാശിന് ഇഷ്ടം?
2: പഴയ
1: പാട്ടുകള്?
0: അതെന്താ അത് ഇഷ്ടപ്പെടാനുള്ള കാര്യം?
1: പണ്ട് മുതലേ കേൾക്കുന്നതുകൊണ്ട്.
0: വീട്ടിലെപ്പോഴും റേഡിയോ വെക്കോ?
2: റേഡിയോ.
1: ഓക്കെ, അപ്പോ എന്തായാലും നമുക്ക് ഇന്നത്തെ ആ ചോദ്യം ചോദിക്കട്ടെ, പാട്ടിന്റെ വരികള് പറയട്ടെ.
0: ക്വസ്റ്റ്യൻ മനസ്സിലായോ? എന്താണ് ഞങ്ങളുടെ ഗെയിം എന്ന് മനസ്സിലായോ?
2: ഇല്ല.
0: ഞങ്ങള് ഒരു പാട്ടിന്റെ വരികൾ, നാല് വരികൾ ഞങ്ങൾ പറയും, അത് ഏതാണെന്ന് തിരിച്ച് പാടി കേൾപ്പിക്കണം.
1: ഓക്കെ,
0: ഞങ്ങളെ കേട്ടോണ്ടിരിക്കല്ലായിരുന്നോ? മഞ്ജു അതല്ലെങ്കിൽ അവിനാശ് ആരെങ്കിലും പാടി കേൾപ്പിക്കണം.

0: ഓക്കെ ഓക്കെ.
1: അപ്പൊ ക്വസ്റ്റ്യനിലേക്ക് കടക്കാണ്. സമയമുണ്ട്, 1 മിനിറ്റ് ആണ് സമയം.
0: ആ നമുക്കെന്നാ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആ ഓക്കെ. കർണികാരങ്ങൾ സ്വർണവർണ്ണങ്ങൾ, ചൂടി നിന്നാലും തേടുമോ തുമ്പി.
1: ഹേമന്തരാവിൽ മാകന്തമായൻ ജീവന്റെ ജീവൻ തേടുന്നു നിന്നെ.
0: ഒന്നോട് പറയാം, കർണികാരങ്ങൾ സ്വർണവർണ്ണങ്ങൾ, ചൂടി നിന്നാലും തേടുമോ തുമ്പി, ഹേമന്തരാവിൽ മാതംഗമായൻ ജീവന്റെ
1: മാകന്തമായൻ ജീവന്റെ ജീവൻ തേടുന്നു നിന്നെ. നല്ല അറിയാവുന്ന പാട്ട.
0: അതെ, എപ്പോഴും എപ്പോഴും കേൾക്കുന്ന പാട്ടാ. നമ്മുടെയൊക്കെ
1: പാടി നോക്കണ്ട അവിടെ
0: പ്ലേലിസ്റ്റിൽ ഉള്ള പാട്ടാണ്.
1: 1 മിനിറ്റ് കഴിയാറായി.
0: മോഹൻലാലിന്റെ സിനിമയിലെ പാട്ടാ.
1: അത് കൊള്ളാലോ,
0: അത് കൊള്ളാലോ.
1: കറക്റ്റ് പാടിക്കോളൂ, മഞ്ജു തന്നെ പാടിക്കോളൂ. മീനവേനലിൽ എന്നാണ് കേട്ടോ.
0: നീലല്ല, മീനയാണ് മീന.
1: കിളിക്കത്തിലെ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തു.
0: ഓക്കെ, അപ്പോ എന്തായാലും താങ്ക് യു വിളിച്ചതിന്.
1: ഞങ്ങള് റേഡിയോയില് റെയിൻബോ ആണോ എന്നും കേൾക്കാറ്. എന്താ ചെയ്യണേ മഞ്ജു, എന്താ ചെയ്യണേ?
2: പിള്ളേർക്ക് രണ്ടുപേർക്കും വയ്യാത്തേണ്. രണ്ടുപേർക്കും മസ്കുലർ ഡിസ്ട്രോഫി ആണ്. അപ്പൊ രണ്ടുപേരും വീൽ ചെയറിലാണ്.
0: ഓക്കെ,
2: ജോലിക്ക് എനിക്ക് പോകാൻ പറ്റില്ല. ഇവരെ നോക്കണായിരുന്നു. ഹസ്ബൻഡിന് മറ്റേ തൊഴിലാളിയാണ്. ആൾക്കാര് വേണം, ഒരാൾക്ക് വെയിറ്റ് ഉണ്ട്. ഒരാളുടെ ബർത്ത്ഡേ ആണ് ഇന്നലെ
1: ആളുടെ.
0: അഭിനവ് ഇന്നലെയല്ലേ?
1: ഇന്നല്ലേ പറഞ്ഞേ?
2: ഇന്ന് ബർത്ത്ഡേ, 11-ാം.
0: ഇന്ന് ബർത്ത്ഡേ. ഓ, ഹാപ്പി ബർത്ത്ഡേ
1: അഭിനവിന്. ഒരു നല്ല നല്ല ബർത്ത്ഡേ ആയിരിക്കട്ടെ കേട്ടെന്ന്. ഒരു കുഴപ്പമില്ല, അവിനാശും അഭിനവും നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ.
0: ഓക്കെ ഓക്കെ. അപ്പൊ നമുക്കെന്നാ അടുത്ത പാട്ടിലേക്കൊക്കെ പോയിട്ട്, അല്ലെങ്കിൽ അടുത്ത കോളറിലേക്ക് പോയാലോ. സമയം അങ്ങനെ 6 മണി കഴിഞ്ഞ് 36 മിനിറ്റും 10 സെക്കൻഡും ആകുമ്പോൾ നിങ്ങൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0484242-8101 എന്ന് പറയുന്ന നമ്പറാണ്. ഞങ്ങൾ ഇതുപോലെ ഒരു 4 വരികൾ പറഞ്ഞു തരും, നിങ്ങളത് ഞങ്ങൾക്ക് പാടിത്തരണം. അതാണ് ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ തരുന്ന ആ ഒരു ഗെയിം എന്ന് പറയുന്നത്.
1: നമ്മുടെ കോളർ വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം ആരാണെന്ന്. 0484242-8101 വിളിക്കേണ്ടത്.
0: അതെ, ഒരു കോളർ വന്നിരുന്നു, എന്നിട്ട് പെട്ടെന്ന് കട്ടായി പോയി. എന്തായാലും അടുത്ത ആളെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ്? ജോയൽ. ജോയൽ വൈകുന്നേരം ചായ കുടിച്ചില്ലേ ജോയലേ? ഹലോ,
1: എവിടുന്നാ വിളിക്കണേ? വീടെവിടെയാ?
0: ആ ഓക്കെ, ശരി എന്നാ. അപ്പൊ വീണ്ടും വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0484242-8101 എന്ന് പറയുന്ന നമ്പറാണ്. അപ്പൊ വേഗം വേഗം വിളിച്ചോളൂ, വേഗം വേഗം ഡയൽ ചെയ്തോളൂ.
1: ഗെയിം എന്ന് പറയുന്നത് ഒരു പാട്ടിന്റെ 4 വരികൾ പറയും, അത് നിങ്ങൾ പാടി കേൾപ്പിക്കണം.
0: ഓക്കെ, അപ്പോ അടുത്ത ആള് നമ്മളുടെ കൂടെ ഉണ്ട്. ഹലോ
3: ഹലോ,
1: ഇതാരായിരുന്നു?
3: അമലു.
1: അമലു എവിടെ നിന്നാണ്? പാലയിൽ എന്തുണ്ട് വിശേഷം?
3: സുഖമായിട്ടിരിക്കുന്നു, മഴയാണ്.
0: ആ അടിപൊളിയാണ്. പക്ഷേ ഉണ്ടല്ലോ, ആ റേഡിയോയുടെ വോളിയും കുറയ്ക്കണം.
1: എക്കോ കേൾക്കുന്നു.
0: എന്നാലാണ് നമുക്ക്

0: സംസാരിക്കാൻ പറ്റുള്ളൂ. നമ്മളുടെ പ്രോഗ്രാം ലൈവ് ആയതുകൊണ്ട് ഒരു ചെറിയ റേഡിയോയിൽ നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു ഡിലേ വരും. ഓക്കെ, അപ്പോൾ നമുക്കെന്നാ ചോദ്യത്തിലേക്ക് പോയാലോ?
1: ഗെയിം മനസ്സിലായോ എന്താണ്?
2: ആ മനസ്സിലായി.
0: ആ അപ്പോൾ നമ്മൾ ചോദിക്കും, നാല് വരികൾ പറഞ്ഞു തരും,
1: അത് നിങ്ങൾ
0: പാടി കേൾപ്പിക്കണം. ഓക്കെ,
1: ഗെയിമിലേക്ക് പോവാം.
0: ആ അപ്പൊ രശ്മി ചേച്ചി പറഞ്ഞു തരും കേട്ടോ.
1: എന്തെല്ലാം എന്തെല്ലാം സ്വപ്നങ്ങളാണെന്നോ എന്തെല്ലാം എന്തെല്ലാം മോഹങ്ങളാണെന്നോ നാലകം കെട്ടണം, നാലാളെ കൂട്ടണം. എന്റെ തുടക്കം പോരട്ടെ.
0: ആ പാടിക്കോളൂ, പാടിക്കോളൂ.
2: കണ്ടു കണ്ടു കണ്ടില്ല.
0: പ്രത്യേകിച്ച് ക്ലൂവിന്റെ ഒന്നും ആവശ്യം വന്നില്ല, കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചു അല്ലേ.
1: ഈ പാട്ട് ശരിക്കും കുറെ പ്രാവശ്യം കേട്ടിട്ടുണ്ടോ?
2: ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്.
0: ഓക്കെ, ഈ അമലു പാടുന്ന കുട്ടിയാണോ?
1: പിന്നെ നാല് വരി ഒന്ന് പാടിക്കേ.
2: ഏതിപ്പോ പറഞ്ഞതാ?

0: നന്നായിട്ട്
1: അടിപൊളിയാണ്.
0: പാടി
1: അതെ,
0: കേട്ടോ.
1: അടിപൊളിയായിട്ട് പാടി കേട്ടോ.
0: അമല എന്ത് ചെയ്യണു?
2: ഞാൻ നേഴ്സാണ്.
0: നേഴ്സാണ്? എവിടെ?
2: ജർമ്മനിക്ക് പോയുള്ള പ്രോസസിംഗ്
1: നടന്നുകൊണ്ടിരിക്കുന്നു. എനിക്കുണ്ടല്ലോ, കുറച്ച് മുമ്പ് നമ്മളൊരു പ്ലസ് ടു കാരി വിളിച്ചില്ലേ, അതിന് ഭയങ്കര മെച്ചുവർ ആയിട്ടുള്ള ഒരു സൗണ്ട്. ദേ ഇപ്പൊ ഈ വിളിച്ച അമലേന്ന് ഞാൻ വിചാരിച്ച ഒരു 8-ാം ക്ലാസ്സിലോ 9-ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടിയായിരിക്കും.
0: നമ്മള് സൗണ്ട് കൊണ്ട് ആരെയും നമുക്ക് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല, എങ്ങനെയാണെന്ന് പറയാനേ പറ്റില്ല.
1: അതെ അതെ. ഓക്കെ അമലു, അപ്പൊ കാര്യങ്ങളൊക്കെ എത്രയും വേഗം തന്നെ നടന്നു കിട്ടാൻ ഞങ്ങള് പ്രാർത്ഥിക്കുന്നു. ഓക്കെ,
0: ഒത്തിരി സന്തോഷം കേട്ടോ.
1: ഓക്കെ, അപ്പോൾ സമയം എന്തായാലും 6:40:38 ആകുമ്പോൾ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. അടുത്ത പാട്ട് ഗുണ്ടൂർക്കാരത്തിലെ പാട്ട്.
0: ഗുണ്ടൂർക്കാരത്തിലെ പാട്ട് കുറിച്ചി മാത്തപ്പെട്ടി.
1: അതെ, കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം ആകാശവാണി കൊച്ചി FM Rainbow 107.5.
0: ഇവിടെ മാത്രമേ ഉള്ളൂ നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടും.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ശ്രോതാക്കൾ ട്യൂൺ ചെയ്ത് കേൾക്കുന്നത്.
1: ഓക്കെ, അപ്പോ നമ്മളിങ്ങനെ ഗെയിം സോണിലാണ്. ഗെയിമിൽ നമ്മൾ ഒരു പാട്ടിൻ്റെ, മലയാളം പാട്ടിൻ്റെ നാല് ലൈൻ അല്ലെങ്കിൽ അതിനകത്ത് ഉള്ള ഒരു ലൈൻ പറയും. അപ്പോൾ അത് ഞങ്ങൾ പറയുകയാണ് ചെയ്യുന്നത്, നിങ്ങൾ അത് കേട്ടിട്ട് പാടിത്തരണം. ഓക്കെ, അതെ, ഇതിപ്പം
0: ഇതാരാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത്?
1: ഇതിപ്പം ലോകം മുഴുവൻ കേട്ടു 107.5 സംസാരിച്ചോണ്ടിരിക്കുകയാണെന്ന്. ഇതാരാണ് വിളിച്ചിരിക്കുന്നേ? സീന.
0: ഷീനയുടെ കൂടെ ഇപ്പൊ ഒരു ശബ്ദം, മേൽ ശബ്ദം കേട്ടല്ലോ, അതാരാ? പേരെന്താ?
1: മനോജ്. മനോജ് ആരെയാണ് വിളിച്ചു പറഞ്ഞേ?
2: അത് ഞങ്ങള് ട്രാവൽ ചെയ്യാണ്, അപ്പൊ ഞങ്ങളുടെ കൂടെ പിള്ളേരില്ല, അപ്പൊ പിള്ളേരുള്ള വണ്ടിയിലേക്ക് ഞങ്ങൾ മെസ്സേജ് അയച്ചതാ.
0: നിങ്ങൾ എവിടെ നിന്ന് എവിടേക്കാണ് ട്രാവൽ ചെയ്യുന്നത്?
2: ഞങ്ങള് അങ്കമാലിയിൽ നിന്ന് കീഴില്ലത്തേക്ക്.
1: ഓക്കെ, ഈ അങ്കമാലി കീഴില്ല ആ ഭാഗത്തൊക്കെ ട്രാഫിക് ഒക്കെ എങ്ങനെയുണ്ട്?
2: ട്രാഫിക് കാലടി പാലം ബ്ലോക്ക് ആണ്.
1: ആ കാലടി പാലം മാത്രമാണ് ബ്ലോക്ക് ഉള്ളു.
2: അങ്കമാലിയിൽ നിന്ന് ഞങ്ങൾക്ക് ബ്ലോക്ക് കിട്ടി, ഞങ്ങൾ ഉള്ളു വഴിക്കട ചാടി കാലടി വരെ എത്തിപ്പെട്ടു. പാലത്തിന്റെ മേളിൽ മുമ്പ് ഞങ്ങൾ ബ്ലോക്കിൽ കിടക്കുന്നു.
1: ബ്ലോക്കിൽ കിടക്കുന്നു.
0: കിടന്നപ്പോ നമ്മളെ കേട്ടാണ് വിളിക്കുന്നത് അല്ലേ?
2: അതെ, ഞാൻ വണ്ടി കയറിയപ്പോ തന്നെ വെച്ചു. എനിക്ക് കിരൺ ബേബിയുടെ സൗണ്ട് കേട്ടപ്പോ തന്നെ ഞാൻ ഇവിടെ രാവിലെ കൂടുതലും, മറ്റേ രാവിലത്തെ പ്രോഗ്രാമിന് ഇവരാണല്ലോ കൂടുതലും വരണേ, അതുകൊണ്ട് പറഞ്ഞതാ. രശ്മി.
0: എന്റെ പേര് രശ്മി.
2: ഓക്കെ,
0: അപ്പൊ നമ്മള് ക്വസ്റ്റ്യനിലേക്ക് കടക്കട്ടെ.
2: ആയിക്കോട്ടെ.
0: നമ്മുടെ ക്വസ്റ്റ്യൻ ഇത് എങ്ങനെയാന്ന് അറിയാലോ, കേട്ടോണ്ടിരുന്നല്ലേ?
2: കേട്ടോ, നിങ്ങൾ ചോദിച്ചതിനൊക്കെ കേട്ടപ്പോ തന്നെ ഞാൻ ഉത്തരം പറഞ്ഞു. എന്റെ ചോദ്യം വരുമ്പോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല.
1: അമ്പിളിക്കൊമ്പന്റെ അമ്പലമുറ്റത്തിന് ആറാട്ടും പൂരും, പൂത്തിരി പൊന്തിരി പൂര നില തിരി തിരി നുള്ളിപ്പൂക്കും, പൊഞ്ചന്റെയുണ്ട് കഴിച്ചെങ്കിലേ ഈ നെഞ്ചകത്ത് പൂ പൊന്നെടുക്കും, ഇളനീരും പൂക്കുലയും നിറനാൾ ചെമ്പാവും.
0: കണ്ട ഇത്ര നീണ്ട വരികൾ തന്നത് കിരണ.
1: ഏ
0: മനോജിന് കിട്ടി.
1: അതെ,
2: മനോജിന് തുടക്കം കിട്ടിയില്ല.
0: ആ തുടക്കം വേണം,
2: മനസ്സിലായി പാട്ട്.
0: ഒരു മിനിറ്റ് എന്നുള്ള സമയമുണ്ട്.
1: അതെ, നമുക്ക് കുറച്ചൊരു എക്സ്റ്റൻഷൻ കൊടുക്കാം, കാരണം
0: പാടുന്നുണ്ടല്ലോ.
1: ഇല്ലെങ്കിൽ ഞാൻ പാടും കേട്ടോ.
2: സിംഗനുമായി മോഹൻലാലിന്റെ
1: സിനിമ
2: ആണ്.
1: ഇപ്പോഴാണ് കറക്റ്റ് ആയത്. കുറച്ചു മുമ്പ് ഏതോ

0: മാവെന്നാ പറഞ്ഞു. അപ്പൊ അതെന്ത് മാങ്ങ മാങ്ങ മാവായിരിക്കും എന്നാണ് ഞാൻ ആലോചിച്ചോണ്ടിരുന്നത്.
1: വരുമ്പോൾ പറയാൻ ടൂ കറക്റ്റ് ആയിരുന്നല്ലോ.
2: അതെ അതെ, തൈമാവിൻ തണലിൽ തളിരുണ്ടും മൈനെ.
1: അതെ അതെ അതെ.
0: സിനിമ ഏതാന്ന് മനസ്സിലായോ?
1: പിന്നെയും എനിക്ക് പാട്ടിന്റെ സീന് വരെ
0: ഒരു ഒരു വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു തമിഴ് നടൻ അഭിനയിച്ച സിനിമയാണ്.
1: അത് മനസ്സിലായി, അത് എനിക്ക് മനസ്സിലായി. പാട്ട്
2: മനോജന്റെ സപ്പോർട്ട് വേണം.
0: അതെ, ഒരു യാത്രാമൊഴി.
2: ആരാ വണ്ടി ഓടിക്കണേ?
1: ചേട്ടനാണ് ഓടിക്കണേ.
2: എന്നിട്ട് ഇതില് ശ്രദ്ധിച്ചല്ല ഉത്തരം പറയണ്ട്.
0: അതെ, അല്ല ബ്ലോക്കി കിടക്കുവാണല്ലോ. അപ്പൊ പറയാം.
2: അപ്പൊ തൈമാവിൻ തണലിൽ തളിരുണ്ടും മൈനെ വരുന്നെല്ലിൻ കതിരാൽ വിരുന്നൂട്ടാം നിന്നെ പാടിക്കോ.
1: തൈമാവിൻ തണലിൽ വിരുന്നൂട്ടാം നിന്നെ. അയ്യോ വേണ്ട.
0: എന്നിട്ടും എന്നിട്ടും തെറ്റിച്ചു. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു വിളിച്ചതിന്, കറക്റ്റ് ആൻസർ പറഞ്ഞതിന് കൺഗ്രാചുലേഷൻ. ഓക്കെ, അപ്പോ
2: 0484241011 വിളിക്കേണ്ടത്. ഞങ്ങൾ ഇവിടെ ചോദ്യമായിട്ട് റെഡിയാണ്. ഒരു പാട്ട് പറയും, അതിലെ നാല് വരികൾ ഞങ്ങൾ പറയും, നിങ്ങൾ പാടിക്കേൾപ്പിക്കണം.
0: പാടിക്കേൾപ്പിക്കണം. ഓക്കെ, അപ്പൊ വേഗം വേഗം വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ പറഞ്ഞല്ലോ, 0484242810. എന്താണ്, ആരും വിളിക്കുന്നില്ലേ? വേഗം ആട്ടെ. ഞങ്ങളിവിടെ വെയിറ്റിംഗ് ആണ്. സമയം 6 മണി കഴിഞ്ഞ് 49 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0484242810 ആണ്. അപ്പോൾ അടുത്ത ആള് നമ്മളുടെ കൂടെ ചേരുന്നുണ്ട്. ഹലോ.
3: ഹലോ,
0: ഇതാരാണ്?
3: ശ്രീപ്രിയ
0: വൈക്കം. നമ്മുടെ വൈക്കം വിജയലക്ഷ്മിയുടെ നാട്ടുകാരി. ആ, എന്തൊക്കെയുണ്ട് വൈക്കം വിശേഷം? വൈകിട്ട് നല്ല മഴയൊക്കെ ഉണ്ടോ?
3: മഴയാണ്, മഴയാണ്. ഇന്ന് വലിയ കുഴപ്പമില്ലായിരുന്നു. രാവിലെ നല്ല മഴയായിരുന്നു, പിന്നെ ഉച്ചകഴിഞ്ഞ് നല്ല തെളിഞ്ഞു.
0: ഓക്കെ, ഈ വൈക്കത്ത് ബോട്ട് കയറി പോകുന്ന സ്ഥലത്തേക്കാണോ? സ്ഥലത്തെങ്ങാനും ആണോ? ഇല്ല,
3: അല്ല, ആ റൂട്ടല്ല. നമ്മള് കുമരകം പോകുന്ന റൂട്ട്, ചേർത്തല കുമരകം പോകുന്ന
0: റൂട്ടാണ്.
2: എന്ത് ചെയ്യണു ശ്രീപ്രിയ?
3: ഒന്നും ഇല്ല, ഞാൻ ടീച്ചിങ് ആയിരുന്നു ടെമ്പററി ആയിട്ട്. ഇപ്പൊ ഒന്നും ഈ വർഷം എവിടെ ആയിട്ടില്ല, അതുകൊണ്ട് വീട്ടിലാണ്.
2: വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
3: വീട്ടില് ഞാനും ഹസ്ബൻഡും മാത്രമേ
0: ഉള്ളൂ. കേട്ടിട്ടൊക്കെ എടുത്തോ?
3: കേട്ടിട്ട് രണ്ടും ഉണ്ട്, പക്ഷെ ലിസ്റ്റിംഗ് ഇല്ല, അതാണ് ഒരു പ്രശ്നം.
0: കുഴപ്പമില്ല, അതിന് ഇനിയും സമയമുണ്ടല്ലോ.
3: അതെ,
0: നന്നായിട്ട് പഠിച്ചോണ്ടിരിക്കുക.
3: അതെ.
0: ഓക്കെ,
2: ഞങ്ങളുടെ ഇത് പ്രോഗ്രാം കേട്ടോണ്ടിരിക്കുകയായിരുന്നോ?
3: അതെ അതെ അതെ, ആദ്യം തന്നെ കേൾക്കുന്നുണ്ടായിരുന്നു.
2: ഓക്കെ, അപ്പം ഞങ്ങള് നാല് വരികൾ ഇപ്പൊ പറയട്ടെ. ആരോടും മിണ്ടാതെ നീ പോകെ ഭാവുകങ്ങൾ, നേർന്നിടാം നൊമ്പരത്തോടെ എന്നും. എന്നെന്നും ഏത് വാങ്ങാൻ ഈ മൗനം, യാത്രയാവാൻ നിൽക്കും നിൻ.
0: കണ്ണീർ മുത്തും പൊന്നെ കിനാവുമായി പറന്ന് പോവതെങ്ങു നീ മാത്രം.
2: ആ കിട്ടി കിട്ടി, അത് ക്ലൂ കൊടുത്തു കിരൺ.
0: ഏതാണ് പാട്ട് പാടിയോ?
2: അത് തന്നെ പാടിയത്, കറക്റ്റ് ട്യൂണിലാണ്.
0: അതെ,
2: ഒരു മിനിറ്റാണ് കേട്ടോ സമയം.
0: ഇത് ഭയങ്കര ഫേമസ്,
2: ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പാട്ടാണ്.
0: ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പാട്ടാണ്.
2: ഒന്നുകൂടെ പറയണോ? ആരോടും മിണ്ടാതെ നീ പോകെ ഭാവുകങ്ങൾ, നേർന്നിടാം നൊമ്പരത്തോടെ എന്നും. എന്നെന്നും ഏതു വാങ്ങാൻ ഈ മൗനം, യാത്രയാവാൻ നിൽക്കും നിൻ കണ്ണുനീർ മുത്തം പൊന്നെ.
0: 1.5 മിനിറ്റ് ആയിട്ടാ. അപ്പോ നമുക്ക് അടുത്ത കോളറ് പറയുന്നു നോക്കാം. ഓക്കെ,
2: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇത് ഗെയിം മോഡാണ്. ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ഇവിടെ രണ്ടു പേരുണ്ട്, കിരൺ ബേബി ഒപ്പം രശ്മിയും.
0: ഓക്കെ, അപ്പോ ദാ ഞാൻ ആൻസർ കറക്റ്റ് ആയിട്ട് പറയും എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ആള് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നു. ഹലോ.
4: ഹലോ,
0: ആ ഇതാരാ?
4: ഞാൻ സീസയാണ്, കൊച്ചിയിലാണ്.
2: സീസ?
4: അതെ,
0: സീസ. സീസ എവിടുന്നാ?
4: ഫോർട്ട് കൊച്ചി.
0: എന്തൊക്കെയുണ്ട് ഫോർട്ട് കൊച്ചിയിലെ വിശേഷങ്ങള്? പറ
2: യാത്രയിലാണോ വീട്ടിലാണോ?
4: ഞാൻ യാത്രയിലാണ്, എന്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
2: അതെവിടെയാ?
4: കാലടി
0: കാലടി കുറച്ചു മുമ്പ് ഒരു

0: കല്ലടിക്കാരി വിളിച്ചായിരുന്നു,
1: അവിടെ
0: കേട്ടായിരുന്നോ?
1: ബ്ലോക്കാണെന്ന് പറഞ്ഞു.
2: ഞങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു, അപ്പൊ ബ്ലോക്ക് ആയിട്ട് ഞങ്ങൾ റൂട്ട് പോയി ഡിലീറ്റ് ചെയ്താ പോകുന്നത്.
0: ആ കണ്ടോ, നമ്മളെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായി. ഓക്കെ
1: ഓക്കെ, അപ്പൊ ഗെയിമിലേക്ക് കയറാം.
0: ഓക്കെ, ആരോടും മിണ്ടാതെ നീ പോകെ ഭാവുകങ്ങൾ നേർന്നിടാം നൊമ്പരത്തോടെ എന്നും, എന്നെന്നും ഏത് വാങ്ങാൻ ഈ മൗനം യാത്രയാവാൻ നിൽക്കും നിൻ കണ്ണീർ മുത്തും പൊന്നെ.
1: കിനാവുമായി പറന്നു പോവതെങ്ങു നീ മാത്രം.
2: ഇതാണോ, എനിക്കറിയില്ല, എന്റെ പാട്ടുകാരി ഒന്നുമല്ല. എന്നാലും ആദ്യത്തെ രണ്ട് വാക്ക് വെച്ച് പറയാം, എനിക്ക് വാങ്ങിത്തന്നു അറിയില്ല. ഒന്നുകൂടി പറയോ ലിറിക്സ് ഒന്ന്?
0: ആരോടും മിണ്ടാതെ നീ പോകെ ഭാവുകങ്ങൾ നേർനീടാം നൊമ്പരത്തോടെന്നും, എന്നെന്നും ഏതു വാങ്ങാൻ ഈ മൗനം യാത്രയാവാൻ നിൽക്കും നിൻ കണ്ണീർ മുത്തും പൊന്നെ, കിനാവുമായി പറന്നു പോവത് എങ്ങു നീ മാത്രം. അങ്ങ് പോരട്ടെ ബാക്കിയുള്ളത്.
1: യാത്രയായി സൂര്യാങ്കുരം വരെ കറക്റ്റാണ്, ബാക്കി എന്താ?
0: അതെ, സിസിക്ക് അടിച്ചു. അപ്പോ കൺഗ്രാചുലേഷൻ. അപ്പോ ഇനി നമുക്ക് അടുത്ത കോളറ് ആരാണെന്ന് നോക്കാം, അടുത്ത പാട്ട് ഏതാണെന്ന് നോക്കാം. ഓക്കെ
2: ഓക്കെ,
0: അതിനു മുമ്പ്
2: ഹലോ, ഞാനേ
1: അടുത്ത് വരുന്ന ഒരു പാട്ട് എന്റെ ഹസ്ബൻഡിനും
2: നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട്? എന്റെ മോളെ തമീക്ക സാറാന്നാണ് പേര്. തമീക്ക സാറ ഹസ്ബൻഡ് സിനോഷ്.
0: ഓക്കെ ഓക്കെ,
1: തമീക്ക സാറ സിനോഷ്.
2: അതെ, ഇവർക്ക് രണ്ടുപേർക്കും പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്.
0: ഓക്കെ ഓക്കെ,
2: കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും.
0: ഓക്കെ, അപ്പോ
1: എല്ലാവർക്കും വേണ്ടി ഇപ്പൊ അടുത്ത വരുന്ന പാട്ട് ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യാം,
0: സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതാ വരുന്നു പാട്ട്.

0: कैच द रेन, बारिश के पानी की एक एक बूंद को हमें बचाना है। तो मेरा खास आग्रह है, वर्षा का बूंद बूंद पानी हम मिलकर के बचाएं।
1: Where there's water, there's life. Come, let us adopt rain water harvesting techniques in our homes and offices. Let us build recharge pits and shafts, fix defunct borewells, remove silt from water bodies, plant as many trees as possible. This monsoon, let us join Catch the Rain campaign.
2: കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഓ ടി ജി ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.
3: അതെ, അപ്പോൾ നമ്മളുടെ ഗെയിം സോണിലാണ് നമ്മളിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഗെയിം സോണിൽ നമ്മൾ ഒരു മലയാള സിനിമയിലെ ഏതെങ്കിലും ഒരു ചലച്ചിത്രത്തിൻ്റെ ഗാനത്തിൻ്റെ വരികൾ പറയും, ഒരു നാല് വരികൾ നിങ്ങളോട് പറയും, നിങ്ങളത് ഞങ്ങൾക്ക് പാടിത്തരണം. ഓക്കെ, അപ്പോൾ പാടിത്തരാനായിട്ട് അടുത്ത ആള് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നു. ഹലോ.
4: ഹലോ.
3: ആ ആരാണിത്?
4: ഗൗരി.
2: ഗൗരി
3: ഗൗരി. അപ്പൊ കുറച്ചു മുമ്പ് ലക്ഷ്മി ആയിരുന്നല്ലോ. അനിയത്തിയായിരുന്നു.
2: ലക്ഷ്മിയും ഗൗരിയും. ലക്ഷ്മി എന്താ ചെയ്യണോ?
4: അവള് ഇപ്പൊ ഡിഗ്രി.
2: ഗൗരിയോ?
4: ഞാനിപ്പോ പി ജി ചെയ്യണം.
2: ഓ, പി ജി ഡിഗ്രി.
3: പി ജി ഡിഗ്രി.
2: ഏത് വിഷയമാണ് പി ജി ചെയ്യണത്?
4: ഞാൻ എം എസ് സി മാത്സ്.
3: ഓ, വലിയ പുള്ളിയാ.
2: ഈ ഭൂഗോളത്തിന്റെ
3: സ്പന്ദനം മാത്സിലാണ്. മറ്റേ ആ ഇക്വേഷനും കൂടെ ചോദിക്കാം. A+B ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു.
2: ഓക്കേ, ഞങ്ങൾ ചോദ്യത്തിലേക്ക് കടക്കാം.
3: ഈ ലക്ഷ്മി ഡിഗ്രി എന്താ, ഏത് വിഷയമാണ്?
4: ബികോമാണ്.
3: രണ്ടുപേരും കണക്കിലാണ് കളിക്കല്. ഓക്കെ, അപ്പോ നമുക്ക് ചോദ്യത്തിലേക്ക് പോയാലോ. ആ വേഗം, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമല്ലേ ഇത്രയും നേരം
2: ചോദിച്ചത്? സിമ്പിൾ അല്ലേ? കേട്ടോണ്ടിരിക്കുന്നു പ്രോഗ്രാം. കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എല്ലാം സിമ്പിൾ അല്ലേ?
3: അപ്പം അടുത്ത ചോദ്യം.
2: ഒരു മിനിറ്റ് ആണോ സമയം? ഇപ്പൊ ഞങ്ങള് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് എല്ലാം എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ട്.
3: അതെ, ഞങ്ങള് കുറച്ച് ഉദാരമതികളാണ്. എന്താണ് പറയുന്നത്,
2: സമയത്തിന് വില ഞങ്ങൾ അത്രയൊക്കെ കൽപ്പിച്ചോളൂ.
3: ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട്, നമ്മുടെ പ്രിയപ്പെട്ട ലിസണേഴ്സിന് പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും.
2: അതെ.
3: ഓക്കെ.
2: നീലവാനം മേലാകെ മിന്നും, മാരിവില്ലിൻ കസവണിഞ്ഞു, ഒരു നേർത്ത തിങ്കൾ കണ്ണാടിയാറിൻ മാറിലുറങ്ങും വധുവായി, മഞ്ഞിൽ നിന്നും മൈലാഞ്ചി മേഘം, മഞ്ഞിൽ നിന്നും മൈലാഞ്ചി മേഘം. ക്ലൂവോ?
3: ക്ലൂവോ? ക്ലൂ ഞാൻ പറയട്ടെ. ഒരു മഞ്ഞൊക്കെ ഉണ്ട് ഈ പാട്ടില്.
2: ഒരു കുഞ്ഞി പൂവും ഉണ്ട് ഈ പാട്ടില്.
3: അതെ, അതുപോലെ ഇത് മമ്മൂട്ടിയുടെ പാട്ടാ. കിട്ടിയില്ല?
4: മേഘത്തിലെ പാട്ടാണോ?
3: മേഘത്തിലെ പാട്ടാണോ അറിയില്ല. പാട്ട് പാട്.
4: മറ്റേ മഞ്ഞുകാലം നോൽക്കുക പാട്ടാണോ?
3: ആ ഒന്ന് പാടിക്ക്, ഉറപ്പിക്ക്.
4: അത്ര അറിയുള്ളൂ.
2: പാടി നോക്കിയേ.
4: മഞ്ഞുകാലം നോക്കും കുഞ്ഞു പോയി കാണും.

0: അപ്പുറത്ത് നിന്ന് പാടുണ്ട് കറക്റ്റ് ആയിട്ട്. ആ ഫോൺ അങ്ങോട്ട് കൊടുത്തേ, അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ കോറസ് പാട്. കറക്റ്റ് ആൻസർ ആണ് കേട്ടോ.
1: ഞങ്ങളുടെ ക്ലൂവിന്റെ ഒക്കെ സഹായം വേണ്ടി വന്നു.
0: ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക്സ് ഫോർ കോളിംഗ്, കൺഗ്രാചുലേഷൻ.
2: ഓക്കെ,
0: അപ്പോ
1: ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലാണ് നിങ്ങൾ ട്യൂൺ ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ പാട്ടിന്റെ ഗെയിം മോഡാണ്. വേറെ പാട്ടിലേക്ക് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ
0: അടുത്ത ആള് വേഗം വിളിച്ചോളൂ. 0484242-8101 എന്ന് പറയുന്ന നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. അങ്ങനെ വിളിച്ച് കണക്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതുപോലത്തെ ഒരു ചോദ്യം ചോദിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ആൻസർ പറയണം. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0484242-8101 എന്ന് പറയുന്ന നമ്പർ. വേഗം വേഗം വിളിച്ചോളൂ, അപ്പോൾ ഞങ്ങൾ വേഗം വേഗം കണക്ട് ചെയ്യും. അപ്പോൾ അടുത്ത ഒരാൾ വന്നിരിക്കുകയാണ്. ഹലോ
1: ഹലോ
2: ഹലോ,
0: ഇതാരാ?
2: മഹിമ.
0: മഹിമ, മഹിമ എവിടുന്നാണ്? മഹിമ കഴിഞ്ഞ ദിവസം വിളിച്ചതല്ലേ? ഇല്ല. ഓക്കെ,
1: ഉറപ്പാണ്?
0: ഉറപ്പാണ്.
1: പെരുമ്പാവൂര് എവിടെ, വീട്ടിലാണോ യാത്രയാണോ?
0: വീട്ടിലാണ്. ആ റേഡിയോയുടെ വോളിയം ഒന്ന് കുറച്ചേക്കാമോ? ഇതൊക്കെ നമ്മൾ സ്ഥിരം പറയണോ? ഓക്കെ, അപ്പോ
1: ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഞങ്ങളുടെ പരിപാടി കേട്ടോണ്ടിരിക്കായിരുന്നോ?
2: കേട്ടായിരുന്നു.
0: എന്നിട്ടും റേഡിയോയുടെ വോളിയം കൂട്ടി വെച്ചേക്കോ.
1: എക്കോ അടിക്കണ്ടേ നമുക്ക്?
0: ഓക്കെ ഓക്കെ. മുടിയിഴ കോതിയ കാറ്റിന് മുഴിയിൽ മധുവായി മാറിയതാരെ, അവളുടെ മിഴിയിൽ കടമിഴിയാലെ കനവുകൾ എഴുതിയതാരെ.
1: മുടിയിഴ കോതിയ കാറ്റിൻ മുഴിയിൽ മധുവായി മാറിയതാരെ, അവളുടെ മിഴിയിൽ കരിമഷിയാലെ കനവുകൾ എഴുതിയതാരെ.
0: മുടിയിഴ കോതിയ കാറ്റിൻ മുഴിയിൽ മധുവായി മാറിയതാരെ, അവളുടെ മിഴിയിൽ കരിമഷിയായി കനവുകൾ എഴുതിയതാരെ. കേട്ടിട്ടേ ഉള്ളൂ, അറിയില്ല.
1: അടുത്ത ആൾക്ക് കൊടുക്കാം അല്ലേ? മഹിമ അപ്പ കേട്ടോണ്ടിരുന്നതിന് ഒത്തിരി താങ്ക്സ്.
0: ഓ, താങ്ക്സ് ഫോർ കോളിംഗ്. ഓക്കെ
2: ഓക്കെ,
0: അപ്പൊ അടുത്ത പ്രാവശ്യം ടെൻഷൻ ഇല്ലാതെ സംസാരിക്കുക. ഓക്കെ, അപ്പോ വേഗം വിളിച്ചോളൂ. 0484242-8101 വിളിക്കേണ്ട നമ്പർ, 0484242-8101. അപ്പോ അടുത്ത ആള് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ
3: ഹലോ,
0: ആരാ?
3: തത്തപ്പള്ളി സുവർണയാണ്.
1: സുവർണ തത്തപ്പള്ളി?
3: അതെ.
1: തത്തപ്പള്ളിയിൽ എന്തുണ്ട് വിശേഷം?
3: നല്ല വിശേഷം, നല്ല മഴയുണ്ട്.
0: യാത്രയിലാണോ അതോ ചുമ്മാ വീട്ടിലിരിക്കുകയാണോ? ചായയൊക്കെ കുടിച്ച് മഴയൊക്കെ കണ്ട് ജോൺസൺ മാഷിന്റെ പാട്ടൊക്കെ കേട്ട്
1: വീട്ടില് കട്ടൻ ചായയും പാട്ടും ഒക്കെ ആയിട്ടിരിക്കുകയാണോ?
0: ഇരിക്കുകയാണ്. ഓക്കെ,
1: ഞങ്ങളുടെ ക്വസ്റ്റ്യൻ കേട്ടായിരുന്നോ? അറിയാമോ ഉത്തരം? എന്നാ പാടിക്കോളൂ.
3: വരമഞ്ഞനാടിയരാവിന്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി
0: കണ്ടുപിടിച്ച് കളഞ്ഞുലോ.
1: ഇത് കണ്ടുപിടിച്ചിട്ട് വേഗം ഉത്തരം പറയാൻ വേണ്ടി ഞങ്ങളെ വിളിച്ചതാണ്.
0: അതെ.
1: വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
3: വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, രണ്ട് പിള്ളേരുണ്ട്.
1: പിള്ളേർക്കൊക്കെ ചായ ഒക്കെ കൊടുത്താ?
0: സാധാരണ ഉണ്ടല്ലോ ഈ റേഡിയോയിലേക്ക് വിളിച്ചു കഴിഞ്ഞിട്ട് സാധാരണ നമ്മുടെ ആളുകൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എൻ്റെ വീട്ടിൽ ഹസ്ബൻഡ്, രണ്ട് പിള്ളേരുണ്ട്. അവര് ശരിക്കും ഇവരെ എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ആ പേരൊക്കെ പറയണ്ടേ? എന്റെ ഹസ്ബൻഡിന്റെ പേര് ഇന്നതാണ്, എന്റെ പിള്ളേരുടെ പേര് ഇതാണ്, അങ്ങനെയല്ലേ പരിചയപ്പെടുത്തുന്നത്?
3: ഷിബു. മകന്റെ പേര് ഷിബു. മകന്റെ മൂത്ത മകന്റെ പേര് അമൽ. രണ്ടാമത്തെ മോന്റെ പേര് ആഷില്.
0: ആഷില്. അപ്പൊ ആ പുറത്ത് നിന്ന് കുരയ്ക്കുന്ന ആരാണ്?
3: വീട്ടില് രണ്ട് പട്ടികളുണ്ട്.
1: രണ്ടുപേരുണ്ടോ?
3: രണ്ട് പട്ടിയുണ്ട്, പൂച്ചയുണ്ട്.

0: പാലുണ്ട്.
1: അവർക്ക് ഇത്തിരി ബഹുമാനമൊക്കെ കൊടുക്കുക, രണ്ട് നായ്ക്കളുണ്ട്.
2: അല്ല, അവരുടെ പേരെന്താ?
0: അവരുടെ പേര്, ഒരാളുടെ പേര് പാലു, ആളിന്റെ പേര്, പെണ്ണിന്റെ പേര് കുഞ്ഞാറ്റ.
2: പാലു,
1: പാലു കുഞ്ഞാറ്റ.
2: പൂച്ചക്കുട്ടിയുടെ
0: കുഞ്ഞാപ്പി.
1: കുഞ്ഞാപ്പി, ആ കൊള്ളാം, അടിപൊളി പേരുകള്. പാലു, കുഞ്ഞാറ്റ, കുഞ്ഞാപ്പി, കൊള്ളാം.
2: ഓക്കേ, അപ്പൊ ഒത്തിരി സന്തോഷം, കറക്റ്റ് ആൻസറും പറഞ്ഞു, കൺഗ്രാജുലേഷൻ.
1: ഓക്കെ, അപ്പൊ സമയം 7 മണി കഴിഞ്ഞ് 9 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺഡ് ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5, മ്യൂസിക്കലി യോഴ്സ്.

0: സമയം 7 മണി കഴിഞ്ഞ് 14 മിനിറ്റും 7 സെക്കൻഡും ആകുമ്പോൾ ഗെയിം സോണിലാണ് നമ്മൾ നിൽക്കുന്നത്. ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.
1: ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ കിരണും രശ്മിക്കും ഒപ്പം ഒരാളോട് ചേരുന്നുണ്ട്, ആരാണെന്ന് നോക്കാം.
0: അതെ, ഹലോ.
2: ഹലോ,
0: ഇതാരായത്?
2: റസിയാണ്, ചേർത്തലയിൽ നിന്ന്.
1: ചേർത്തലയിൽ റസിയ. ചേർത്തലയില് മഴ ഇപ്പൊ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? മഴയുടെ ഒച്ചയാണോ കേൾക്കണേ?
2: ഞങ്ങള് ഡ്രൈവിലാണ്.
0: ഡ്രൈവിലാണ്.
1: എവിടേക്കാ പോണേ?
2: ഞങ്ങളൊന്ന് എറണാകുളം പോയിട്ട് തിരിച്ചു വരാം.
0: ആ കുഞ്ഞു അവിടെ പേരെന്താ ആദ്യം പറ?
2: കുഞ്ഞു അവിടെ പേര് സയ്യിദ.
0: സയ്യിദ?
1: സയ്യിദ എന്നാണോ സയ്യിദ എന്നാണോ പറഞ്ഞേ?
2: സയ്യിദ.
0: സയ്യിദ. ആ കൊള്ളാം.
1: വണ്ടി ഓടിക്കുന്ന ആളാരാ?
2: വണ്ടി ഓടിക്കുന്നത് ഹസ്ബൻഡാണ്.
1: ആസാദ്. ക്ലിയർ ആയില്ല.
2: വണ്ടി ഓടിക്കുന്നത് ഹസ്ബൻഡാണ്, സാബു.
1: സാബു.
0: ഓക്കെ ഓക്കെ. ആ എന്താണ്, വിൻഡോയൊക്കെ കേറ്റിയിട് കേട്ടോ, നമുക്കൊന്നും ക്ലിയർ ആവുന്നില്ല, ഇടയ്ക്ക് ഒരു കാറ്റടിക്കുന്നു.
1: ഞങ്ങളപ്പം കേട്ടോണ്ടിരിക്കുന്നു പ്രോഗ്രാം.
0: എന്തായാലും സാഹിദ
1: പാടോ?
0: പാട്ട് പാടാൻ വേണ്ടിട്ട് റെഡിയായി നിൽക്കുവാണ്
1: സാഹിദ. അവിടെ ഇരുന്ന് പാടുന്നുണ്ട്.
0: അതെ.
1: ഹലോ.
2: ഹലോ.
1: ഞങ്ങൾ ചോദ്യം ചോദിക്കട്ടെ? ഞങ്ങളൊരു പാട്ടിന്റെ കുറച്ച് വരികൾ പറയും, നിങ്ങൾ അത് പാടി കേൾപ്പിക്കണം. ഏതാണ് പാട്ടെന്ന്?
0: ഓക്കെ. മിന്നും കിനാവിൻ തിരിയാതൻ മിഴിയിൽ, സോറി, മിന്നും കിനാവിൻ തിരിയായൻ മിഴിയിൽ ദിനം കാത്തു വെക്കാം അണയാതെ നിന്നെ ഞാൻ, ഇടനെഞ്ചിനുള്ളിലെ ചുടുശ്വാസമായി ഞാൻ ഇഴ ചേർത്ത് വെച്ചിടാം വിലോലമായി. വളരെ തെറ്റായിട്ടുള്ള ഒരു ആൻസർ ആണ്.
1: ഓക്കെ, നമുക്ക് അടുത്ത ആൾക്ക് ചാൻസ് കൊടുക്കാം ടോറസ് ചെയ്യാ.
0: ഓക്കെ, താങ്ക് യു വിളിച്ചതിന്. ഓക്കെ, അപ്പോ അടുത്തയാള് വേഗം വിളിച്ചോളൂ. 0484248101. ഷൈദ ആർക്കും ഒന്നും മനസ്സിലായില്ല, ചേച്ചി പറഞ്ഞു.
1: 0484248101 ലേക്കാണ് വിളിക്കേണ്ടത്. ഇവിടെ ഞങ്ങൾ ചോദ്യവുമായിട്ട് റെഡിയാണ്. ഒരു പാട്ടിന്റെ 4 വരികൾ പറഞ്ഞു, അത് ഏതാണെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. അതെ, അടുത്ത ആള് റെഡിയാണ്. ഹലോ.
0: ഹലോ.
3: ഹലോ. റെയിൻബോ എഫ്എം അല്ലേ?
0: റെയിൻബോ എഫ്എം ആണ്. ആരാണ്?
3: ഓക്കെ, ഇത് പാലക്കാട് നിന്നാണ്. അരവിന്ദ്.
0: അരവിന്ദ്. അരവിന്ദ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
3: നല്ല വിശേഷം. മഴ.
0: മഴയാണ്.
1: അവിടെ മഴയാണ്.
0: ഇന്ന് മൊത്തം മഴയാണെന്നേ, എല്ലായിടത്തും മഴയുണ്ട്. ഓറഞ്ച് അലർട്ടൊക്കെയാണ്. ഓക്കെ, അപ്പോ പാട്ടൊക്കെ കേൾക്കാറുണ്ടോ? ഏത് ടൈപ്പ് പാട്ടിനോടാണ് ഇഷ്ടം?
3: പഴയ മെലഡീസിനോടാണ് താല്പര്യം.
0: പഴയ മെലഡീസിനോടാണ് താല്പര്യം. എന്നാ ഒരു പുതിയ മെലഡി ചോദിക്കാം?
1: ഞങ്ങൾ ചോദിച്ച ചോദ്യം കേട്ടായിരുന്നോ ഇതിനു മുന്നത്തെ ലിസ്ണറിനെ കേട്ടായിരുന്നോ?
3: ആ, ഇപ്പോ ജസ്റ്റ് ഒന്ന് കേട്ടു.
1: ഉത്തരം അറിയോ?
3: ഉത്തരം
0: എന്നാലും ഒന്നോടെ പറയാം. മിന്നും കിനാവിൻ തിരിയായൻ മിഴിയിൽ ദിനം കാത്തു വെക്കാം അണയാതെ നിന്നെ ഞാൻ, ഇടനെഞ്ചിനുള്ളിലെ ചുടു ശ്വാസമായി ഞാൻ ഇഴ ചേർത്ത് വെച്ചിടാം വിലോലമായി, ഓരോ രാവും പകലും പകലുകൾ
1: ഇതായി.
0: ഓക്കെ, ഇതാണ് ലൈൻ.
3: എന്തെങ്കിലും അല്ല, വരികൾ നല്ല വരികളാണ്. പാടാനാണ് ബുദ്ധിമുട്ട്, പാട്ടിതുവരെ കിട്ടുന്നില്ല.
0: എന്നാലും ഒന്ന് പാടി നോക്ക്. ഏതാ പാട്ട്?
1: മിന്നും കിനാവിൻ തിരിയായൻ മിഴിയിൽ ദിനം കാത്തു വെക്കാം അണയാതെ നിന്നെ ഞാൻ, ഇട നെഞ്ചിനുള്ളിലെ ചുടു ശ്വാസമായി ഞാൻ ഇഴ ചേർത്ത് വെച്ചിടാം വിലോലമായി.
0: സോറി, ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ആൾക്ക് പാസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു വിളിച്ചതിന്. ഓക്കെ, അപ്പോ അടുത്ത ആൾക്ക് ചാൻസ് കൊടുക്കുവാണ്. വേഗം വിളിച്ചോളൂ. 0484248101.
1: ഹലോ.
0: ഹലോ.
4: ഹലോ.
1: ഇതാരായിരുന്നു?
4: ഞാൻ നോർത്ത് പറഞ്ഞാണ്.
1: പേര് പറഞ്ഞു.
0: വിനോജ്. വിനോജ്.
1: ഓക്കെ, ക്വസ്റ്റ്യൻ കേട്ടായിരുന്നോ?
0: ആ, ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു കാറ്റ് പോലെ
1: മിന്നും കിനാവും തിരിയായൻ

0: വിഴിയിൽ ദിനം കാത്തുവയ്ക്കാം അണയാതെ നിന്നെ ഞാൻ, ഇഴനെഞ്ചിനുള്ളിലെ ചുടുശ്വാസമായി ഞാൻ ഇഴ ചേർത്തു വെച്ചിടാം വിലോലമായി.
1: ജീവാംശമായി എന്നുള്ള പാട്ടല്ലേ?
0: ആ കറക്റ്റ്. ഇതെങ്ങനെ കിട്ടി? കുറെ പേര് മാറ്റിവെച്ചതാണല്ലോ. പാടുവോ?
2: അല്ല, എന്നാലും
0: ഞങ്ങൾക്ക് പ്രോഗ്രാമിന്റെ ഇതിൽ
2: പ്രോഗ്രാമിൽ പാടി കേൾപ്പിക്കണം, എന്നാലേ ഞങ്ങൾ വിജയിയായിട്ട് പ്രഖ്യാപിക്കും.
0: വിജയായി എന്നാലും പറയൂ, പാടൂ, പറയൂല്ല, പാടൂ,
2: പാടൂ.
1: അല്ല, എനിക്ക് അതിന്റെ പരി അറിയില്ല, ഈ ആദ്യത്തെ വരെ അറിയാവൂ.
0: എന്നാ പറഞ്ഞ പാടുവോ? ജീവാംശം
2: വണ്ടിയിലാണ് പാടാൻ പറ്റില്ല. ബസ്സിലാണോ?
1: അല്ലല്ല, കാറില്ല, കാറില്ല.
2: അപ്പൊ പിന്നെ പാടണതിനെന്താ കുഴപ്പം?
1: ഇല്ല, പാടാറില്ല.
0: ഒറ്റക്കാണോ?
1: അതെ അതെ അതെ.
0: ഓക്കെ, അപ്പൊ സാരമില്ല. അപ്പൊ നമുക്ക്
2: ഒറ്റക്ക് ഒറ്റക്ക് ഫോണും ചെയ്തോണ്ടാണോ കാറ് ഓടിക്കുന്നേ? സൈഡ് ഒതുക്കിട്ട് വേണം വിളിക്കാൻ. നമ്മള് ഫോൺ ചെയ്തോണ്ട് ഒരിക്കലും ഡ്രൈവ് ചെയ്യരുത്. സ്പീക്കറിലാണെങ്കിലും ഡ്രൈവ് ചെയ്യുമ്പോ ഫോണിൽ സംസാരിക്കരുത്. വേറൊരാളുമായിട്ട് സംസാരിക്കുമ്പോ നമ്മുടെ കോൺസെൻട്രേഷൻ പോവും. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു വിളിച്ചതിന്. ഓക്കെ, അപ്പോ രശ്മി, നമുക്ക്
0: 7:25 വാർത്തകൾ വരും അല്ലേ?
2: അതെ, അതിനു മുമ്പ് നമുക്കൊരു പാട്ട് കൂടി അങ്ങ് കൊടുക്കാം.
0: അതിനുശേഷം വീണ്ടും സ്റ്റേ ട്യൂൺഡ്, ഞങ്ങൾ തന്നെ തിരിച്ചു വരും. ഈ ഗെയിം പ്ലാൻ തന്നെ മുന്നോട്ട് പോവും. കേട്ടുകൊണ്ടേയിരിക്കുക ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. 7:25 മലയാളത്തിൽ വാർത്തകളാണ് തിരുവനന്തപുരത്ത് നിന്ന് റിലേ ചെയ്യുന്നു. 7:35 ഞങ്ങൾ തിരിച്ചു
3: വരും. ബാരിഷ് കേ പാനീ കീ ഏക് ഏക് ബൂന്ദ് കോ ഹമേ ബചാനാ ഹൈ തോ മേരാ ഖാസ് ആഗ്രഹ ഹൈ വർഷാ കാ ബൂന്ദ് ബൂന്ദ് പാനീ ഹം മിൽകർ കേ ബചായേ.
4: വേർ ദേർസ് വാട്ടർ ദേർസ് ലൈഫ്. കം ലെറ്റ് അസ് അഡോപ്റ്റ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ടെക്നീക്സ് ഇൻ ഔർ ഹോംസ് ആൻഡ് ഓഫീസസ്. ലെറ്റ് അസ് ബിൽഡ് റീചാർജ് പിറ്റ്സ് ആൻഡ് ഷാഫ്റ്റ്സ്, ഫിക്സ് ഡിഫങ്ക്ട് ബോർവെൽസ്, റിമൂവ് സിൽറ്റ് ഫ്രം വാട്ടർ ബോഡീസ്, പ്ലാന്റ് ആസ് മെനി ട്രീസ് ആസ് പോസിബിൾ. ദിസ് മോൺസൂൺ ലെറ്റ് അസ് ജോയിൻ കാച്ച് ദ റെയിൻ കാമ്പയിൻ.
5: ആകാശവാണി FM Rainbow 107.5.

സമയം 7 മണി കഴിഞ്ഞ് 24:40 അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ആരോഗ്യകരമായ സംവാദം ജനാധിപത്യത്തിന് കരുത്തേകുമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ന്യൂസിലാൻഡ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. ഇരുരാജ്യങ്ങൾക്കുമിടയിലെ അവസരങ്ങളുടെ വലിയ സാധ്യത ഉപയോഗപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി. വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത ബോട്ട് മറിഞ്ഞ് രണ്ട് മലയാളികൾ ഉൾപ്പെടെ 15 പേർ മരിച്ചു. മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ഇന്ത്യൻ എംബസി. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണത്തിന് 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കേരള സർക്കാർ. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ നോർവെ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. വാർത്തകൾ വിശദമായി. ആരോഗ്യകരമായ സംവാദം ജനാധിപത്യത്തിന് കരുത്തേകുമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ജനാധിപത്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണെന്നും എന്നാൽ ഭരണഘടനയോടും പൊതുജനക്ഷേമത്തോടുമുള്ള പ്രതിജ്ഞാബദ്ധതയ്ക്കാണ് മുൻതൂക്കം നൽകേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. 18-ാമത് ബീഹാർ നിയമസഭയിലെ അംഗങ്ങൾക്കായുള്ള ദ്വിദിന പരിശീലന പരിപാടി ഗയയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമവും സുതാര്യവുമാക്കുന്നതിന് നിർമ്മിത ബുദ്ധി പോലുള്ള സാങ്കേതിക വിദ്യകൾ കൂടുതൽ പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു.
1: Healthy debates strengthens the democracy. Constructive cooperation advances the state and the nation. In a democracy, we may agree to disagree. But we all should remember one thing. We all should agree towards one thing. Our commitment to the people and our commitment to our constitution.
0: ന്യൂസിലൻഡിലെ രണ്ടു ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. സന്ദർശനത്തിനിടെ പ്രതിരോധം, വിനോദസഞ്ചാരം, കായികം, ദുരന്ത നിവാരണം, മൃഗസംരക്ഷണം എന്നീ മേഖലകളിൽ സഹകരണത്തിനായുള്ള 5 ധാരണാപത്രങ്ങളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. സന്ദർശനത്തിന്റെ ഭാഗമായി ഓക്ലൻഡിൽ ഇന്ത്യൻ സമൂഹത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. ഇരുരാജ്യങ്ങൾക്കുമിടയിൽ അവസരങ്ങളുടെ വലിയ സാധ്യതയുണ്ടെന്നും അത് പ്രയോജനപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധരാണെന്നും ശ്രീ മോദി പറഞ്ഞു.
2: हर युग में हर दौर में भारत ने खुद को ट्रांसफॉर्म किया है और इसका कारण है हमारी सीखने की ललक. भारत सबसे सीखता है. हमारे लिए सामने वाले देश की जनसंख्या नहीं जन कल्याण की भावना मायने रखती है और इसलिए हमने न्यूजीलैंड से भी बहुत कुछ सीखा है.
0: ഇന്ത്യയുടെ വളരുന്ന ആഗോള നിലവാരത്തെയും ന്യൂസിലൻഡിന്റെ വികസനത്തിന് ഇന്ത്യൻ സമൂഹം നൽകിയ സംഭാവനയെയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ അഭിനന്ദിച്ചു. വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത ബോട്ട് മറിഞ്ഞ് രണ്ട് മലയാളികൾ ഉൾപ്പെടെ 15 പേർ മരിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരാണ് മരിച്ച മലയാളികൾ. ആകെ 32 വിനോദസഞ്ചാരികളും 4 ജീവനക്കാരുമാണ് ബോട്ടിലുണ്ടായിരുന്നത്. ഹോചിമിൻ സിറ്റിയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറലിൽ കൺട്രോൾ റൂം സജ്ജീകരിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം രേഖപ്പെടുത്തി. മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കൊടിക്കുന്നിൽ സുരേഷ് എം പി വിയറ്റ്നാമിലെ ഇന്ത്യൻ അംബാസിഡറുമായി സംസാരിച്ചു. സത്വര നടപടി സ്വീകരിക്കുമെന്ന് അംബാസിഡർ.

0: അറിയിച്ചു. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ മൂന്നാമത് ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിന് തുടക്കമായി. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അധ്യക്ഷത വഹിച്ചു. ബദൽ ജൈവ ഇന്ധനങ്ങളുടെയും മലിനീകരണരഹിത സാങ്കേതിക വിദ്യകളുടെയും സഹായത്തോടെ റോഡ്, റെയിൽ, വ്യോമയാന, ജലപാത ഗതാഗതത്തിൽ കാർബൺ ന്യൂട്രൽ സാധ്യമാക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ച് പ്രതിനിധികൾ ചർച്ച ചെയ്തതായി ശ്രീ ഗഡ്കരി പറഞ്ഞു. ലോക്നായക് ജയപ്രകാശ് നാരായണൻ രാജ്യത്തിന് ശ്രദ്ധേയ സംഭാവനകൾ നൽകിയ മഹാനായ സ്വാതന്ത്ര്യസമര സേനാനിയും ചിന്തകനും ദേശീയ നേതാവുമായിരുന്നെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ ജയപ്രകാശ് നാരായൺ പബ്ലിക് ലൈബ്രറി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിൽ ഗ്രന്ഥശാലകൾ പ്രധാന പങ്ക് വഹിക്കുന്നതായും രാജ്യത്തെയും ജനങ്ങളെയും മനസ്സിലാക്കാൻ വായന അനിവാര്യമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. സുസ്ഥിര വികസനത്തിന് സ്വമേധയായുള്ള കുടുംബാസൂത്രണം, യുക്തിപരമായ തിരഞ്ഞെടുപ്പുകൾ, ആരോഗ്യകരമായ കുടുംബങ്ങൾ എന്നിവയുടെ പ്രാധാന്യം എടുത്തുകാട്ടുന്നതാണ് ലോക ജനസംഖ്യാ ദിനമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. ഗർഭധാരണ ഇടവേള കൃത്യമായി പാലിക്കുന്നത് മാതൃശിശു ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് അനിവാര്യമാണെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സമഗ്ര അവലോകനം നടത്തിയതായി പാർലമെന്ററി കാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ അറിയിച്ചു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ പുരോഗമിക്കുന്നു. എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം ഈ മാസം 30 വരെ തുടരും. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ നാവികസേനയുടെ അത്യാധുനിക യുദ്ധക്കപ്പലായ INS മഹേന്ദ്രഗിരി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ സാന്നിധ്യത്തിൽ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്തു. കപ്പൽ നിർമ്മാണ രംഗത്ത് ഇന്ത്യ കൈവരിക്കുന്ന സ്വയം പര്യാപ്തതയുടെ പ്രതീകമാണ് മഹേന്ദ്രഗിരിയെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് വിശേഷിപ്പിച്ചു. വയനാട്ടിൽ കള്ളാടി തുരങ്ക നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ കേരള സർക്കാർ 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഭൌമശാസ്ത്രജ്ഞൻ ഡോക്ടർ CP രാജേന്ദ്രനാണ് സമിതി അധ്യക്ഷൻ. ഒരു മാസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. കേരളത്തിൽ ഇന്ന് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ബാവി ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ 6 ലക്ഷം പേരെ വീടുകളിൽ നിന്നൊഴിപ്പിച്ച് ചൈന. കിഴക്കൻ ഷെജിയാങ് പ്രവിശ്യയിൽ നിന്നും ഫുജിയാനിൽ നിന്നുമാണ് ജനങ്ങളെ ഒഴിപ്പിച്ചത്. മണിക്കൂറിൽ 144 കിലോമീറ്റർ വേഗതയിൽ വീശുന്ന ചുഴലിക്കാറ്റ് നാളെ പുലർച്ചെ ഷെജിയാങ് പ്രവിശ്യയിൽ കര തൊടുമെന്നാണ് റിപ്പോർട്ട്. 100 കണക്കിന് വിമാന സർവീസുകൾ റദ്ദാക്കുകയും ട്രെയിൻ സർവീസുകൾ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 നോർവേ ഇംഗ്ലണ്ട് പോരാട്ടം. നാളെ രാവിലെ 6:30 അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരം. വിജയികൾ സെമി ഫൈനലിൽ ഏറ്റുമുട്ടും. സ്പെയിനും ഫ്രാൻസും ഇതിനകം സെമി ഫൈനലിൽ പ്രവേശിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
2: സമ്മർദ്ദങ്ങളുടെ ഭാരവുമായി എത്തുന്ന ലോക ചാമ്പ്യന്മാരായ അർജന്റീനയും ഒന്നും നഷ്ടപ്പെടാനില്ലാതെ പോരാട്ട സജ്ജരായ സ്വിറ്റ്സർലൻഡും നേർക്കുന്നവർ വരുമ്പോൾ കടലാസിലെ കണക്കുകൾ അപ്രസക്തമാകും. യഥാർത്ഥത്തിൽ മെസ്സി എന്ന സൂപ്പർ താരവും സ്വിസ് പടയുടെ ടീംവർക്കും തമ്മിലാണ് 4-ാം ക്വാർട്ടർ മത്സരം. ഇതിഹാസാരം മെസ്സിയെ കേന്ദ്രീകരിച്ചുള്ള മുന്നേറ്റങ്ങളിലാണ് നിലവിലെ ചാമ്പ്യന്മാർക്ക് പ്രതീക്ഷയെങ്കിൽ അവസരത്തിനൊത്തുയരുന്ന മൻസാംബി, എംബോള, വർഗാസ് ക്യാപ്റ്റൻ ഷാക്ക തുടങ്ങിയ ഒരുപിടി താരങ്ങളാണ് സ്വിറ്റ്സർലൻഡിന്റെ തുരുപ്പുചീട്ട്. പ്രതിരോധത്തിലെ കരുത്തും വേഗമേറിയ കൌണ്ടർ ആക്രമണങ്ങളുമാണ് സ്വിറ്റ്സർലൻഡിലെ പ്രധാന ആയുധങ്ങൾ. ഇന്ന് രാത്രി നടക്കുന്ന 3-ാം ക്വാർട്ടറിൽ ഇംഗ്ലണ്ട് നോർവേ പോരാട്ടവും ഒപ്പത്തിനൊപ്പമുള്ള ശക്തികളുടെ ബലപരീക്ഷണമാണ്. ലോകോത്തര സ്ട്രൈക്കർമാരായ ഹാരി കെയ്നും എർലിൻ ഹാളണ്ടും നേർക്കുനേർ വരുന്ന പോരാട്ടമായതുകൊണ്ട് തന്നെ ആവേശം അല്ലകടലായി വരും.
0: വിംബിൾഡൺ ടെന്നീസ് വനിത സിംഗിൾസ് ഫൈനലിൽ ഇന്ന് ചെക്കിയ താരങ്ങളായ കരോലിന മുഹോവയും ലിൻഡ നൊസ്കോവയും ഏറ്റുമുട്ടും. രാത്രി 8:30 മത്സരം. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2-ാം ദിനം ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇംഗ്ലണ്ട് 9 വിക്കറ്റിന് 170 റൺസ് എന്ന നിലയിൽ. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 285 റൺസിന് പുറത്തായിരുന്നു. ലോർഡ്സിലാണ് മത്സരം. സ്പെയിനിലെ മാഡ്രിഡിൽ നടക്കുന്ന 50th ലോകകപ്പിൽ 4-ാം ഘട്ട മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ടീമിന് വെള്ളി. ഇന്ന് നടന്ന ഫൈനലിൽ കൊളംബിയയോട് 228-232 എന്ന സ്കോറിനാണ് ഇന്ത്യൻ സംഘം പരാജയപ്പെട്ടത്. ടൂർണമെന്റിൽ ഇന്ത്യയുടെ ആദ്യ മെഡലാണിത്. ഇംഗ്ലണ്ട് ഇന്ത്യ പുരുഷ T20 പരമ്പരയിലെ 5-ാം മത്സരം സതാംപ്ടണിൽ പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തെരഞ്ഞെടുത്തു. പ്രധാനമന്ത്രിയുടെ സൂക്ഷ്മ ഭക്ഷ്യ സംസ്കരണ സംരംഭ പദ്ധതിക്കു കീഴിൽ രാജ്യത്ത്

0: 2 ലക്ഷത്തിലധികം സംരംഭങ്ങൾക്ക് വായ്പ അനുവദിച്ചതായി ഭക്ഷ്യസംസ്കരണ മന്ത്രി ചിരാഗ് പസ്വാൻ. പദ്ധതിയുടെ ആകെ ഗുണഭോക്താക്കളിൽ 44% വനിതാ സംരംഭകരാണെന്ന് മന്ത്രി വ്യക്തമാക്കി. ഓണാഘോഷവേളയിൽ യാത്രാതിരക്ക് കുറയ്ക്കാൻ 3 പ്രത്യേക ട്രെയിനുകൾ കൂടി അനുവദിച്ച് റെയിൽവേ. തിരുവനന്തപുരം നോർത്ത് മംഗളൂരു, ചെന്നൈ കൊല്ലം, ബംഗളൂരു എറണാകുളം ട്രെയിനുകളാണ് അനുവദിച്ചത്. ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ആരോഗ്യകരമായ സംവാദം ജനാധിപത്യത്തിന് കരുത്തേകുമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ന്യൂസിലാന്റ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ അവസരങ്ങളുടെ വലിയ സാധ്യത ഉപയോഗപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി. വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത ബോട്ട് മറിഞ്ഞ് 2 മലയാളികൾ ഉൾപ്പെടെ 15 പേർ മരിച്ചു. മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ഇന്ത്യൻ എംബസി. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണത്തിന് 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കേരള സർക്കാർ. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7:35 ആകുമ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM Rainbow 107.5 ആണ്. അതുപോലെ തന്നെ ഒരു പ്രത്യേക കാര്യം നിങ്ങളോട് സംസാരിക്കാനുള്ളത് എഴുത്തുകാരനും ചിന്തകനുമായുള്ള ശ്രീ ഷൗക്കത്ത് പങ്കെടുക്കുന്ന മൈൻഡ് സ്പാ നാളെ രാത്രി 9 മുതൽ 10 വരെ നമ്മുടെ റെയിൻബോ FM Kochi 107.5 ഉണ്ട് എന്ന് ഒരു അറിയിപ്പായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഇത് കേൾക്കാനായിട്ട് നിങ്ങൾ മറക്കരുത്. എഴുത്തുകാരനും ചിന്തകനുമായിട്ടുള്ള ശ്രീ ഷൗക്കത്ത് പങ്കെടുക്കുന്ന മൈൻഡ് സ്പാ നാളെ രാത്രി 9 മുതൽ 10 മണി വരെ നമ്മുടെ റെയിൻബോ FM Kochi 107.5 പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് കേൾക്കാനായിട്ട് മറക്കരുത്. കേട്ടുകൊണ്ടേയിരിക്കൂ, ഇത് ആകാശവാണി കൊച്ചി FM Rainbow 107.5. നമ്മൾ വീണ്ടും മലയാളത്തിൽ വാർത്തകളൊക്കെ കഴിഞ്ഞിട്ട് തിരികെ എത്തിയിരിക്കുകയാണ് ഡ്രൈവ് ടൈം മ്യൂസിക്കിലേക്ക്. അപ്പോൾ ചെറിയൊരു ഗെയിമും ഉണ്ട്, അതുപോലെ തന്നെ പാട്ടുകളും ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത പാട്ട് കേട്ടിട്ട് ഗെയിമിലേക്ക് പോയാലോ? യെസ്, സ്റ്റേ ട്യൂൺഡ്. ആകാശവാണി കൊച്ചി FM Rainbow 107.5 മ്യൂസിക്കലി യോഴ്സ്.

0: സമയം 7 മണി കഴിഞ്ഞിട്ട് 41 മിനിറ്റ് ആകുകയാണ്. അപ്പോൾ നമ്മൾ മലയാളത്തിൽ വാർത്തകളൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഗെയിം ടൈം തന്നെയാണ്,
1: ഗെയിം സോൺ തന്നെയാണ്, ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ്. ഞാൻ രശ്മിയും കിരണും ഉണ്ട് ഇവിടെ.
0: അതെ, അപ്പോൾ ഞാൻ അടുത്ത ആളെ കണക്ട് ചെയ്യുവാണ്. രശ്മി, ആരാണ് വിളിച്ചിരിക്കുന്നത്? ഹലോ.
2: ഹലോ.
0: ആ, ആരാ ഇത്? ഏഞ്ചൽ. എന്ത് ചെയ്യുവാണ്? സ്റ്റുഡന്റ് ആണ്. ഓക്കെ.
1: വൈപ്പിനി നിന്നാണോ?
2: ആ, വൈപ്പിനി നിന്നാ.
0: ഓക്കെ. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ, അല്ലെങ്കിൽ എന്തിനാ പഠിക്കുന്നേ?
2: ഡിഗ്രി ഫൈനൽ ഇയർ.
0: ഡിഗ്രി ഫൈനൽ ഇയർ ആണ് പഠിക്കുന്നത്. ഓക്കെ.
1: അപ്പോൾ ഞങ്ങളുടെ ചോദ്യത്തിന്റെ പാറ്റേൺ ഒക്കെ മനസ്സിലായല്ലോ.
2: ഞാൻ ഇപ്പോഴാ കേട്ടതല്ലേ.
0: അത് നമ്മള് മലയാളത്തിലെ ഒരു സിനിമാ പാട്ട്, മലയാളത്തിലെ ഒരു മലയാള സിനിമാ പാട്ട്, അതിന്റെ വരികള്, അത് പാട്ടിന്റെ ഇടയ്ക്കു നിന്നുള്ള വരികളായിരിക്കാം, ചിലപ്പോൾ തുടക്കത്തിലെ വരികളായിരിക്കാം, ഏതെങ്കിലും 4 വരികൾ ഞങ്ങൾ പറയും. ആ പാട്ട് ഏതാണെന്ന് പാടിത്തരണം.
1: പാട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന്റെ പല്ലവിയാണ് പാടേണ്ടത്.
0: ആ ഓക്കെ, റെഡി അല്ലേ? ഓക്കെ. 1 മിനിറ്റ് സമയമാണോ ഉള്ളത്? പക്ഷെ നമ്മൾ അങ്ങനെ 1 മിനിറ്റ് നോക്കുന്നില്ല, മാക്സിമം പറയാനായിട്ട് ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഇല്ല ചേട്ടാ, ഇല്ല ചേച്ചി എന്ന് പറയണം. ഓക്കെ. ഓക്കെ. ആരും കാണാ നേരം നോക്കി അരിമുല്ല ചൊടിയിൽ മുത്തി അന്നം പിന്നം പുന്നാരിച്ചാൽ പിടയാതെ പിടയരുതേ കിളിപ്പാടും കൊമ്പിൽ മാരിവില്ലലയിൽ വിളയാടും നേരം മഞ്ഞു പോലുരുകണം.
1: ആരും കാണാ നേരം നോക്കി അരിമുല്ല ചൊടിയിൽ മുത്തി അന്നം പിന്നം പുന്നാരിച്ചാൽ പിടയാതെ പിടയരുതേ കിളിപാടും കൊമ്പിൽ മാരിവില്ലയലിൽ വിളയാടും നേരം മഞ്ഞുപോലുരുകണം. എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? ഒന്നും മിണ്ടുന്നില്ല കുട്ടി.
0: അതെ. ഹലോ ഏഞ്ചൽ.
2: ആരും കാണാ നേരം നോക്കി
1: അരിമുല്ല ചൊടിയിൽ മുത്തി അടിച്ചു
0: നോക്കുവാണല്ലേ. നടക്കില്ല, നടക്കില്ല മോളെ, നടക്കില്ല, നടക്കില്ല. ഹലോ, കമ്പ്യൂട്ടറിൽ സെർച്ച് ചെയ്ത്, അല്ലെങ്കിൽ അതെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് നമ്മളെ പറ്റിക്കാനായിട്ട് നോക്കരുത്. ഞങ്ങൾക്ക് ഇതെല്ലാം അറിയാം. ഡിക്റ്റേറ്റീവ് രശ്മിയും ഡിക്റ്റേറ്റീവ് കിരണുമാണ് ഇവിടെ. ഓക്കെ മോളെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്.

0: നമ്മളെ പറ്റിക്കാൻ
1: തുടങ്ങി.
0: ഓക്കെ, അപ്പൊ നിങ്ങൾ വിളിച്ചോളൂ, വിളിക്കേണ്ട നമ്പർ 0484242410.
1: ഞങ്ങളിവിടെ നാല് വരികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതിന് കേട്ടിട്ട് അത് ഏത് പാട്ടാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ അടുത്ത ആൾ റെഡിയാണ്.
0: ഓക്കെ, ഹലോ ഹലോ ഹലോ, ആരാണ്?
2: ഹലോ,
0: ആ
2: പറവൂര്.
0: പറവൂരിൽ നിന്ന് ആരാ വിളിക്കണേ?
2: ചേന്നമംഗലം രഞ്ജിത്ത്.
0: ചേന്നമംഗലം രഞ്ജിത്ത്, അടിപൊളിയാണല്ലോ. ചേന്നമംഗലം രഞ്ജിത്ത്
1: അവിടെ അല്ലെ?
0: കൈത്തറി,
2: ചേന്നമംഗലം കൈത്തറി, അവിടുന്ന് പാലിയം അമ്പലത്തിന്റെ അടുത്ത്.
1: ആ, അതുമായി എന്തെങ്കിലും ഒക്കെ അറിയാവുന്നതാണോ, ബന്ധമുള്ളതാണോ?
2: പല ജയന്തരനാണല്ലോ
1: പാട്ടുകാരന്റെ. ആ, കൈത്തറിയായിട്ട് പാട്ട് മാത്രമേ ഉള്ളൂ.
0: ഇപ്പൊ ഞാൻ ചോദിച്ച അല്ല, ഞങ്ങള് തന്നെ ആ വരികള് കേട്ടായിരുന്നോ? ആ, പാട്ട് ഏതാണെന്ന് അപ്പൊ അറിയോ? അറിയാം, എന്നാ പാടിക്കോ.
2: കുഞ്ഞുമണി കൂട്ടിൽ കുറിയക്കുന്നാടും കുറുമ്പുള്ളരായിപ്പാവേ.
0: ആ, ഇതിപ്പോ ഞാൻ
1: ഞങ്ങൾക്ക് തിരിച്ച് പറഞ്ഞു തരുമോ?
0: പറഞ്ഞു തരുവാണോ? അങ്ങനെയല്ല, പാടി
1: കേൾപ്പിക്കും.
2: കുഞ്ഞുമണി കൂട്ടിൽ കുറുകിക്കുണ്ടാടും കുറുമ്പുള്ളൊരറിക്കാവേ.
1: കറക്റ്റാണ്, ഇത്ര വരികൾ
2: വരുന്നുണ്ട്. മാര കുറി
0: അത് തന്നെയാണ് പാട്ട്. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു ആൻഡ് കൺഗ്രാചുലേഷൻ.
2: ഞങ്ങള് ഉദ്ദേശിക്കുന്ന ഒരു പാട്ട് നമുക്ക്
1: ലഭിച്ചിട്ടില്ലേ?
0: ഏതാണ് പാട്ട്?
2: അതൊരു ഹിന്ദി പാട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്.
0: ആ, പറഞ്ഞോളൂ.
2: റെഫ്യൂജി എന്ന് പറഞ്ഞ ഇതിലെ പാട്ടാണ്.
0: ആ, ഏത്?
2: അഭിഷേക് ബച്ചനും ഐശ്വര്യ കൂടി ഉള്ള.
0: ആ, പാട്ട് ഏതാണ് പറയൂ? സെർച്ച് ചെയ്യട്ടെ കേട്ടോ. ആ, ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു വിളിച്ചത്.
2: ഓക്കെ,
0: അപ്പൊ നമുക്ക് അടുത്ത ഒരു പാട്ട് കേട്ടാലോ. സ്റ്റേ ട്യൂൺഡ് ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5, മ്യൂസിക്കലി യോഴ്സ്.

0: അങ്ങനെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 56 മിനിറ്റും 27 സെക്കൻഡുമായിരിക്കുകയാണ്.
1: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇത്രയും നേരം ശ്രോതാക്കൾ ട്യൂൺ ചെയ്ത് കേട്ടോണ്ടിരുന്നത് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ്, രശ്മിക്കും കിരണിനും ഒപ്പം.
0: ഓക്കെ, അപ്പോ നമ്മള് തൽക്കാലത്തേക്ക് ഇന്നത്തെ ഈ ഒരു ഷോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്.
1: പക്ഷെ 10 മണി മുതൽ അരികെ എന്ന പ്രോഗ്രാമുമായിട്ട്.
0: അപ്പോ ഇപ്പൊ നമ്മൾ കേൾക്കാൻ പോകുന്നത് എന്താണ്?
1: പവർ പ്ലേ എന്ന പ്രോഗ്രാമാണ്.
0: അതിനു മുമ്പ് ഒരു കാര്യം കേൾക്കുമല്ലോ.
1: അതിനു മുന്നേ നമുക്ക് ഫിഫയുടെ ഡൽഹി അപ്ഡേറ്റ്സ് കേൾക്കണം. അത് നമുക്കൊരു 2 മിനിറ്റോളം ഉണ്ട്. അതിനുശേഷം വാർത്തകൾക്ക് ശേഷം പവർ പ്ലേ.
0: പവർ പ്ലേ കേട്ടുകൊണ്ടേ ഇരിക്കൂ. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5
1: മ്യൂസിക്കലി യുവേഴ്സ്.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ.
2: നമസ്കാരം, റെയിൻബോ വാർത്തകളുമായി ഞാൻ കിരൺ ബേബി. ആരോഗ്യകരമായ സംവാദം ജനാധിപത്യത്തിന് കരുത്തേകുമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ന്യൂസിലാൻഡ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ അവസരങ്ങളുടെ വലിയ സാധ്യത ഉപയോഗപ്പെടുത്തുവാൻ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി. വിയറ്റ്നാമിൽ രണ്ട് ഇന്ത്യൻ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത ബോട്ട് മറിഞ്ഞ് രണ്ട് മലയാളികൾ ഉൾപ്പെടെ 15 പേർ മരിച്ചു. മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ഇന്ത്യൻ എംബസി. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണത്തിന് 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കേരള സർക്കാർ. സംസ്ഥാന പോലീസിനെ കൂടുതൽ ജനസൌഹൃദമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് കരോലിന മുഹോവയും ലിൻഡ നെസോക്കവയും ഏറ്റുമുട്ടും. രാത്രി 8:30 മത്സരം. ഇംഗ്ലണ്ട് ഇന്ത്യ പുരുഷ T20 പരമ്പരയിലെ 5-ാം മത്സരം സദാംപ്ടണിൽ പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തെരഞ്ഞെടുത്തു. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: ന്യൂസ് റെയിൻബോ.
3: And he's got a hat-trick, I'm sure. That's out.
1: Spokes combo. All the sporting action right here on Power Play.

നമ്മൾ അതാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ചാമ്പ്യൻ ആരാണ് എന്നുള്ളത്. ചാമ്പ്യനിലേക്കുള്ള ദൂരം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്, എഫ് എം റെയിൻബോ 107.5 ഫ്രീക്വൻസിയിൽ സ്പോർട്സിനെ ചങ്കിലേറ്റുന്ന ചങ്കുകൾക്ക് വേണ്ടി വീക്കെൻഡിൽ മാത്രം എക്സ്ക്ലൂസീവ്ലി കൊണ്ടുവരുന്ന ഷോ നമ്മൾ ഇവിടെ പതിവ് പോലെ തന്നെ വിസിൽ അടിച്ചങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. മസാ കരോ ഓർ ഖുഷ് രഹോ എന്നൊക്കെ പാട്ടിൽ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ലോകം മുഴുവൻ ഒറ്റ ഹരത്തിന്റെ പിന്നാലെയാണ്, വേറെ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സൈഡിലേക്ക് മാറി നിന്നു എന്ന് നമ്മൾ പറഞ്ഞേക്കുകയാണ്. കാരണം ഏതൊരു പ്രായത്തിലുള്ള ആൾക്കാരെ എടുത്തു കഴിഞ്ഞാലും അവർ ഇപ്പോൾ ഫുട്ബോൾ ജ്വരത്തിന്റെ പിന്നാലെ തന്നെയാണ്. വേൾഡ് കപ്പ് 2026 ഫിഫ വേൾഡ് കപ്പ് അതിന്റെ കലാശക്കൊട്ടിലേക്ക് കടന്നുകൊണ്ടിരിക്കുമ്പോൾ സെമി ഫൈനലിന്റെ ഒരു സൈഡിലുള്ള ചിത്രം തെളിഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു സൈഡിലുള്ള ചിത്രം ഇന്ന് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റില്ല, കാരണം നാളെ, ഇന്ന് പുലർച്ചെ എന്ന് നമ്മൾ പറയുമ്പോഴും ഒഫീഷ്യലി ഇത് നാളെയാണല്ലോ. അപ്പൊ നാളെയോടുകൂടി ഒരു തീരുമാനം അവിടെ ഉണ്ടാവുകയാണ്. യെസ്, നോർവേ വേഴ്സസ് ഇംഗ്ലണ്ട് ഇന്ന് പുലർച്ചെ 2:30 രണ്ട് യൂറോപ്യൻ ശക്തികൾ. നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല അല്ലെ, ആരാണ് ജയിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് പറയാം മുൻ റെക്കോർഡുകളും ചരിത്രം ഒക്കെ വെച്ചിട്ട് ഇംഗ്ലണ്ട് വേണമെങ്കിൽ ജയിക്കാന്ന് പറയാമെങ്കിൽ പോലും നോർവേയുടെ ഈ പ്രാവശ്യത്തെ അഭൂതപൂർവമായ കുതിപ്പ് കണ്ടാൽ എർലിംഗ് ഹാലൻഡിന്റെ ചിറകിലേറിയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ആൻഡ് അർജന്റീനയുടെ ആ ഒരു കഴിഞ്ഞ മാച്ചിൽ, ഈജിപ്തുമായിട്ടുള്ള കളിയില്, വേൾഡ് കപ്പ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച തിരിച്ചുവരവ്, ഇതുപോലെ ഒരു തിരിച്ചുവരവ് ത്രസിപ്പിക്കുന്ന തിരിച്ചുവരവ് നമ്മൾ കണ്ടിട്ടില്ല. അതിന്റെ ഇടയ്ക്കൂടെ ചെറിയ വിവാദങ്ങളും കാര്യങ്ങളൊക്കെ സംസാരം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആ ഒരു തിരിച്ചുവരവിനെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്കൊരു സൂപ്പർ തിരിച്ചുവരവായിരുന്നു. സ്വിറ്റ്സർലൻഡ് എന്ന ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു യൂറോപ്യൻ നിരയുമായിട്ടാണ് അർജന്റീന പോരടിക്കാനായിട്ട് പോകുന്നത്. സോ ആ രണ്ട് മാച്ചുകളുടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ പവർ പ്ലേ തുടങ്ങുകയാണെന്ന്, എന്തൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നതെന്നുള്ളതിനെ കുറിച്ച്.

ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇന്ന് നീ അങ്ങോട്ട് സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറയാം എന്നുള്ളത് തന്നെയാണ്. സോ അത് എന്തൊക്കെയാണെന്നുള്ളത് ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലായി. കാരണം ഫിഫ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുക്കാൽ ഭാഗവും ഒരു 75% കാര്യങ്ങൾ നമ്മൾ ഫിഫ വേൾഡ് കപ്പിന്റെ കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കാനുള്ളത്. കഴിഞ്ഞ ഒരാഴ്ച കാലത്ത് സംഭവിച്ചിട്ടുള്ള ഏറ്റവും ത്രസിപ്പിക്കുന്ന നിമിഷങ്ങൾ ഉണ്ടായി ഫിഫ വേൾഡ് കപ്പിന്റെ, ഒപ്പം തന്നെ പല പുതിയ ചരിത്രങ്ങൾ കുറിക്കപ്പെടുകയാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം ഒന്നും കൂടെ നമ്മളൊന്ന് റീവിസിറ്റ് ചെയ്യുകയാണ് ഈ ഒരു മണിക്കൂറിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതേ സമയത്ത് തന്നെ ഫിഫ വേൾഡ് കപ്പിന്റെ കൂടെ തന്നെ അലോങ് വിത്ത് ദാറ്റ് നമുക്ക് പറയാനായിട്ട് വിംബിൾഡൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിംബിൾഡണും ഈ പറഞ്ഞ പോലെ വനിതാ ചാമ്പ്യന്റെ കാര്യത്തിൽ ഇന്ന് തീരുമാനമാവുകയാണെങ്കിൽ നാളെ പുരുഷന്മാരുടെ ചാമ്പ്യൻ ആരാന്ന് തീരുമാനമാവും. സോ രണ്ട് ചെക്ക് താരങ്ങളാണ് ഇന്ന് ഫൈനലിൽ വനിതാ വിഭാഗത്തിൽ കളിക്കാൻ പോകുന്നത്. ആൻഡ് വേറൊരു സൈഡിൽ അലക്സാണ്ടർ സ്വരേവ് വേഴ്സസ് ജാനിക് സിന്നർ, ഒരു കിടിലൻ പോരാട്ടം. അപ്പം തന്നെ രണ്ട് വിംബിൾഡൺ കലാശ പോരാട്ടങ്ങളും, ഒപ്പം തന്നെ ഫിഫ വേൾഡ് കപ്പിന്റെ ഒരു ഫൈനൽ സ്റ്റേജസിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നിമിഷത്തിലേക്കാണ് കായിക ലോകം ഇങ്ങനെ നിൽക്കുന്നത്. അറ്റ് ദ സെയിം ടൈം നമ്മളുണ്ടല്ലോ, അയർലൻഡിൽ പോയി ഒരു പരമ്പര അങ്ങ് തോറ്റു, ഇംഗ്ലണ്ടിൽ പോയി ഒരു സീരീസ് നമ്മൾ തോറ്റു. പക്ഷെ ഇന്ന് ജയിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് തലയെങ്കിലും ഉയർത്തി ഒരു കളിയെങ്കിലും ജയിച്ചു എന്ന് വിചാരിച്ചിട്ടെങ്കിലും തിരിച്ചു വരാം. ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് 5th 2020 മാച്ചും സദാംപ്ടണി നടക്കുകയാണ്. സോ ഇതിന്റെ ഒക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് ആയിരിക്കും നമ്മൾ ഇനി അങ്ങോട്ട് സംസാരിക്കാൻ പോകുന്നത്. For that, just stay tuned to FM Rainbow, musically yours.

0: Rainbow FM presents Giant Dog Waves. Giant Dog Waves.
1: Let's play football.
0: FIFA World Cup 2026 updates. ഫിഫ വേൾഡ് കപ്പ് 2026 സെമി ഫൈനൽ ചിത്രം തെളിയാൻ ഇനി രണ്ടേ രണ്ട് മത്സരങ്ങൾ. ജൂലൈ 12 രണ്ട് ഉശിരൻ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഞായറാഴ്ച പുലർച്ചെ 2:30. ലോകകപ്പ് ചരിത്രത്തിലെ തങ്ങളുടെ ഏറ്റവും മികച്ച മുന്നേറ്റവും ശക്തമായ നിരയുമായി എത്തുന്ന എർലിംഗ് ഹാലൻഡിന്റെ നോർവേ പോരടിക്കുന്നു. ഒഫൻസിലും ഡിഫൻസിലും ഒരുപോലെ കരുത്ത് കാട്ടുന്ന സ്ട്രൈക്കർ ഹാരി കെയ്ന്റെ സ്വന്തം ഇംഗ്ലണ്ടുമായി നോർവേ വേഴ്സസ് ഇംഗ്ലണ്ട് 12 ജൂലൈ 2:30 AM. ജൂലൈ 12 തന്നെ രാവിലെ 6:30 ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച തിരിച്ചുവരവ് നടത്തി ഈജിപ്തിനെ വീഴ്ത്തിയെത്തുന്ന ലയണൽ മെസ്സിയുടെ നേതൃത്വത്തിലുള്ള ലോക ചാമ്പ്യന്മാർ യൂറോപ്പിലെ തന്നെ ഏറ്റവും ശക്തവും ഡിസിപ്ലിൻഡും ക്ലിനിക്കൽ ട്രാൻസിഷൻസിനും പേരുകേട്ട സ്വിറ്റ്സർലൻഡ് നിരയുമായി ഏറ്റുമുട്ടുന്നു. അർജന്റീന വേഴ്സസ് സ്വിറ്റ്സർലൻഡ് 12 ജൂലൈ 6:30 AM. Painting the airwaves with the colors of football. FM Rainbow joins the celebrations of FIFA World Cup 2026.
2: No breaks, no boring. Just your favorite tracks back to back. You are listening to Rainbow FM 107.5. 107.5.

സോങ് ഫ്രം ദ മൂവി മേ തെര ഹീറോ. അങ്ങനെ ഹീറോസ് എല്ലാം ഗോൾ അടിച്ചങ്ങ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഫിഫ വേൾഡ് കപ്പ് 2026 ആവേശത്തിന് ആ ഒരു മാക്സിമം പീക്ക് നൽകിക്കൊണ്ട് കിലിയൻ എംബാപ്പെ 8 goals, ലിയണൽ മെസ്സി 8 goals, എർലിംഗ് ഹാലൻഡ് വൈക്കിംഗ് ഹീറോസ് നോർവേസിന്റെ നമ്മുടെ സ്വന്തം എർലിംഗ് ഹാലൻഡ് 7 goals അതിന്റെ പുറകിലുണ്ട്. ഹാരി കെയ്ൻ, അങ്ങനെ സ്ട്രൈക്കർ ഹാരി കെയ്ൻറെയും അതുപോലെ എർലിംഗ് ഹാലൻഡിന്റെയും ഒരു തീ പാറുന്ന പോരാട്ടം ഇന്ന് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുകയാണ്. സോ നോർവേ വേഴ്സസ് ഇംഗ്ലണ്ട് മാച്ചിന് വേണ്ടിയിട്ട് എല്ലാവരും ഇന്ന് രാത്രി ഉറങ്ങിപ്പോരുത്. ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എണീറ്റ് വരൽ ഇച്ചിരി പാടായിരിക്കും. സോ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു വലിയ ടാസ്ക്കാണ് യഥാർത്ഥ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് അങ്ങനെ ഒരു ടീമിനോട് പക്ഷപാതമൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അവരെല്ലാ മാച്ചസും കാണും. അപ്പോൾ നോർവേ ഇംഗ്ലണ്ട് കളി രാവിലെ 2:30 തുടങ്ങി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എക്സ്ട്രാ ടൈമിലേക്കൊന്നും പോയില്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ഒരു 4:45 ആവും കളി തീരുമ്പോഴത്തേക്കും. അത് കഴിയുമ്പോഴത്തേക്ക് 6:30 അർജന്റീനയുടെ സ്വിറ്റ്സർലൻഡിന് കളി തുടങ്ങും. ഇതിന്റെ ഇടയിൽ ഗ്യാപ്പ് എന്ന് പറയുന്നത് വെറും 2 hours. സോ പലരും ഇന്ന് ആദ്യത്തെ കളി ഒന്ന് കളഞ്ഞിട്ട് രാവിലെ ഏർലി മോർണിംഗ് എണീറ്റിട്ട് ആ ഒരു 2 matches കാണുന്ന ആൾക്കാരുണ്ടാവും. അതല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ മാച്ച് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. എനിവേയ്സ്, അർജന്റീന ആരാധകർ ഒരുപാട് കൂടുതലാണ് നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് തന്നെ ആ ഒരു മാച്ചിന് വേണ്ടിയാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു വേൾഡ് കപ്പിൽ കളിച്ച എല്ലാ കളിയിലും സ്കോർ ചെയ്തുകൊണ്ട് നമ്മുടെ ലയണൽ മെസ്സിയുടെ നേതൃത്വത്തിലുള്ള അർജന്റീന വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു സ്ക്വാഡ് സ്വിറ്റ്സർലൻഡുമായിട്ടാണ് ഇന്ന് 6:30 അല്ലെങ്കിൽ നാളെ പുലർച്ചെ 6:30 മാച്ച് വരുന്നത്. സോ ബിഫോർ ദാറ്റ് നമുക്ക് അതിനെ പറയാൻ പോകുന്നതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ ലൈവായിട്ട് എന്തെങ്കിലും നടക്കണ്ടോ എന്ന് ഞാൻ അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് ഒരു 2020 മത്സരം നടക്കുന്നുണ്ട്. വലിയ കാര്യമൊന്നും ഇല്ല ഹേ എന്ന് വേണേൽ പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഓൾറെഡി സീരീസ് കഴിഞ്ഞു പോയി. ഇംഗ്ലണ്ട് 3-0 ഈ സീരീസ് എടുത്തു. ആൻഡ് നമുക്ക് ഈ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ഈ ഒരു സീരീസ് തീരുന്നതിന് മുമ്പ് ഒന്നെങ്കിലും ഒന്ന് ജയിച്ചാൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. നമുക്ക് എന്തായാലും സ്കോർ ബോർഡ് നോക്കിയാൽ 10.2 hours കഴിയുമ്പോഴത്തേക്ക് ഇംഗ്ലണ്ട് 117 runs അടിച്ചു കൂട്ടിയിട്ടുണ്ട്. സോ അത് നല്ലൊരു നോക്കാണ്.

അവിടെ ജോസ് ബട്ട്ലറിന്റെ വക 52 runs 34 runs ക്യാപ്റ്റൻ ഹാരി ബ്രൂക്ക് അവിടെയും 50 അടിച്ചിട്ടുണ്ട്. സോ രണ്ടുപേരും 50 അടിച്ച് മുന്നേറുന്ന കാഴ്ച. ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡൂയിങ് വെൽ എന്നാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. സീരീസിലാണെങ്കിലും ഈ മാച്ചിലാണെങ്കിലും ഓക്കെ. ഇപ്പൊ അതല്ല, ഫിഫ വേൾഡ് കപ്പിലേക്ക് തിരിച്ചു വരാം. നമ്മുടെ എല്ലാ ഹോസ്റ്റ് കൺട്രീസും ഔട്ടായിട്ടുണ്ട്. മെക്സിക്കോ, കാനഡ, യു എസ് എ, എല്ലാവരും ഹോസ്റ്റ് നേഷൻസ് എല്ലാം, കോഹോസ്റ്റ് എല്ലാം തന്നെ അടിച്ചു പുറത്തായി. അതുപോലെ തന്നെ ബ്രസീലോ, അതുപോലെ നമ്മുടെ ജർമ്മനിയോ ഇല്ലാത്ത ഒരു ക്വാർട്ടർ ഫൈനൽ വേൾഡ് കപ്പ് ചരിത്രത്തിൽ ആദ്യമായി സംഭവിച്ചിരിക്കാം. ഒന്നെങ്കിൽ ഇവരിൽ ആരെങ്കിലും ഒരാൾ ക്വാർട്ടർ ഫൈനലെങ്കിലും കളിക്കണമായിരുന്നു, പക്ഷേ ഈ ഒരു ഫിഫ വേൾഡ് കപ്പിൽ നമുക്ക് അതും കാണാൻ പറ്റിയില്ല. പക്ഷേ ഇതൊന്നും അല്ല, ലോകം മുഴുവൻ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ആ അർജന്റീനയുടെ ആ ഒരു ഒരിക്കലും രക്ഷയില്ലാത്ത ആ ഒരു തിരിച്ചുവരവാണ്. 13 minutes 3 goals മടക്കിക്കൊണ്ട് ഒരു കളി ജയിച്ചെടുക്കുക എന്ന് പറയുന്നത് ആ ടീമിനെ ലോക ചാമ്പ്യന്മാരാക്കുന്ന ഘടകം തീർച്ചയായും അതുകൊണ്ട് തന്നെയായിരിക്കാം. ഏതായാലും ഈജിപ്തിന്റെ ആ കളി നമുക്ക് ഒന്നും പറയാനില്ല. 78 minutes വരെ കളി കംപ്ലീറ്റ് കൺട്രോളിൽ കൊണ്ടുവന്നതിന് ശേഷം പിന്നീട് ഡിഫൻസിലേക്ക് കൂടുതൽ പോയ ഈജിപ്തിനെ തകർത്തുകൊണ്ട് അവിടെ ലയണൽ മെസ്സിയും സംഘവും ജയിച്ചു കയറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സോ നമുക്ക് ആ ഒരു നിമിഷങ്ങളിലേക്ക് നമുക്ക് ഒന്നും കൂടെ ഒന്ന് റീവിസിറ്റ് ചെയ്യാം. കാരണം യാസർ ഇബ്രാഹിമിലൂടെ 15 minutes ഈജിപ്തിന്റെ ഒരു മനോഹരമായ ഒരു ഹെഡറായിരുന്നു. നമ്മൾ ആ ഒരു ക്രോസിനെ മനോഹരമായ ഹെഡർ കൺവേർട്ട് ചെയ്ത് ഗോളാക്കുന്നു. അതിനുശേഷം ഒരു ഗോള് ഡിസലവ് ചെയ്തെങ്കിലും സീക്കോയിലൂടെ 67 minutes ഈജിപ്ത് രണ്ടാമത്തെ ലീഡ് പിടിക്കുന്നു. അവിടെ ഒരു പക്ഷേ ഒരുമാതിരിപ്പെട്ട അർജന്റീന ആരാധകരും ബാക്കിയുള്ളവരെല്ലാം തന്നെ തീരുമാനിച്ചു. ഒരു എനിക്ക് തോന്നുന്നു ഞാൻ കളി കൊണ്ടിരുന്ന സമയത്ത് ഒരുപാട് ആരാധകർ അർജന്റീന ആരാധകർ കളി നിർത്തിയിട്ട് അല്ലെങ്കിൽ അപ്പുറത്തേക്ക് മാറിയിരിക്കണം വിഷമം കൊണ്ട്, അവർ തോറ്റു എന്ന് ഉറപ്പിച്ച സമയം. അവിടെ നിന്നാണ് ആ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 79th minute ലയണൽ മെസ്സിയുടെ അസിസ്റ്റിലൂടെ റൊമേര ഒരു സൂപ്പർ ഹെഡറിലൂടെ ഒരു ഗോൾ വരുന്നു. അതിന് പിന്നാലെ നമുക്ക് ലയണൽ മെസ്സിയിലൂടെ ഒരു ബ്യൂട്ടിഫുൾ ഫിനിഷ് കാണുന്നു. ആൻഡ് ലാസ്റ്റ് എൻസോ ഫെർണാണ്ടസ് അടിച്ച ഈ ഗോള് അങ്ങനെ ലോകകപ്പ് ചരിത്രത്തിലെ അങ്ങനത്തെ 3000th ഗോളാണ് എന്നുള്ളൊരു ചരിത്രം കൂടി ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പൊ ഏതായാലും നമുക്ക് ആ ഒരു നിമിഷങ്ങളിലേക്ക് നമുക്കൊന്നുകൂടെ പോവാം. അർജന്റീന വേഴ്സസ് ഈജിപ്റ്റ്. Alarm bells ringing for Argentina! 2-0! This time it's going to stand! Mustafa Zico was denied a few moments ago! But a great pass into the middle of the box. And Zico makes absolutely no mistake. Egypt are flying. Messi looking to start to turn it in their favour and they are back in the game! Argentina right back in it, Cristiano Ronaldo! The first time in the second half where they've got a really good ball under the box. Messi's cross into Romero. Block made by Lachine the first time. Lautaro sends it across. It's swept in! And of course it's Lionel Messi! Messi, this is relentless. The delivery in the box is fortunate. A little reflection and keep it alive. And Messi... Red shirts racing back as fast as they can. Enzo Fernandez. Wow. What a header from Enzo Fernandez. The header of his career. This four back in. യെസ്, തീർന്നു എന്ന് വിചാരിച്ചിടത്തു നിന്നും ആ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് നമ്മൾ കണ്ട വേൾഡ് കപ്പ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഒരു തിരിച്ചുവരവ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന്റെ ഒപ്പം തന്നെ വിവാദങ്ങളുടെ ഒരു സംസാരമുണ്ട്. നമ്മളൊക്കെ അറിയാമോ ലോകം മുഴുവൻ സംസാരിക്കുന്നുണ്ട് റഫറിങ്ങിന്റെ കാര്യം. അതൊന്നും നമ്മളിവിടെ മുഖവിലേക്ക് എടുക്കുന്നില്ല. എന്ന് വെച്ചാൽ നമ്മൾക്ക് വിവാദങ്ങൾ കൂടുതൽ സംസാരിക്കുന്നത്. എനിവേസ് 13 minutes തിരിച്ച് ഗോളുകൾ അടിക്കാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് ഒരു ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ. തീർച്ചയായിട്ടും അതിനെ നമ്മൾ കാണുന്നു. ഏതായാലും ഇനി അങ്ങോട്ടുള്ള മത്സരങ്ങൾ അങ്ങോട്ട് ഹൈ വോൾട്ടേജ് പോരാട്ടങ്ങളാണ് ഇനി വെയിറ്റ് ചെയ്യുന്ന. അതിന്റെ വിവരങ്ങൾ നമുക്ക് പറയാനായിട്ടുണ്ട്. അതിനു നമുക്ക് വേറെ പാട്ടുകളിലേക്ക് പോകാനുള്ള സമയം തന്നെയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് FM Rainbow 107.5 ഇത് പവർ പ്ലേ.

0: അല്ലു അർജുൻ അല്ല, നമ്മുടെ മല്ലു അർജുന്റെ പടം ഡി ജെ എല്ലാ പാട്ടാണ് കേട്ടത്. എസ്പെഷ്യലി ഇതിനകത്ത് നമ്മുടെ ചിത്ര ചേച്ചിയുടെ പോർഷൻ നല്ല രസമുണ്ട് കേൾക്കാൻ. എം എൽ ആർ കാർത്തികേയന്റെ കൂടെയുള്ള ആ പോർഷൻ എഫ് എം ബ്രെയിൻ പോലെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത് പവർ പ്ലേ ആണ്. മറ്റെന്തിനേക്കാളും സ്പോർട്സിനെ ചങ്കിലേറ്റുന്ന ചങ്കുകൾക്ക് വേണ്ടി വീക്കെൻഡിൽ മാത്രം എക്സ്ക്ലൂസീവ്ലി ഉണ്ടെന്ന ഷോ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഫ്രാൻസ് വേഴ്സസ് മൊറോക്കോ ഒരു മാച്ച് ഉണ്ടായിരുന്നു, ക്വാർട്ടർ ഫൈനൽ മാച്ചായിരുന്നു. അങ്ങനെ ഫ്രാൻസ് മറ്റൊരു സെമി ഫൈനലിലേക്ക് കടന്നു. ഈ അടുത്ത കാലത്ത് അവരുടെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പെർഫോമൻസ്, ഏതൊരു വേൾഡ് കപ്പ് എടുത്താലും സെമി ഫൈനൽ അതൊക്കെ ഉറപ്പിച്ചുകൊണ്ടുള്ള ഫ്രാൻസിന്റെ പടയോട്ടം. അപ്പൊ ഈ ഒരു വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ഒരു കാര്യം അത് തന്നെയാണ്, ഫ്രാൻസിനെ ആര് പിടിച്ചു കെട്ടും, പൂച്ചയ്ക്ക് ആര് മണി കെട്ടും എന്നൊക്കെ പറയുന്ന പോലെ ഫ്രാൻസിനെ തളയ്ക്കാനുള്ള കെൽപ്പുള്ള ടീം ഏതുണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം അവർ ആ രീതിയിലാണ് അവരുടെ ടീം സെറ്റായിട്ടിരിക്കുന്നത്. ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ, ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഇൻഡിവിജ്വലിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നില്ലെങ്കിൽ പോലും അവിടെ നമുക്ക് എക്സെപ്ഷൻ കേസായിട്ട് ഇപ്പോൾ കിലിയൻ എംബാപ്പെ ആണെങ്കിലും അതുപോലെ ഇപ്പോൾ ലയണൽ മെസ്സി ആണെങ്കിലും അവരൊക്കെ തന്നെ വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലി ഒരു ടീമിനെ ജയിപ്പിച്ചെടുക്കാൻ പോകുന്ന ശേഷിയുള്ള ആൾക്കാരാണ്. പക്ഷേ ഇവിടെ നോക്കിയ ഫ്രാൻസിന്റെ വന്നവരും പോണവരും എല്ലാം പെടക്കണ ഐറ്റംസ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം മൊറോക്കോനെ നിലം തൊടിയിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. എല്ലപ്പോഴും മൊറോക്കോയ്ക്ക് പന്ത് കളക്ട് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ വളരെ കുറവായിരുന്നു. അപ്പൊ തന്നെ കിലിയൻ എംബാപ്പയുടെ ഒക്കെ ഫിനിഷിംഗ് നമ്മൾ കാണേണ്ടത് തന്നെയാണ്. കാരണം പുള്ളി ആ ഒരു സ്പേസ്, വളരെ ചെറിയൊരു സ്പേസ് ആണ് ഡിഫൻഡേഴ്സിനിടയിൽ കിട്ടിയ ആ ഒരു ചെറിയ സ്പേസിനെ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഗോളിന്റെ ആ ലക്ഷ്യം കാണുന്നത് തന്നെ വളരെ ചെറുതായിട്ടായിരിക്കും. പക്ഷെ അതിനെ ഫിനിഷ് ചെയ്ത രീതിയാണ് കിലിയൻ എംബാപ്പയെയൊക്കെ വ്യത്യസ്തനാക്കുന്നത്. അതുപോലെ തന്നെ ഉസ്മാൻ ഡെംബലെ ബാലൻഡിയോർ പുരസ്കാരമൊക്കെ പുള്ളിക്ക് കിട്ടിയത് എന്താണെന്ന് നമുക്കറിയാം. കാരണം പി എസ് ജിക്ക് വേണ്ടി കളിക്കുമ്പോഴാണെങ്കിലും ഫ്രാൻസിന് വേണ്ടി കളിക്കുമ്പോഴാണെങ്കിലും ഡെംബലയുടെ പെർഫോമൻസ്, ഡെംബലെ ഈ പറഞ്ഞ പോലെ ഡിഫൻഡേഴ്സിന്റെ ഇടയിൽ സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്യുന്ന രീതി ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. സോ ഇന്നലത്തെ ഫ്രാൻസിന്റെ രണ്ട് ഗോളുകളും ഉഷാർ ഗോളായിരുന്നു, പെടപ്പൻ ഗോളുകളായിരുന്നു.
1: Keeper probably can't see it until he comes round the defender. Here's Dembele. Ousmane Dembele has hit the ball in corner. Bono's had a really good game. I mean, he's at full stretch. Can't really lay the blame here at the keeper. France, Marshall. Yet one more semi-final. Yet one more gem of a goal from Kylian Mbappe.
0: യെസ്, ഇന്നലെ ഫ്രാൻസ് ജയിച്ച് കയറിയപ്പോഴും അതിന്റെ ഇടയിൽ കൂടെ നമ്മൾ പറഞ്ഞു വരികയാണ്, മൊറോക്കോ ഈ നെതർലൻഡ്സിനെയൊക്കെ നിലം തൊടിയിക്കാത്ത മൊറോക്കോ ഇന്നലെ കളിച്ചത് ശോകം കളിയായിരുന്നു എന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞത്. അങ്ങനെ സെമി ഫൈനലിന്റെ ചിത്രം ഒരു വശത്ത് ഫ്രാൻസ് അങ്ങനെ വരച്ചു വെക്കുമ്പോഴത്തേക്കും അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത ദിവസം നമ്മൾ കണ്ടു ബെൽജിയം ആൻഡ് സ്പെയിൻ. ഈ ഒരു മാച്ചിൽ ബെൽജിയം നമുക്കറിയാം ഓരോ മാച്ച് കഴിഞ്ഞപ്പോഴും അവർ മെച്ചപ്പെട്ട് വരികയായിരുന്നു.

0: നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ലുക്കാക്കു ഒക്കെ ആണെങ്കിലും നല്ല ഫോമിലേക്ക് വന്നേക്കുന്ന ഒരു സമയമായിരുന്നു. പക്ഷേ ഇന്നലെ സ്പെയിൻ ഫൈനലി അവരുടെ ഒരു തുറുപ്പ് ചീട്ടിനെ കോച്ച് ഇറക്കി വിടും. കാരണം മിക്കേൽ മെറീനോ കഴിഞ്ഞ കളിയിൽ നമ്മൾ കണ്ടാണ് അവസാന ടൈമിൽ പുള്ളി ഫിനിഷ് ചെയ്ത് ആ കളി ജയിപ്പിക്കുന്ന സ്പെയിനെ. ആൻഡ് ഇന്നലെ നമ്മൾ കണ്ടു ഏറ്റവും ആവശ്യമുള്ള സമയത്ത് തന്നെ ഉപകാരപ്പെടുന്ന മെറീനോ. അപ്പൊ മെറീനയുടെ ആ ഒരു ഫൈനൽ ഗോൾ 88th minute നമ്മൾ കണ്ടു. തുടക്കത്തിൽ നമ്മൾ കണ്ടായിരുന്നു ഫാബിയൻ റൂയിസിന്റെ 30th minute മനോഹരമായിട്ടുള്ള ഒരു ഫിനിഷിംഗ്, അതിനുശേഷം ബെൽജിയത്തിന്റെ ഈക്വലൈസർ. എന്തായാലും നമുക്ക് സ്പെയിൻ വേഴ്സസ് ബെൽജിയം ഈ ഒരു മാച്ചിൽ നമുക്കറിയാം സ്പെയിൻ എപ്പോഴും ബോൾ പൊസഷൻ ചെയ്ത് വെച്ച് കളിക്കുന്ന ടീമാണ്. അവര് പാസിംഗിന്റെ അയ്യര് കളിയായിരിക്കും. നമുക്ക് എതിർ ടീമിന്റെ പെനാൽറ്റി ബോക്സിൽ കയറിയിട്ടും അവരുടെ ആ ഒരു പാസിംഗ് കണ്ടു കഴിഞ്ഞാൽ തന്നെ എതിരാളികൾ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണുടക്കി നിൽക്കാന്നല്ലാണ്ട് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. അതുതന്നെയാണ് ഇന്നലെ നമ്മൾ കണ്ടത്. പൊസഷൻ ഗെയിമിന്റെ വക്താക്കളായ സ്പെയിന്റെ ആ ഒരു കുതിപ്പിലേക്ക് നമ്മൾ ഒന്നും കൂടെ ഒന്ന് റീവിസിറ്റ് ചെയ്യുകയാണ്.
1: Today, but it's this play out wide that penetrates. Stoku's trying to get back, parried away by Courtois, but the quickest man in the penalty area right now, and there's the finish behind the ball. But it was amazing that last sequence, how high.
2: But a chance for Belgium to build again. De Bruyne back out to Castagna, into to Catalan.
1: See if in the first half,
2: Kubasi taking aim, all spilled by Lemons and buried. It's that man again.
1: There is Marino, and Spain has got both of their goals today by being the sharpest men in the penalty.
0: യെസ്, അപ്പോൾ നമുക്കറിയാം നമ്മുടെ മെറീനോ വന്നതിന് ശേഷമാണ് ആ ഗോൾ അവിടെ പിറക്കുന്നത്. അതിന് ശേഷം നമുക്ക് ബെൽജിയത്തിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ തീർച്ചയായിട്ടും നമ്മുടെ കോട്ടുവ സബ്സ്റ്റിറ്റ്യൂട്ട് പരിക്ക് പറ്റി പുറത്തു പോയത് തീർച്ചയായിട്ടും ബെൽജിയത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയായിരുന്നു. കാരണം പുള്ളി ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അവസാനത്തെ ആ വിജയ ഗോൾ ഉണ്ടാവില്ല. അതുകൊണ്ടല്ല ലാമൻസിനെ എല്ലാവരും കുറ്റം പറയുന്നുണ്ട് പകരക്കാരനായി ഇറങ്ങിയത്. പക്ഷേ ആ ഒരു ഷോട്ട് എന്ന് പറഞ്ഞാൽ അത്ര ഉജ്ജ്വലമായ ഷോട്ടായിരുന്നു. അതിനെ റീബൗണ്ട് ചെയ്ത് വന്ന് പിന്നെ ഫിനിഷ് ചെയ്യേണ്ട ഒരു ഇത്ര ഉദ്ദേശം മാത്രമേ മെറീനയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഷോട്ടിനെ തടുക്കാനും പാടാണ്. ഇനിയിപ്പോൾ കോർട്ടുവ ഒരു പക്ഷേ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് ആ ഗോൾ തടുക്കാമെന്ന് മാത്രം എന്ന് പറയാനുള്ളൂ. കാരണം എങ്കിലും ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ സ്പെയിൻ്റെ തന്നെ ഒരു ടോപ്പ് പെർഫോമൻസ് ആയിരുന്നു ഈ ഒരു മാച്ചിൽ നമുക്ക് കാണാനുള്ളൂ. അങ്ങനെ ആദ്യമായിട്ട് ഈ ഒരു ടൂർണമെന്റിൽ സ്പെയിൻ ഒരു ഗോള് വഴങ്ങിയത് ബെൽജിയത്തിന്റെ അടുത്ത് മാത്രമാണ്. സോ ഇത്രയും സമയം എതിരാളികളെ കൊണ്ട് ഗോൾ അടിപ്പിക്കാതെ കൊണ്ടുപോയ ആ സ്പെയിൻ്റെ മികവ് തന്നെയാണ് നമുക്ക് പറയാനായിട്ടുള്ള മെയിൻ കാര്യം തന്നെ. യെസ്, അപ്പൊ ഏതായാലും നമുക്കറിയാം ഉനൈ സിമോൺ എന്ന ഗോൾ കീപ്പറിന്റെ ആ ഒരു പെർഫോമൻസ് തന്നെ ഇനി അങ്ങോട്ട് സ്പെയിനെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഒരുപാട് മുതൽക്കൂട്ട് തന്നെയാണ്. യെസ്, അപ്പോൾ ഇവിടെ ഇംഗ്ലണ്ട് വേഴ്സസ് ഇന്ത്യ മാച്ച് നടക്കുന്നുണ്ട്. ഇംഗ്ലണ്ട് 168-1 എന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. 14 overs കഴിഞ്ഞപ്പോഴത്തേക്കും ജോസ് ബട്ട്ലർ 72 runs എത്തിയിരിക്കുന്നു. ആൻഡ് ഹാരി ബ്രൂക്ക് 78. അങ്ങനെ ഇംഗ്ലണ്ടിന്റെ കുതിപ്പ് സദാംപ്ടണിൽ തുടരുന്നു. ഇന്ത്യക്കെതിരെയുള്ള അവരുടെ ഈ 2020 പരമ്പരയിലും ഏറ്റവും മികച്ച റൺ റേറ്റോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ച. സ്റ്റേ ട്യൂൺഡ് FM റെയിൻബോ കൂടുതൽ സ്പോർട്സ് അപ്ഡേറ്റുകൾക്കായി.

0: യെസ്, രൺവീർ സിംഗിന്റെ മേരാ വാലാ ഡാൻസ് പാട്ടാണ് കഴിഞ്ഞ. അപ്പൊ ലാസ്റ്റ് ഡാൻസ് ആരുടെ ആണെന്നുള്ളത് അതിന്റെ ഒരു ചിത്രം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫിഫ വേൾഡ് കപ്പിലെ അവസാന നൃത്തം, ആ ട്രോഫിയും കൊണ്ടുള്ള നൃത്തം ആര് കളിക്കും എന്നുള്ളതാണ് എല്ലാവരും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യെസ്, അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ആ ഒരു സെമി ഫൈനലിലേക്കുള്ള ചിത്രം ഇന്ന് പൂർത്തിയാകും. നോർവേ വേഴ്സസ് ഇംഗ്ലണ്ട്, ഹാരി കെയ്ൻ ആൻഡ് എർലിംഗ് ഹാലൻഡ്, ഈ രണ്ട് സ്ട്രൈക്കേഴ്സ് തമ്മിലുള്ള പോരാട്ടം, ഗോളടി പോരാട്ടം തന്നെയായിരിക്കും ഇന്നത്തെ കളിയുടെ കാര്യത്തിൽ. പ്രത്യേകിച്ച് ഇതിൽ ഒരു ടീമും ഒരു സർവാധിപത്യം പുലർത്താൻ പോകുന്നു തോന്നുന്നു. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണ പ്രത്യാക്രമണങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഏറ്റവും കൂടുതലുള്ള മാച്ചാണ്. രണ്ട് ഡേഞ്ചറസ് ആയിട്ടുള്ള യൂറോപ്പിൽ നിന്നുള്ള ക്ലാഷ് ആണ് നമുക്ക് രണ്ടരയ്ക്ക് വിറ്റ്നസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് എർലി മോർണിംഗ് അല്ലെങ്കിൽ 6:30 AM നമുക്ക് ലോക ചാമ്പ്യന്മാരായിട്ടുള്ള അർജന്റീന സ്വിറ്റ്സർലൻഡുമായിട്ടാണ് കൊമ്പ് പോർക്കുന്നത്. സ്വിറ്റ്സർലൻഡ് ഒരുപാട് ഒച്ചപ്പാടും ബഹളമുള്ള ടീമൊന്നുമല്ല, പക്ഷെ അവര് ടാക്ടിക്കലി അവർ ഫ്ലെക്സിബിൾ ആണ്, അവർ വളരെ കൺട്രോൾഡ് ആയിട്ട് കളിക്കുന്ന ഒരു ടീമാണ്. സോ വളരെ അച്ചടക്കം കുറഞ്ഞ ഒരു സ്ക്വാഡിനെതിരെയാണ് അർജന്റീന പോരടിക്കുന്നത്. സോ അർജന്റീന വേഴ്സ് സ്വിറ്റ്സർലൻഡ്, അങ്ങനെ ഈ രണ്ട് കളികളിലും തീരുമാനിക്കുന്ന ആൾക്കാരാണ്, അവർ തമ്മിലാണ് രണ്ടാമത്തെ സെമി ഫൈനലിൽ ഏറ്റുമുട്ടുക. കാരണം ഒന്നാമത്തെ സെമി ഫൈനൽ ഓൾറെഡി നമ്മൾ അവിടെ സെറ്റാണ്, ഫ്രാൻസ് വേഴ്സസ് സ്പെയിൻ. ഈ പറഞ്ഞ പോലെ ഇവിടെയും നമുക്ക് ഇനി അങ്ങോട്ട് യാതൊരുവിധ പ്രവചനങ്ങൾക്കും അടിസ്ഥാനമില്ല. കാരണം ഇതുവരെ കളിച്ചത് എന്താണെന്നോ ഇതുവരെയുള്ള റെക്കോർഡ് എന്താണെന്നോ ഒന്നുമല്ല. ഇനി നടക്കാൻ പോകുന്ന 90 മിനിറ്റിൽ എങ്ങനെയാണ് ഈ ടീമുകൾ പെർഫോം ചെയ്യുന്നത് അതിനനുസരിച്ചാണ് കാര്യങ്ങളിരിക്കുന്നത്. സോ ഇത് പറയുമ്പോഴാണ് നമ്മൾ നോർവേയുടെ ഒരു വരവെന്ന് പറയുന്നത്. ഈ വേൾഡ് കപ്പ് ചരിത്രത്തിൽ തന്നെ നോർവേയുടെ ഏറ്റവും മികച്ച ഒരു റണ്ണാണ്. ഇതിന് മുന്നേ നോർവേക്ക് ഇങ്ങനെ ഒരു മികച്ച റണ്ണ് കിട്ടിയിട്ടില്ല. ആൻഡ് ആദ്യമായിട്ടാണ് നോർവേ ഈ പറഞ്ഞ പോലെ ക്വാർട്ടർ ഫൈനലിലൊക്കെ കളിക്കുന്നത്, അതുപോലെ തന്നെ ഈ ഒരു ക്വാർട്ടർ ഫൈനൽസിലേക്ക് വരുന്നത്. സോ അതിന് അവരെ ചുക്കാൻ പിടിക്കുന്നത് അവരുടെ സ്വന്തം എർലിംഗ് ഹാലൻഡ് തന്നെയാണ്. സോ എർലിംഗ് ഹാലൻഡ് അങ്ങനെ വൈക്കിംഗ് പോരാളികൾ ഫൈനലിൽ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയ നിമിഷത്തിലേക്കാണ് പോകുന്നത്. ഇത് കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്കും ഒരു വിഷമം ഉണ്ടാവാനുള്ള സാധ്യതയാണ്. കാരണം ബ്രസീൽ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചങ്ക് തുളച്ചുകൊണ്ടാണ് എർലിംഗ് ഹാലൻഡിന്റെ ആ ഒരു കിടിലൻ രണ്ട് ഗോളുകൾ വന്നിട്ടുണ്ടായിരുന്നത്.
1: Sheldrup's done well since coming on, and that's a peach of a cross. And that is Haaland to a T. Spoke a lot about the Gabriel Haaland matchup, and there it is. Haaland! Oh, wonderful! He has nailed it for Norway! A bystander, and then he steps forward to win the match. I mean, he puts this away like...
0: യെസ്, എതിരാളികളുടെ പെനാൽറ്റി ബോക്സിലൂടെ പൂച്ച പതുങ്ങി നടക്കുന്ന പോലെ ഇങ്ങനെ പതുങ്ങി നടക്കുന്നിട്ട് കൃത്യമായ അവസരം വരുമ്പോഴത്തേക്കും വളരെ പെട്ടെന്ന് തന്നെ അതിനെ റിയാക്ട് ചെയ്തുകൊണ്ട് ഒരു ഗോൾ സ്കോർ ചെയ്യാനുള്ള ഹാലൻഡിന്റെ കഴിവാണ് നമ്മൾ ബ്രസീലിനെതിരെയുള്ള മാച്ചിൽ കണ്ട. ഒന്നാമത്തെ ഗോളിൽ വളരെ ആ ഡിഫൻഡേഴ്സ് മൂന്നുപേരും കബളിപ്പിച്ചുകൊണ്ട് ആ ഒരു ഹിഡൻ ഹെഡർ, എസ്പെഷ്യലി പുള്ളിക്ക് നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ആ ഹെഡർ ക്ലോസ് ചെയ്യാൻ പറ്റി. ആ രണ്ടാമത്തെ ഗോൾ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് വളരെ ബോൾ കളക്ട് ചെയ്യുന്നു, പ്രാക്ടീസ് ചെയ്യുന്ന പോലത്തെ ഒരു ഫിനിഷിംഗ് ആണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത്രയും സിമ്പിളായിട്ടാണ് രണ്ടാമത്തെ ഗോള് വന്നത്. സോ ഏതായാലും അത് ബ്രസീൽ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവരെ ചങ്കിലേക്ക് തുളഞ്ഞു കയറിയ രണ്ട് ഗോളുകളാണ് ഹാലൻഡ് അടിച്ചത്. അതുപോലെ തന്നെ മെക്സിക്കോനെ തോൽപ്പിച്ചു

ാണ് ഇംഗ്ലണ്ടിനെ കടന്നുവരവ്. ഏറ്റവും മികച്ച ഒരു മത്സരം തന്നെയായിരുന്നു. 3-2 എന്ന മാർജിനിൽ അതിനകത്ത് ഹാരി കെയ്ൻ പെനാൽറ്റിയിലൂടെ സ്കോർ ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ബെല്ലിംഗം അതിൽ ഇരട്ട ഗോളാണ് അടിച്ചത്. 36-ാം മിനിറ്റിലും 38-ാം മിനിറ്റിലും അടിച്ച് തുടക്കത്തിൽ തന്നെ ഇംഗ്ലണ്ടിന് ലീഡ് സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിന്റെ പ്ലേയേഴ്സ് എല്ലാവരും തന്നെ ഫോമിലേക്ക് ഉയർന്നിരിക്കുന്ന സമയമാണ്. സോ അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ട് നോർവേ പോരാട്ടം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. ഇന്ന് പുലർച്ചെ 2:30 ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അതിനുശേഷം അർജന്റീന വേഴ്സസ് സ്വിറ്റ്സർലാൻഡ് മാച്ചും. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഫിഫ വേൾഡ് കപ്പിന്റെ വിശേഷങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോകാനായിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഒപ്പം തന്നെ നമുക്ക് വിംബിൾഡണിന്റെ ഫൈനൽ നടന്നുകൊണ്ടിരിക്കുകയാണ് വനിതാ വിഭാഗത്തിൽ. നമുക്കറിയാം

മാച്ചായിരുന്നു, ജോക്കോവിച്ചിനെ നിലം തൊടിയിച്ചില്ല ആ സിന്നർ. അതുപോലെ തന്നെ നമുക്കറിയാം ആർദർ ഫെറീനെ തോൽപ്പിച്ചുകൊണ്ടാണ് ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവ് ഫൈനലിലേക്ക് വന്നിരിക്കുന്നത്. സോ അത് നല്ലൊരു ഉഗ്രം പോരാട്ടമായിരിക്കും. വിംബിൾഡന്റെ ഫൈനൽ പുരുഷ വിഭാഗം നടക്കാൻ പോകുന്നു. ഇപ്പോൾ കറന്റ്ലി രണ്ട് ചെക്ക് താരങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്. മുച്ചോവ ആൻഡ് നോസ്കോവ, അവരെ സംബന്ധിച്ചിടത്തോളം, അവരെ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം വിംബിൾഡണ്ണിൽ ആദ്യമായിട്ടൊരു കിരീടം അവർക്ക് കിട്ടുമോ എന്നുള്ളത് നമുക്ക് ഇനി കാത്തിരുന്ന് തന്നെ കാണാം. തൽക്കാലം നമ്മുടെ പവർ പ്ലേ വൈൻഡപ്പ് ചെയ്ത് പോകാനുള്ള നേരമായിരിക്കുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച പവർ പ്ലേ ആയിട്ട് നമ്മൾ തിരികെ എത്തുന്നുണ്ട്. അവിടെ വരേക്കും ടാറ്റ ബൈ പറഞ്ഞു പോകുന്നതിൻ്റെ പേര് വിൻ സ്റ്റേറ്റ്.

0: സമയം 9 മണി. റെയിൻബോ വാർത്തകൾ. പ്രശസ്ത പിന്നണി ഗായിക എസ് ജാനകി അന്തരിച്ചു. 88 വയസ്സായിരുന്നു. മൈസൂരുവിലെ അപ്പോളോ ആശുപത്രിയിലായിരുന്നു അന്ത്യം സംഭവിച്ചത്. ന്യൂസിലൻഡ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ അവസരങ്ങളുടെ വലിയ സാധ്യത ഉപയോഗപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി. വിയറ്റ്നാമിലെ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത ബോട്ട് മറിഞ്ഞ് 2 മലയാളികൾ ഉൾപ്പെടെ 15 പേർ മരിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലൊവേനി തോമസ് എന്നിവരാണ് മരിച്ചത്. മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ഇന്ത്യൻ എംബസി. വയനാട് കല്ലാടിയിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണത്തിന് 5 വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കേരള സർക്കാർ. കേരളത്തിൽ ശക്തമായ മഴയും കാറ്റും. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ആദ്യ ഇന്നിംഗ്സിൽ 115 റൺസ് ലീഡ്. രണ്ടാം ദിനം ബാറ്റിംഗ് തുടങ്ങിയ ഇംഗ്ലണ്ട് 170 റൺസിന് പുറത്തായി. ഇംഗ്ലണ്ട് ഇന്ത്യ പുരുഷ T20 പരമ്പരയിലെ 5 മത്സരം സതാംപ്ടണിൽ പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തെരഞ്ഞെടുത്തു. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. News Rainbow.
1: നല്ല വെയിലുള്ള സമയത്ത് തണുത്ത നാരങ്ങ വെള്ളം കുടിക്കാൻ കിട്ടിയാൽ എങ്ങനെയിരിക്കും? ആ ഫീലാണ് റൈറ്റ് നൗ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് റെയിൻബോ സാറ്റർഡേ നൈറ്റ് ഫീവർ.

0: കാരണം
1: നടാ
0: വൺ ലാസ്റ്റ് ഡാൻസ്
1: ഓക്കേടാ പോടേ.
2: നല്ല വെയിലുള്ള സമയത്ത് തണുത്ത നാരങ്ങ വെള്ളം കുടിക്കാൻ കിട്ടിയ എങ്ങനെയിരിക്കും? ആ ഫീലാണ് റൈറ്റ് നൗ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് റെയിൻബോ സാറ്റർഡേ നൈറ്റ് ഫീവർ.

0: Voltage. Energetic song.
1: Saturday night fever.

から聞いて。

High voltage. Voltage. Energetic song. Saturday night fever.

മറക്കാൻ ശ്രമിക്കുന്ന ഓർമ്മകൾക്കാവും ഇരുട്ടിൽ ഏറ്റവും വ്യക്തത. ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 ഇനി കേൾക്കാം അരികെ. വിളിക്കേണ്ട നമ്പർ 0484-242-8101. അരികെ.

ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇത് അരികെ. അരികയിലെ ഒരു വിഷയം ഇന്ന് മഴയും. മഴയത്ത് നനഞ്ഞ് സ്കൂൾ വിട്ടു പോരുമ്പോൾ കൂടെ കൂടുന്ന ആ കൂട്ടുകാരിയെയും കൂട്ടുകാരനെയും കുറിച്ചാണ്. ഒരു കഥയിൽ നിന്ന് തുടങ്ങാം. ഒരു നല്ല മഴയുള്ള ദിനം, സ്കൂൾ കഴിഞ്ഞ സമയം, ദ ബെല്ലടിക്കുന്നു, ബാഗൊക്കെ എടുത്ത് തോളിലിടുന്നു, ബാക്കി എല്ലാവരും ബസ്സിനും അതല്ലെങ്കിൽ തിരിച്ച് വീട്ടിലും പോകാനുള്ള തിടുക്കത്തിലാണ്. അപ്പോൾ അതാ ഒരാൾ നമുക്കായിട്ട് ഒരു കുടയൊക്കെ ആയിട്ട് കാത്തു നിൽക്കുന്നു ഗേറ്റിൻ്റെ അടുത്ത്. അത് അവനാകാം അവളാകാം. മഴയുള്ളത് കൊണ്ട് മാത്രം നമുക്കായി വെയിറ്റ് ചെയ്യുന്നു.

0: പിന്നീട് വീട്ടിലേക്കുള്ള നടത്തം. സാധാരണ നടക്കുന്നതിനേക്കാൾ നീളമുള്ളതും കൂടുതൽ ഊഷ്മളതയുമുള്ള ആ നടത്തം. ഷൂസൊക്കെ നനഞ്ഞ് വെള്ളമൊക്കെ തലമുടിയിൽ പിടിച്ച്, പക്ഷെ പൊട്ടിച്ചിരിച്ച്, ഒരു കുടയിൽ ഒരു തോള് മുട്ടി ഉരുമി, ആർക്കാ കുടയിൽ കൂടുതൽ സ്പേസ് കിട്ടുമെന്ന് തർക്കിച്ച് തുള്ളിക്കളിച്ച്, വഴിയിലൊരു കടയുണ്ടെങ്കിൽ അവിടെ കയറി ഒരു ചായയോ കാപ്പിയോ ഒക്കെ ഊതി ഊതി കുടിച്ച്, അങ്ങനെ ഒരായുഷ്കാലം മുഴുവനുള്ള ഓർമ്മയ്ക്കുള്ള ഒരാളുണ്ടോ? അതാണ് ഇന്നത്തെ ടോപ്പിക്.
1: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 അരികെയാണ് നിങ്ങളിനി കേൾക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്, നിങ്ങൾ വിളിച്ച് നിങ്ങൾ ഷെയർ ചെയ്യേണ്ട ടോപ്പിക്, എങ്ങനെ മഴയത്ത് നനഞ്ഞൊലിച്ച് ആ കുട്ടിക്കാലത്ത് വീട്ടിലേക്ക് പോരുന്ന ആ ഒരു രംഗം, നിങ്ങൾക്കൊരു നല്ല കൂട്ടുകാരനോ അല്ലെങ്കിൽ നല്ല കൂട്ടുകാരിയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് കൂട്ടുകാർ ഉണ്ടാകും ഇങ്ങനെ പോകാനായിട്ട്. പോരുന്ന വഴിക്ക് മാങ്ങയ്ക്ക് കല്ലെറിയുക, ഇരുമ്പം പുളി പറിച്ച് തിന്നുക, പുളി പറിച്ച് തിന്നുക, അല്ലെങ്കിൽ ഒരു കുമ്പിള് പൊട്ടുകടല വാങ്ങിച്ച് കൂടെ തിന്നുകൊണ്ട് വരുന്ന ആ കൂട്ടുകാർ, ഷെയർ ചെയ്ത് വർത്തമാനം പറഞ്ഞ് കലവില എടുത്ത് വരുന്ന ആ കൂട്ടുകാരിയെയും കൂട്ടുകാരനെയൊക്കെ നമുക്ക് ഓർക്കാം ഇന്നത്തെ അരികയിലൂടെ.
0: വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0484-242-8101.
1: കേട്ടുകൊണ്ടേയിരിക്കൂ അരികെ, വിളിക്കൂ 0484-242-8101.

0: അരികെയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് രശ്മിയും കിരൺ ബേബിയുമാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ആ ഒരു ടോപ്പിക്,
1: മഴ നനഞ്ഞിട്ട് സ്കൂളൊക്കെ വിട്ടു പോരുമ്പോൾ കൂടെ കൂടുന്ന ആ കൂട്ടുകാരിയും അല്ലെങ്കിൽ ആ കൂട്ടുകാരനെ കുറിച്ച്.
0: അങ്ങനെ ഒരു ഓർമ്മയുമായി നമ്മളുടെ കൂടെ ചേരുന്നു. ഹലോ ഹലോ
1: ഹലോ
2: ഹലോ,
0: ആ പറയൂ, എന്താണ് ആ കൂട്ടുകാരൻ്റെയോ അല്ലെങ്കിൽ കൂട്ടുകാരിയുടെയൊക്കെ പേര്?
2: കൂട്ടുകാരി ഗീത കുമാരി. അങ്ങനെ അവര് എന്നെ കൊടയിലിച്ച് കുറിച്ചിട്ട് സ്കൂളില് പണ്ട് വർഷം ഒരുപാടായിട്ടോ.
1: വിളിക്കണ ആരാണെന്ന് പറഞ്ഞില്ലല്ലോ.
2: വിളിച്ചത് ഗീത മുപ്പത്തടത്തുനിന്ന്.
1: ഗീത മുപ്പത്തടത്തുനിന്ന്. ഗീതാകുമാരിയാണോ മറ്റേ കൂട്ടുകാരി?
2: അതെ.
1: നിങ്ങളുടെ പേര് തന്നെ ഉണ്ടല്ലോ ഒരു സാമ്യം.
2: രണ്ടുപേരാണ് പണ്ടേ സ്കൂളിൽ പോകുമ്പോ കൊടയൊക്കെ ചൂടിച്ച് കൊടുവാറുണ്ട് അവര്.
1: ഇതുപോലെ കാത്തു നിന്നിട്ടാണോ?
2: അതെ.
0: എന്നിട്ട് എന്തൊക്കെയായിരുന്നു ആ യാത്രയില് നിങ്ങള് ചെയ്തുകൊണ്ടിരുന്നത്? ഐ മീൻ സ്കൂളിൽ നിന്ന് തിരികെ വരുമ്പോഴും അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്തൊക്കെ.
2: അവർക്ക് അച്ഛനമാർക്കൊക്കെ നല്ല ജോലിക്കാരായിരുന്നു. അവരൊക്കെ മിഠായിയൊക്കെ വാങ്ങിക്കും കടയിന്ന്, അതൊക്കെ തരും, അതൊക്കെ തിന്ന് വീട്ടിലേക്ക് എത്തും.
1: എത്ര മണിക്കൂറത്തെ യാത്ര? മീൻസ് ഇപ്പൊ 10 മിനിറ്റിന്റെ യാത്രയാണെങ്കിൽ
2: ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ, അടുത്തുനിന്ന് ഒരു 5 മിനിറ്റ് ഒക്കെ നടക്കാനുള്ളൂ സ്കൂളിലേക്ക്.
1: അപ്പം ആ 5 മിനിറ്റിന്റെ യാത്ര ഉള്ളത് നിങ്ങൾ 10 മിനിറ്റെങ്കിലും ആക്കും, നടന്ന് പതുക്കെ നടന്ന് വർത്താനം ഒക്കെ പറഞ്ഞല്ലേ.
0: അന്ന് അന്ന് പറഞ്ഞിരുന്ന വിശേഷങ്ങൾ വല്ലതും ഓർമ്മയിലുണ്ടോ?
2: ഓർമ്മയില്ല, പഠിക്കുന്ന കാര്യങ്ങളാണ് കൂടുതലും ഒക്കെ, അല്ലാണ്ട് ഒന്നും അങ്ങനത്തെ വർത്താനങ്ങളൊന്നും ഇല്ല.
1: ആ കൂട്ടുകാരിയായിട്ട് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടോ?
2: ഇല്ല, അവരൊക്കെ വേറെ സ്ഥലത്തൊക്കെയാണ്. അങ്ങനെയൊക്കെ പോയി, എല്ലാരും ദൂരെ ദൂരെയൊക്കെ ആയി.
1: ഇപ്പം ഇതുപോലെ കൊടയിൽ മഴയൊക്കെ നനഞ്ഞ് നടക്കുമ്പോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പാട്ടൊക്കെ പാടുമായിരുന്നോ?
2: പാട്ടൊന്നും പാടില്ല,
1: വർത്താനം പറഞ്ഞ് ചിരിച്ച് നടക്കുള്ളൂ. ഗീതാകുമാരി മുപ്പത്തടത്ത് വീട്ടിലാരൊക്കെയുണ്ട്?
2: വീട്ടില് ഹസ്ബൻഡും രണ്ടു മക്കളും. മകളുടെ കല്യാണം കഴിഞ്ഞു, ഒട്ടടുത്ത് തന്നെയാണ്, മുപ്പത്തടുത്ത് തന്നെയാണ് കല്യാണം കഴിച്ചേക്കുന്നത്.
1: ഇപ്പൊ കൊച്ചുമക്കൾക്കൊന്നും ഇങ്ങനത്തെ കഥകളില്ലേ?
2: പ്രസാദ്, മരുമോൻ അജേഷ്, മോന്റെ മോകളുടെ കൊച്ചിന്റെ പേര് ദക്ഷ്.
1: അപ്പൊ ഇവർക്കൊക്കെ കഥയുണ്ടോ ഇങ്ങനെയൊക്കെ പറയാൻ?
2: അവർക്കും ഉണ്ടാവും കഥകളൊക്കെ, എന്നാലും ഞങ്ങള് പോയിരുന്നത്ര ഉണ്ടാവില്ല.
0: ഓക്കെ. ശരിക്കും ആ ഒരു ജൂൺ മാസമൊക്കെ എത്തുമ്പോഴത്തേക്കും മഴ നനഞ്ഞ് കൊടയൊക്കെ ചൂടി, അതുപോലെ തന്നെ ശരിക്കും ആ ഒരു പഴയ കാലത്ത് യൂണിഫോമൊക്കെ ആണെങ്കിലും നനഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് ഉള്ള ആ ഒരു എന്താ പറയുന്ന ഇങ്ങനെ തീയിൽ കാണിച്ചൊക്കെ ഉണക്കിയൊക്കെ അല്ലേ. പണ്ട് എന്നോട്
2: ജീവിതമായിരുന്നു
0: ഞങ്ങള് എന്നോട്

0: എൻ്റെ അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട്, പണ്ട് ഞങ്ങളൊക്കെ അങ്ങനെയാടാ പഠിച്ചത്.
1: നിങ്ങൾ കൊടയില്ലാത്ത
2: ഞങ്ങളും പറയാറുണ്ട് അങ്ങനെയാണ് പഠിച്ചതെന്നൊക്കെ.
1: ഗീത, ഇപ്പൊ കയ്യില് കൊടയില്ലെങ്കിൽ നിങ്ങൾ എന്താ ഓടിപ്പോവോ? കൊടയില്ലാന്ന് വെച്ചോ ഒരു ദിവസം, അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെ
2: തലയിൽ കൈ വെച്ചൊക്കെ അങ്ങോട്ട് ഓടും.
1: ഓക്കെ,
2: അന്ന് എല്ലാവരും ഒരുപോലെയാണ്, വലിയവന് ചെറിയവനൊന്നും ഇല്ല. അന്ന് കൊടയൊക്കെ ശരിക്കും പറഞ്ഞ ഒന്നോ രണ്ടോ മാസൊക്കെ ഉണ്ടാവുള്ളൂ. വർഷം ഒരുപാടായെന്ന് പറഞ്ഞാൽ 75 കാര്യമാണ് ഞാൻ ഈ പറയുന്നത്.
0: അന്ന് എങ്ങനെയാണ് ഈ സ്കൂളിലേക്ക് പോയിരുന്നത്? എങ്ങനെയാണ്, ഐ മീൻ ഈ ബുക്കൊക്കെ കവറിൽ പുതിനാണോ അതോ ചുമ്മാ ചുമ്മാ കയ്യിൽ ഇങ്ങനെ പിടിച്ചോണ്ടാണോ?
2: ബുക്ക് കയ്യിൽ തണ്ടയിൽ വെച്ച്.
0: കൊള്ളാടിപൊളി.
2: ചെലപ്പോ വെള്ളത്തിലൊക്കെ വീഴും.
1: ഓക്കെ, അപ്പൊ ആ കൂട്ടുകാരീനെ ഇപ്പൊ ഓർക്കാൻ പറ്റി, ഒത്തിരി സന്തോഷം. രണ്ടുപേരുടെ പേരില് ഗീതയുണ്ട്.
0: ഗീതയുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങക്ക് രണ്ടുപേർക്കും വേണ്ടിട്ട് നല്ലൊരു പാട്ട് വരുന്നുണ്ട് കേട്ടോ.
2: ഇതിന്റെ ശബ്ദമൊക്കെ എപ്പോഴും കേക്കാറുണ്ട്. മറ്റുതാരാ?
1: എന്റെ പേര് രശ്മി.
0: രശ്മി
2: കേക്കാറുണ്ട്.
1: എന്നെ കേക്കാറുണ്ടെന്നാണോ പറഞ്ഞേ?
2: ഓക്കെ,
1: താങ്ക് യു.
0: അതെ, രശ്മിയും നേരത്തെ സ്വാഗതം കുറിച്ചൊക്കെ ചെയ്തിരുന്ന ആളാണ്.
1: നല്ല കാര്യം, ഇനിയും കേട്ടോണ്ടിരിക്കും ഞങ്ങളുടെ റേഡിയോ റെയിൻബോ.
2: 11
1: നല്ലൊരു രാത്രി ആശംസിക്കുന്നു കേട്ടോ.
0: ഓക്കെ, അപ്പൊ നമുക്കൊരു നല്ലൊരു പാട്ടും കേൾക്കാം. ഓക്കെ, ഇതാ വരുന്നു പാട്ട്.

are listening to Rainbow FM 107.5.

0: സമയം 10 മണി കഴിഞ്ഞ് 28 മിനിറ്റും 39 സെക്കൻഡും ആകുമ്പോൾ ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അരികെ ആണ്. ഇന്നത്തെ അരികയുടെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരി ഇതുപോലുള്ള ജൂൺ ജൂലൈ മാസത്തിലെ ആ മഴയൊക്കെ നനഞ്ഞ് സ്കൂളിലേക്ക് വരികയും പോവുകയൊക്കെ ചെയ്യുന്ന ആ നിങ്ങളുടെ കൂട്ടുകാരനും കൂട്ടുകാരിയും. ഒരുപക്ഷെ നിങ്ങൾ എന്താണ് ഇവരുമൊത്ത് മഴയത്ത് നനഞ്ഞൊലിച്ച് ഈ നമ്മൾ നാട്ടിൻ പുറത്ത് പാടത്തോടെയൊക്കെ നടക്കുന്ന ആ ഒരു ഫ്രണ്ട് സ്കൂളിൽ എന്താണ് 50 പൈസയ്ക്കും 25 പൈസയ്ക്കും 10 പൈസയ്ക്കും 20 പൈസയ്ക്കും ഒക്കെ മിഠായി വാങ്ങിച്ചു തരുന്ന നമ്മുടെ ആ ഒരു ഫ്രണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു ഫ്രണ്ടിനെയാണ് ഓർക്കുന്നത്. വിളിക്കേണ്ട നമ്പർ 0484-242-8101. അങ്ങനെ ഒരാൾ നമ്മളുടെ കൂടെയുണ്ട്. ഹലോ,
1: ഇതാരാണ്? കുമുദാബായി. എവിടെ നിന്നാ വിളിക്കണേ?
2: കൊടുങ്ങല്ലൂർ.
1: എന്താണ്, അങ്ങനെ ഒരു കൂട്ടുകാരനോ കൂട്ടുകാരി ഉണ്ടോ? കൂട്ടുകാരി ഉണ്ടായിരുന്നു. എന്താ പേര്?
2: സുകുമാരി.
1: സുകുമാരി,
0: ആ റേഡിയോയുടെ വോളിയം ഒന്ന് കുറച്ച് വെക്കോ. പറഞ്ഞോളൂ,
1: എന്താണ് പറയാനുള്ളത്?
2: കൊല്ലത്തെ പോവും, പക്ഷെ മഴ കൊണ്ട് പോവും. കാരറ്റ് പൊട്ടിച്ച് തീറ്റും. പിന്നെ ഒരു മക്രോണി മിഠായി ഉണ്ട്, അത് മേടിക്കും.
0: മക്രോണി മിഠായി കൊള്ളാലോ.
2: ശർക്കര കൊണ്ട് ഉണ്ടാക്കത്ത മക്രോണി എന്നാ പറയുന്നത്, അതൊക്കെ മേടിച്ച് ഒന്ന് കഥ കളിച്ച് നടന്ന്
1: നടന്നാണ് വീട്ടിൽ പോണ. സ്കൂള് കഴിഞ്ഞപ്പോ
2: കൊറച്ച് നടക്കുന്നുണ്ട്. തോട്ടുകളുണ്ട്, തോട്ടിലൊക്കെ കളിച്ച് പുസ്തകമൊക്കെ തോട്ടിൽ വീഴും. വീട്ടിൽ തന്നെ മടി വീഴും.
1: എന്നും ഈ കൂട്ടുകാരിയുടെ ഒപ്പാണോ പോണേ?
2: അയാള് നല്ല പേരുണ്ട്. ഇത് എന്റെ വീടിന്റെ അടുത്ത് തന്നെ.
0: ഒരു 5-6 പേര് നടന്നു പോരുമെങ്കിലും ഓരോരുത്തർ ഇങ്ങനെ അവരവരുടെ സ്ഥലമാകുമ്പോ കൊഴിഞ്ഞു കൊഴിഞ്ഞു കൊഴിഞ്ഞ് അവസാനം നമ്മള് മാത്രമാവും.

0: കഴിഞ്ഞു കടലിന്റെ വീട്ടിൽ.
1: ശരിക്കും നല്ലൊരു ഓർമ്മയാണല്ലേ അന്നത്തെ ആ
0: അതെ
1: കൂട്ടുകാരെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോഴും
0: അതെ
1: അന്നത്തെ
0: അതെ
1: ആ ഒരു
0: അതെ
1: നടത്തത്തിനെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ. അത് ഇതുപോലെ
0: വീട്ടിൽ എന്തെങ്കിലും
1: സ്കൂളിലേക്ക്
0: ഒക്കെ വന്നിട്ട്
1: പോകാനും പോകാനും കൂട്ടുകാരുണ്ടായിരുന്നോ?
0: ഉണ്ടായിരുന്നു കൂട്ടുകാരുണ്ടായിരുന്നു.
2: അപ്പൊ ഇതുപോലെ നനഞ്ഞാൽ എന്താ ചെയ്യുക? അത് പിഴിഞ്ഞു കളയോ അതോ ഇങ്ങനെ അത് തന്നെ വെച്ച് നടന്ന് വീട്ടിൽ പോവോ?
0: നടന്ന് വീട്ടിൽ പോവും, പാവാടൊക്കെ നനഞ്ഞ് ചിലപ്പോ വീഴും, മണ്ണിലൊക്കെ കുഴഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തും.
2: അമ്മയുടെ നല്ല തല്ലും കിട്ടും.
0: അമ്മയില്ല, അമ്മയില്ല, അച്ഛനാണ്.
2: ആണോ? അച്ഛനെ അടിക്കും അപ്പൊ? അതോ
0: അടിക്കും
2: കൂട്ടുകാരിനെയോ?
1: നനഞ്ഞ് കുളിച്ച് മണ്ണിൽ കുളിച്ച് വീട് ചെന്ന് കഴിഞ്ഞപ്പോ ഒന്ന് ആലോചിച്ചെങ്കിൽ ആ ഓടിച്ചിട്ട് അടിക്കും.
2: എന്നാലും സാരല്ല, ആ മാക്രോണി മിഠായി തിന്നുകൊണ്ടുള്ള ആ ഒരു എനർജി ഉണ്ടല്ലേ.
1: അതെ,
0: പിന്നൊരു വലിച്ചോണ്ടുള്ള മിഠായി ഉണ്ടാവും.
2: എന്താ മിഠായി അത്?
0: അത് അത് ഇങ്ങനെ ഒരു മുളക് മുളക് ചുറ്റി വെച്ചിട്ട് നമ്മൾ രണ്ടു പൈസ പൈസക്കൊക്കെ കൊടുത്തിട്ട് കഴിക്കുമ്പോ ഞങ്ങളത് പല്ലുമില്ല കുത്തിച്ചേച്ച് നടക്കും. ഞാൻ എന്തൊക്കെ വീട്ടിൽ ഞങ്ങളൊക്കെ ചെയ്തുണ്ടോ
1: പാലിരിക്കും.
2: ബുക്കൊക്കെ നനയാറുണ്ടോ?
0: ബുക്ക് തോട്ടിലൊക്കെ വീഴും,
2: തോട്ടിലേക്ക് വീഴും.
1: ശരിക്കും അന്നത്തെ അന്നത്തെ ആ ഒരു കാലഘട്ടത്തില് ഈ ബുക്ക് എന്നൊക്കെ പറയുന്നത് ചിലപ്പോ പഴയ ബുക്കുകളുടെ പേജുകളൊക്കെ തുന്നിക്കെട്ടിയ ബുക്കുകളൊക്കെ ആയിരുന്നല്ലേ.
0: ഓക്കെ,
1: വഴക്കിടാറുണ്ടോ? നിങ്ങള് വഴക്കിടാറുണ്ടോ?
2: എന്തിന്റെ പേരിലാ കൂടുതലും ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടോ ആളായിട്ട്?
0: ഇല്ല ഇല്ല ഇല്ല
2: ഇല്ല.
0: അവര് മലപ്പാട് മാറ്റിയേക്കാണ്.
2: അപ്പൊ ഒത്തിരി ഓർമ്മകൾ നമ്മളുമായിട്ട് പങ്കുവച്ചു.
1: ഓക്കെ, അപ്പോൾ കൂട്ടുകാരിക്ക് വേണ്ടിയിട്ട് അടുത്ത പാട്ട് സ്പെഷ്യൽ ഡെഡിക്കേഷൻ
2: സുകുമാരിക്കും കുമുദാബായിക്കും വേണ്ടി അടുത്ത പാട്ട്.
1: അടുത്ത പാട്ട് ഓക്കെ, ഇതാ വരുന്നു, പാട്ട് കേട്ടുകൊണ്ടേയിരിക്കൂ.
2: 0484-242-8101 പ്രിയ ശ്രോതാക്കൾ വിളിക്കേണ്ടത്.
1: കേട്ടുകൊണ്ടേയിരിക്കൂ
2: 107.5 ആകാശവാണി കൊച്ചി FM റെയിൻബോയിൽ ആയിരിക്കും.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു അരികെ എന്ന പ്രോഗ്രാം.
1: ജൂൺ ജൂലൈ മാസമാണിത്. മഴയത്ത് നനഞ്ഞിക്കൊതിർന്ന ചില ഓർമ്മകൾ, അത് നമ്മുടെ കൂട്ടുകാരുമായിട്ടുള്ള ആ ഒരു ഓർമ്മയാണെങ്കിലോ, നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സമയത്ത് ഇങ്ങനെ നനഞ്ഞ് കുളിച്ച് ഒരു എന്താ പറയുന്ന ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നതോ അല്ലെങ്കിൽ എത്ര എത്ര എക്സ്പീരിയൻസാണ് നമുക്കുള്ളത് അല്ലേ. അപ്പോൾ നമ്മളുടെ കൂടെയുള്ള ആ കൂട്ടുകാരെ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ ഒക്കെ ആയിരിക്കാം, ആ കൂട്ടുകാരെ ഓർമ്മിക്കാനുള്ള ഒരു സമയമാണ് ഇന്നത്തെ അരികയിൽ.
0: അങ്ങനെ ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരി നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നു. ഹലോ
2: ഹലോ,
1: ഇതാരാണ്?
0: നസീമ പെരുമ്പടപ്പോ. ഓക്കെ, എന്താണ്?

0: ആരെക്കുറിച്ചാണ് പറയാനുള്ളത്?
1: കൂട്ടുകാരികളെ കുറിച്ച്.
0: കൂട്ടുകാരുത്തികളുണ്ട്, ഒരുപാട് പേരുണ്ട്.
1: ഞങ്ങൾ അഞ്ചു പേരായിരുന്നു. അഞ്ചു പേര്.
2: ഓക്കെ, അപ്പോൾ
0: ഈ അഞ്ചു പേരും കൂടെ എങ്ങനെ ഒരു കുടക്കേഴി കയറും?
1: രണ്ടുപേർക്കേ കുടയുള്ളൂ.
0: ഈ രണ്ടുപേരും കൂടെ കുട ഷെയർ ചെയ്ത് ഈ അഞ്ചു പേരെയും കയറ്റും.
1: അതിന് തടുത്ത് നിൽക്കണവർക്കായിരിക്കും കൂടുതൽ വെള്ളം വീഴണത്. രണ്ട് കുറച്ചിന്റെ കൂടെ
0: അതിന്റെ പേരില് തർക്കങ്ങൾ ഉണ്ടാവാറില്ലേ? അതിന്റെ പേരില് ഞാൻ എന്നെ നീ നനയിച്ചു.
2: അല്ല, ഒന്ന് ആലോചിച്ചു നോക്കി, രണ്ടുപേര് ചേർന്ന് പോകുമ്പോഴത്തേക്കും നമ്മള ഇപ്പം ഞാനും എന്റെ കൂട്ടുകാരനുമായിട്ട് പോവുകയാണെങ്കിലും ഞാൻ ആ മുകളിലത്തെ കമ്പിയുടെ, അതായത് അവൻ കൊടയുടെ പിടിയിലാണ് പിടിക്കുന്നത് എങ്കിൽ ഞാൻ മുകളിലത്തെ കമ്പി പിടിച്ച് തിരിച്ചരിച്ചു പിടിക്കും എന്റെ സൈഡിലേക്ക്.
0: ഞാൻ സാധാരണ ചെയ്യുമ്പോ സൈഡിലെ ആ കമ്പിയിൽ ഇപ്പുറത്തേക്ക് ഇങ്ങനെ ഇങ്ങോട്ട് ചായ്ക്കും
2: ചായ്ക്കും.
0: അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ?
2: ഓ, രണ്ട് കട കൊട ഒരുമിച്ചേ പിടിച്ചിട്ട്, അപ്പൊ നടുക്ക് നിൽക്കുന്ന ആള് നനഞ്ഞ് കുളിച്ച് നാശാവും. അത് കൊള്ളും.
1: മഴ കൊള്ളനേക്കാട്ടി കൂടുതൽ വെള്ളത്തിനായിരിക്കും
2: നടുക്ക് നിൽക്കുന്ന ആള് നനയും.
0: നടുക്ക് നിൽക്കുന്ന ആള് പിടിക്കുകയും വേണം, കൊട പിടിക്കുകയും വേണം, നനയും വേണം.
2: നനയും വേണം.
0: അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇന്ന് നീ ആണെന്ന് അടുത്ത ദിവസം നാളെ നീ. അത് കൊള്ളാം.
2: എന്നിട്ട് ഇങ്ങനെ നനഞ്ഞ് നനഞ്ഞ് കുളിച്ച് വീട്ടിലെത്തുമ്പോഴത്തേക്കും അമ്മയെ ചായ എടുത്തോ എന്ന് പറയുമ്പോഴത്തേക്കും നീ ആദ്യം പോയി കുളിക്ക.
0: അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കഥയിലുള്ളത്. അതായത് ഒരു 10 മിനിറ്റിന്റെ ദൂരം ഉണ്ടാവുള്ളു, പക്ഷെ ഒരു ആയുഷ്കാലത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും ആ ഒരു സമയം.
2: അതെ, അങ്ങനെ അങ്ങനെ വളഞ്ഞു തിരിഞ്ഞു പോരുമ്പോഴത്തേക്കും ഒത്തിരി പഴങ്ങളൊക്കെ കഴിച്ച് കഴിക്കാറില്ലേ?
1: പഴങ്ങളൊന്നും കിട്ടില്ല.
0: അപ്പൊ റോട്ടില് നിക്കണ ചേട്ടന്മാരും ചേച്ചിമാരും ചോദിക്കില്ല എന്താ പിള്ളേരെ കാണിക്കണേ?
1: അല്ല, അന്നൊക്കെ എല്ലാവരും മിക്കവരും ഇങ്ങനെയല്ലേ പോണത്.
2: അപ്പം ആ കൂട്ടുകാരികളുടെ പേര് ഒന്നോടെ ഒന്ന് പറയാമോ?
1: പേര് ഒരാള് ഇതുമയില, ഒരാള് പിന്നെ മറിയം ഭായി, ഷാഹിദ, ഒരാള് സിന്നത്ത്. ഞാന് സീമ
2: പേരായിരുന്നു.
0: വീട്ടിൽ നിന്ന് പലഹാരം ഒക്കെ കൊണ്ടു കൊടുക്കും അങ്ങോടും
1: ഇങ്ങോടും.
2: എന്നാ ആ അഞ്ചു പേർക്ക് വേണ്ടിട്ട് ഞാനൊരു പാട്ട് തരട്ടെ. ഓക്കെ, ഇതാ വരുന്നു പാട്ട്.

0: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 10 മണി കഴിഞ്ഞ് 49 മിനിറ്റും 52 സെക്കൻഡുമാകുമ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അരികയാണ്. ഇന്ന് അരികയിൽ നമ്മുടെ ടോപ്പിക്ക്
1: മഴയിൽ നനഞ്ഞ സ്കൂളൊക്കെ വിട്ടു പോരുമ്പോൾ കൂടെ കൂടുന്ന ആ കൂട്ടുകാരി അല്ലെങ്കിൽ ആ കൂട്ടുകാരനെ നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഓർമ്മ പുതുക്കാനായിട്ടുള്ള ദിനം.
0: ഓക്കെ, അപ്പോൾ ആ ഒരു കൂട്ടുകാരനെ അല്ലെങ്കിൽ ആ ഒരു കൂട്ടുകാരനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെക്കുറിച്ച് സംസാരിക്കാനായിട്ട് മറ്റൊരു കൂട്ടുകാരൻ നമ്മളുടെ കൂടെ കൂട്ടുകൂടുകയാണ്. ഹലോ
2: ഹലോ,
1: ആരായിരുന്നു?
2: എൻ്റെ പേര് മണിക്കുട്ടൻ.
0: മണിക്കുട്ട, ആ റേഡിയോയുടെ വോളിയം അങ്ങ് കുറച്ച് വെച്ച് വേഗം ആയിക്കോട്ടെ.
2: പിന്നെ ആ സ്കൂളിൽ പഠിച്ചതാണെന്ന കാര്യം പറയല്ലേ. അപ്പൊ സ്കൂളിൽ പഠിക്കണത് ഞാനെന്ന് വെച്ചാ പിന്നെ കൂട്ടുകാരുടെ പേരൊക്കെ മിക്കവരും മറന്നുപോയി.
0: ഓക്കെ,
2: പിന്നെ എന്റെ പ്രായം വെച്ചാ 57 വയസ്സാണ് എനിക്ക്. അപ്പൊ ഞങ്ങള് 3 പേരാണ് സ്ഥിരം കൊടയിൽ പോണത്. അപ്പൊ 3 പേര് കുട പോകുമ്പോ നടുക്ക് നിക്കണം, കുട പിടിക്കും. 2 പേര് അപ്പുറം അപ്പുറം പോകുമ്പോ നനഞ്ഞേ പോകുള്ളൂ. അന്ന് പിന്നെ ബാഗൊന്നും ഇല്ല, ബാഗ് ഇല്ലാതെ ഞങ്ങള് സ്കൂളിൽ പോണം. അപ്പൊ ഞങ്ങളുടെ ബെല്ലടിക്കുമ്പോ പോയാ മതി, അത്ര അടുപ്പാണ് സ്കൂള്. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മഴ നനഞ്ഞ് പോയിക്കൊണ്ടിരിക്കുമ്പോ 2 പേര് അപ്പുറം അപ്പുറം നിക്കുമ്പോ കുടയുടെ ശീലയിലെ അപ്പുറം അപ്പുറം അടിക്കണ 2 പേര്. അടുത്ത് നിൽക്കുന്ന ആള് മറ്റേ പിടിയിൽ പിടിക്കും. അപ്പുറം ഇപ്പുറം നിക്കണവര് കുഴയുടെ ചീല പിടിക്കും. അപ്പൊ മുട്ട് കഴിഞ്ഞ ഭാഗം നനയും, ബുക്കും നനയും. ഷർട്ടിന്റെ ഒരു

0: വശോന്ദരി. അപ്പൊ അങ്ങനെയൊക്കെ ഞങ്ങൾ പള്ളി കിടന്നു. അപ്പൊ എന്റെ കൂട്ടുകാരന്റെ പേര് ഒരുത്തന്റെ പേര് പട്ടേൽ എന്നാ, ഒരുത്തന്റെ പേര് സാബു എന്നാ. കുറെ ആൾക്കാരുണ്ട് പഠിച്ചത്, അപ്പൊ ഓർമ്മയിൽ നിൽക്കുന്നില്ല, ഓർമ്മയിൽ നിൽക്കുന്നവരുടെ പേര് ഇങ്ങനെ പറഞ്ഞെന്ന് മാത്രമുണ്ട്.
1: അപ്പൊ ഇങ്ങനെ നിങ്ങൾ മൂന്ന് പേരിങ്ങനെ നടന്നു പോകുന്ന സമയത്തായിരിക്കും പുറകിൽ നിന്ന് നല്ലൊരു കാറ്റടിക്കുന്നത്. അപ്പൊ കമന്നിരിക്കുന്ന കൊടായ അങ്ങ് മലന്നു പോകും.
0: അങ്ങനെ പോകത്തില്ല, അങ്ങനെ പോകാൻ മറ്റേ നടുക്ക് നിൽക്കുന്ന ആള് ഈ കൊടയുടെ കുതിരയെ പിടിച്ചേക്കണം.
2: രണ്ടുപേരും ശീലയിലും പിടിച്ചിട്ടുണ്ടല്ലോ.
0: അപ്പുറപ്പുറം ശീലയിലും പിടിച്ചിട്ടുണ്ടല്ലോ. മാറ്റുമ്പോഴേ അധികം ദൂരമില്ല, ഞങ്ങൾക്ക് വെല്ലടിക്കുമ്പോ അങ്ങോട്ട് പഠിക്കാനായിട്ട് പോകാനുള്ള ദൂരമുണ്ട്.
1: അപ്പൊ
2: നിങ്ങൾ പിടിച്ചിട്ടും പോരാത്ത കാറ്റുകളൊന്നും വന്നിട്ടില്ലെന്ന്?
0: ഇല്ല, കാറ്റ് പിന്നെ ഞങ്ങളുടെ വീടൊക്കെ വെച്ചാൽ ഈ കരിയുടെ ഇറമ്പിനാ, അതായത് ചാലിന്റെ ഇറമ്പിനി.
1: ഓക്കെ,
0: അങ്ങോട്ട് മാറി കഴിഞ്ഞാൽ പിന്നെ കാര്യം, ഞങ്ങളുടെ വീടിന്റെ ഭാഗത്തൊക്കെ ഭയങ്കര കാറ്റടിക്കും, മറ്റുള്ള സ്ഥലത്തൊക്കെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഉള്ളിലായിട്ടൊന്നും കാറ്റൊന്നും
1: ഉണ്ടായില്ല.
0: ഞങ്ങള് പ്രകൃതി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തെ കാര്യമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്.
2: ഇപ്പൊ ഇത് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന, ഇപ്പൊ സ്കൂളിലേക്ക് പോകുമ്പോ മഴയാണെങ്കിലോ? സ്കൂളിലേക്ക് പോകുമ്പോ മഴയാണെങ്കിലോ?
0: സ്കൂളിലേക്ക് പോകുമ്പോ ചെലപ്പോ നനഞ്ഞു പോകും.
2: ഒറ്റയ്ക്കാണോ വരാറ്?
0: ഞങ്ങളൊക്കെ പഠിക്കാൻ പോകുമ്പോ ബാഗില്ല, ഉടൻ മേടിക്കല്ല ചിലത്. അപ്പൊ ഇങ്ങനെ നനഞ്ഞാണ് പോണ നിൽക്കിയവര്. പിന്നെ ബാഗ് ഉണ്ടായില്ലെന്ന് വെച്ചാൽ സ്ലേറ്റ്, പെൻസില്, പിന്നെ ബുക്ക് എടുത്ത് കിറ്റിൽ പോയി ഞങ്ങളൊക്കെ പോണന്ന്. അന്ന് ബാഗ് ഒന്നും ഇല്ല ഞങ്ങളൊക്കെ പഠിക്കുമ്പോ.
1: നമ്മള് സിനിമയിലൊക്കെ കാണുന്ന പോലെ വാഴയില ഇങ്ങനെ തലയിൽ വെച്ചോണ്ട്
0: അങ്ങനെയൊക്കെ. വാഴയല്ല, ചേമ്പല പറിച്ച് തല വെച്ച് പോയിട്ടുണ്ട്.
2: ചേമ്പിന്റെ ഇല, ശരിയാ, അതിങ്ങനെ
0: ചേമ്പിന്റെ ഇല പറിച്ച് തല വെച്ചാൽ നനയ്ക്കാറ്. തല മാത്രം നന ബുക്ക് നനക്കാതെ പോരും. ബുക്ക് ഉണ്ടല്ല, അവിടെ പിന്നെ ഷർട്ടിനകത്ത് നിക്കറിന്റെ അകത്ത് കയറ്റി വെച്ചിട്ട് തലയിലെ ഇലയും വെച്ച് പോരി.
1: അപ്പൊ നനയത്തില്ല.
2: അപ്പൊ ഈ നനഞ്ഞ ഇതൊക്കെ ആയിട്ട് ക്ലാസ്സിലിരിക്കുമ്പോഴുള്ള ഒരു ഇത് ബുദ്ധിമുട്ടല്ലേ?
0: അത് ക്ലാസ്സിൽ എങ്ങനെയായാലും നനയാതെ എത്തും ഞങ്ങൾ എപ്പോഴായാലും. പിന്നെ ഒരു ദിവസം നനഞ്ഞു, അന്നൊക്കെ നനഞ്ഞു പോയാലും കുഴപ്പമില്ല. ഇന്നത്തെ ടീച്ചർമാരെ കൂട്ടല്ല, അന്നത്തെ എവിടെ ഷർട്ട് ചിലപ്പോ ഞങ്ങൾ അവിടെ ചെന്ന് ഊരിട്ട് ഉണക്കാറുണ്ട് പള്ളിക്കൂടത്തിൽ. അപ്പൊ അങ്ങനെ ഇല്ല സാറന്മാർക്ക്. ഇന്നാണ് പിന്നെ കറക്റ്റ്, അന്ന് യൂണിഫോം വരെ നല്ലോണം ഇല്ല നമ്മൾക്ക് കളിക്കാൻ പോവാൻ, കാരണം അങ്ങനത്തെ ടൈമാണ് അത്.
1: ഇപ്പോഴത്തെ
0: ഇപ്പോഴത്തെ പഠിത്തം പിള്ളേര്.
2: നല്ലൊരു ഓർമ്മയാണ്.
0: അപ്പൊ പഴയ കാലത്ത് എന്റെ വീട്ടിൽ റേഡിയോ എന്ന് വെച്ചാൽ പണ്ട് മരത്തിന്റെ റേഡിയോ
1: ഉണ്ടായിരുന്നു.
0: മരത്തിന്റെ റേഡിയോയിൽ പാട്ട് കേട്ട് വളർന്നവനായ. ഇല്ലാത്തൊരു കാലമുണ്ടായിരുന്നു, ടിവി ഇല്ലാത്ത കാലം. എന്റെ വീട്ടിൽ റേഡിയോ ഇല്ല വെച്ചാൽ അടുത്ത വീട്ടിൽ പോയി പാട്ട് കേൾക്കുമായിരുന്നു. അന്ന് എന്ന് വെച്ചാൽ ആലപ്പുഴ മാത്രമേ കിട്ടുള്ളായിരുന്നു. ആലപ്പുഴയിൽ 2 മണിയാകുമ്പോ പിന്നെ പാട്ട് തീരിയും.
1: ഓക്കെ,
0: അതെ, 2 മണിക്ക് കഴിഞ്ഞാൽ പിന്നെ ഇംഗ്ലീഷ് വാർത്ത, പിന്നെ ഞായറാഴ്ച മാത്രം ചെഞ്ചിനി 1 മണിക്കൂർ.
1: ഓക്കെ,
0: അത് ഫിലോം കേൾക്കും ഞാൻ. ഫിലോം പരിപാടി ഉണ്ടാകും, പഴയ പാട്ട് മാത്രമേ കേൾക്കുള്ളൂ, പുതിയ പാട്ടൊന്നും കേൾക്കില്ല. മനസ്സിലായി.
1: അപ്പൊ ഇതൊക്കെയാണ് പഴയകാല ഓർമ്മകളിലേക്ക് അല്ലെങ്കിൽ ആ സ്കൂൾ ഓർമ്മകളിലേക്കൊക്കെ വരുമ്പോ മണിക്കുട്ടന്റെ മനസ്സിലേക്ക് വരുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു വിളിച്ചതിന്, ഇത്രയും നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്തതിനും താങ്ക് യു. ഓക്കെ, അപ്പൊ ഇനിയും കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വിളിക്കണം കേട്ടോ, നല്ല
2: എക്സ്പീരിയൻസ്.
1: ഓക്കെ, അപ്പൊ മണിക്കുട്ടന് വേണ്ടിയിട്ടും മണിക്കുട്ടന്റെ കൂട്ടുകാരന്മാർക്ക് വേണ്ടിയിട്ടും നമുക്ക് ദാ ഈ ഒരു പാട്ട് കേൾക്കാം.

0: നമ്മളിങ്ങനെ സംസാരിച്ചിരുന്ന സമയം പോയത് അറിഞ്ഞില്ല അല്ലേ? സമയം 10 മണി കഴിഞ്ഞ് 58 മിനിറ്റായി. അരികെ തൽക്കാലത്തേക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. ഇനിയും മറ്റൊരു പ്രോഗ്രാമിൽ കേട്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയുമായി ഞങ്ങൾ രണ്ടുപേർ സൈൻ ഔട്ട് ചെയ്യുകയാണ്.
1: ഞാൻ രശ്മി.
0: ഞാൻ കിരൺ ബേബി. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. അല്പസമയത്തിനകം കേൾക്കാം ഹിന്ദി, ഹിന്ദിയിൽ വാർത്തകൾ, തുടർന്ന് ഇംഗ്ലീഷിൽ വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ ആകാശവാണി.